0: ഇത്തിരി നേരം, പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
3: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
4: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ.
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ്.

വെള്ളത്തിന്റെ കുത്തൊഴുക്കിൽ ഗതിമാറി ഒഴുകിയ പുഴ പോലെ ചില നീരുകൾ. നേരിന്റെ അത്തരം മുഴിയായി വ്യത്യസ്തമാർന്ന അറിവുകളുടെ വിവരണവുമായി നിങ്ങളിലേക്ക് എത്തുന്നു കിഞ്ചന വർത്തമാനം. ചൊവ്വ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം വെള്ളി വൈകിട്ട് 4 മണിക്കും. ആശയം ആവിഷ്കാരം ഡോക്ടർ റിജി ജി നായർ.

ശുഭചിന്തകൾ. ലോക സമസ്ത സുഖിനോ ഭവന്തു. ചുറ്റുമുള്ളവർക്കു കൂടി പ്രയോജനം ചെയ്യുന്ന തരത്തിൽ നന്മ ചെയ്യുന്ന ഒരാളിലേക്ക് ലോകത്തു മുഴുവനുള്ള നന്മയുടെ തരംഗങ്ങൾ ഒന്നാകെ വന്നു ചേരുന്നതായും അത് ആ വ്യക്തിയെ ഒരു ഉയർന്ന വ്യക്തിത്വത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നു. ഇങ്ങനെ നോക്കുമ്പോൾ നന്മ വന്നു ചേരാനും ഉയർന്ന ജീവിതത്തെ സമ്പാദിക്കാനുമുള്ള ഒരു വഴി നിരന്തരം ലോകത്തിനു ചുറ്റുമുള്ളവർക്കും നന്മ ചെയ്യുക എന്നുള്ളതാണ്. ഒപ്പം നന്മ ആഗ്രഹിക്കുക എന്നുള്ളതാണ്. നമ്മുടെ ചിന്തകളെ ഉയർന്നതാക്കാനും ശ്രേഷ്ഠമാക്കാനും നിരന്തരമായ ശ്രമം ആവശ്യമാണ്. ശുഭദിനാശംസകൾ.

റേഡിയോ സാന്ത്വനം 90.4 FM ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പ്രധാന പരിപാടികൾ. രാവിലെ 8:30 റീഡിംഗ് റൂം, 10 മണിക്ക് ലൈവ് ചാറ്റ് ഷോ ഇത്തിരി നേരം ഒത്തിരി കാര്യം, ഉച്ചയ്ക്ക് 1:10 അത്തം 10 രുചി, വൈകുന്നേരം 4:55 പ്രാദേശിക വിശേഷങ്ങൾ, 5:30 ജ്ഞാനപർവം, 6 മണിക്ക് ചരിത്രത്തിൽ ഇന്ന്, 6:05 വ്യാസപ്രസാദം, 6:45 മധുരം സംസ്കൃതം, രാത്രി 9:30 കറന്റ് അഫയേഴ്സ് അപ്ഡേഷൻ, 9:55 ബെഡ് ടൈം സ്റ്റോറീസ്. റേഡിയോ സാന്ത്വനം 90.4 FM-ൽ എല്ലാ ദിവസവും രാവിലെ 6:45 7:25 ഉച്ചയ്ക്ക് 12:30 12:50 വൈകുന്നേരം 6:30 7:25 ആകാശവാണിയിൽ നിന്ന് പ്രക്ഷേപണം ചെയ്യുന്ന വാർത്തകൾ കേൾക്കാം. ഇപ്പോൾ കേൾക്കാം ചരിത്രത്തിൽ ഇന്ന്.

ചരിത്രത്തിൽ ഇന്ന് ഓഗസ്റ്റ് 18. മഹാത്മാഗാന്ധിജി ആദ്യ കേരള സന്ദർശനം നടത്തിയതും അമേരിക്കൻ ജ്യോതിശാസ്ത്രജ്ഞനായ അസാഫ് ഹാൾ ചൊവ്വയുടെ ഉപഗ്രഹമായ ഫോബോസ് കണ്ടെത്തിയതും നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ ചരമദിനവുമൊക്കെ ഒരു ഓഗസ്റ്റ് 18. ഓഗസ്റ്റ് 18 ചരിത്രത്തിന്റെ ഏടുകളിലേക്ക്. ചരിത്രത്തിൽ ഇന്ന് ഓഗസ്റ്റ് 18. മഹാത്മാഗാന്ധിയുടെ ആദ്യ കേരള സന്ദർശനം 1920 ഓഗസ്റ്റ് 18. ആകെ 5 തവണ ഗാന്ധിജി കേരളം സന്ദർശിച്ചിട്ടുണ്ട്. നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെയും ഖിലാഫത്തിന്റെയും മുദ്രാവാക്യങ്ങൾ ഉയർത്തി 1920 ആദ്യമായി കേരളം സന്ദർശിച്ചതാണ് അവയിൽ പ്രധാനം. അമേരിക്കൻ ജ്യോതിശാസ്ത്രജ്ഞനായ അസാഫ് ഹാൾ 1877 ഇന്നേ ദിവസമായിരുന്നു ചൊവ്വയുടെ ഉപഗ്രഹമായ ഫോബോസ് കണ്ടെത്തിയത്. വർണ്ണവിവേചനത്തിന്റെ പേരിൽ ദക്ഷിണാഫ്രിക്കയ്ക്ക് ടോക്കിയോ ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്നതിന് വിലക്ക് ഏർപ്പെടുത്തിയത് 1964 ഇന്നേ ദിവസമായിരുന്നു. യു എൻ ജനറൽ അസംബ്ലിയുടെ ആദ്യ വനിതാ അധ്യക്ഷയും ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ മുന്നണി പോരാളികളിൽ ഒരാളുമായിരുന്ന വിജയലക്ഷ്മി പണ്ഡിറ്റിന്റെ ജന്മദിനമാണ് ഇന്ന്. 1900 ഇന്നേ ദിവസമായിരുന്നു വിജയലക്ഷ്മി പണ്ഡിറ്റ് ജനിച്ചത്. ജവഹർലാൽ നെഹ്റുവിന്റെ സഹോദരിയും ഇന്ത്യൻ നയതന്ത്രജ്ഞയും ആയ വിജയലക്ഷ്മി പണ്ഡിറ്റ് 1, 3, 4 ലോക്സഭകളിലെ അംഗവുമായിരുന്നു. ഫ്രഞ്ച് വാന നിരീക്ഷകനായ പിയറി ജാൻസൺ ഹീലം കണ്ടെത്തിയത് 1868 ഓഗസ്റ്റ്.

0: 18-നായിരുന്നു. ആയിരത്തി തൊള്ളായിരത്തി 1971 വിയറ്റ്നാം യുദ്ധസമയം ഓസ്ട്രേലിയയും ന്യൂസിലാൻഡും വിയറ്റ്നാമിൽ നിന്ന് തങ്ങളുടെ സൈന്യങ്ങളെ പിൻവലിക്കാൻ തീരുമാനിച്ചത് ഇന്നേ ദിവസമായിരുന്നു. നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ ചരമദിനമാണ് ഇന്ന്. സുഭാഷ് ചന്ദ്രബോസ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഒരു പ്രധാന നേതാവുമായിരുന്നു. നേതാജി എന്ന് വിളിക്കുന്ന സുഭാഷ് ചന്ദ്രബോസ് 1945 ഓഗസ്റ്റ് 18-നായിരുന്നു അന്തരിച്ചത്. മലയാള സാഹിത്യത്തിൽ ദളിതഴുത്തിന്റെ ശക്തനായ വക്താവായിരുന്ന കഥാകൃത്ത് സി അയ്യപ്പൻ, അദ്ദേഹത്തിന്റെ ചരമദിനമാണ് ഇന്ന്. 2011 ഓഗസ്റ്റ് 18-നായിരുന്നു അദ്ദേഹം അന്തരിച്ചത്.
1: ചരിത്രത്തിന്റെ താളുകളിൽ അടയാളപ്പെടുത്തിയ സംഭവങ്ങളാണ് റേഡിയോ സാന്ത്വനം 90.4 FM ചരിത്രത്തിൽ ഇന്ന് എന്ന പ്രോഗ്രാമിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് കൃഷ്ണ ബിജു. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.

0: സ്നേഹ സാന്ത്വനം, ജീവസ്പന്ദനം, റേഡിയോ സാന്ത്വനം 90.4 FM.
1: ജനമനസ്സുകളുടെ നേരിന്റെ ശബ്ദം കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.

0: കാൽക്കുലേറ്റർ റേഡിയോ സാന്ത്വനം 90.4 FM. റേഡിയോ സാന്ത്വനം 90.4 ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.
1: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. ടീം ഇന്ത്യ എന്ന സന്ദേശം ഉൾക്കൊണ്ട് രാജ്യത്തെ വ്യവസായ ഇടനാഴി വികസനം മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ. വിഴിഞ്ഞം തുറമുഖത്ത് സമ്പൂർണ്ണ കയറ്റിറക്കുമതിക്ക് ഇന്ന് തുടക്കം. മുഖ്യമന്ത്രി വി ഡി സതീശൻ ആദ്യ കണ്ടെയ്നർ ഫ്ളാഗ് ഓഫ് ചെയ്യും. ഗവൺമെന്റ് ആശുപത്രികളിൽ ഡോക്ടർമാരുടെ വിവരങ്ങൾ വ്യക്തമായി പ്രദർശിപ്പിക്കണമെന്ന് മന്ത്രി കെ മുരളീധരൻ. തെരഞ്ഞെടുപ്പ് കാലത്തെ കള്ളപ്പണക്കേസുകൾ സമയബന്ധിതമായി അന്വേഷിച്ച് തീർപ്പാക്കണമെന്ന് സുപ്രീംകോടതി. BWF ബാഡ്മിന്റൺ ലോക ചാമ്പ്യൻഷിപ്പ് ആദ്യ റൗണ്ടിൽ ഇന്ത്യയുടെ ആയുഷ് ഷെട്ടിക്ക് അട്ടിമറി ജയം. വാർത്തകൾ വിശദമായി. ടീം ഇന്ത്യ എന്ന സന്ദേശം ഉൾക്കൊണ്ട് രാജ്യത്തെ വ്യവസായ ഇടനാഴി വികസനം മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ആവശ്യപ്പെട്ടു. പദ്ധതികൾക്ക് അനുമതി നൽകുന്നതിനപ്പുറം ഭൂമി അനുവദിക്കൽ, നിക്ഷേപം ആകർഷിക്കൽ, സമയബന്ധിതമായി നിർമ്മാണം പൂർത്തിയാക്കി ഉൽപ്പാദനം ആരംഭിക്കൽ എന്നിവയ്ക്കാണ് മുൻഗണന നൽകേണ്ടതെന്നും ധനമന്ത്രി പറഞ്ഞു. ന്യൂഡൽഹിയിൽ നാഷണൽ ഇൻഡസ്ട്രിയൽ കോറിഡോർ ഡെവലപ്മെന്റ് ആൻഡ് ഇംപ്ലിമെന്റേഷൻ ട്രസ്റ്റിന്റെ അപെക്സ് മോണിറ്ററിംഗ് അതോറിറ്റി യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു നിർമ്മല സീതാരാമൻ. ഭൂമി ലഭ്യത, കണക്ടിവിറ്റി, അടിസ്ഥാന സൗകര്യങ്ങൾ, നിയമപരമായ അനുമതികൾ, പ്രത്യേക ഉദ്ദേശ വാഹനങ്ങളുടെ അധികാരങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട തടസ്സങ്ങൾ സംസ്ഥാനങ്ങൾ പരിഹരിക്കണമെന്നും നിർമ്മല സീതാരാമൻ നിർദ്ദേശിച്ചു. വിദ്യാഭ്യാസ മേഖലയിൽ സമഗ്ര പരിഷ്കരണം ലക്ഷ്യമിട്ട് മന്ത്രാലയത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥരുമായി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി പ്രഹ്ലാദ് ജോഷി കൂടിക്കാഴ്ച നടത്തി. പ്രധാന വെല്ലുവിളികളെ അഭിമുഖീകരിക്കാനും കുറ്റമറ്റതും ശക്തവും പ്രതികരണശേഷിയിൽ അധിഷ്ഠിതവുമായ ഭാവിക്കുതകുന്ന വിദ്യാഭ്യാസ സമ്പ്രദായം ഉറപ്പാക്കാനും വിഷയങ്ങൾ വിദ്യാഭ്യാസ മന്ത്രി ഉദ്യോഗസ്ഥരുമായി ചർച്ച ചെയ്തു. പരിവർത്തനാത്മക വിദ്യാഭ്യാസ സമ്പ്രദായത്തിന്റെ അടിത്തറ ശക്തിപ്പെടുത്തുന്ന കാര്യങ്ങൾക്ക് ചർച്ച ഊന്നൽ നൽകിയതായി പ്രഹ്ലാദ് ജോഷി പറഞ്ഞു. അന്താരാഷ്ട്ര സമുദ്ര ഭൂപടത്തിൽ കേരളത്തിന്റെ സ്ഥാനം സുവർണാക്ഷരങ്ങളിൽ അടയാളപ്പെടുത്തി. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം ആഗോളതലത്തിലേക്ക് വാതിൽ തുറക്കുന്നു. വിഴിഞ്ഞം തുറമുഖത്ത് നിന്ന് സമ്പൂർണ്ണ കയറ്റുമതി ഇറക്കുമതി എക്സിം പ്രവർത്തനങ്ങൾക്ക് ഇന്ന് തുടക്കമാകും. മുഖ്യമന്ത്രി വി ഡി സതീശൻ ആദ്യ കയറ്റുമതി കണ്ടെയ്നർ ഫ്ളാഗ് ഓഫ് ചെയ്യും. കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ ചടങ്ങിൽ മുഖ്യാതിഥിയാകും. ഡെസ്ക് വോയിസ്.
2: യൂറോപ്പ് ഉൾപ്പെടെ വിദേശ വിപണികളിലേക്ക് വിഴിഞ്ഞത്ത് നിന്ന് നേരിട്ട ചരക്കുകൾ അയക്കാൻ സംവിധാനം ഒരുങ്ങുന്നതോടെ യാത്രാസമയവും ചെലവും വലിയ തോതിൽ കുറയും. സംസ്ഥാന ഗവൺമെന്റിന്റെ മിഷൻ സമുദ്ര പദ്ധതിയുടെ പ്രഖ്യാപനവും ലോഗോ പ്രകാശനവും ചടങ്ങിൽ നടത്തും. വിഴിഞ്ഞം തുറമുഖം നിർണായക ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. കേരളത്തിന്റെ തീരദേശ തുറമുഖാധിഷ്ഠിത സാമ്പത്തിക വളർച്ചയെ അടിമുടി മാറ്റിമറിക്കാനും സമഗ്ര വികസന പദ്ധതിയായ മിഷൻ സമുദ്രയ്ക്ക് കഴിയുമെന്നും മുഖ്യമന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചു.
1: സംസ്ഥാനത്തെ ഗവൺമെന്റ് ആശുപത്രികളിൽ ഡോക്ടർമാരുടെ വിവരങ്ങൾ പൊതുജന അറിവിലേക്ക് വ്യക്തമായി പ്രദർശിപ്പിക്കണമെന്ന് മന്ത്രി കെ മുരളീധരൻ നിർദ്ദേശിച്ചു. എല്ലാ ആശുപത്രികളിലും ഡോക്ടർമാരുടെ പേരും OP ദിവസവും കൃത്യമായി പ്രദർശിപ്പിക്കണം. സംസ്ഥാനത്തെ താഴെത്തട്ടിലെ പല ആശുപത്രികളിലും OP സമയത്ത് ഡോക്ടർമാരില്ലെന്നും രോഗികൾ മണിക്കൂറുകളോളം കാത്തുനിൽക്കേണ്ട സ്ഥിതിയാണെന്നും പരാതികൾ ലഭിച്ച സാഹചര്യത്തിലാണ് മന്ത്രിയുടെ ഇടപെടൽ. പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ മുതൽ താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ആശുപത്രികൾ വരെ ഇത് അടിയന്തരമായി നടപ്പാക്കാൻ നടപടി സ്വീകരിക്കണമെന്ന് ആരോഗ്യവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് മുരളീധരൻ നിർദ്ദേശം നൽകി. ആരോഗ്യ കേന്ദ്രത്തിലെ ഡോക്ടർമാരുടെ തസ്തികകളുടെ എണ്ണം, നിലവിലെ ഒഴിവുകൾ, ഓരോ ഡോക്ടറുടെയും OP സമയം തുടങ്ങിയ വിവരങ്ങൾ രോഗികൾക്കും പൊതുജനങ്ങൾക്കും കാണാവുന്ന രീതിയിലായിരിക്കണം സ്ഥാപിക്കേണ്ടതെന്നും ഇവയിൽ വ്യത്യാസം വരുന്ന മുറയ്ക്ക് കൃത്യമായ ഇടവേളകളിൽ പുതുക്കണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. US നയതന്ത്ര ചർച്ചകൾ പരാജയപ്പെട്ടാൽ ഗൾഫ് മേഖലയിലെ നിർണായക എണ്ണഗതാഗത പാതയായ ഹോർമുസ് കടലിടുക്കിൽ പൂർണ്ണതോതിൽ ആക്രമണാത്മക സൈനിക നിലപാട് സ്വീകരിക്കണമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകി. ഇടക്കാല കരാർ ഉടൻ നടപ്പിലാക്കാൻ US തയ്യാറായില്ലെങ്കിൽ US നാവിക ഉപരോധം മറികടക്കാൻ സൈനിക നടപടി സ്വീകരിക്കേണ്ടിവരുമെന്ന് മുതിർന്ന ഇറാനിയൻ ഉദ്യോഗസ്ഥൻ വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സിനോട് പറഞ്ഞു. ഹോർമുസ് കടലിടുക്കിന്റെ നിയന്ത്രണം സംബന്ധിച്ച് ഇറാനുമായി ഒരു കരാറിലും ഏർപ്പെടരുതെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒമാന് മുന്നറിയിപ്പ് നൽകി. അമേരിക്കയുടെ നിലപാടുകൾക്ക് തടസ്സം സൃഷ്ടിച്ചാൽ ഒമാനെതിരെ ആക്രമണം ശക്തമാക്കുമെന്നും ട്രംപ് പറഞ്ഞു. തെരഞ്ഞെടുപ്പ് കാലത്ത് കള്ളപ്പണം കണ്ടെത്തിയതായി സംശയിക്കപ്പെടുന്ന ക്രിമിനൽ കേസുകൾ സമയബന്ധിതമായി അന്വേഷിച്ച് തീർപ്പാക്കാൻ അധികൃതർ

0: ഇല്ലാത്തവരോട് സുപ്രീംകോടതി നിർദ്ദേശിച്ചു. തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലെ കള്ളപ്പണം ജനാധിപത്യത്തെയും നിയമവാഴ്ചയെയും തെരഞ്ഞെടുപ്പിനെ തന്നെയും അപകടത്തിലാക്കുമെന്ന് ജസ്റ്റിസുമാരായ സഞ്ജയ് കരോൾ, എൻ കെ സിംഗ് എന്നിവരടങ്ങിയ ബെഞ്ച് വ്യക്തമാക്കി. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ.
1: 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബെല്ലാരിയിൽ വൻതോതിൽ കള്ളപ്പണം പിടിച്ചെടുത്തതുമായി ബന്ധപ്പെട്ട് കർണാടക ഗവൺമെന്റ് സമർപ്പിച്ച ഹർജി പരിഗണിക്കുകയായിരുന്നു സുപ്രീംകോടതി. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പണമോ സ്വത്തുക്കളോ പിടിച്ചെടുത്താൽ 24 മണിക്കൂറിനുള്ളിൽ ജില്ലാ മജിസ്ട്രേറ്റിനെയോ അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റിനെയോ അല്ലെങ്കിൽ കോടതിയെയോ അറിയിക്കണമെന്ന് ജസ്റ്റിസുമാർ ഉത്തരവിട്ടു. തെരഞ്ഞെടുപ്പ് കുറ്റകൃത്യവുമായി ബന്ധിപ്പിക്കുന്ന കാരണങ്ങൾ സഹിതമായിരിക്കണം പിടിച്ചെടുത്ത പണത്തെക്കുറിച്ച് കോടതിയെ അറിയിക്കേണ്ടതെന്നും ജസ്റ്റിസുമാർ പറഞ്ഞു. ഒരു വർഷത്തിനുള്ളിൽ അന്വേഷണം പൂർത്തിയാക്കാൻ ഉദ്യോഗസ്ഥർ എല്ലാ ശ്രമങ്ങളും നടത്തണം. ഇക്കാര്യത്തിൽ കാലതാമസമുണ്ടായാൽ അത് രേഖപ്പെടുത്തി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിക്കണമെന്നും ജസ്റ്റിസുമാരായ സഞ്ജയ് കരോളും എൻ കെ സിംഗും പറഞ്ഞു. 3 മാസം കൂടുമ്പോൾ അന്വേഷണ പുരോഗതി കോടതിയെ അറിയിക്കണം. സ്റ്റാറ്റിക് സർവൈലൻസ് ടീമുകൾ 10 ലക്ഷത്തിലധികം രൂപ പിടിച്ചെടുത്താൽ വിവരം ആദായ നികുതി അധികൃതരെ അറിയിക്കണമെന്നും സുപ്രീംകോടതി ഉത്തരവിട്ടു.
0: തൊഴിലിടങ്ങളിൽ സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ തടയുന്ന ഇന്റേണൽ കമ്മിറ്റികൾ കാര്യക്ഷമമാക്കണമെന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവി നിർദ്ദേശിച്ചു. കോഴിക്കോട് കലക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ വനിതാ കമ്മീഷൻ സിറ്റിംഗിന് ശേഷം സംസാരിക്കുകയായിരുന്നു അവർ. ഓണവിപണിയിലെ കൃത്രിമ വിലക്കയറ്റം പിടിച്ചു നിർത്താനും അവശ്യ സാധനങ്ങൾ വിലക്കുറവിൽ ലഭ്യമാക്കാനും സംസ്ഥാനത്ത് കൺസ്യൂമർ ഫെഡ് ഓണച്ചന്തകൾ ആരംഭിച്ചു. കോഴിക്കോട് ജില്ലയിൽ 15 ത്രിവേണി സൂപ്പർ മാർക്കറ്റുകളിൽ ആഗസ്റ്റ് 25 വരെ ചന്തകൾ പ്രവർത്തിക്കും. 13 നിത്യോപയോഗ സാധനങ്ങൾ ഗവൺമെന്റ് സബ്സിഡിയോടെ പൊതുവിപണിയേക്കാൾ 30 മുതൽ 50% വരെ വിലക്കുറവിൽ ഓണച്ചന്തകളിൽ ലഭിക്കും. റേഷൻ കാർഡ് മുഖേനയാണ് സാധനങ്ങളുടെ വിതരണം. സംസ്ഥാനത്തെ കയർ ഫാക്ടറി മേഖലയിലെ തൊഴിലാളികൾക്ക് ഓണത്തിന് അഡ്വാൻസ് ബോണസായി 29.95% തുക നൽകാൻ ധാരണയായി. 2026 ജനുവരി മുതൽ മെയ് 31 വരെ ആകെ വരുമാനത്തിന്റെ 20% ബോണസും 9.95% ഇൻസെന്റീവും ഉൾപ്പെടുന്നതാണ് തുക. മന്ത്രി ബിന്ദുകൃഷ്ണയുടെ നിർദ്ദേശപ്രകാരം കൊല്ലം റീജിയണൽ ലേബർ ഓഫീസർ തൊഴിലാളി സംഘടനകളുമായി നടത്തിയ ചർച്ചയിലാണ് ധാരണയായത്. LPG സിലിണ്ടർ ട്രക്ക് ജീവനക്കാരുടെ ബോണസിലും ധാരണയായി. ഡ്രൈവർമാർക്ക് 13,500 രൂപയും ക്ലീനർമാർക്ക് 7,500 രൂപയും ബോണസ് ലഭിക്കും. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് ഇന്ന് ചിലയിടങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് കോട്ടയം, എറണാകുളം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത നൽകി. കാർഷിക സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും പ്രതീകമായ ഇല്ലം നിറ ചടങ്ങുകൾ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഇന്ന് നടത്തും. രാവിലെ 8:30 മുതൽ 9:30 വരെയാണ് ഇല്ലം നിറ ചടങ്ങുകൾ. കോഴിക്കോട്ടെ ഭാരതീയ സുഗന്ധവിള ഗവേഷണ കേന്ദ്രവും കണ്ണൂർ ആസ്ഥാനമായ ബയോ മൌണ്ടൻ ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനി ലിമിറ്റഡും നൂതന സാങ്കേതിക വിദ്യ കൈമാറ്റവുമായി ബന്ധപ്പെട്ട് ധാരണാപത്രം ഒപ്പുവെച്ചു. IASR ഡയറക്ടർ ഡോക്ടർ ആർ ദിനേശും കമ്പനി ചെയർമാൻ റവറന്റ് CB പാലക്കുഴിയും തമ്മിലാണ് ധാരണാപത്രം ഒപ്പുവെച്ചത്. 11th ഗവേഷണ ഉപദേശക സമിതി യോഗത്തോടനുബന്ധിച്ച് വിവിധ സാങ്കേതിക വിദ്യ കൈമാറ്റങ്ങളും പുതിയ ഡിജിറ്റൽ സംവിധാനങ്ങളും ഗവേഷണ കേന്ദ്രത്തിൽ ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട്ട് നിന്ന് നസീർ ബാബു.
2: കർഷകർക്കിടയിൽ സുഗന്ധവിജ്ഞാന കൃഷിയിലെ നൂതന സാങ്കേതിക വിദ്യകളുടെ കൈമാറ്റവും പ്രചാരണവും ശക്തിപ്പെടുത്തുകയാണ് സഹകരണത്തിന്റെ ലക്ഷ്യം. യോഗത്തിൽ ഗവേഷണ സ്ഥാപനത്തിലെ ബയോ ഇൻഫർമാറ്റിക്സ് ആൻഡ് ഇന്റഗ്രേറ്റീവ് ജിനോമിക്സ് ഫെസിലിറ്റി വികസിപ്പിച്ച നെക്സ്റ്റ് ജനറേഷൻ സീക്വൻസിംഗ് ടൂൾ കിറ്റും ഡാറ്റ വിശകലനത്തിനായുള്ള നിർമ്മിത ബുദ്ധി അധിഷ്ഠിത വെബ് ആപ്ലിക്കേഷനുകളും പുറത്തിറക്കി. ഇതോടൊപ്പം ഏലപ്പെ നിയന്ത്രിക്കുന്നുള്ള ഗ്രാനുലർ സാങ്കേതിക വിദ്യയുടെ വാണിജ്യ ഉൽപ്പാദനത്തിനും വിപണനത്തിനുമുള്ള ലൈസൻസും IASR ചന്ദ്ര കുരുമുളക് ഇനത്തിന്റെ 2 പുതിയ ലൈസൻസുകളും കൈമാറി.
0: ന്യൂഡൽഹിയിൽ BWF ബാഡ്മിന്റൺ ലോക ചാമ്പ്യൻഷിപ്പ് പുരുഷ സിംഗിൾസിന്റെ ആദ്യ റൌണ്ടിൽ ഇന്ത്യയുടെ ആയുഷ് ഷെട്ടി ലോക 1st താരവും നിലവിലെ ചാമ്പ്യനുമായ ഷി യു ക്യുയെ തോൽപ്പിച്ചു. വനിതാ സിംഗിൾസിൽ ഇന്ത്യൻ താരം PV സിന്ധു അയർലൻഡിന്റെ സോഫിയ നോബിളിനെ പരാജയപ്പെടുത്തി 2nd റൌണ്ടിലേക്ക് മുന്നേറി. വനിതാ ഡബിൾസ് ജോഡികളായ ട്രീസ ജോളി ഗായത്രി ഗോപിചന്ദ് സഖ്യവും 2nd റൌണ്ടിൽ പ്രവേശിച്ചു. സ്പെയിൻ സഖ്യത്തെയാണ് അവർ തോൽപ്പിച്ചത്. കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിൽ തിരുവനന്തപുരം പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ ആഭിമുഖ്യത്തിൽ പ്രാദേശിക മാധ്യമ പ്രവർത്തകർക്കായി ഇന്ന് ഏകദിന മാധ്യമശില്പശാല സംഘടിപ്പിക്കും. ആലപ്പുഴ ചേർത്തലയിൽ രാവിലെ ജില്ലാ പോലീസ് മേധാവി TK വിഷ്ണു പ്രദീപ് ശില്പശാല ഉദ്ഘാടനം ചെയ്യും. PIB തിരുവനന്തപുരം അഡീഷണൽ ഡയറക്ടർ ജനറൽ V പളനിസ്വാമി അധ്യക്ഷനാകും. പ്രാദേശിക മാധ്യമ പ്രവർത്തകർക്കായി കൊച്ചി പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ മാധ്യമശില്പശാല നാളെ എറണാകുളം മരടിൽ സംഘടിപ്പിക്കും. ജില്ലാ കലക്ടർ G പ്രിയങ്ക പരിപാടി ഉദ്ഘാടനം ചെയ്യും. പ്രധാന വാർത്തകൾ വീണ്ടും. ടീം ഇന്ത്യ എന്ന സന്ദേശം ഉൾക്കൊണ്ട് രാജ്യത്തെ വ്യവസായ ഇടനാഴി വികസനം മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ. വിഴിഞ്ഞം തുറമുഖത്ത് സമ്പൂർണ്ണ കയറ്റിറക്കുമതിക്ക് ഇന്ന് തുടക്കം. മുഖ്യമന്ത്രി വി ഡി സതീശൻ ആദ്യ കണ്ടെയ്നർ ഫ്ളാഗ് ഓഫ് ചെയ്യും. ഗവൺമെന്റ് ആശുപത്രികളിൽ ഡോക്ടർമാരുടെ വിവരങ്ങൾ വ്യക്തമായി പ്രദർശിപ്പിക്കണമെന്ന് മന്ത്രി കെ മുരളീധരൻ. തെരഞ്ഞെടുപ്പ് കാലത്തെ കള്ളപ്പണ കേസുകൾ സമയബന്ധിതമായി അന്വേഷിച്ച് തീർപ്പാക്കണമെന്ന് സുപ്രീംകോടതി. ബി ഡബ്ല്യു എഫ് ബാഡ്മിന്റൺ ലോക ചാമ്പ്യൻഷിപ്പ് ആദ്യ റൗണ്ടിൽ ഇന്ത്യയുടെ ആയുഷ് ഷെട്ടിക്ക് അട്ടിമറി ജയം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
3: പ്രവാചിക ഋച ഝാ.

മുഴുവൻ ഗാനങ്ങളും ഗാനങ്ങൾക്ക് പിന്നിലെ കഥകളുമായി ഒരു പെർഫെക്റ്റ് മ്യൂസിക്കൽ ബ്രേക്ക്. ഈ സംഗീത നേരത്തിൽ ഞാൻ മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ ഇഷ്ട ആൽബം സോങ്സും പ്രിയപ്പെട്ടവർക്കായുള്ള സ്നേഹദൂതും നിങ്ങൾക്ക് പങ്കുവെക്കാം. ശനിയാഴ്ചകളിൽ വൈകുന്നേരം 4 മണി മുതൽ അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.

ആത്മരാമായണത്തിന്റെ ദാർശനികതയെ കുറിച്ച് സമഗ്രമായ അറിവ് പകരുന്ന പരിപാടി ജ്ഞാനപർവം. കേൾക്കാം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് 5:30. ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ.

0: റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 ൽ ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.

വാർത്തകൾ. ഇലക്ട്രോണിക്സ് ഘടക നിർമ്മാണ പദ്ധതിക്ക് കീഴിൽ 31 അപേക്ഷകൾക്ക് കൂടി അംഗീകാരം നൽകി കേന്ദ്ര സർക്കാർ. സ്വാതന്ത്ര്യദിനത്തിന് മുന്നോടിയായി രാജ്യത്ത് ആക്രമണങ്ങൾ നടത്താൻ പദ്ധതിയിട്ട ഷക്സാദ് ഭട്ടി നെറ്റ്വർക്ക് ഭീകര സംഘടനയെ

0: തകർത്തതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. വിഴിഞ്ഞം തുറമുഖത്തു നിന്ന് നേരിട്ടുള്ള കയറ്റിറക്കുമതിക്ക് ഇന്ന് തുടക്കമാകും. ആദ്യ കണ്ടെയ്നർ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ മുഖ്യാതിഥിയാകും. 12th ബ്രിക്സ് പരിസ്ഥിതി മന്ത്രിമാരുടെ യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ. സഹകരണവും സുസ്ഥിരതയും പ്രധാന ചർച്ചാ വിഷയം. അതിതീവ്ര മഴ സാധ്യതയെ തുടർന്ന് ഝാർഖണ്ഡിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ച് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ 4 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. BWF ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ താരങ്ങൾക്ക് വിജയ തുടക്കം. വാർത്തകൾ വിശദമായി. ഇലക്ട്രോണിക്സ് ഘടക നിർമ്മാണ പദ്ധതി പ്രകാരം 31 അപേക്ഷകൾക്ക് കൂടി അംഗീകാരം നൽകി കേന്ദ്ര സർക്കാർ. 7,877 കോടി രൂപയുടെ നിക്ഷേപമാണ് ഈ പദ്ധതികളിലൂടെ പ്രതീക്ഷിക്കുന്നത്. പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ 82,000 കോടി രൂപയുടെ ഇലക്ട്രോണിക് ഘടകങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും. 9,500 തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും ഈ തീരുമാനം വഴിയൊരുക്കും. തമിഴ്നാട്ടിൽ നിന്നുള്ള 7, മഹാരാഷ്ട്ര, ഹരിയാന എന്നിവിടങ്ങളിൽ നിന്ന് 6 വീതവും ഉൾപ്പെടെ 10 സംസ്ഥാനങ്ങളിൽ നിന്നാണ് അപേക്ഷകൾ ലഭിച്ചത്. ന്യൂഡൽഹിയിൽ നടന്ന ചടങ്ങിൽ കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് അപേക്ഷകർക്ക് അംഗീകാര പത്രങ്ങൾ കൈമാറി. പദ്ധതിക്ക് കീഴിൽ ഇതുവരെ അംഗീകാരം ലഭിച്ച ആകെ കമ്പനികളുടെ എണ്ണം 106 ഉയർന്നതായി കേന്ദ്രമന്ത്രി പറഞ്ഞു.
1: ഇലക്ട്രോണിക്സ് കമ്പോണന്റ് മാനുഫാക്ചറിംഗ് സ്കീം മേ 106 പ്രോജക്ട്സ് അപ്രൂവ് ഹോ ചുക്കേ ഹേ ഓർ 2.5 ലക്ഷം ലോഗോ കോ ടോട്ടൽ ഡയറക്ട് ഓർ ഇൻഡയറക്ട് മിലാകെ ഇൻ ഫാക്ടറീസ് മേ എംപ്ലോയ്മെന്റ് മിലേഗ ജിസ് സ്കീം മേ 31 പ്രോജക്ട്സ് അപ്രൂവ് ഹുവേ ഹേ.
0: സ്വാതന്ത്ര്യദിനത്തിന് മുന്നോടിയായി രാജ്യത്ത് ആക്രമണങ്ങൾ നടത്താൻ പദ്ധതിയിട്ട ISI പിന്തുണയുള്ള ഷഖ്സാദ് ഭട്ടി നെറ്റ്വർക്ക് എന്ന ഭീകര സംഘടനയെ തകർത്തതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. 14 സംസ്ഥാനങ്ങളിലെ വിവിധ കേന്ദ്രങ്ങളിൽ ഏകോപിപ്പിച്ചുള്ള റെയ്ഡുകൾ നടത്തി ഭീകര ശൃംഖലയെ തകർത്തതായും 200 ഭീകര പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തതായും അദ്ദേഹം അറിയിച്ചു. ഉത്തർപ്രദേശിൽ നിന്ന് 62, ഹരിയാനയിൽ നിന്ന് 52, ഡൽഹിയിൽ നിന്ന് 51, പഞ്ചാബിൽ നിന്ന് 44 പേർ ഉൾപ്പെടെ 200 പേർ പിടിയിലായിട്ടുണ്ട്. പാകിസ്ഥാൻ ആയുധ ഫാക്ടറിയിലെ മുദ്രയുള്ള ഗ്രനേഡുകൾ, സ്ഫോടക വസ്തുക്കൾ, പിസ്റ്റളുകൾ, വെടിയുണ്ടകൾ, CCTV ക്യാമറകൾ എന്നിവ പിടിച്ചെടുത്തതായും ശ്രീ അമിത്ഷാ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. 12th ബ്രിക്സ് പരിസ്ഥിതി മന്ത്രിമാരുടെ യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ നടക്കും. കേന്ദ്രമന്ത്രി ഭൂപേന്ദ്ര യാദവ് യോഗത്തിൽ അധ്യക്ഷത വഹിക്കും. പ്രതിരോധശേഷി, നവീകരണം, സഹകരണം, സുസ്ഥിരത എന്നിവ കെട്ടിപ്പടുക്കൽ എന്ന ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷതയുടെ പ്രധാന പ്രമേയത്തിന് കീഴിലാണ് പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. പരിസ്ഥിതി വർക്കിംഗ് ഗ്രൂപ്പ്, കാലാവസ്ഥാ വ്യതിയാനം, സുസ്ഥിര വികസനം എന്നിവ കൈകാര്യം ചെയ്യുന്ന മുതിർന്ന ഉദ്യോഗസ്ഥരുടെ യോഗം ഇന്നലെ ചേർന്നു. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറി, നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഡയറക്ടർ ജനറൽ, മറ്റ് മുതിർന്ന ഉദ്യോഗസ്ഥർ എന്നിവരുമായി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി പ്രഹ്ലാദ് ജോഷി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. പരീക്ഷാ നടത്തിപ്പുമായി ബന്ധപ്പെട്ട മാനദണ്ഡങ്ങൾ കർശനമായി പാലിക്കണമെന്ന് മന്ത്രി യോഗത്തിൽ നിർദ്ദേശിച്ചു. പരീക്ഷാ നടപടിക്രമങ്ങളിൽ സമഗ്രമായ മാറ്റങ്ങൾ അടിയന്തരമായി നടപ്പിലാക്കാനും മന്ത്രി നിർദ്ദേശം നൽകി. പരീക്ഷാ സംവിധാനം പരിഷ്കരിക്കുന്നതിനായി NDA സ്വീകരിച്ച നടപടികളെക്കുറിച്ച് ഉദ്യോഗസ്ഥർ മന്ത്രിയെ ധരിപ്പിച്ചു. ഝാർഖണ്ഡിൽ പരീക്ഷാ ക്രമക്കേടിലെ വിദ്യാർത്ഥി പ്രതിഷേധത്തെ തുടർന്ന് TDPL നടത്തിയ JSSC CGL പരീക്ഷയും മറ്റ് എല്ലാ മത്സര പരീക്ഷകളും റദ്ദാക്കി. മുഖ്യമന്ത്രി ഹേമന്ത് സോറന്റെ അധ്യക്ഷതയിൽ ഇന്നലെ വൈകിട്ട് ചേർന്ന പ്രത്യേക മന്ത്രിസഭാ യോഗത്തിലാണ് ഇതു സംബന്ധിച്ച തീരുമാനം കൈക്കൊണ്ടത്. ഇതിനു പുറമെ 2014 മുതൽ ഝാർഖണ്ഡ് പബ്ലിക് സർവീസ് കമ്മീഷൻ, ഝാർഖണ്ഡ് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷനും നടത്തിയ എല്ലാ പരീക്ഷകളിലും സമഗ്ര അന്വേഷണം നടത്താനും സർക്കാർ ഉത്തരവിട്ടു. ഇന്ത്യൻ കരസേനാ മേധാവി ജനറൽ ധീരജ് സേത്തിന് നേപ്പാൾ സൈന്യത്തിന്റെ ആദരം. ഇന്നലെ കാഠ്മണ്ഡുവിലെ ശീതൽ നിവാസിൽ നടന്ന പ്രത്യേക ചടങ്ങിൽ നേപ്പാൾ പ്രസിഡന്റ് രാംചന്ദ്ര പൌഡൽ ഇന്ത്യൻ കരസേനാ മേധാവിക്ക് നേപ്പാൾ സൈന്യത്തിന്റെ ഓണററി ജനറൽ ബഹുമതി നൽകിയാണ് ആദരിച്ചത്. തിരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ പിടിച്ചെടുത്ത കള്ളപ്പണവുമായി ബന്ധപ്പെട്ട ക്രിമിനൽ കേസുകളിൽ കൃത്യസമയത്ത് അന്വേഷണം പൂർത്തിയാക്കാൻ സുപ്രീംകോടതിയുടെ നിർദ്ദേശം. പണമോ ആസ്തികളോ പിടിച്ചെടുത്താൽ 24 മണിക്കൂറിനകം ജില്ലാ മജിസ്ട്രേറ്റിനെയോ ബന്ധപ്പെട്ട കോടതിയെയോ അറിയിക്കണം. ഒരു വർഷത്തിനകം അന്വേഷണം പൂർത്തിയാക്കണമെന്നും കോടതി നിർദ്ദേശം നൽകി. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബെല്ലാരിയിൽ വൻതോതിൽ കള്ളപ്പണം പിടിച്ചെടുത്തതുമായി ബന്ധപ്പെട്ട ഹർജി പരിഗണിക്കവെയാണ് സുപ്രീംകോടതിയുടെ നിർദ്ദേശം. ഖത്തറിലുള്ള പ്രവാസികൾക്ക് ഇന്ത്യയിലേക്ക് നേരിട്ട് പണം അയക്കുന്നതിനുള്ള UPI അധിഷ്ഠിത POS ട്രാൻസ്ഫർ സേവനം ആരംഭിച്ചതായി കേന്ദ്ര വാർത്താവിനിമയ മന്ത്രാലയം. ഖത്തർ പോസ്റ്റ് ഔട്ട്ലെറ്റുകൾ വഴി നേരിട്ട് പണം അയക്കാനാണ് സംവിധാനം ഒരുക്കിയിരിക്കുന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.

0: വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AIRNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIRNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: വിഴിഞ്ഞം തുറമുഖത്തുനിന്നുള്ള നേരിട്ടുള്ള കയറ്റിറക്കുമതിക്ക് ഇന്ന് തുടക്കമാകും. രാവിലെ 10:45 മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. കേന്ദ്ര തുറമുഖമന്ത്രി സർബാനന്ദ സോനോവാൾ മുഖ്യാതിഥിയാകും. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ SMITHY M. പള്ളുരുത്തി.
2: അന്താരാഷ്ട്ര ട്രാൻസ്ഷിപ്മെന്റ് ഹബ്ബായി മാത്രം പ്രവർത്തിച്ചിരുന്ന വിഴിഞ്ഞം തുറമുഖത്തു നിന്നുള്ള ചരക്കുകളുടെ നേരിട്ടുള്ള കയറ്റുമതിക്കും ഇറക്കുമതിക്കും ഇന്ന് തുടക്കമാവുകയാണ്. ഇതുവരെ മദർഷിപ്പുകൾ എന്ന വൻ കപ്പലുകളിൽ വരുന്ന കണ്ടെയ്നറുകൾ മറ്റു ചെറിയ കപ്പലുകളിലേക്ക് മാറ്റി അയക്കുന്ന രീതിയിലുള്ള സേവനങ്ങളായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. ചരക്കുകൾ കയറ്റി അയക്കാനും ഇറക്കുമതി നടത്താനുമുള്ള കസ്റ്റംസ് പ്രിവന്റീവ് കമ്മീഷണറുടെ അനുമതി July 17 ലഭിച്ചത്. പൂർണ്ണ കണ്ടെയ്നറുകൾ മാത്രമാവും നിലവിൽ വിഴിഞ്ഞത്ത് ഇറക്കുമതിയും കയറ്റുമതിയും ചെയ്യാനാവുക.
1: കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിലുള്ള തിരുവനന്തപുരം പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ ആഭിമുഖ്യത്തിൽ പ്രാദേശിക മാധ്യമ പ്രവർത്തകർക്കായി ഇന്ന് ചേർത്തലയിൽ ഏകദിന മാധ്യമ ശില്പശാല സംഘടിപ്പിക്കും. ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവി വിഷ്ണു പ്രദീപ് ഉദ്ഘാടനം ചെയ്യും. PIB തിരുവനന്തപുരം അഡീഷണൽ ഡയറക്ടർ ജനറൽ V. പളനിസ്വാമി അധ്യക്ഷത വഹിക്കും. അതേസമയം കൊച്ചി പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ സംഘടിപ്പിക്കുന്ന മാധ്യമ ശില്പശാല നാളെ രാവിലെ 9:30 മുതൽ എറണാകുളം മരട് നടക്കും. ജില്ലാ കളക്ടർ പ്രിയങ്ക ജി പരിപാടി ഉദ്ഘാടനം ചെയ്യും. കാർഷിക സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും പ്രതീകമായ ഇല്ലം നിറ ചടങ്ങുകൾക്കായി ഗുരുവായൂർ ക്ഷേത്രം ഒരുങ്ങി. ഇന്ന് രാവിലെ 8:30 മുതൽ 9:30 വരെയാണ് ഇല്ലം നിറ ചടങ്ങുകൾ. ഗുരുവായൂരപ്പന് സമർപ്പിക്കാനുള്ള കതിർക്കറ്റകൾ ക്ഷേത്രത്തിൽ എത്തിച്ചു. കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ പാർലമെന്ററി കാര്യവകുപ്പ് സഹമന്ത്രി L. മുരുകൻ ഇന്ന് രാത്രിയോടെ മലപ്പുറം കോട്ടയ്ക്കൽ ആര്യവൈദ്യശാലയിൽ എത്തും. ഒരാഴ്ചത്തെ സന്ദർശനത്തിനാണ് അദ്ദേഹം എത്തുന്നത്. തൃശൂരിന്റെ തനത് കലാരൂപമായ പുലിക്കളിയിൽ കഴിഞ്ഞ വർഷം പങ്കെടുത്ത സംഘങ്ങൾക്ക് കേന്ദ്ര ടൂറിസം വകുപ്പ് അനുവദിച്ച 24 ലക്ഷം രൂപയുടെ ധനസഹായം ഇന്ന് വിതരണം ചെയ്യും. കളക്ടർ കോൺഫറൻസ് ഹാളിൽ രാവിലെ നടക്കുന്ന ചടങ്ങിൽ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി തുക സമ്മാനിക്കും. കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഇന്ന് കോട്ടയം, എറണാകുളം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കേരള തീരത്ത് ഇന്ന് രാത്രി 11:30 വരെ ഉയർന്ന തിരമാലകൾക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ഇന്ന് ജാർഖണ്ഡിൽ ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഹിമാചൽ പ്രദേശ്, ബീഹാർ, ഛത്തീസ്ഗഡ്, മധ്യപ്രദേശ്, ഒഡീഷ, ഉത്തർപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിൽ കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. അതേസമയം വടക്കൻ ഒഡീഷയിൽ പ്രളയ സാഹചര്യം ഗുരുതരമായി തുടരുന്നു. ന്യൂഡൽഹിയിൽ ആരംഭിച്ച BWF ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ താരങ്ങൾക്ക് വിജയത്തുടക്കം. പുരുഷ സിംഗിൾസിൽ യുവതാരം ആയുഷ് ഷെട്ടി നിലവിലെ ലോക ചാമ്പ്യനും 1-ാം റാങ്കുകാരനുമായ ചൈനയുടെ ഷിയുക്കിയെ അട്ടിമറിച്ചു. വനിതാ സിംഗിൾസിൽ മുൻനിര താരം PV സിന്ധു അയർലൻഡിന്റെ സോഫിയ നോബിളിനെതിരെ ആധികാരിക വിജയം നേടി. വനിതാ ഡബിൾസിൽ ഇന്ത്യയുടെ തൃഷ ജോളി ഗായത്രി ഗോപിചന്ദ് സഖ്യവും കവിപ്രിയ സെൽവം സിമ്രാൻ സിംഗി സഖ്യവും ആദ്യ റൌണ്ടിൽ സ്പെയിനിന്റെ ജോഡികളെ മറികടന്നു. പുരുഷ ഡബിൾസിൽ ഇന്ത്യയുടെ MR അർജുൻ ഹരിഹരൻ അംശകരുൺ സഖ്യവും 2-ാം റൌണ്ടിലേക്ക് യോഗ്യത നേടി. പ്രധാന വാർത്തകൾ വീണ്ടും. ഇലക്ട്രോണിക്സ് ഘടക നിർമ്മാണ പദ്ധതിക്ക് കീഴിൽ 31 അപേക്ഷകൾക്കു കൂടി അംഗീകാരം നൽകി കേന്ദ്ര സർക്കാർ. സ്വാതന്ത്ര്യദിനത്തിന് മുന്നോടിയായി രാജ്യത്ത് ആക്രമണങ്ങൾ നടത്താൻ പദ്ധതിയിട്ട ഷക്സാദ് ഭട്ടി നെറ്റ്വർക്ക് ഭീകര സംഘടനയെ തകർത്തതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. വിഴിഞ്ഞം തുറമുഖത്തു നിന്ന് നേരിട്ടുള്ള കയറ്റിറക്കുമതിക്ക് ഇന്ന് തുടക്കമാകും. ആദ്യ കണ്ടെയ്നർ മുഖ്യമന്ത്രി VD സതീശൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ മുഖ്യാതിഥിയാകും. 12-ാമത് ബ്രിക്സ് പരിസ്ഥിതി മന്ത്രിമാരുടെ യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ. സഹകരണം, സുസ്ഥിരത പ്രധാന ചർച്ചാ വിഷയം. അതിതീവ്ര മഴ സാധ്യതയെ തുടർന്ന് ജാർഖണ്ഡിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ച് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ 4 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. BWF ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ താരങ്ങൾക്ക് വിജയ തുടക്കം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക്.
3: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: സെലിബ്രേഷൻ വരുമ്പോ ആദ്യത്തെ ചിന്ത എന്തായിരിക്കും?
2: ഏത് ഡ്രസ് ഇടും എന്നല്ലേ.
1: ഡ്രസ് മാത്രം പോരല്ലോ, അതിനകത്ത് ജ്വല്ലറി, ആക്സസറീസ് എല്ലാം വേണ്ടേ?
2: ആ ചോദ്യങ്ങൾക്കെല്ലാം ഇനി ഒരു ഉത്തരമുണ്ട്. നസീം സിഗ്നേച്ചർ.

പ്രിയപ്പെട്ട റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളെ, നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണോ? ഇംഗ്ലീഷ് ക്ലാസിക്കുകൾ നമുക്ക് ഒരുമിച്ചിരുന്ന് വായിച്ചാലോ? എങ്കിൽ വരൂ റീഡിംഗ് റൂമിലേക്ക്. എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 8:30 PM, പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 7 PM. മനോഹരമായ കഥകൾ

ിലൂടെയും കവിതകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം, ഒരുമിച്ച് ആസ്വദിക്കാം. മറക്കാതെ കേൾക്കൂ റീഡിംഗ് റൂം, നിങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോ, റേഡിയോ സാന്ത്വനം 90.4 FM.

0: അമ്മയുടെ കഞ്ച് ആരോഗ്യത്തിന്റെ പഞ്ച്.
1: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
0: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള കാഷ്യൂ ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
1: കേരള കാഷ്യൂ, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്. കൈക്കൂട്ട്, വീട്ടമ്മമാർക്കൊരു കൈക്കൂട്ട്. ചിലവിൽ ഗുണമേന്മയുള്ള മസാലപ്പൊടി, ചമ്മന്തിപ്പൊടി, അവലൊസുപൊടി, കൂടാതെ അവിയൽ സാമ്പാർ തുടങ്ങി ഓരോ കറികൾക്കും വേണ്ട പച്ചക്കറികളുടെ കട്ട് പീസുകളും വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത കറിപ്പൊടികളും വിവിധ തരം അച്ചാറുകളും സ്വന്തം ഫാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചിക്കൻ, പാൽ, മറ്റു പാൽ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. നിങ്ങളുടെ കറികൾക്ക് നാടൻ രുചിയാണ് ആവശ്യമെങ്കിൽ പിന്നെ ഇതിന് മടിക്കണം. ഹോം ഡെലിവറിക്കും മറ്റു വിശദാംശങ്ങൾക്കുമായി സന്ദർശിക്കൂ കറിക്കൂട്ട്, ദേവി പമ്പിന് എതിർവശം, നെല്ലിമുക്ക്, മുളങ്കാടകം, കൊല്ലം. കോൺടാക്ട് 9846512424.
2: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
3: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും

0: ജോളി കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
1: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
2: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
3: You are tuned into your favorite radio station, Radio Santhanam 90.4 FM, keeping you company all day.
4: Radio Santhanam 90.4 FM il ippol kelkam kinjana vartamanam tayaraki avadarippikkunnathu Dr. Riji G. Nair, sankethika sahayam Shantas.
5: റേഡിയോ സാന്ത്വനം 90.4 FM കിഞ്ചന വർത്തമാനത്തിലേക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ റിജി ജി നായർ. വളരെ ദുരിതപൂർണമായ ഒരു ജീവിതം ആരംഭിക്കുകയും തുടർന്ന് കഠിനാധ്വാനത്തിലൂടെയും പരിശ്രമത്തിലൂടെയും ഒരു ശക്തമായ ജീവിതം, ഭദ്രമായ ജീവിതം, മാതൃകാപരമായ ജീവിതം കെട്ടിപ്പടുക്കുകയും ചെയ്ത 3 IAS IPS ഉദ്യോഗസ്ഥരുടെ കഥകളാണ് ഇന്നത്തെ കിഞ്ചന വർത്തമാനത്തിൽ പറയുന്നത്. MG രാജമാണിക്യം IAS ആണ് ഇന്ന് നമ്മുടെ കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറും. അദ്ദേഹത്തിൻ്റെ ജീവിതകഥയിലേക്ക്. ചില ജീവിതങ്ങൾ ഒരു പുസ്തകം പോലെയാണ്, വായിച്ചു തീരുമ്പോഴേക്കും നമ്മുടെ കണ്ണ് നിറയ്ക്കുകയും ഒപ്പം മനസ്സിന് വല്ലാത്തൊരു ഊർജം പകരുകയും ചെയ്യും. ടോണി ചിറ്റേറ്റുകളം എഡിറ്റ് ചെയ്ത് ഒലിവ് ബുക്സ് പുറത്തിറക്കിയ അൻപോട് രാജമാണിക്യം എന്ന പുസ്തകം ഇത്തരത്തിൽ കണ്ണീരിൻ്റെയും അതിജീവനത്തിൻ്റെയും ഒരു വലിയ നേർക്കാഴ്ചയാണ്. മധുരയിലെ അനുപാനടി ഗ്രാമത്തിൽ 8 അടി വീതിയും 12 അടി നീളവുമുള്ള ഒറ്റമുറി വീട്ടിലായിരുന്നു രാജമാണിക്യത്തിന്റെ ബാല്യ കൗമാരങ്ങൾ. അച്ഛൻ ഗുരുസ്വാമിക്ക് കോവിൽ വേലയിൽ നിന്ന് കിട്ടിയിരുന്ന തുച്ഛമായ വരുമാനത്തിൽ 5 അംഗ കുടുംബം പുലരുക മഹാകഷ്ടമായിരുന്നു. 5 രൂപ പ്രതിമാസ ഫീസ് അടയ്ക്കാനില്ലാതെ എത്രയോ തവണ കുഞ്ഞു രാജമാണിക്യം ക്ലാസ്സിന് പുറത്ത് നിൽക്കേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെയുള്ള ദിവസങ്ങളിലാണ് പാടത്തും പറമ്പിലും പണിയെടുത്ത് മണ്ണും ചെളിയും പുരണ്ട വസ്ത്രങ്ങളുമായി എവിടുന്നൊക്കെയോ നുള്ളിയൊപ്പിച്ച കാശുമായി അമ്മ പഞ്ചവർണം സ്കൂളിൽ പാഞ്ഞെത്തുന്നത്. ഒരു ലോട്ടറി അടിച്ച ഭാവത്തോടെ ആ മുഷിഞ്ഞ നോട്ടുകളും ചില്ലറകളും അമ്മ ആ കയ്യിൽ വെച്ചു കൊടുക്കുമായിരുന്നു. കേടുള്ള പച്ചക്കറികളിൽ നിന്ന് അത്ര കേടില്ലാത്തവ തിരഞ്ഞെടുത്ത് വില കുറച്ച് വാങ്ങി ആ അമ്മ 5 വയറുകൾ നിറച്ചു. തമിഴ്നാട്ടിലെ സ്കൂൾ ഉച്ചഭക്ഷണമായ സത്യനവ് ചോറിലെ നാറ്റം കാരണം പലപ്പോഴും കഴിക്കാൻ പറ്റില്ലായിരുന്നെങ്കിലും മട്ട ഊരുക എന്ന അച്ചാറും കൂട്ടി വിശപ്പടക്കിയ ഒരു ഭൂതകാലം രാജമാണിക്യത്തിനുണ്ടായിരുന്നു. കഠിനമായ പട്ടിണിക്കിടയിലും നിശ്ചയദാർഢ്യത്തോടെ പഠിച്ച് സ്വർണ്ണ മെഡലോടെ ME പാസായ രാജമാണിക്യത്തിന് പ്രതിവർഷം 800,000 രൂപ ശമ്പളത്തിൽ ക്യാമ്പസ് സെലക്ഷൻ കിട്ടിയതാണ്. എന്നാൽ സാക്ഷരതാ പ്രവർത്തനത്തിനിടയിൽ വിരുദുനഗറിലെ തീപ്പെട്ടി കമ്പനിയിൽ ജോലി ചെയ്യുന്ന കുട്ടികളുടെ കരിപുരണ്ട വിരലുകൾ കണ്ടപ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സ് മാറി. അനീതികൾക്കെതിരെ പോരാടാൻ ഒരു കളക്ടറാകണം എന്ന ചിന്തയോടെ ലക്ഷങ്ങളുടെ ജോലി വേണ്ടെന്ന് വെച്ച് അദ്ദേഹം സിവിൽ സർവീസിലേക്ക് ഇറങ്ങിത്തിരിച്ചു. "നീ പോയി പഠിക്ക്, വിരമിച്ചാലും ഞാൻ വേറെ കോവിലിൽ വേല ചെയ്യാം" എന്ന് പറഞ്ഞ് അച്ഛനും പപ്പടം പരത്തിയും വിളക്കുതിരികൾ ഉണ്ടാക്കിയും അമ്മയും ആ സ്വപ്നത്തിന് കാവലിരുന്നു. ഡൽഹിയിലെ കഠിനമായ പഠനകാലത്ത് ചായക്കടക്കാരൻ രാമുഭായ് ചായ സൗജന്യമായി നൽകിയും ഇൻസ്റ്റിറ്റ്യൂട്ട് ഉടമ നീതു സിംഗും വീട്ടുടമ രഘുബീർ സിംഗും ഫീസും വാടകയും കുറച്ചു നൽകിയും അദ്ദേഹത്തെ സഹായിച്ചു. എങ്കിലും ദിവസവും ഒരു നേരം മാത്രം ആഹാരം കഴിച്ച് അൾസർ ബാധിച്ച രാജമാണിക്യം എന്ന യുവാവിന് താങ്ങായി മാറിയത് എഞ്ചിനീയറിംഗ് പഠനകാലത്തെ സുഹൃത്തുക്കളായ വൈത്തിയും മുരളീകൃഷ്ണനും സെന്തിൽ പാണ്ഡിയും ധനപാലനുമായിരുന്നു. അവർ മാസത്തിൽ അയച്ചു കൊടുത്ത 500 രൂപ കൊണ്ടാണ് അദ്ദേഹം പിന്നീട് 2 നേരം ആഹാരം കഴിക്കാൻ തുടങ്ങിയത്. തോൽവികളിൽ തളരാതെ "പങ്കാളി പോയിപ്പാടിയിടാ" എന്ന് പറഞ്ഞ് അവർ നൽകിയ ഊർജമാണ് 3-ാം ശ്രമത്തിൽ അദ്ദേഹത്തെ IAS എന്ന സ്വപ്ന നേട്ടത്തിൽ എത്തിച്ചത്. ജന്മം കൊണ്ട് തമിഴനെങ്കിലും ഇന്ന് അദ്ദേഹം കർമ്മം കൊണ്ട് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട കേരളത്തിന്റെ മാണിക്യം തന്നെയാണ്. ഒരു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥൻ എന്നതിനപ്പുറം ആ ജീവിത വഴികളും അതിലെ കടപ്പാടുകളുടെ കഥകളും ഇന്നും ഏറെ പ്രയോജനം നൽകുന്ന ഒന്നാണ്. ഇപ്പോൾ ഊർജ മേഖലയിൽ വലിയ മാറ്റങ്ങൾക്കും വികസനങ്ങൾക്കും സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ KSEB പുതിയ ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടറായി അദ്ദേഹം നിയമിതനായിരിക്കുന്നു. കിഞ്ചന വർത്തമാനത്തിൽ ആദ്യമായി കേൾക്കാൻ പോകുന്നത് നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട, നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള തിരുനാമ കീർത്തനം പാടുവാനല്ലെങ്കിൽ എന്ന ഗാനമാണ്. ഈ ഗാനം തിരഞ്ഞെടുക്കുന്നതിന് പ്രത്യേക ഒരു പ്രസക്തിയുള്ളത് ഇതിന്റെ രചയിതാവായ ഫാദർ മൈക്കിൾ പനച്ചിക്കൽ ഈ അടുത്ത കാലത്ത് നമ്മെ വിട്ടുപിരിഞ്ഞു. അദ്ദേഹം പ്രശസ്തനായ ധ്യാന

ഗുരുവും മലയാള ക്രൈസ്തവ ഭക്തിഗാന രംഗത്ത് അതുല്യമായ സംഭാവനകൾ നൽകിയ വ്യക്തിയുമായിരുന്നു. നാം കേൾക്കാൻ പോകുന്ന തിരുനാമ കീർത്തനം പാടുവാനല്ലെങ്കിൽ എന്ന ആ അതിമനോഹരമായ ഗാനം അതിൻ്റെ സംഗീത സംവിധാനം നിർവഹിച്ചത് സണ്ണി സ്റ്റീഫനാണ്. ഇത് ആലപിച്ചിരിക്കുന്നത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നമ്മെ വിട്ടുപോയ പ്രഗത്ഭയായിട്ടുള്ള ഗായിക രാധിക തിലകും.

0: വൈ വൈ കേൾക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM. കിഞ്ചന്റെ വർത്തമാനത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ ഡോക്ടർ റിജി ജി നായർ. ഇന്ന് കേരള പോലീസിന്റെ ഏറ്റവും പ്രമുഖ സ്ഥാനത്തുള്ള ക്രമസമാധാന ചുമതലയുള്ള ADGP ആയി ചുമതലയേറ്റിരിക്കുന്നത് ശ്രീ പി വിജയൻ IAS ആണ്. അദ്ദേഹത്തിനും ഒരു കാലത്ത് കഠിനമായ പരിശ്രമത്തിലൂടെ ജീവിതം കെട്ടിപ്പടുത്ത കഥകൾ പറയാനുണ്ട്. കല്ലു ചെത്തിയ കൈകളാണ് അദ്ദേഹത്തിൻ്റെത്. പുത്തൂർ മഠം ഗ്രാമത്തിലെ പ്രഭാതങ്ങൾക്കൊരു പ്രത്യേക ശബ്ദമുണ്ടായിരുന്നു. കല്ലിൽ ഉളിപതിക്കുന്ന ശബ്ദം, വിയർപ്പ് തുള്ളികൾ മണ്ണിൽ വീഴുന്ന ശബ്ദം, ജീവിതത്തോട് പൊരുതുന്ന മനുഷ്യരുടെ നിശബ്ദ നിലവിളികളുടെ ശബ്ദം. ആ ശബ്ദങ്ങൾക്കിടയിലായിരുന്നു 15-കാരനായ വിജയനും തൻ്റെ വിധിയോട് മല്ലിടുന്നത്. വിജയന്റെ കൂട്ടുകാർ 10-ാം ക്ലാസ് പരീക്ഷയുടെ ചോദ്യപേപ്പറുകൾക്ക് മുമ്പിൽ ഇരിക്കുമ്പോൾ അവൻ കല്ലു ചെത്തുകയായിരുന്നു. അവർ ഭാവിയെക്കുറിച്ച് സ്വപ്നം കാണുമ്പോൾ വിജയൻ കുടുംബത്തിന്റെ ഇന്നത്തെ അവസ്ഥയെക്കുറിച്ച് ചിന്തിക്കുകയായിരുന്നു. അവരുടെ കൈകളിൽ പേനയുണ്ടായിരുന്നു. വിജയന്റെ കൈകളിൽ ഉളിയും ചുറ്റികയും. ജീവിതം ചില മനുഷ്യരെ പൂക്കളിലൂടെ നടത്തും, ചിലരെ മുള്ളുകളിലൂടെ. പി വിജയൻ എന്ന ബാലനെ ജീവിതം നടത്തിയത് പാറക്കല്ലുകളിലൂടെയായിരുന്നു. എന്നാൽ ആ കല്ലുകൾ അവന്റെ വഴിയിലെ തടസ്സങ്ങളായിരുന്നില്ല, അവൻ കയറിപ്പോകേണ്ട പടവുകളായിരുന്നു. മണ്ണും കല്ലും ചുമന്ന ആ കൈകൾ ഒരു നാൾ ഇന്ത്യയുടെ ഏറ്റവും പ്രൗഢമായ യൂണിഫോമുകളിലൊന്നായ IPS യൂണിഫോം ധരിക്കുമെന്ന് അന്നാരും കരുതിയിരുന്നില്ല, ഒരു പക്ഷേ പി വിജയൻ പോലും. പക്ഷേ ഒരു കാര്യം അവൻ അറിയാമായിരുന്നു, സാഹചര്യങ്ങൾ മനുഷ്യനെ നിർവചിക്കുന്നില്ല, മനുഷ്യന്റെ തീരുമാനങ്ങളാണ് അവനെ നിർവചിക്കുന്നത്. അങ്ങനെ കഠിനാധ്വാനത്തിന്റെയും ആത്മവിശ്വാസത്തിന്റെയും വഴികളിലൂടെ നടന്ന ആ ബാലൻ ഒടുവിൽ ഇന്ത്യൻ പോലീസ് സർവീസിന്റെ പടവുകൾ കയറി, പിന്നെ കേരള പോലീസിന്റെ ചരിത്രത്തിൽ സ്വന്തം പേര് കൊത്തിവെക്കുകയും ചെയ്തു. വിദ്യാർത്ഥികളിൽ അച്ചടക്കവും സാമൂഹിക ബോധവും വളർത്താൻ അദ്ദേഹം രൂപം നൽകിയ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് പദ്ധതി വെറുമൊരു പദ്ധതിയായിരുന്നില്ല, ഒരു തലമുറയെ രൂപപ്പെടുത്താനുള്ള സ്വപ്നമായിരുന്നു. പോലീസ് സ്റ്റേഷനും സ്കൂൾ ക്ലാസ് മുറിയും തമ്മിലുള്ള അകലം കുറച്ച ആ ആശയം പിന്നീട് രാജ്യത്തിന് തന്നെ മാതൃകയായി മാറി. പുണ്യം പൂങ്കാവനം പദ്ധതി ശ്രീ പി വിജയന്റെ മറ്റൊരു സ്വപ്നമായിരുന്നു. ശബരിമലയുടെ കാടുകളെ പ്ലാസ്റ്റിക്കിന്റെ മുറിവുകളിൽ നിന്ന് രക്ഷിക്കാനുള്ള ശ്രമം, ഭക്തിയും പ്രകൃതി സംരക്ഷണവും കൈകോർക്കാമെന്ന് അദ്ദേഹം തെളിയിച്ചു. ആ പ്രവർത്തനങ്ങൾ രാജ്യത്തിന്റെ പരമോന്നത നേതൃത്വത്തിന്റെ പ്രശംസ പോലും നേടി. എല്ലാ വിജയകഥകൾക്കും ഒരു ഇരുണ്ട അധ്യായമുണ്ടാകും. ശ്രീ പി വിജയന്റെയും ജീവിതത്തിൽ അങ്ങനെ ഒരു അധ്യായം വന്നു. ആരോപണങ്ങൾ ഉയർന്നു, വിവാദങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടു, ഒടുവിൽ സസ്പെൻഷനും. പലരും അവിടെ അവസാനിച്ചേനെ, പലരും വിധിയെ കുറ്റപ്പെടുത്തി തകർന്നുപോയേനെ. പക്ഷേ പുത്തൂർ മഠത്തെ ആ ബാലൻ തകരാൻ പഠിച്ചിരുന്നില്ല. കല്ല് ചെത്തിയവന് കഷ്ടപ്പാടുകൾ പുതിയതല്ലായിരുന്നു. അവൻ കാത്തിരുന്നു സത്യത്തിനായി, നീതിക്കായി, സമയത്തിനായി. ഒടുവിൽ പൊടിയടങ്ങിയപ്പോൾ സത്യം തെളിഞ്ഞു. ആരോപണങ്ങളുടെ നിഴലുകൾ മാറി. അദ്ദേഹം വീണ്ടും ഉയർത്തെഴുന്നേറ്റു. ഇപ്പോൾ ചരിത്രം ഒരു വിചിത്രമായ വൃത്തം പൂർത്തിയാക്കുകയാണ്. ഒരിക്കൽ സസ്പെൻഷനിലേക്ക് നയിച്ച അധികാര വഴികളുടെ നടുവിൽ നിന്നിരുന്ന അതേ സംവിധാനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കസേരകളിലൊന്നായ ക്രമസമാധാന ചുമതലയുള്ള അഡീഷണൽ ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് ADGP എന്ന സ്ഥാനത്തേക്ക് പി വിജയൻ എത്തുന്നു. ഇതൊരു ഉദ്യോഗസ്ഥന്റെ സ്ഥാനക്കയറ്റം മാത്രമല്ല, ഇതൊരു ജീവിതത്തിന്റെ വിജയമാണ്. കല്ലു ചെത്തിയ കൈകൾക്ക് ലഭിച്ച അംഗീകാരമാണ്. സ്വപ്നങ്ങൾ ദാരിദ്ര്യത്തെക്കാൾ ശക്തമാണെന്ന തെളിവാണ്. പ്രതിസന്ധികൾ മനുഷ്യനെ തകർക്കാനല്ല രൂപപ്പെടുത്താനാണെന്ന ഓർമ്മപ്പെടുത്തലാണ്. പുത്തൂർ മഠത്തിലെ ആ 15-കാരൻ ഇന്ന് കേരള പോലീസിന്റെ അമരത്ത് നിൽക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ജീവിതം ഓരോ യുവാവിനോടും ഒരേ ഒരു കാര്യം പറയുന്നു. വഴിയില്ലെന്ന് തോന്നുന്നിടത്തും നടക്കാൻ ധൈര്യമുണ്ടെങ്കിൽ ഒരു നാൾ ആ വഴിയെ ചരിത്രം എന്ന് വിളിക്കും. കൂട്ടുകാർ പരീക്ഷ എഴുതുമ്പോൾ അവൻ കല്ലു ചെത്തുകയായിരുന്നു. ഇന്ന് ചരിത്രം അവന്റെ പേര് എഴുതുകയാണ്. പി വിജയൻ IPS ADGP. അടുത്തായി നാം കേൾക്കാൻ പോകുന്ന ഗാനം ദക്ഷിണ കാശിയാം കുട്ടിയൂർ വാണിടും എന്ന മനോഹരമായ

ഭക്തി ഗാനമാണ്. നാം സ്ഥിരമായി കേൾക്കുന്ന പല ഗാനങ്ങളും അത്ര പ്രശസ്തരല്ലാത്ത ആൾക്കാരാണ് എഴുതിയിട്ടുള്ളത്. ഈ ഗാനത്തിന്റെ രചന നിർവഹിച്ചിരിക്കുന്നത് അത്രയധികം പ്രശസ്തനൊന്നുമല്ലാത്ത ശ്രീ പി സി അരവിന്ദനാണ്. അതേപോലെ തന്നെ വടക്കുംനാഥ സർവം നടത്തുംനാഥ എന്ന മനോഹരമായ ഗാനം രചിച്ചിരിക്കുന്നതും പി സി അരവിന്ദനാണ്. ഈ ഗാനത്തിന്റെ സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് ശ്രീ ടി എസ് രാധാകൃഷ്ണജിയാണ്. ആലപിച്ചിരിക്കുന്നത് കെ ജെ യേശുദാസും. ഗംഗാതീർത്ഥം എന്ന ആൽബത്തിലാണ് ഈ ഗാനം ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്.

0: സാന്ത്വനം 90.4 FM കൊല്ലത്തിന്റെ സ്വന്തം കമ്മ്യൂണിറ്റി റേഡിയോ, നാടിന്റെ ശബ്ദം, ഹൃദയത്തിന്റെ താളം.
1: റേഡിയോ സാന്ത്വനം 90.4 FM കിഞ്ചന വർത്തമാനത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇവിടെയുണ്ട് ഞാൻ ഡോക്ടർ റിജി ജി നായർ. നമ്മുടെ കേരള സർക്കാരിൻ്റെ ഫിഷറീസ് വകുപ്പിൻ്റെ സെക്രട്ടറിയായ ശ്രീ ബി അബ്ദുൾ നാസർ IAS ജീവിതം കഠിനാധ്വാനത്തിൻ്റെയും അചഞ്ചലമായ ആത്മവിശ്വാസത്തിൻ്റെയും സമാനതകളില്ലാത്ത ഒരു ഉദാഹരണമാണ്. അനാഥത്വത്തോടും കടും ദാരിദ്ര്യത്തോടും പൊരുതിക്കൊണ്ട് അദ്ദേഹം സിവിൽ സർവീസിൻ്റെ തലപ്പത്തേക്ക് ഉയർന്നു വന്ന കഥ പ്രചോദനാത്മകമാണ്. അബ്ദുൾ നാസറിന് 5 വയസ്സുള്ളപ്പോൾ പിതാവ് മരണപ്പെട്ടു. ഇതോടെ അമ്മയും 6 കുട്ടികളും അടങ്ങുന്ന കുടുംബം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലായി. മക്കളെ വളർത്താൻ മറ്റു വഴികളില്ലാത്തതിനാൽ അമ്മ മക്കളെ തലശ്ശേരിയിലെ ഒരു അനാഥാലയത്തിൽ പ്രവേശിപ്പിച്ചു. അദ്ദേഹം 13 വർഷത്തോളം അവിടെയാണ് വളർന്നത്. പഠന ചെലവുകൾക്കായി 10-ാം വയസ്സിൽ ഹോട്ടലുകളിൽ ക്ലീനറായും സപ്ലയറായും അദ്ദേഹം ജോലി നോക്കി. പിന്നീട് പത്രവിതരണം, ട്യൂഷൻ ക്ലാസുകൾ, STD ബൂത്ത് ഓപ്പറേറ്റർ തുടങ്ങിയ നിരവധി ജോലികൾ ചെയ്താണ് അദ്ദേഹം മുന്നോട്ടു പോയത്. അബ്ദുൾ നാസറിന് 10 വയസ്സുള്ളപ്പോൾ അന്നത്തെ തലശ്ശേരി സബ് കളക്ടറും പ്രമുഖ IAS ഉദ്യോഗസ്ഥനുമായ അമിതാഭ് കാന്ത് അനാഥാലയം സന്ദർശിച്ചു. ആ സന്ദർശനമാണ് അദ്ദേഹത്തിന്റെ മനസ്സിൽ ഒരു കളക്ടറാകണം എന്ന വലിയ സ്വപ്നം വിതച്ചത്. പ്രതികൂല സാഹചര്യങ്ങളിലും അദ്ദേഹം പഠനം ഉപേക്ഷിച്ചില്ല. തലശ്ശേരി ഗവൺമെന്റ് കോളേജിൽ നിന്നും ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ബിരുദവും പിന്നീട് സോഷ്യൽ വർക്കിൽ ബിരുദാനന്തര ബിരുദവും കരസ്ഥമാക്കി. 1994 കേരള ആരോഗ്യ വകുപ്പിൽ ഹെൽത്ത് ഇൻസ്പെക്ടറായി അദ്ദേഹം സർക്കാർ സർവീസിൽ പ്രവേശിച്ചു. ജോലി ചെയ്യുന്നതിനൊപ്പം തന്നെ അദ്ദേഹം മത്സര പരീക്ഷകൾക്കായി തയ്യാറെടുത്തു. 2006 കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ വഴി ഡെപ്യൂട്ടി കളക്ടറായി തിരഞ്ഞെടുക്കപ്പെട്ടു. ഔദ്യോഗിക രംഗത്തെ മികച്ച പ്രവർത്തനങ്ങൾ പരിഗണിച്ച് 2015 അദ്ദേഹത്തെ കേരളത്തിലെ ഏറ്റവും മികച്ച ഡെപ്യൂട്ടി കളക്ടറായി സർക്കാർ തിരഞ്ഞെടുത്തു. UPSC പരീക്ഷ നേരിട്ട് എഴുതിയില്ലെങ്കിലും സംസ്ഥാന സിവിൽ സർവീസിലെ മികച്ച ട്രാക്ക് റെക്കോർഡ് മുൻനിർത്തി 2017 അദ്ദേഹത്തിന് IAS പദവി ലഭിച്ചു. IAS ലഭിച്ച ശേഷം കേരള സർക്കാരിന്റെ ഹൌസിംഗ് കമ്മീഷണറായി സേവനമനുഷ്ഠിച്ചു. 2019 അദ്ദേഹം കൊല്ലം ജില്ലാ കളക്ടറായി ചുമതലയേറ്റു. സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ അതീവ ശ്രദ്ധ പുലർത്തിയ അദ്ദേഹം ജനകീയനായ ഒരു കളക്ടർ എന്ന പേരെടുത്തു. നമ്മുടെ യഥാർത്ഥ യജമാനന്മാർ സാധാരണക്കാരായ പൊതുജനങ്ങളാണ് എന്ന് വിശ്വസിക്കുന്ന അദ്ദേഹം ഇന്നും സിവിൽ സർവീസ് മോഹിക്കുന്ന ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികൾക്ക് വലിയൊരു വഴികാട്ടിയാണ്. July 1 ഒരു അനാഥ ബാല്യത്തിന്റെ ആത്മകഥം എന്നാണ് അദ്ദേഹം എഴുതിയ ആത്മകഥയുടെ ശീർഷകം. അതിന്റെ പ്രകാശന കർമ്മം നിർവഹിച്ചത് കേരളത്തിന്റെ ആരാധ്യനായ മുഖ്യമന്ത്രി ശ്രീ VD സതീശനാണ്. നിറ കണ്ണുകളോടെയല്ലാതെ ആ പുസ്തകം വായിച്ചു തീർക്കാനാവില്ല എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. പുസ്തകത്തിന്റെ ലഘു നിരൂപണം തന്നെ മുഖ്യമന്ത്രി ആ ചടങ്ങിൽ നടത്തി. അബ്ദുൾ നാസർ അമ്മയെപ്പറ്റി എഴുതിയത് വായിക്കുമ്പോൾ അത് നമ്മുടെ അമ്മയെക്കുറിച്ചാണോ എന്ന് തോന്നിപ്പോകും എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. July 1 എന്ന ദിവസത്തിന് തന്നെ ഒരു പ്രസക്തിയുണ്ട്. വാപ്പയുടെ തലയണക്കടിയിൽ നിന്ന് 15 പൈസ എടുത്തുകൊണ്ടുപോയ ദിവസം വാപ്പ മരിച്ചു എന്നറിയാതെയാണ് പൈസ എടുത്തത്. പിന്നീട് 44 വർഷത്തിന് ശേഷം ഒരു July 1 തന്നെയാണ് അബ്ദുൾ നാസർ കളക്ടറായി ചുമതലയേറ്റത്. അനാഥമായ ബാല്യത്തിന്റെ സങ്കടങ്ങൾക്കിടയിലും തന്റെ ഇച്ഛാശക്തി വളരണമെന്ന മോഹം അദ്ദേഹം സൂക്ഷിച്ചു. ഈ പുസ്തകം കുഞ്ഞുങ്ങൾക്കാണ് വായിക്കാൻ കൊടുക്കേണ്ടത് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. അബ്ദുൾ നാസറിനെ പോലെയുള്ളവർ നമുക്കെല്ലാം പ്രചോദനം നൽകുന്നവരാണ്. പുസ്തകം വായിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ചെയ്യുന്നതൊന്നും പോരാ എന്നാണ് തോന്നിയത് എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഇനിയും ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ചെയ്യാനുണ്ട് എന്ന് തോന്നി. പുസ്തകം അവസാനിപ്പിക്കുന്നത് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ടാണ്. വായിച്ചു കഴിയുമ്പോൾ നമ്മുടെ മാതാപിതാക്കളെക്കുറിച്ച് ഓർക്കാതിരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ പുസ്തകം എഴുതാനുള്ള തീരുമാനത്തെ മുഖ്യമന്ത്രി അഭിനന്ദിച്ചു. കിഞ്ചന വർത്തമാനത്തിൽ നമ്മൾ കേൾക്കാൻ പോകുന്ന 3-ാമത്തേതും അവസാനത്തേതുമായ ഗാനം 1000 കാതം അകലെയാണെങ്കിലും എന്നതാണ്. ഈ ഗാനത്തിന്റെ രചന നിർവഹിച്ചിരിക്കുന്നത് KH ഖാൻ സാഹിബാണ്. സംഗീത സംവിധാനം MK അർജുനൻ. P ഗോപികുമാർ സംവിധാനം ചെയ്ത് 1977 പുറത്തിറങ്ങിയ ഹർഷ ബാഷ്പം എന്ന ചിത്രത്തിലേതാണ് ഈ ഗാനം. അടൂർ ഭാസി, ബഹദൂർ, യേശുദാസ്, ഉമ്മർ, സോമൻ, വിധുബാല തുടങ്ങിയവരാണ് ഹർഷ ബാഷ്പത്തിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്.

ഈ ഗാനത്തോടുകൂടി ഇന്നത്തെ കിഞ്ചന വർത്തമാനം പൂർണ്ണമാകുന്നു. ഇന്നത്തെ കിഞ്ചന വർത്തമാനത്തിന്റെ ഉള്ളടക്കം, അവതരണം, അതിൽ ഉൾപ്പെടുത്തിയിരുന്ന ഗാനങ്ങൾ, ഇവയെക്കുറിച്ചെല്ലാം നിങ്ങൾക്ക് നിങ്ങളുടേതായ അഭിപ്രായങ്ങൾ ഉണ്ടാകാം. അതെല്ലാം തന്നെ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിൽ എഴുതിയറിയിക്കുക. അതിനോടൊപ്പം നിങ്ങളുടെ പേരും സ്ഥലവും കൂടി പരാമർശിക്കുക. വീണ്ടും മറ്റൊരു വിഷയവുമായി അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം കിഞ്ചന വർത്തമാനത്തിലൂടെ കണ്ടുമുട്ടാം. അതുവരേക്കും നന്ദി, നമസ്കാരം. ഞാൻ ഡോക്ടർ റിജി ജെ നായർ. I belong to you.

0: റേഡിയോ സാന്ത്വനം 90.4 FM ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് കിഞ്ചന വർത്തമാനം. തയ്യാറാക്കി അവതരിപ്പിച്ചത് ഡോക്ടർ റിജി ജി നായർ. സാങ്കേതിക സഹായം ശ്യാംദാസ്.
1: You're listening an entertainment world. Radio Santhanam 90.4 FM. Stay tuned. സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി. സീമാസ്, സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പുതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ, കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
2: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: കൃഷ്ണായനം അഖില ഭാരത യാഗയോഗ ജ്ഞാനസേവാ സമിതി September 4 ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ ആനന്ദവല്ലീശ്വരത്ത് രാവിലെ 9:30 മുതൽ 12 മണി വരെ ശ്രീമദ് ഭഗവത്ഗീത ക്വിസ് മത്സരം നടത്തുന്നു. ക്വിസ് മത്സരത്തിൽ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് 400 ചോദ്യത്തരങ്ങളടങ്ങിയ ബുക്ക്ലെറ്റ് PDF നൽകുന്നതാണ്. ഈ ബുക്ക്ലെറ്റിൽ നിന്ന് 150 ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് എഴുതി നൽകേണ്ടത്. സമ്മാനദാനം September 6 നടക്കുന്ന മെഗാ ഇവന്റ് ഭജൻസിൽ

0: പ്രശസ്ത പിന്നണി ഗായകൻ ശ്രീ എം ജി ശ്രീകുമാർ നിർവഹിക്കുന്നു. അത്യാകർഷകമായ സമ്മാനങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. ഒന്നാം സമ്മാനം 25,000 രൂപ, രണ്ടാം സമ്മാനം 5,000 രൂപ, മൂന്നാം സമ്മാനം 3,000 രൂപ, നാലാം സമ്മാനം 2,000 രൂപ, അഞ്ചാം സമ്മാനം 1,000 രൂപ. കൂടാതെ മത്സരത്തിൽ പങ്കെടുക്കുന്ന ഏവർക്കും പ്രോത്സാഹന സമ്മാനവും. രജിസ്ട്രേഷൻ ഫീസ് വെറും 500 രൂപ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9388123971 അല്ലെങ്കിൽ 81212180.
1: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽസ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
2: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽസിൽ നിന്നും ജോയ് ആലുക്കാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
3: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
4: സാന്ത്വനത്തിന്റെ നിറസാന്നിധ്യമായി, പ്രതീക്ഷയുടെ പുതുപുത്തൻ ചിറകുമായി റേഡിയോ സാന്ത്വനം 90.4 FM.
5: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം റീഡിംഗ് റൂം. ആശയം അവതരണം പ്രീത സുഗതൻ, സാങ്കേതിക സഹായം ശ്യാംദാസ്.
6: ഹലോ ഡിയർ ഫ്രണ്ട്സ്, എ വെരി വോം വെൽക്കം ടു മൈ റീഡിംഗ് റൂം. Joining with you is your host Preeta Sugathan. Through this program Reading Room, I have always taken my listeners to the world of great literary giants, writers whose names have become part of the history of literature. We have traveled through the works of authors whose writings have truly stood the test of time. Today I would like to do something different, and I have chosen a different path. Recently, I came across a simple modern poem, a poem that feels like a warm, reassuring hand on your shoulder. Its beauty lies not in complicated language or intricate literary devices, but in the quiet wisdom it offers. The strength of the poem lies in its simplicity. With ordinary words, it conveys an extraordinary message. Once you begin reading the poem and reach its concluding stanza, I'm sure it will touch your heart with its simplicity and honesty. The poem is Dust If You Must by Rose Milligan. Before we read the poem, I want to take a moment to introduce the remarkable voice behind it, Rose Milligan. Born in Yorkshire, England, Rose was never a full-time commercial author or celebrity. She was a quiet, deeply relatable voice who drew her inspiration directly from everyday life, her family, and her love for hiking in the English countryside. Her path to global fame rests largely on a single, unforgettable piece of writing. On September 15, 1998, England's classic weekly publication, The Lady Magazine, published a short poem she wrote titled Dust If You Must. It was a gentle yet profound reminder that life is meant to be lived, loved, and experienced rather than spending it in an endless pursuit of a spotless home. What began as a modest magazine submission soon took on a life of its own, spreading through radio broadcasts, personal letters, and internet shares across the globe. Later published as a standalone illustrated book, the poem became a timeless favorite, ensuring that until her passing in 2024 and for generations to come, Rose Milligan's simple wisdom continues to remind us all to pause the housework, step outside and truly

മധുരം സംസ്കൃതം, അറിയാം ആസ്വദിക്കാം സംസ്കൃതത്തിന്റെ ശാശ്വത മഹിമ. സംസ്കൃതത്തിന്റെ ഉച്ചാരണം, ദൈനംദിന ജീവിതത്തിലെ ഉപയോഗം, ശ്ലോകങ്ങളുടെ സൗന്ദര്യം. ഇനി സംസ്കൃതത്തിന്റെ സൗന്ദര്യം സങ്കീർണമല്ല, ലളിതമായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതത്തിലൂടെ. മറക്കാതെ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:45, പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ഭാഷയുടെ ഭംഗിയും ഭാരതത്തിന്റെ പാരമ്പര്യവും ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതം. ആശയം അവതരണം ശ്രീ സോമയാജി.

0: ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0% down payment. അപ്പൊ ഇപ്പൊ തന്നെ ആധാറും പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113 8113.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുറ്റി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
3: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
4: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.

0: ഒരു നേരം, പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
3: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
4: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ.
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ്.

0: വർഷങ്ങളായുള്ള വിശ്വാസനാമം സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ് ഇനി പുതിയ കളക്ഷനുകളോടെ വീണ്ടും നിങ്ങളിലേക്ക്. റെഡിമെയ്ഡ് വെയേഴ്സ്, കുർത്തീസ്, മെൻസ് കിഡ്സ് കളക്ഷൻസ്, പ്രീമിയം ഇന്നർവെയേഴ്സ്, മഫ്തലാൽ ബെഡ്ഷീറ്റുകൾ, ഓണം കളക്ഷൻസ് തുടങ്ങി വൈവിധ്യമാർന്ന വസ്ത്രശേഖരം. പുതിയ ട്രെൻഡ്സ്, പുതിയ കളക്ഷൻസ്. വേഷം ഏതായാലും, സ്റ്റൈൽ എന്തായാലും, എല്ലാത്തിനും ഒറ്റ ഡെസ്റ്റിനേഷൻ സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ്, 5 കല്ലമോട് കൊല്ലം.
1: ജനമനസ്സുകളുടെ നേരിന്റെ ശബ്ദം കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.

0: ഇത്തിരി നേരം, പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
3: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
4: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ.
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ്.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുറ്റി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽസ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
2: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
3: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെൻഷൻ,
4: ആരോഗ്യത്തിന്റെ പഞ്ച്.
5: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
6: എന്താണല്ലേ ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള കാഷ്യൂ ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
5: കേരള കാഷ്യൂ, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.

ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ത്വനം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ഉടൻ തന്നെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യൂ, കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.

0: കണ്ണാടി 25 സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 മണി വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട. എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോ സ്റ്റാൻഡിന് സമീപം, കൊല്ലം.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, 2nd കുറ്റി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽസ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
3: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
4: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
5: അധ്യാത്മ രാമായണത്തിന്റെ

കാർഷികതയെക്കുറിച്ച് സമഗ്രമായ അറിവ് പകരുന്ന പരിപാടി ജ്ഞാനപർവം. കേൾക്കാം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് 5:30. ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ.

0: കേൾക്കാം, ആസ്വദിക്കാം, അറിവ് നേടാം. റേഡിയോ സന്തുനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
1: ഗോകുലബാല കോടി പ്രകാശ വിരക നരക ശ്രീ രക്ഷകമാല എത്തനെ മുറിനാനേങ്കിച്ചാവേ ഇത്തവണ ആക്കൊള്ളായ ചൂടിയ വാടല് ചൂടിയ വാക്കള വാടിയ സിന്ധകുറുമ്പത്ത പൂതകിയാക പണിത്തിടുവായ പാപൈ വിറകം പരികിടുവായ ആയർദം മായ നീവ ആയർദം മായ നീ

0: Your favorite programs and music on your favorite radio. Radio Santhwanam 90.4 FM. An initiative of Pain and Palliative Care Trust, Kollam.
1: ഹരി പുതിയ കാറ് വാങ്ങിയേ
2: അതെയോ വല്ല ലോട്ടറി അടിച്ചു കാണും
1: ലോട്ടറി ഒന്നും അല്ല
2: പിന്നെ
1: ചിട്ടിയാണ് അടിച്ചത്
3: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്
1: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം
3: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് വീട് നിർമ്മാണം ബിസിനസ് വികസനം മക്കളുടെ ഉപരിപഠനം വിവാഹം അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് ആകർഷകമായ ചിട്ടി പദ്ധതികൾ ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ സുതാര്യമായ ഇടപാടുകൾ വേഗത്തിലുള്ള സേവനം ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം 2000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ
1: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേക്കാൻ
3: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് കോട്ടമുക്ക് കൊല്ലം
1: 9446340979
3: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്
1: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം
3: റിയലി വി ക്യാൻ ഗ്രോ ടുഗദർ
4: കൊല്ലംകാർക്കാണ് ഇപ്പോ

0: ഏറ്റവും ജോളി കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
1: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുക്കാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
2: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
3: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
4: കൈക്കൂട്ട്, വീട്ടമ്മമാർക്കൊരു കൈക്കൂട്ട്. കുറഞ്ഞ ചിലവിൽ ഗുണമേന്മയുള്ള മസാലപ്പൊടി, ചമ്മന്തിപ്പൊടി, അവലൊസപ്പൊടി, കൂടാതെ അവിയൽ സാമ്പാർ തുടങ്ങി ഓരോ കറികൾക്കും വേണ്ട പച്ചക്കറികളുടെ കട്ട് പീസുകളും വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത കറിപ്പൊടികളും വിവിധ തരം അച്ചാറുകളും സ്വന്തം ഫാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചിക്കൻ, പാൽ, മറ്റു പാൽ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. നിങ്ങളുടെ കറികൾക്ക് നാടൻ രുചിയാണ് ആവശ്യമെങ്കിൽ പിന്നെതിന് മടിക്കണം. ഹോം ഡെലിവറിക്കും മറ്റു വിശദാംശങ്ങൾക്കുമായി സന്ദർശിക്കൂ കറിക്കൂട്ട്, ദേവി പമ്പിന് എതിർവശം, നെല്ലിമുക്ക്, മുളങ്കാടകം, കൊല്ലം. കോൺടാക്ട് 9846512424.

0: സ്നേഹസാന്ത്വനം ജീവസ്പന്ദനം റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM ൽ ഇപ്പോൾ കേൾക്കാം ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: ഗുഡ് മോർണിംഗ് റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം വിശേഷങ്ങളും നല്ല നല്ല പാട്ടുകളും ഒക്കെ ആയി. ഇന്ന് നിങ്ങളോടൊപ്പം ഞാൻ പാർവതിയാണ്. എന്നോടൊപ്പം
1: ഞാൻ ബീന ഗുവേരയാണ്.
0: തീർച്ചയായിട്ടും.
1: പിന്നെ പാർവതി, നമ്മളിങ്ങനെ രാവിലെ നല്ല നല്ല വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നല്ല ഹാപ്പി ആയിട്ട് വരികയാണല്ലേ. അപ്പൊ നമ്മുടെ ഓണമൊക്കെ ഇങ്ങനെ അടുത്തടുത്തടുത്ത് വരികയാണല്ലേ.
0: അപ്പൊ
1: എല്ലാരും ഓണം ആഘോഷത്തിന്റെ ഒരു തിരക്കിലൊക്കെ ആയിരിക്കും.
0: അതെ, ഇന്ന് ഓണത്തിന്റെ ചോദ്യ ദിവസമാണ് ഇന്ന്. ഇന്നും നാളെയും ചോദ്യമാണ്. ഈ വർഷം കുറെ പ്രത്യേകതകളുണ്ടല്ലേ ഓണത്തിന്. അതായത് ഒരു നാള് തന്നെ രണ്ടു ദിവസമൊക്കെ വരുന്നുണ്ട്.
1: ചോദ്യ തന്നെ രണ്ടു ദിവസം, അതുപോലെ തന്നെ അത്തം കർക്കിടകത്തിൽ തുടങ്ങിയല്ലേ.
0: അതെ അതെ, ഒരുപാട് വ്യത്യാസങ്ങളുള്ള ഒരു ഓണമാണ് നമ്മളിപ്പോൾ ആഘോഷിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ ഓണവിശേഷങ്ങളൊക്കെ അറിയാൻ ഞങ്ങളിങ്ങനെ വെയിറ്റിങ്ങിലാണ്. കുട്ടികൾക്കൊക്കെ ഓണപരീക്ഷയാണ്, അതിൻ്റെ തിരക്കുകളൊക്കെയാണ്. അതോടൊപ്പം ഓണക്കോടിയൊക്കെ എടുക്കാനുള്ള ഒരു ഒരു ആഹ്ലാദ തിമിർപ്പിലാണല്ലേ.
1: അല്ലേ, ചിലരൊക്കെ എനിക്ക് തോന്നുന്നു നേരത്തെ കൂട്ടിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരിക്കാം. കാരണം തിരക്കുകളിലൊക്കെ പോകാൻ ചിലർക്കൊന്നും ഇഷ്ടമല്ല.
0: അപ്പം
1: അതുകൊണ്ട് അവരൊക്കെ നേരത്തെ കൂട്ടി അങ്ങ് ഓണക്കോടിയൊക്കെ എടുത്ത് വയ്ക്കും.
0: ചിലർ
1: പക്ഷെ അങ്ങനല്ല,
0: കർക്കിടക കിഴിവിലങ്ങ് എല്ലാം കിഴിവിലങ്ങ് വാങ്ങാൻ തയ്യാറെടുത്തവരും ഉണ്ട്. ഇതിനോടകം ഓണക്കോടി വാങ്ങിയ ഒരുപാട് ആൾക്കാരെ എനിക്കറിയാം. അതോടൊപ്പം അപ്പൊ ചിങ്ങമൊക്കെ ആകുമ്പം എല്ലാരും ഓണക്കോടിയൊക്കെ വാങ്ങിയോ? എന്തായി, എന്താണ് നിങ്ങളുടെ തയ്യാറെടുപ്പുകൾ? അതോടൊപ്പം ഇന്ന് അത്തപ്പൂക്കളൊക്കെ ഇട്ടിട്ട് ഇന്ന് മൂന്നാമത്തെ ദിവസമായി. അപ്പൊ ഓണപ്പൂക്കളൊക്കെ ഇട്ട വിശേഷങ്ങളും ഒക്കെ അറിയാൻ ഞങ്ങൾ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്.
1: അതെ, റെഡിമെയ്ഡ് അത്തമാണോ അതോ അത് നിങ്ങൾ നിങ്ങളുടെ വീട്ടിലെ പൂക്കൾ വെച്ചിട്ടതാണോ എന്നൊക്കെ അറിയാൻ നമുക്കും ആകാംക്ഷയുണ്ട് അല്ലേ. അപ്പൊ നിങ്ങളുടെ വിശേഷങ്ങൾ ഞങ്ങളിലേക്ക് എത്തിക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ ഇതാണ്, 8844855785. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 8848558785. അപ്പൊ പാർവതി, ഇന്ന് നമുക്ക് നമ്മുടെ ശ്രോതാക്കളോട് ഒരു ചോദ്യം. എല്ലാ പ്രാവശ്യവും നമ്മൾ ചെയ്യുന്നത് നമ്മളൊരു കുസൃതി ചോദ്യമൊക്കെ, കടങ്കഥ അതൊക്കെയാണ് ചോദിക്കാറുള്ളത്. പക്ഷെ ഇന്ന് നമ്മളൊരു ചോദ്യം ചോദിച്ചുകൊണ്ട് കയറുകയാണ്.
0: എന്താണ് ആ ചോദ്യം?
1: ആ ചോദ്യം ഇതാണ്, ഈ നമ്മുടെ ശ്രോതാക്കളുടെ ആയാലും ആരുടെ ആയാലും നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ടത് എന്താണ്? ഈവൻ പണമാണോ, അതോ ഒരു ജോലിയാണോ, അതോ വീടാണോ, അതല്ലെന്നുണ്ടെങ്കിൽ നമ്മളെ സ്നേഹിക്കുന്ന മനുഷ്യരാണോ, അതുമല്ലെന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും ആണോ എന്നുള്ളത് ഞങ്ങൾക്ക് അറിയാൻ ഒരു ആകാംക്ഷയുണ്ട് അല്ലേ.
0: അപ്പൊ
1: ഏതായാലും ശരി തന്നെ, നിങ്ങളുടെ ഉത്തരങ്ങളൊക്കെ ഇങ്ങോട്ട് പോരട്ടെ. നിങ്ങൾ ആരെയാണ് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത്, ഏറ്റവും കൂടുതൽ വിലമതിക്കുന്നത് എന്നറിയാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു വെയിറ്റിങ്ങിൽ ഇങ്ങനെ 1.5 മണിക്കൂർ ഇങ്ങനെയുണ്ട്. ഇപ്പോൾ തന്നെ 10:08 അല്ലേ.
0: അപ്പോൾ
1: 11:30 വരെ സമയമുണ്ട്. അപ്പം നിങ്ങൾ ആരെയാണോ മനസ്സിൽ കരുതിയിരിക്കുന്നത്, അവരെ ആരാണെങ്കിൽ തന്നെയും
0: ആരാണെങ്കിലും, അതായത് വ്യക്തിയാണെങ്കിലും പണമാണെങ്കിലും എന്താണെങ്കിലും അത് പെട്ടെന്ന് പെട്ടെന്ന് പറയുക അല്ലേ.
1: നമ്മളിങ്ങനെ
0: വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ചിലർ പറയും എനിക്ക് ഇന്ന ആളെയാണ് ഇഷ്ടം, അല്ലെങ്കിൽ എനിക്കിതാണ് ഇഷ്ടം, എനിക്കിത് കഴിഞ്ഞേ ഉള്ളൂ എന്തും എന്നൊക്കെ പറയുന്ന ആ ഇഷ്ടങ്ങൾ എന്താണെന്നാണ് നമ്മുടെ ബീന ചേച്ചി ഇങ്ങനെ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ആ ചോദ്യങ്ങളൊക്കെ തിരിച്ച് ബീന ചേച്ചിയോട് ഞങ്ങൾ ഈ ചോദ്യം ചോദിക്കും.
1: തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും അല്ലേ, നമ്മളുടേതായിട്ടുള്ള പ്രിയപ്പെട്ട ഒരിടം. ഒരുപക്ഷെ ചിലപ്പോൾ ഒരുപക്ഷെ ചിലർക്ക് ഇഷ്ടം നമ്മളെ തന്നെ ആയിരിക്കും, അവരവരെ തന്നെ ആയിരിക്കും അല്ലേ.
0: അപ്പം
1: പല, എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ നമ്മളെ തന്നെ ഇഷ്ടപ്പെടുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ എന്ന് തോന്നുന്നു. നമ്മളെ തന്നെ നമ്മൾ ഇഷ്ടപ്പെടാൻ തുടങ്ങുമ്പോൾ നമ്മൾ എല്ലാവരെയും ഇഷ്ടപ്പെട്ടു തുടങ്ങും.
0: അതെ, തീർച്ചയായും.
1: അപ്പോൾ അങ്ങനെയായിരിക്കും. അപ്പോൾ എനിക്ക് എന്നെ തന്നെയാണ് ഇഷ്ടം കേട്ടോ.
0: നേരത്തെ ആ ചോദ്യത്തിന് ഉത്തരം തന്നിരിക്കുകയാണ്, ബീന ചേച്ചി തന്നെയാണ് ആദ്യം ഇഷ്ടം, അത് കഴിഞ്ഞേ ഉള്ളൂ ബാക്കി ഇഷ്ടങ്ങളൊക്കെ. എനിക്കൊന്ന് എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. നമ്മൾ സ്വയം ആദ്യം ഇഷ്ടപ്പെട്ടാലല്ലേ നമുക്ക് മറ്റെന്തിനേയും ഇഷ്ടപ്പെട്ട് തുടങ്ങാൻ നമുക്ക് പറ്റുള്ളൂ അല്ലേ. കാരണം നമ്മളെ ആദ്യം നമ്മളൊന്ന് സ്നേഹിക്കണം, എന്നാലല്ലേ നമുക്ക് മറ്റുള്ളവരെ അതേപോലെ ഒന്ന് സ്നേഹിക്കാനൊക്കെ നമുക്ക് പറ്റുള്ളൂ.
1: യെസ്.
0: അപ്പൊ നമ്മളിങ്ങനെ പറഞ്ഞു വരുമ്പോ എന്തോ അതിലുണ്ടോ എന്നൊരു ഡൗട്ട്. എന്താണ്,
1: എന്തൊക്കെയോ ഉണ്ട് അല്ലേ. എന്താണത്? ഇന്നത്തെ ഒരു ദിവസം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്, August 18 എന്ന് പറയുന്നത് അല്ലേ. എന്താണ്, നാഷണൽ കപ്പിൾസ് ഡേ ആണ് അല്ലേ, ദമ്പതികളുടെ ദിനം. അപ്പോൾ നമ്മൾ ദമ്പതികൾ അല്ലെങ്കിൽ നാഷണൽ കപ്പിൾസ് എന്നൊക്കെ പറയുമ്പോൾ അത് ആരും ആയിക്കോട്ടെ, ചിലർക്ക് ചിലപ്പോൾ ഒരു പക്ഷേ നമ്മളുടെ കപ്പിളായിട്ട് നിൽക്കാൻ ഒരു സുഹൃത്തായിരിക്കാം, അല്ലെങ്കിൽ ഒരു പാർട്ണറായിരിക്കാം അല്ലേ. അപ്പോൾ പലരും ഉണ്ടാകും അങ്ങനെ. അപ്പോൾ നമ്മളുടെ ബന്ധങ്ങളെ അല്ലെങ്കിൽ ജീവിതത്തിലെ ഏറ്റവും ചേർത്ത് നിൽക്കുന്ന ഒരാൾക്ക് വേണ്ടിയുള്ള ഒരു ദിവസം.
0: അതെ, സ്നേഹം, സൗഹൃദം, പരസ്പര ബഹുമാനം, പിന്തുണ എന്നിവ ആഘോഷിക്കാനുള്ള ഒരു അവസരമാണ് ഈ ദിവസം. ചില ബന്ധങ്ങൾക്ക് നല്ല പേരിനേക്കാളും മനോഹരമായ ഒരു അർത്ഥം ഉണ്ടല്ലേ.
1: അപ്പൊ
0: ആ ഒരു അർത്ഥമുള്ള ഒരു ദിവസമാണ് ഇന്ന്. അപ്പൊ ഒരു ചില നമ്മൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കുക, നമ്മുടെ പാർട്ണറിനോട് നമുക്ക് സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യുന്നുണ്ട് എന്നൊക്കെ ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ദിവസം. അപ്പൊ എല്ലാവരും ഇന്ന് ദേശീയ ദമ്പതി ദിനം എല്ലാവരും ഒന്ന് ആഘോഷിക്കുക.
1: അതെ, തീർച്ചയായിട്ടും. നമ്മളിപ്പം പ്രണയിച്ച് കല്യാണം കഴിക്കുന്നവരുണ്ടാവും, ചിലപ്പോൾ പരസ്പരം കാണാതെ വീട്ടുകാർ ഉറപ്പിക്കുന്ന ഒരു കല്യാണം ഉണ്ടാകാം. അപ്പൊ അങ്ങനെയുള്ള ഏത് വിവാഹമാണെങ്കിൽ ചിലരെനിക്ക് തോന്നുന്നു കല്യാണം കഴിഞ്ഞിട്ട് പ്രണയിക്കുന്നവരാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു ആ പ്രണയത്തിന് ഭയങ്കര രസമായിരിക്കും അല്ലെ. അപ്പോൾ ആ ഒരു പ്രണയത്തിൽ ചിലപ്പം ഈ ഒരുപാട് സ്നേഹിക്കുകയും പ്രണയിക്കുകയും ചെയ്യുന്നവർ തമ്മിൽ എപ്പോഴും വഴക്കായിരിക്കും. പക്ഷെ ആ വഴക്കിന് ശേഷം ഈ വഴക്കൊക്കെ ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഈ എന്താ പറയാ, പലരും പറയും ഒരു നാണവും ഇല്ലാതെ ചെന്ന് മിണ്ടുന്ന ഒരു ഒരു രസമുണ്ട്. അതെന്ന് പറഞ്ഞ ഒരു ഭയങ്കര ഫീലിങ്സ് ആണ് ആ ഒരു സമയം എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ആ ഒരു പിണക്കമോ വഴക്കോ ഒന്നും നടന്നിട്ടേയില്ല.
0: ഈ കപ്പിൾസിനിടയിലാണ് എപ്പോഴും ഇങ്ങനെ സംഘർഷങ്ങളും വഴക്കും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാകുന്നത്. എന്നാ വീണ ചേച്ചി പറഞ്ഞ പോലെ അതിലൊരു കോംപ്ലക്സോ ഈഗോയോ വെക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടുന്നതും ഈ കപ്പിൾസിനിടയിൽ തന്നെയാണ്. ഒരു തരത്തിലുള്ള വാശി ഇല്ല. ചില ബന്ധങ്ങൾക്കിടയിൽ വാശിയുണ്ട് ഇല്ല എന്നല്ല, പക്ഷേ എനിക്കറിയാവുന്ന അല്ലെങ്കിൽ ഞാൻ കണ്ടിട്ടുള്ള ചുറ്റുപാടുകൾ നോക്കുകയാണെങ്കിൽ, അതിപ്പം എൻ്റെ പേരൻസ് ആണെങ്കിലും അവർക്ക് ഒരു ഒരു നേരം വഴക്കിട്ടാ പക്ഷെ പിറ്റേ ഒരു ടൈം എത്തുമ്പോഴത്തേക്കും അവരതിനുള്ളിൽ നമ്മൾ ചിന്തിക്കും ഇവർ നേരത്തെ വഴക്കിട്ടവരാണോ എന്ന് നമ്മൾ ചിന്തിക്കുന്നവരുണ്ട്. പക്ഷെ കോംപ്ലക്സും ഈഗോയും ഇല്ലാത്തവരൊന്നും ഇല്ല, അങ്ങനെയുള്ളവരും ഉണ്ട്.
1: സ്നേഹമുള്ളിടത്തേ വഴക്കുള്ളൂ എന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ സ്നേഹമുള്ളിടത്ത് ഈ സ്നേഹം എന്ന് പറയുമ്പോൾ പരസ്പരം ഒരു വിശ്വാസവും പരസ്പരം ഒരു മനസ്സിലാക്കലും ഒക്കെയാണ് അല്ലെ. ഒരു വലിയ സമ്മാനങ്ങൾ കൊണ്ടുവന്ന് കൊടുക്കുകയോ അല്ലെങ്കിൽ വില കൂടിയ ആഭരണങ്ങൾ നൽകുകയോ വില കൂടിയ വസ്ത്രങ്ങൾ നൽകുകയോ ഒന്നും അല്ല. രാവിലെ എഴുന്നേൽക്കുമ്പോൾ നീ ഓക്കെയാണോ, എന്ത് പറ്റി എന്നിട്ട് മുഖം വാടിയിരിക്കുന്നത് അല്ലെ. അപ്പൊ ആ ഒരു ചോദ്യങ്ങൾക്ക് ചോദ്യത്തിലൊക്കെ അല്ലെങ്കിൽ എന്താ എന്ത് പറ്റി എന്നുള്ളൊരു ചോദ്യം ഒന്നുമില്ലായിരിക്കാം, പക്ഷെ എന്നാലും എന്താ എന്ത് പറ്റി നിനക്ക് എന്ന് ചോദിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു സന്തോഷം, ആ നമ്മളെ ശ്രദ്ധിക്കാൻ ആളുണ്ട് അല്ലെ, അല്ലെങ്കിൽ നമ്മളെ ഒന്ന് പരിഗണിക്കുന്നുണ്ട് അല്ലെ, അല്ലെങ്കിൽ അങ്ങനെയാണ്, അല്ലെങ്കിൽ നീ കഴിച്ചോ, അപ്പോൾ കഴിച്ചിലേ കഴിക്കുക എന്നൊക്കെ പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു കെയറിങ് ഉണ്ടല്ലോ, അതിൽ അതിനപ്പുറത്തേക്ക് ഈ ദമ്പതികളിൽ അവർക്ക് മറ്റൊന്നും ഉണ്ടാകണ്ട. ഒരു പക്ഷേ അത് ഒരു ഭാഗത്ത് നിന്ന് മാത്രമല്ല, രണ്ടുപേർക്കും അതുണ്ടാകണം.
0: അതെ, തീർച്ചയായും. അതെ, ബീൻ ചേച്ചി പറഞ്ഞ നല്ലൊരു പോയിന്റ് തന്നെയാണ്. കാരണം നമുക്ക് എപ്പോഴും തോന്നും നമ്മളെ ആരും പരിഗണിക്കാനോ സ്നേഹിക്കാനോ ഇല്ല എന്ന് തോന്നലുണ്ടാകുമ്പോഴാണ് നമുക്ക് കൂടുതലും ഒറ്റപ്പെടാനായിട്ടുള്ള ഒരു അവസരം നമ്മൾ ഉണ്ടാകുന്നത് അല്ലേ. ഇപ്പൊ കപ്പിൾസിനിടയിൽ തന്നെ നോക്കുകയാണെങ്കിൽ ഒരു ഭാര്യ ഭർത്തൃ ബന്ധം അല്ലെങ്കിൽ ഒരു അതിപ്പോ ബീൻ ചേച്ചി പറഞ്ഞ പോലെ എന്ത് ബന്ധമാവട്ടെ, അത് കാമുകി കാമുകനാവട്ടെ എന്തോ ആവട്ടെ, നമ്മൾ മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് ഒരു സമയം സ്പെൻഡ് ചെയ്യാൻ കൊടുക്കുമ്പോഴാണല്ലേ അവിടെ ആ ഒരു ബന്ധം നന്നായി പോകത്തുള്ളൂ അല്ലേ.

0: ഇപ്പോൾ എനിക്ക് എന്നോട് വന്നിട്ട് അല്ല ഓക്കെ ആണോ എന്ന് ചോദിക്കുന്ന ആ ചോദ്യം മതി. ഇനി കോടിക്കണക്കിന് പൈസ തരണമെന്നോ അല്ലെങ്കിൽ കാറ് ഗിഫ്റ്റ് ചെയ്യണമെന്നോ വണ്ടി ഗിഫ്റ്റ് ചെയ്യണമെന്നോ ഒന്നും ആർക്കും ആഗ്രഹമില്ല. ഓക്കെ ആണോ എന്ന ആ ഒരു ചോദ്യം, അത് തന്നെയായിരിക്കും ഏറ്റവും വലുത്.
1: അത് മാത്രമല്ല, പാർവതി പറഞ്ഞതുപോലെ തന്നെ ഈ പറയുന്നതുപോലെ നമ്മളൊക്കെ ഇങ്ങനെ എല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു നിമിഷത്തിൽ അടുത്ത് വന്ന് ചേർന്നിരിക്കുന്ന ഒരു നിമിഷമുണ്ട്.
0: അതെ,
1: ഒന്നും പറയേണ്ട, ആ വാക്കുകൾ പോലും ഇല്ലാതെ ഒരു സ്പർശനത്തിൽ കൂടി നമ്മളെ സാന്ത്വനിപ്പിക്കാൻ കഴിയുന്ന പലരും ഉണ്ടാകും അല്ലേ. അപ്പൊ അതാണ് ആ ഒരു ബന്ധങ്ങൾ എന്ന് പറയുന്നത്, അങ്ങനെയാണ് പലപ്പോഴും ഒരു ഹൃദയത്തിനോട് ചേർന്ന് നിൽക്കുന്ന, പരസ്പരം അറിഞ്ഞു നിൽക്കുന്ന അങ്ങനെ ഒരു ബന്ധങ്ങളായിരിക്കണം എന്നും അടിത്തറയോടുകൂടി മുന്നോട്ട് പോകാറുള്ളത്.
0: അതെ, ജീവിത പങ്കാളി എന്നത് വേറൊരു കൂടെ ജീവിക്കേണ്ട ഒരാൾ മാത്രമല്ല, നമ്മുടെ സന്തോഷങ്ങളിൽ ചിരിക്കുകയും വിഷമങ്ങളിൽ നമ്മളെ ചേർത്ത് പിടിക്കുകയും നമ്മുടെ സ്വപ്നങ്ങൾക്കൊക്കെ ശക്തിയാവുകയും ചെയ്യുന്ന ഒരാളായിരിക്കണം അല്ലേ നമ്മുടെ ജീവിത പങ്കാളി എന്ന് പറയുമ്പോൾ. എനിക്കിങ്ങനെ ഒരു സ്വപ്നമുണ്ട്, എനിക്കിങ്ങനെ ഒരു കാര്യം ചെയ്താൽ താല്പര്യമുണ്ട് എന്നൊരാൾ വന്ന് പറയുമ്പോൾ നിന്നെ കൊണ്ടൊന്നും അതിന് സാധിക്കില്ല എന്ന് പറയുന്നതിന് പകരം നീ ട്രൈ ചെയ്യൂ, ഞാൻ എന്തായാലും നിന്റെ ഒപ്പം തന്നെ ഉണ്ട്, കിട്ടിയാ കിട്ടട്ടെ അല്ലെങ്കിൽ പോട്ടെ എന്ന് നമുക്ക് പറയുന്നതിലാണ് നമ്മളുടെ ഒരു ക്വാളിറ്റി എപ്പോഴും ഇരിക്കുന്നത്. അത് അങ്ങോട്ടും വേണം ഇങ്ങോട്ടും വേണം അല്ലേ, രണ്ടുപേരും ഒരേപോലെ ആകുമ്പോഴാണ് അതിന് കൂടുതൽ ഇമ്പം ഉണ്ടാവുന്നത് അല്ലേ. നമ്മളിപ്പോൾ എനിക്ക് ഓക്കെ ആണോ എന്ന് ചോദിക്കുമ്പോൾ ഒരാൾ മാത്രമല്ല ഓക്കെ ആണോ എന്ന് ചോദിക്കേണ്ടത്, തിരിച്ചും അവർക്കും ബുദ്ധിമുട്ടുകളുണ്ടാവും, അപ്പോൾ തിരിച്ചും ചോദിക്കുക, ഓക്കെ അല്ലേ, പ്രശ്നമൊന്നും ഇല്ലല്ലോ, ഭക്ഷണം കഴിച്ചോ, എന്തുണ്ട് വീട്ടിൽ, എന്തൊക്കെയുണ്ട് വിശേഷം എന്നുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ അന്വേഷിക്കുമ്പോഴാണ് ആ ശ്രദ്ധിക്കാൻ ഒരാളുണ്ട് അല്ലെങ്കിൽ ഓക്കെ ആണ്. ഇനി നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ ഓടി ചെല്ലുന്ന ഇടമായിരിക്കും നമുക്ക് ഏറ്റവും വലിയ കംഫർട്ട് സോൺ അല്ലേ. ഇപ്പം നമ്മൾ പറയും നമ്മുടെയൊക്കെ കംഫർട്ട് സോൺ നമ്മുടെ അമ്മയാണ്. എന്താ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ എന്ത് വേണമെങ്കിലും ഷെയർ ചെയ്യാം, നമുക്ക് എന്ത് വേണമെങ്കിലും പറയാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. കാര്യം നമ്മുടെ അമ്മ നമ്മളെ അനലൈസ് ചെയ്യുമോ അല്ലെങ്കിൽ അത് വിലയിരുത്തുമോ ഒന്നും ചെയ്യാറില്ല. നമ്മുടെ പങ്കാളിയും അങ്ങനെ ഒരാളാണെങ്കിൽ നമ്മൾക്കതൊരു ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കിട്ടുന്ന ഒരു കാര്യമാണ് അല്ലേ. നമുക്ക് എന്ത് വേണമെങ്കിലും ഷെയർ ചെയ്യാൻ പറ്റണം. നമ്മൾ തളർന്നാലും വിഷമിച്ചാലും ഇനി എന്ത് നമ്മുടെ കയ്യിൽ നിന്നൊരു തെറ്റ് വന്നാൽ പോലും നമുക്കതവിടെ ഷെയർ ചെയ്യാൻ പറ്റണം. ഇപ്പോഴൊക്കെ ആണെങ്കിൽ നമ്മൾ ഓരോ ഇൻ്റർവ്യൂ ഒക്കെ കാണുമ്പോൾ കുട്ടികളൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്, എൻ്റെ ഹസ്ബൻഡ് ഒരു ഹോം ആയിരിക്കണം എന്ന് പറയുന്ന ഒരു പോയിന്റ് ഇപ്പോൾ കാണുന്നുണ്ട്. ഹോം എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മൾ നമ്മളായിരിക്കുന്ന ഇടമാണ് നമ്മുടെ ഹോം എന്ന് പറയുന്നത് അല്ലേ. തീർച്ചയായും അങ്ങനെയാണ്. അപ്പം നമ്മൾക്ക് വരുന്ന ഒരു പങ്കാളി അല്ലെങ്കിൽ പാർട്ട്ണർ എന്ന് പറയുന്ന വ്യക്തി ഒരു ഹോം ആയാൽ നമുക്ക് വേറെ എന്ത് വേണം അല്ലേ, എന്തും നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റണം. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിൽ പോകുമ്പോഴാണ് ഏറ്റവും കൂടുതൽ അതിനൊരു ഇമ്പം ഉണ്ടാവുന്നത്.
1: അതെ, നമ്മളുടെ മുഖം നോക്കി നമ്മളുടെ സങ്കടങ്ങൾ, നമ്മുടെ സന്തോഷങ്ങൾ, നമ്മളുടെ ഭാവങ്ങൾ തിരിച്ചറിയുന്ന ഒരു വ്യക്തി, നമ്മൾ ഇപ്പോൾ എന്തെങ്കിലും ഒരു വിജയം ഉണ്ടാകുമ്പോൾ നമ്മളെക്കാൾ കൂടുതൽ സന്തോഷിക്കുന്ന, ആ വിജയം ആഘോഷിക്കുന്ന ഒരാൾ അല്ലേ. നമ്മളൊന്ന് വീഴാൻ പോകുമ്പോൾ ഒരു താങ്ങായി നിൽക്കുന്ന ഒരു കൈ, ഇതൊക്കെ ആഗ്രഹിക്കാത്ത ആരും ഉണ്ടാവില്ല അല്ലേ. അപ്പോൾ നമ്മുടെ ഇങ്ങനെ ഒരു കൂട്ടുകാരൻ അല്ലെങ്കിൽ ഒരു ജീവിത പങ്കാളി നമ്മുടെ ശ്രോതാക്കൾക്കിടയിലും ഉണ്ടാകുമെന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. അപ്പോൾ അവർക്ക് പറയാനുള്ള വിശേഷങ്ങൾ, അവരുടെ ജീവിത പങ്കാളിയെക്കുറിച്ച് പറയാനുള്ള വിശേഷങ്ങൾ അറിയിക്കേണ്ട വാട്സാപ്പ് നമ്പർ ഇതാണ്, 8848555785. അപ്പോൾ എല്ലാവരോടും നമുക്ക് റേഡിയോ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വന 90.4 FM പറയാനുള്ള എല്ലാ പ്രിയപ്പെട്ട ദമ്പതികൾക്കും ഹൃദയം നിറഞ്ഞ ഒരു ദിവസം ആശംസിക്കുകയാണ്.
0: ഹാപ്പി നാഷണൽ കപ്പിൾസ് ഡേ ആണ്. അപ്പോൾ ഇന്ന് കപ്പിൾസ് ഡേ ആണ്. അപ്പോൾ ആരെങ്കിലും കുറച്ച് സമയങ്ങളിലൊക്കെ വീടൊന്ന് മറന്നിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പുറത്തൊക്കെ പോവുക, നന്നായിട്ട് ഭക്ഷണമൊക്കെ കഴിക്കുക, ഒരുമിച്ചിരുന്ന് കുറച്ച് നേരം കാര്യങ്ങളൊക്കെ പറയുക. കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് നേരത്തേക്ക് അവരെയൊക്കെ ഒന്ന് മാറ്റി നിർത്തി നിങ്ങൾ രണ്ടുപേരും പോയി ഒന്ന് അടിച്ചൊക്കെ പൊളിക്കുക. അപ്പോൾ ഞങ്ങളും ഇപ്പോൾ ഒരു ബ്രേക്കിലേക്ക് പോകാനുള്ള സമയമായിട്ടുണ്ട്.
1: അതെ, അപ്പോൾ നമുക്ക് പറയാനുള്ളത് ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, നിങ്ങൾ പിണങ്ങിക്കോളൂ, പക്ഷേ അധികം നേരം വേണ്ട. അതുപോലെ തന്നെ നിങ്ങൾ വഴക്കിട്ടോളൂ, അതും അധികം നേരം വേണ്ട. ആരെയും വേദനിപ്പിക്കുകയും ചെയ്യരുത് എന്ന് പറഞ്ഞുകൊണ്ട് എത്ര തിരക്കിലായാലും സ്നേഹിക്കാൻ സമയം കണ്ടെത്തുക എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ നല്ലൊരു ബ്രേക്കിലേക്ക് പോവുകയാണ്. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കും കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM.
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: ആൾക്കാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
1: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
2: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
3: വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിലേക്ക് വീണ്ടും ഞങ്ങൾ തിരിച്ചെത്തിയിരിക്കുകയാണ് ഒരു ബ്രേക്കിന് ശേഷം. അപ്പോൾ നിങ്ങളോടൊപ്പം വിശേഷങ്ങളൊക്കെ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ ബീനാഗുവരയും എന്നോടൊപ്പം പാർവതിയുമാണ്. അപ്പോൾ നമ്മൾ നല്ലൊരു ചോദ്യങ്ങളൊക്കെ ചോദിച്ചിരുന്നു അല്ലേ പാർവതി? കാരണം നിങ്ങൾ ഏറ്റവും കൂടുതൽ ജീവിതത്തിൽ ഇഷ്ടപ്പെടുന്നത് ആരെയാണ് എന്ന് ചോദിച്ചിരുന്നു നമ്മൾ നമ്മുടെ ശ്രോതാക്കളോട്. ഒരുപാട് പേര് ഇങ്ങനെ ആൻസറുകളൊക്കെ തന്നിട്ടുണ്ട്. ശരിക്കും അതൊക്കെ കാണുമ്പോൾ മനസ്സിനൊരു സന്തോഷമാണ് തോന്നുന്നത്. കാരണം നമ്മളെ തന്നെ അല്ലെങ്കിൽ അവനവനെ തന്നെ സ്നേഹിക്കാൻ കഴിയുന്ന ഒരു മനസ്സ് എല്ലാവർക്കും ഉണ്ട് എന്നറിയുന്നതിൽ വളരെയേറെ സന്തോഷമാണ് തോന്നുന്നത്. ഏതായാലും ഇനി ആർക്കെങ്കിലും ഒക്കെ മെസ്സേജുകളൊക്കെ അയക്കാനുണ്ടെന്നുണ്ടെങ്കിൽ അയക്കേണ്ട വാട്സാപ്പ് നമ്പർ ഇതാണ്, 8848555875.
4: യെസ്, അപ്പോൾ എല്ലാവരും മെസ്സേജൊക്കെ അയക്കൂ. ആരാണ് ഏറ്റവും ഇഷ്ടം എന്നെല്ലാവരും പറയും. ഞങ്ങളിങ്ങനെ കേൾക്കാനായിട്ട് കാതോർത്തിരിക്കുകയാണ്. അതോടൊപ്പം ഞങ്ങളെ ഇഷ്ടമാണെന്നൊക്കെ ഒന്ന് പറയുമല്ലേ, ഞങ്ങളും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമ്മളിങ്ങനെ ഇഷ്ടങ്ങളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ

0: ഇനി ചേച്ചി, ഇന്ന് ഒരു പ്രത്യേകതയും കൂടി ഉണ്ട്. ഇന്ന് വേൾഡ് നെവർ ഗിവ് അപ്പ് ഡേ ആണ്.
1: നെവർ എവർ ഗിവ് അപ്പ് ഡേ ആണ്.
0: നെവർ എവർ ഗിവ് അപ്പ് ഡേ ആണ്.
1: അതെ. അപ്പോൾ നമ്മുടെ ദമ്പതികളുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ നിൽക്കുന്നുണ്ട് അല്ലേ? അത് ഇന്നത്തെ ദിവസം തന്നെ അതിനൊക്കെ വേണ്ടിയിട്ടുള്ളതാണെന്ന് തോന്നുന്നു. അപ്പോൾ നിങ്ങൾ ആരും ഒരിക്കലും ആരെയും കൈവിടാതിരിക്കുക അല്ലേ?
0: അതെ. ജീവിതത്തിലെ പ്രതിസന്ധികളും പരാജയങ്ങളിലും തളരാതെ ശ്രമം തുടരാനും പ്രതീക്ഷ കൈവിടാതിരിക്കാനുമുള്ള പ്രചോദനം നൽകുകയാണ് ഈ ദിവസത്തിന്റെ പ്രധാന സന്ദേശം. അപ്പൊ എല്ലാവർക്കും ഇപ്പൊ മനസ്സിലായി കാണുകയും ഇല്ലേ, നെവർ ഗിവ് അപ്പ് ഡേ എന്ന് പറയുമ്പോ തന്നെ എല്ലാവർക്കും ഒരു മനസ്സിലായിട്ടുണ്ടാവും എന്തായിരിക്കും വിട്ടുകൊടുക്കില്ല എന്നാണ് നമ്മൾ അതിൽ പറഞ്ഞു വരുന്നത്.
1: ഉറപ്പായിട്ടും പാർവതി പറഞ്ഞത് കറക്റ്റാണ്. ജീവിതം എല്ലായ്പ്പോഴും ഒന്നും എളുപ്പമൊന്നും അല്ല അല്ലേ. ചില ദിവസങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്കേ ഉള്ളതായിരിക്കില്ല. അന്നത്തെ ദിവസം ഫുള്ള് പോക്കായിരിക്കും,
0: ഭയങ്കര ഭയാനകമായിരിക്കും. നമ്മൾ അതിൽ നിന്നൊക്കെ ഉയർത്തെഴുന്നേറ്റ്.
1: അപ്പൊ ചില ദിവസങ്ങൾ നമ്മളെ നന്നായിട്ട് തളർത്തുന്ന ദിവസമായിരിക്കും. പക്ഷെ ആ ഒരു തളർച്ചയിൽ നിന്ന് വീണ്ടും പൂർവാധികം ശക്തിയോടുകൂടി തിരിച്ചെഴുന്നേറ്റ് പിറ്റേ ദിവസത്തേക്ക് ഉയർത്തെഴുന്നേൽക്കുക എന്നുള്ളതാണ് നമ്മൾ എപ്പോഴും ചെയ്യേണ്ട ഒരു കാര്യം. ജീവിതത്തിൽ തളരാൻ പാടില്ല എന്നുള്ളതാണ് ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്.
0: അതെ. മുന്നോട്ട് നടക്കുമ്പോൾ നമ്മളെ ചവിട്ടി താഴ്ത്തിയിടാനായിട്ട് ഒരുപാട് പേര് ഇങ്ങനെ ശ്രമിക്കും. അതൊക്കെ അവരുടെ ഒരു ഡ്യൂട്ടിയാണ്. നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ അങ്ങോട്ട് സടകൂടൻ എഴുന്നേൽക്കുക, ഒന്നും നടന്നിട്ടില്ല എന്നുള്ള ഒരു രീതിയിൽ മുന്നോട്ട് അങ്ങ് നടക്കുക. അതാണ് ഈ ദിവസത്തിൽ നമ്മൾ ഇങ്ങനെ ആഘോഷിക്കാനായിട്ടൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പൊ എല്ലാവർക്കും ജീവിതത്തിൽ പ്രതിസന്ധി ഉണ്ടാകും. ഇത് ജീവിതമാണ്. നമ്മൾ എപ്പോഴും ഒരേ ഫ്ലോയിൽ പോകില്ല, സിനിമയല്ല അല്ലെ? എല്ലാവർക്കും അതാണ് ആദ്യം മനസ്സിലാവുക. നമ്മൾക്ക് ഇതൊരു സിനിമയല്ല. നമ്മൾ എന്തായാലും ജീവിച്ചേ പറ്റൂ, ജനിച്ചു പോയാൽ ജീവിച്ചേ പറ്റൂ. അപ്പോൾ ഉയർച്ച വരും, താഴ്ച വരും. അപ്പോൾ ഈ സമയങ്ങളിലൊക്കെ പരാജയം ഉണ്ടാവാം. ഈ സമയങ്ങളിലൊക്കെ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഒന്ന് എഴുന്നേറ്റ് അങ്ങ് നടക്കുക എന്നല്ലാതെ അതിന് വേറെ ഓപ്ഷൻ ഇല്ല. നമ്മൾ നടന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ പകുതി ജയിച്ചു അല്ലേ? നമ്മൾ വിട്ടുകൊടുക്കില്ല എന്ന് നമ്മൾ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ നമ്മൾ പകുതി ജയിച്ചു, ബാക്കി പകുതി ആ ഒരു ഫ്ലോയിൽ അങ്ങ് പൊയ്ക്കോളും.
1: അതെ. ചില നിമിഷങ്ങളിൽ നമുക്ക് തോന്നും ഇനി മുന്നോട്ട് പോകാനേ കഴിയില്ല. അങ്ങനെയല്ല, അത് ജീവിതത്തിന്റെ ഒരു ഭാഗം മാത്രമാണ്, അല്ലെങ്കിൽ ഒരു സ്വഭാവം മാത്രമായിരിക്കും. അപ്പോൾ ഇനി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്ത് നിന്ന് നമ്മളുടെ വിജയം ഒരു കാര്യം മാത്രം ചിന്തിക്കുകയാണ്. വിജയം എന്ന് പറയുന്നത് നമ്മളുടെ നേരെ വരുന്ന ഒരു സംഭവമല്ല. പല ദുർഘടമായ വഴികളിൽ കൂടെയും മുന്നോട്ട് പോയി നമ്മൾ കണ്ടെത്തുന്ന ആ ഒരു പരാജയങ്ങളിൽ കൂടി കടന്നു പോയി കഴിഞ്ഞ് തിരിച്ച് നമ്മൾ നേടിയെടുക്കുന്ന ഒന്നാണ് വിജയം എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ആ പരാജയത്തിൽ നിന്നും ആ ഒരു വിജയം നേടി എടുക്കുമ്പോൾ ഉണ്ടാകുന്ന നമ്മൾക്കൊരു ഒരു സന്തോഷമുണ്ട്, അല്ലെങ്കിൽ ഒരു നിർവൃതിയുണ്ട് അല്ലെ? ഇത്രയും കഷ്ടപ്പെട്ട് നമ്മൾ നേടിയെടുത്ത ആ ഒരു വിജയത്തിന്, അല്ലെങ്കിൽ എനിക്ക് ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞിരുന്ന പല കാര്യങ്ങളും നേടിയെടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം.
0: അതെ. ഒരുപാട് പ്രതിസന്ധികൾ അതിൽ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും. ഒരിക്കലും ഒരു വിജയവും അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് തന്നെയായിരിക്കും ഓരോ വിജയങ്ങളും നമ്മൾക്ക് എത്തുന്നത്. അത് എന്ത് തന്നെ ആയാലും ഒരാൾ ഒരു പൊസിഷനിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരാൾ ഒരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് ഒരുപാട് കഷ്ടപ്പാടുകൾ അതിൻ്റെ പിന്നിൽ അയാൾ അനുഭവിച്ചിട്ടായിരിക്കും ആ ഒരു കാര്യം അയാൾ ചെയ്തു തുടങ്ങുന്നത്. അപ്പോൾ ഒരു വിജയവും അല്ലെങ്കിൽ ഒരു ചെറിയ കാര്യവും അത്ര സിമ്പിളായൊരു കാര്യമല്ല. അതിനെ അത് 10 ദിവസമായാലും 10 വർഷമായാലും ചെയ്യുന്ന കാര്യം അത് എപ്പോഴും അയാളുടെ പ്രയത്നത്തിലൂടെ തന്നെയായിരിക്കും അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്.
1: പാർവതി, നമ്മളുടെ ഓരോ വിജയങ്ങൾക്ക് പിന്നിലുമുള്ള നഷ്ടങ്ങളും കഷ്ടങ്ങളും ദുരിതങ്ങളും ഒക്കെ നമ്മളുടെ പ്രകൃതി തന്നെ നമ്മളുടെ മുന്നിൽ തന്നിട്ടുണ്ട്. കാരണം നമ്മൾ ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ മുതലുള്ള കാര്യം ഒന്ന് ചിന്തിച്ചു നോക്കിയേ. കുഞ്ഞ് ജനിക്കുമ്പോൾ അത് നടക്കാൻ തുടങ്ങുന്ന ആ ഒരു നിമിഷം എത്ര തവണയാണ് വീഴുന്നത്. അപ്പോൾ നമ്മൾ കരുതി ഇപ്പം നടക്കത്തില്ല, അല്ലെങ്കിൽ ഒന്ന് എഴുന്നേക്കാൻ ശ്രമിക്കുമ്പോൾ ഉണ്ടാകുന്നത് ഇപ്പം പറ്റത്തില്ല. പക്ഷേ ആ ഒരു ടൈം ഉണ്ട് അവർക്ക്. അവർക്ക് മുട്ടിലിഴയാനായാലും ആ ഒരു നടക്കാനായാലും ആ ഒരു ടൈമിനുള്ളിൽ അവരത് പരിശ്രമിച്ച് അത് നേടിയെടുക്കുക തന്നെ ചെയ്യും. നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഒരു കുഞ്ഞിനെ നമ്മൾ എപ്പോഴും കയ്യിലെടുത്തുകൊണ്ട് നടക്കരുതെന്ന്. എന്തുകൊണ്ടാണ് അത് പറയുന്നത്? അവർക്ക് നിലത്തിഴഞ്ഞ് നടക്കാനും നിലത്തിഴഞ്ഞുകൊണ്ട് അവർക്ക് സ്വയം എഴുന്നേൽക്കാനുമുള്ളൊരു ടൈമാണത്. ആ ഒരു ടൈം നമ്മൾ നമ്മുടെ കയ്യിലെടുത്ത് വെച്ചിട്ട് അതിന് പരിശ്രമിക്കാൻ കഴിയില്ല. അപ്പോൾ അത് ആ ഒരു സമയത്ത് ഒരു പക്ഷേ നടന്നു എന്ന് വരില്ല. ഒരുപാട് ആൾക്കാർ ഒരു വീട്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങളെ താഴെ വെക്കാറില്ല. അപ്പോൾ പലപ്പോഴും മുത്തശ്ശിമാരൊക്കെ പറയാറുണ്ട് നിങ്ങൾ ആ കുട്ടിയെ താഴെ ഇറക്കും, അവർ ഓടിക്കളിക്കട്ടെ എന്ന് പറയാറുണ്ട്. അത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഇതിനു വേണ്ടിയിട്ടാണ്. ഓരോ കാലഘട്ടത്തിനും അതിൻ്റെതായിട്ടുള്ള മാറ്റങ്ങളിൽ കൂടി അത് മുന്നോട്ട് പോകണം. അപ്പോൾ ആ ഒരു കുഞ്ഞ് ഇഴയേണ്ട സമയത്ത് ഇഴയണം, മുട്ടിലിഴയേണ്ട സമയത്ത് മുട്ടിലിഴയണം, അതുപോലെ തന്നെ അത് പിടിച്ചു നിൽക്കേണ്ട സമയത്ത് പിടിച്ചു നിൽക്കണം.
0: അതെ. അപ്പോൾ ഈ മുട്ടിലിഴയുന്ന സമയങ്ങളിലൊക്കെ അത് തട്ടും മുട്ടും വീഴും, അങ്ങനെ വീഴും എഴുന്നേൽക്കും വീഴും എഴുന്നേൽക്കും, അങ്ങനെയൊക്കെ തന്നെയാണ് കുഞ്ഞുങ്ങൾ, അതായത് നമ്മളായാലും നടക്കാനും ഇഴയാനും അല്ലെങ്കിൽ കമന്ന് വീഴാനും ഒക്കെ തുടങ്ങിയത്. അപ്പോൾ നമ്മളൊന്ന് പരാജയപ്പെട്ടു അല്ലെങ്കിൽ നമ്മൾ വീണു പോയി എന്ന് ഓർത്ത് ആരും ദുഃഖിക്കേണ്ട. നമ്മൾ പൂർണ്ണ ശക്തിയോട് തന്നെ നമ്മൾ തിരിച്ചു വരും. നമുക്കൊരു ഇച്ചിരി മനസ്സുണ്ടെങ്കിൽ നമ്മളൊക്കെ വന്നോളും. അതോടൊപ്പം നമ്മളോടൊപ്പം നിൽക്കുന്ന ഒരു വ്യക്തി കുറച്ചും കൂടെ നമ്മളിങ്ങനെ മോട്ടിവേറ്റ് ചെയ്ത് നീ നടന്നോ, നിൻ്റെ പിറകെ ഞാനുണ്ട് എന്ന് പറയാനൊരു വ്യക്തിയും കൂടെ ഉണ്ടെങ്കിൽ ആഹാ സൂപ്പറായിരിക്കും അല്ലേ.

0: നമുക്ക് അടിപൊളിയായിരിക്കും. അതുകൊണ്ടാണ് ഈ രണ്ട് ദിവസവും ഒരേപോലെ വന്നത്. നാഷണൽ കപ്പിൾ ഡേയും നെവർ എവർ ഗിവ് അപ്പ് ഡേയും ഒക്കെ ഒരേ ദിവസം വന്നത് അതുകൊണ്ടാണ്.
1: വെറും ഒരു ദിവസം മാത്രമല്ല നമ്മളുടെ മനുഷ്യനിൽ, അല്ലെങ്കിൽ നമ്മൾക്ക് ഓരോരുത്തർക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു പ്രചോദനമായി ഓരോ ദിവസത്തെയും ഓർമ്മിപ്പിക്കുകയാണ് ചെയ്യുന്നത്. പലപ്പോഴും ഇപ്പോൾ പലർക്കും എനിക്കൊന്നും പറ്റില്ല, അല്ലെങ്കിൽ എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്ന അവരവരുടെ കഴിവുകൾ അറിയുന്നത് അവരവർക്ക് മാത്രമാണ്, അവരവരുടെ സ്വപ്നങ്ങൾ അറിയുന്നത് അവരവർക്ക് മാത്രമാണ്. ആ സ്വപ്നങ്ങളിലേക്ക് എത്താനുള്ള പ്രയത്നിക്കേണ്ടതും നമ്മൾ തന്നെയാണ്. അല്ലാതെ ഞാനൊരു സ്വപ്നം കണ്ടിട്ട് പാർവതി പ്രയത്നിച്ചുകൊണ്ട് യാതൊരു പ്രയോജനവും അവിടെ ഇല്ല,
0: തീർച്ചയായും ഇല്ല. അപ്പോൾ വീണ് പോയാലും നമുക്ക് എഴുന്നേക്കാം, തോറ്റുപോയ വീണ്ടും ശ്രമിക്കാം. കാരണം നമ്മൾ ശ്രമിക്കുന്നിടത്തോളം സാധ്യതകളൊന്നും ഒരിക്കലും അവസാനിക്കുന്നില്ല. സാധ്യതകൾ ഇങ്ങനെ തുറന്നു തന്നുകൊണ്ടേയിരിക്കും, ആ വാതിലുകൾ എപ്പോഴും ഇങ്ങനെ തുറന്നുകൊണ്ടേയിരിക്കും. അതൊക്കെ നമ്മളിങ്ങനെ നമ്മൾ ശ്രമിക്കാതെ ഇങ്ങനെ ഒരിടത്ത് ഇങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കുമ്പോൾ ആ വാതിലുകളൊക്കെ ഇങ്ങനെ കൊട്ടി അടയ്ക്കപ്പെടും. അപ്പോൾ അത് തുറക്കാനായിട്ട് എല്ലാവർക്കും പറ്റട്ടെ.
1: അതെ, അപ്പോൾ ഇതൊക്കെ പറയുമ്പോഴും നമ്മുടെ ശ്രോതാക്കൾ ഇങ്ങനെ മെസ്സേജുകൾ അയച്ചുകൊണ്ടേയിരിക്കുകയാണ് എങ്കിലും ഒരിക്കൽ കൂടി ശ്രോതാക്കൾക്ക് മെസ്സേജുകൾ അയക്കേണ്ട വാട്സപ്പ് നമ്പർ പറയുകയാണ്, 8848555. അപ്പോൾ നമുക്ക് നമ്മുടെ മെസ്സേജിലേക്ക് പോകാം അല്ലേ. അപ്പോൾ നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത് രാജൻ ചേട്ടനാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ബീനാമാം ശുഭദിനം എന്ന് പറഞ്ഞിട്ടുണ്ട്. ശുഭദിനം ചേട്ടാ, അസുഖമായിട്ടിരിക്കുന്നോ? എന്തുണ്ട് വിശേഷം? എനിക്ക് എൻ്റെ ഭാര്യയാണ് കൂടുതൽ ഇഷ്ടം. അത് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു ഒരു ഒരു സന്തോഷം തോന്നുന്നുണ്ട് അല്ലേ, അദ്ദേഹത്തിൻ്റെ ഭാര്യയെ ഒരുപാട് ഇഷ്ടമാണെന്ന് പറയുമ്പോൾ. അപ്പോൾ പിന്നീട് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ജോബിച്ചേട്ടനാണ്. ജോബിച്ചേട്ടൻ ഒരു മെസ്സേജ് ഇട്ടിട്ടുണ്ട്. കടലിലെ തിരമാലകൾ അടങ്ങാൻ കാത്തു നിന്നാൽ ഒരിക്കലും വഞ്ചി ഇറക്കാൻ കഴിയില്ല. പ്രതിസന്ധികൾക്കിടയിലൂടെ തുഴഞ്ഞു നീങ്ങുന്നതിലാണ് ജീവിതത്തിൻ്റെ വിജയം. ആത്മവിശ്വാസത്തോടെ ജീവിതത്തെ നേരിടുക. ശുഭദിനം. നമ്മൾ പറഞ്ഞതുമായി ബന്ധപ്പെട്ട് തന്നെയുള്ള ഒരു
0: ശുഭചിന്തയാണ്
1: തന്നിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞ വളരെ കറക്റ്റായിട്ടുള്ള കാര്യം തന്നെയാണ് അല്ലേ. അപ്പോൾ ജോബിച്ചേട്ടാ സുഖമായിട്ടിരിക്കുന്നു എന്ന് തന്നെ വിശ്വസിക്കുന്നു, സുഖമാണെന്ന് തന്നെ വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് ഏതായാലും നമുക്ക് നല്ലൊരു ബ്രേക്കിലേക്ക് പോകാനുള്ള സമയമായിരിക്കുകയാണ്. പെട്ടെന്ന് തന്നെ നിങ്ങളുടെ മെസ്സേജുകളൊക്കെ അയച്ചോളൂ. ഞങ്ങളൊരു ചെറിയ ബ്രേക്കിന് ശേഷം തിരികെ എത്തുന്നതായിരിക്കും. അപ്പോൾ കേട്ടുകൊണ്ടേയിരിക്കും കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM.
0: ഇത്തിരി നേരം ഒത്തിരി

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുറ്റി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: പെണ്ണിന്റെയും ചെറുക്കന്റെയും കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
2: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മോച്ചിൽ നിന്ന്. വിശേഷ അവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മോച്ചിനെ കഴിഞ്ഞ് മറ്റാരുള്ളൂ.
1: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാ.
2: നമ്പർ 1 പ്രദീപ് ഫ്ലവർ മോച്ചിൽ, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോണ്ടാക്ട് 2763204.
3: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
4: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
5: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
0: വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം വിശേഷങ്ങളൊക്കെ പങ്കുവെച്ചുകൊണ്ട് നിങ്ങളോടൊപ്പം ഞാൻ പാർവതിയും എന്നോടൊപ്പം ബീന കുവേരയുമാണ്. ബീനശേഷി, നല്ല സന്തോഷത്തിലാണല്ലോ.
6: ഉറപ്പായിട്ടും നല്ല സന്തോഷത്തിൽ തന്നെയാണ്. നമ്മളെപ്പോഴും സന്തോഷത്തോടുകൂടി തന്നെ ഇരിക്കണമല്ലോ, അല്ലേ? അപ്പം നമുക്ക് ഒരുപാട് മെസ്സേജുകൾ വരുന്നുണ്ട്. ഞാനൊരു ചോദ്യം ചോദിച്ചിരുന്നു, നമ്മളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ആരെയാണ് എന്ന്. അപ്പോൾ ഒരുപാട് പേര് ആൻസറൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മെസ്സേജിലേക്കൊക്കെ പോകാം. ഒരുപാട് പേര് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പോൾ മെസ്സേജിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ മെസ്സേജ് അയക്കാനുള്ള വാട്സപ്പ് നമ്പർ ഒന്ന് പറയാം. 8848555785. അപ്പോൾ മെസ്സേജിലേക്ക് പോകുമ്പോൾ നമ്മുടെ ഷീജ ചേച്ചി മുളങ്കാടകത്ത് നിന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് ഡിയർ ബീന മാഡം, പാർവതിക്കുട്ടി, എനിക്ക് പ്രിയപ്പെട്ടത് എൻ്റെ അമ്മയും ചേട്ടനും 2 മക്കളും മരുമകനുമാണ്. ചേട്ടൻ്റെ പേര് നരേന്ദ്രൻ എന്നാണ് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ വോയിസ് മെസ്സേജ് ഇട്ടിട്ടുണ്ട് നമ്മുടെ പ്രോഗ്രാമിനെ കുറിച്ചൊക്കെ. അപ്പോൾ ചേച്ചിയുടെ ഏറ്റവും

0: പ്രിയപ്പെട്ടവർ ആരൊക്കെയാണെന്നുള്ളത് അതിനകത്ത് തന്നെ ഉണ്ട് അല്ലെ. അപ്പൊ നമുക്ക് വോയിസ് മെസ്സേജിലേക്ക് പോവാം.
1: നമസ്കാരം സ്വന്തനം. ഇന്നലെ പ്രീത ടീച്ചർ അവതരിപ്പിച്ച അറിയാം അറിവ് നേടാം എന്ന പ്രോഗ്രാം ട്രാഫിക് നിയമങ്ങളെ കുറിച്ചുള്ളത് വളരെ രസകരമായിട്ടും അതുപോലെ വളരെ ശ്രദ്ധിക്കുന്ന രീതിയിലുമായിട്ടാണ് ടീച്ചർ അത് അവതരിപ്പിച്ചത്. എത്ര ശ്രദ്ധിക്കാത്തവരും അത് ശ്രദ്ധിക്കും, അത്ര നല്ല ഒരു അവതരണമായിരുന്നു. പിന്നെ ടീച്ചറുടെ വിദ്യാർത്ഥികളെല്ലാം നല്ല ഭാഗ്യവാനും ഭാഗ്യവതികളുമാണ്. അത്ര മനോഹരമായിട്ടാണ് ടീച്ചർ അത് അവർക്ക് പറഞ്ഞു കൊടുക്കുന്നതെന്ന് നമുക്ക് നല്ലതുപോലെ മനസ്സിലാവുന്നുണ്ട്. ഇന്നലെ ശ്രീകുട്ടി അവതരിപ്പിച്ച മേഘമൽഹാർ വളരെ മനോഹരമായിരുന്നു. ഇളയരാജ സാറിന്റെ പാട്ടുകൾ ഉൾപ്പെടുത്തിയുള്ളത് അതിലെനിക്ക് ഏറ്റവും ശ്രദ്ധേയമായിട്ട് തോന്നിയത് ഒരു മലയാളം പാട്ടിന്റെ ഹിന്ദി ഉണ്ട്, ഹിന്ദി പാട്ട് ഉടൻ അതിനകത്ത് ഉൾപ്പെടുത്തിയിരുന്നു. അത് നല്ല ഒരു പാട്ടായിരുന്നു, അത് നമുക്കൊക്കെ അറിയാവുന്ന ഒരു പാട്ടായിരുന്നു. അത് എനിക്ക് കൊച്ചിലെ തൊട്ട് ഏറ്റവും ഇഷ്ടമുള്ള ഒരു പാട്ട് കൂടിയായിരുന്നു അത്. തുമ്പി വാ തുമ്പക്കൂടത്തിന് ആ പാട്ടായിരുന്നത് നല്ല രസമായിരുന്നത്. അതുപോലെ ഇന്ന് റിജി സാർ അവതരിപ്പിച്ച കിഞ്ചന വർത്തമാനം വളരെ നല്ലൊരു പ്രോഗ്രാമായിരുന്നു. IAS എടുത്ത രാജമാണിക്ക സാറിനെ കുറിച്ചും IPS എടുത്ത വിജയൻ സാറിനെ കുറിച്ചുമുള്ള പ്രോഗ്രാമായിരുന്നു. വളരെ വളരെ മോട്ടിവേഷൻ ആയിട്ടുള്ള ഒരു പ്രോഗ്രാമായിരുന്നു അത്. ഈ പ്രോഗ്രാം അവതരിപ്പിച്ച സാറിന് എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. എല്ലാ പ്രോഗ്രാമുകളും എല്ലാം നല്ല പ്രോഗ്രാമുകളും തന്നെയാണ്.
0: അപ്പോൾ നമ്മുടെ പ്രോഗ്രാം നന്നായിട്ട് കേട്ട് നന്നായിട്ട് അതിനെക്കുറിച്ച് വിലയിരുത്തുന്ന ഒരു ശ്രോതാവ് കൂടിയാണ് നമ്മുടെ ഷീജ ചേച്ചി എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ പ്രോഗ്രാമിനെ കുറിച്ചും ചേച്ചി അതിൻ്റെതായിട്ടുള്ള വിശദീകരണങ്ങൾ കൂടി തന്നിട്ടുണ്ട്. അപ്പോൾ താങ്ക്സ് ഷീജ ചേച്ചി. നമ്മളോടൊപ്പം തന്നെ അല്ലേ.
2: അതെ ബീന ചേച്ചി, നമുക്കൊരു കാര്യം പറയാം. ഇന്ന് നമ്മുടെ ടെക്കായിട്ടിരിക്കുന്നത് നമ്മുടെ ശ്രീലക്ഷ്മിയാണ്. നമ്മൾ പറയാനൊന്നും മറന്നുപോയി. അപ്പോൾ ഇപ്പോൾ വിശേഷങ്ങളൊക്കെ പറഞ്ഞു, മേഘമൽഹാറിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ശ്രീലക്ഷ്മി അതൊക്കെ കേൾക്കുന്നുണ്ട്. ഭയങ്കരമായിട്ട് ശ്രീലക്ഷ്മിക്ക് സന്തോഷമായിട്ടുണ്ട്.
0: അതെ. അപ്പോൾ നമ്മുടെ ഷീബ ചേച്ചി അയത്തിൽ നിന്ന് അത്തത്തിന് നമ്മൾ പറഞ്ഞിരുന്നു അത്തത്തിൻ്റെ പൂക്കളമൊക്കെ ഇട്ടിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഷീബ ചേച്ചി പൂക്കളം നല്ലൊരു പൂക്കളമാണ് ചേച്ചി, ഞാനൊരു പിക്കൊക്കെ ഇട്ട് തന്നിട്ടുണ്ട് വീട്ടിലിട്ട് എൻ്റെ ചോദ്യമായിട്ടനുബന്ധിച്ചാണ്. അപ്പോൾ അത് ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ടുണ്ട്, എന്നെ കൂടി പരിഗണിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും ഞങ്ങൾ പരിഗണിച്ചിരിക്കുന്നു അല്ലേ. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ സരസ്വതി അമ്മ മെസ്സേജ് അയച്ചിട്ടുണ്ട്.
3: ഹലോ മോളെ, ഗുഡ് മോർണിംഗ് മോളെ. പക്ഷെ ഇഷ്ടം എനിക്ക് എന്നെ തന്നെയാണ് മോളെ ഇഷ്ടം. അത് ആര് ചോദിച്ചാലും നല്ല ചോദ്യമാണ്.
0: അപ്പോൾ അമ്മ പറഞ്ഞിരിക്കുന്നു, നമ്മൾ ചോദിച്ചിരുന്നു നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആരെയാണെന്ന് പറഞ്ഞപ്പോൾ അമ്മ ചോദിച്ചിരിക്കും, അമ്മ പറഞ്ഞിരിക്കുന്നത് അമ്മയ്ക്ക് അമ്മ തന്നെയാണ് ഇഷ്ടമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഒരുപാട് പേര് മെസ്സേജുകളൊക്കെ അയച്ചിട്ടുണ്ട്. നമ്മുടെ മായ ചേച്ചി തിരുമുല്ലവാരത്ത് നിന്ന് അയച്ചിട്ടുണ്ട്, എനിക്ക് എന്നെ സ്നേഹിക്കുന്ന എല്ലാവരെയും ഇഷ്ടമാണ്. അതൊരു വെറൈറ്റി ഇഷ്ടം തന്നെയാണ് അല്ലേ. നമ്മളെ സ്നേഹിക്കുന്ന എല്ലാവരെയും നമ്മൾ ഇഷ്ടപ്പെടുക എന്ന് പറയുന്നത്. അപ്പോൾ അവരെ കൂടെയുള്ള സമയം, അവർ കൂടെയുള്ള സമയങ്ങളാണ് എൻ്റെ ജീവിതത്തിലെ വിലപ്പെട്ട സമയങ്ങളെന്ന് പറയുന്നത്. നിങ്ങളെ രണ്ടുപേരും എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് എന്ന് മായ ചേച്ചി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളെയും ഇഷ്ടപ്പെടുന്നു, അല്ലെങ്കിൽ നമ്മളെ ഇഷ്ടപ്പെടാനും ആൾക്കാരുണ്ടെന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു സുഖമാണ്. അപ്പോൾ മായ ചേച്ചിക്ക് സുഖമാണെന്ന് തന്നെ ഞങ്ങൾ കരുതുകയാണ്. പിന്നീട് നമ്മുടെ കവിത ചേച്ചി അയച്ചിട്ടുണ്ട്. കവിത ചേച്ചി അയച്ചിരിക്കുന്നത്, ഗുഡ് മോർണിംഗ് ബീന പാർവതി, കവിത കടപ്പാക്കടയാണ്. ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വിലമതിക്കുന്നത് ബീന പറഞ്ഞതുപോലെ സ്വന്തമായി ഇഷ്ടം. ഇനി ആരൊക്കെ എന്തൊക്കെ നമ്മുടെ പോരായ്മ പറഞ്ഞാൽ പോലും അതൊന്നും ശ്രദ്ധിക്കാതെ ഞാൻ എന്നെ തന്നെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. കപ്പിൾസ് ഡേയെ പറ്റി പറയുകയാണെങ്കിൽ, ഒരാളുടെ മനസ്സറിഞ്ഞ് സന്തോഷത്തിൽ കൈപിടിക്കാനും വിഷമത്തിൽ കൈ വെടിയാതിരിക്കാനും കഴിയുന്ന ഒരു പങ്കാളി ഉണ്ടെങ്കിൽ അത് വലിയ ഭാഗ്യമാണ്. എനിക്ക് അങ്ങനെ ഒരു ഭാഗ്യമുണ്ട് എന്ന് കരുതി ഇടയ്ക്ക് സൗന്ദര്യ പിണക്കമൊക്കെ ഉണ്ടാകാറുണ്ട്, ഇല്ലെങ്കിൽ ബോറടിക്കില്ലേ എന്നൊക്കെ. അല്ല അത് ഉണ്ടാവണമല്ലോ അല്ലേ. അപ്പോൾ ഒരു ലവ് ചിഹ്നമൊക്കെ ഇട്ടിട്ടുണ്ട് കവിത ചേച്ചി. അപ്പോൾ നമുക്ക് മെസ്സേജുകളൊക്കെ അയച്ചു വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ അതിനിടയ്ക്ക് തന്നെ നമുക്ക് നമ്മുടെ വിശേഷങ്ങളിലേക്ക് പോകണ്ടേ പാർവതി. ഇന്ന് നമുക്ക് ഒരുപാട്, എന്നും നമ്മൾ പറയാറുണ്ട് ഓരോ ദിവസങ്ങളും ഒരുപാട് ഒരുപാട് വിശേഷങ്ങളുമായിട്ടാണ് പുലരുന്നത് എന്നല്ലേ. അപ്പോൾ ഇന്നും ഒരുപാട് ഒരുപാട് വിശേഷങ്ങൾ നിങ്ങളിലേക്ക് ഞങ്ങൾക്ക് എത്തിക്കാനുണ്ട്. അപ്പോൾ ഇന്നത്തെ വിശേഷം എന്താണ്?
2: അതെ, ഇന്ന് ഒരുപാട് വിശേഷങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ August 15 നമ്മൾ സ്വാതന്ത്ര്യദിനമൊക്കെ ആഘോഷിച്ചു. അപ്പോൾ നമ്മളെല്ലാവരെയും ആ സമയത്ത് നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തുന്ന എല്ലാവരെയും നമ്മൾ ഓർക്കുകയും അനുസ്മരിക്കുക ഒക്കെ ചെയ്തിരുന്നു. അപ്പോൾ ഇന്ന് അതിനും പ്രിയപ്പെട്ട ഒരു ദിവസമാണ്. ഇന്ന് നേതാജി സുഭാഷ് ചന്ദ്രബോസിൻ്റെ ഓർമ്മ ദിനം കൂടിയാണ്. 1945 August 18 തായ്വാനിലെ തൈഹോക്കുവിൽ വിമാനാപകടം ഉണ്ടാകുകയും അതിൽ ലഭിച്ച പരിക്കുകളോട് തുടർന്ന് നേതാജി മരിച്ചതായാണ് ഔദ്യോഗികമായി അംഗീകരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇന്നായിരുന്നു ആ ദിവസം. എന്നാൽ അദ്ദേഹത്തിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് പിന്നീട് പല അന്വേഷണങ്ങളും വിവാദങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇന്നാണ് നമുക്ക് അദ്ദേഹത്തെ നമ്മളിൽ നിന്ന് പൊലിഞ്ഞു പോയ ഒരു ദിവസം.
0: അതേ, സുഭാഷ് ചന്ദ്രബോസ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനായി ജീവിതം മുഴുവൻ സമർപ്പിച്ച ഒരു മഹാനായ നേതാവ്.

0: ായിരുന്നു അല്ലെ. അദ്ദേഹം എനിക്ക് തോന്നുന്നു നേതാജി എന്ന പേരിലാണ് അറിയപ്പെടുന്നത് പോലും. അപ്പൊ അദ്ദേഹത്തിന് ഈ ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ ശക്തമായ നിലപാടെടുത്ത് അദ്ദേഹം ഇന്ന് ഇന്ത്യയുടെ സ്വതന്ത്രമാക്കാൻ വേണ്ടിയിട്ട് സൈനിക ശക്തിയിലോടുകൂടി ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട്. അദ്ദേഹം ഈ ഒരു ഇന്ത്യൻ നാഷണൽ ആർമി എന്ന ഒരു സേന രൂപീകരിച്ചിട്ട് നമുക്ക് സ്വാതന്ത്ര്യം വേണം എന്ന സന്ദേശം ലോകത്തോട് വിളിച്ചു പറഞ്ഞ ഒരു നേതാവ് കൂടിയായിരുന്നു അദ്ദേഹം. അപ്പൊ അദ്ദേഹത്തിന്റെ ഈ ഒരു വാക്കുകളൊക്കെ നമുക്ക് ഒരിക്കലും നമുക്ക് മറക്കാൻ കഴിയില്ല. ഓരോ ദിവസവും അതിന് വേണ്ടിയിട്ട് ഒരു പ്രത്യേക ദിവസം വേണമെന്ന് തന്നെ ഇല്ല അല്ലേ പറഞ്ഞത്.
1: തീർച്ചയായും, നിങ്ങൾ എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം എന്ന അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇന്നും ഓരോ ഇന്ത്യക്കാരന്റെയും മനസ്സിൽ ആവേശം നിറയ്ക്കുന്നു. അതോടൊപ്പം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, സ്വാതന്ത്ര്യം എന്റെ അവകാശമാണ്, അതിനായി എന്ത് ത്യാഗത്തിനും ഞാൻ തയ്യാറാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് ധീരതയുടെ പുതിയ മുഖം നൽകിയ ഒരു നേതാവാണ് നേതാജി സുഭാഷ് ചന്ദ്രബോസ് എന്ന് പറയുന്നത്.
0: അദ്ദേഹത്തിന്റെ ജീവിതം പോലും നമ്മളോട് പറയുന്നത് ഒരാൾക്കൊരു ഇച്ഛാശക്തി ഉണ്ടെന്നുണ്ടെങ്കിൽ ലോകം തന്നെ നമുക്ക് മാറ്റാൻ കഴിയുമെന്ന് തന്നെയാണ്. അപ്പൊ അദ്ദേഹത്തെ ഓർക്കുമ്പോൾ നമ്മുടെ അദ്ദേഹം അന്ന് നമുക്ക് വേണ്ടി കൊടുത്ത ത്യാഗവും ധൈര്യവും ഒക്കെ അദ്ദേഹത്തിന്റെ ജീവിതത്തെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു ദിവസം കൂടിയാണെന്ന്. അദ്ദേഹത്തെ നമ്മൾ ഈ ഒരു ദിവസത്തിന് അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിന് വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിന് വേണ്ടി നല്ലൊരു ഭാവിക്ക് വേണ്ടി അല്ലേ ഇത്രയേറെ സംഭാവന നൽകിയ അദ്ദേഹത്തെ ഈ ഒരു നിമിഷം നമ്മൾ ആദരപൂർവ്വം ഓർക്കുകയാണ്.
1: അതെ, ഒറീസയിലെ കട്ടക്കാണ് സുഭാഷ് ചന്ദ്രബോസിന്റെ ജന്മസ്ഥലം. അന്ന് അത് ബംഗാളിന്റെ ഭാഗമായിരുന്നു. അച്ഛൻ ജാനകി ബോസ് ഒരു പ്രശസ്ത വക്കീലായിരുന്നു. അമ്മ പ്രഭാവതി. ഈ ദമ്പതികളുടെ ആറാമത്തെ മകനായിരുന്നു സുഭാഷ് ചന്ദ്രബോസ്. അദ്ദേഹം കേംബ്രിഡ്ജ് സർവകലാശാലയിലായിരുന്നു അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസം. 1920 അദ്ദേഹം ഇന്ത്യൻ സിവിൽ സർവീസ് പ്രവേശന പരീക്ഷ എഴുതി. ഉയർന്ന മാർക്കുണ്ടായിരുന്നിട്ടും സ്വാതന്ത്ര്യ സമരത്തിൽ പ്രവർത്തിക്കാൻ വേണ്ടി അദ്ദേഹം സിവിൽ സർവീസ് ഉപേക്ഷിച്ചു. പിന്നീട് അദ്ദേഹം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ചേർന്നു. ഗാന്ധിജിയുടെ കൂടെ അഹിംസാ സിദ്ധാന്തവുമായി യോജിച്ചു പോകാൻ അന്ന് അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. അതിനാൽ അദ്ദേഹം കൽക്കട്ടയിലേക്ക് പോയി. അവിടെ ചിത്തരഞ്ജൻ ദാസ് എന്ന ബംഗാളി സ്വാതന്ത്ര്യ സമര സേനാനിയുടെ കീഴിൽ പ്രവർത്തനം ആരംഭിച്ചു.
0: അദ്ദേഹത്തിന്റെ പറഞ്ഞോളൂ.
1: 1924 ഏപ്രിലിൽ പുതിയതായി രൂപവൽക്കരിക്കപ്പെട്ട കൽക്കട്ട കോർപ്പറേഷൻ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായി അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടു. അങ്ങനെ അദ്ദേഹത്തിന്റെ ഓരോ ദിവസം നമ്മളിങ്ങനെ വായിച്ചു തുടങ്ങിയാൽ അതൊരിക്കലും അത് തീരില്ല. അത്രയ്ക്കുണ്ട് അദ്ദേഹത്തിനെ കുറിച്ച് വായിക്കാനായി.
0: അതെ, ഒരു വായന കൊണ്ട് മാത്രം തീരുന്നതല്ല അദ്ദേഹം അനുഭവിച്ച ത്യാഗങ്ങൾ എന്ന് പറയുന്നത്. അദ്ദേഹം എപ്പോഴും നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്, രാജ്യത്തിനും ലക്ഷ്യത്തിനും വേണ്ടി പൂർണ്ണ സമർപ്പണം ചെയ്യുക, അതുപോലെ തന്നെ ഭയമില്ലാതെ മുന്നോട്ട് പോവുക, നീതിക്കായി നിലകൊള്ളുക, സ്വപ്നങ്ങൾക്കായി പോരാടുക. അപ്പൊ അദ്ദേഹമൊക്കെ ഇതൊക്കെ ചെയ്തത് കൊണ്ട് തന്നെയാണ് നമ്മൾ ഇന്ന് നമ്മുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നതും നമ്മുടെ സ്വാതന്ത്ര്യം ഇത്രയേറെ സന്തോഷത്തോടുകൂടി നമ്മൾ അനുഭവിക്കുന്നതും അല്ലെ. അപ്പൊ ഈ ഒരു നിമിഷം അദ്ദേഹത്തെ ഓർക്കണം. ഈ ഒരു നിമിഷം മാത്രമല്ല, ജീവിതത്തിൽ നമ്മൾ എപ്പോഴും ഓർക്കേണ്ട നമ്മൾ ഈ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട കാര്യങ്ങളാണ്. നമുക്ക് ഈ കിട്ടുന്ന സ്വാതന്ത്ര്യത്തിന് പിറകിൽ അനുഭവിച്ച ഓരോ വ്യക്തികളെയും ഓരോ ദിവസം മാത്രമല്ല അത് ഓർമ്മിക്കാനുള്ളത്.
1: യെസ്, 11 തവണയാണ് അദ്ദേഹത്തെ ബ്രിട്ടീഷ് അധികാരികൾ ജയിലിൽ അടച്ചത്. 2nd ലോകമഹായുദ്ധം പൊട്ടിപ്പുറപ്പെട്ട സമയത്ത് അദ്ദേഹം ഇന്ത്യയിൽ നിന്ന് പലായനം ചെയ്ത് ജർമ്മനിയിലായിരുന്നു. അദ്ദേഹം ചെന്നെത്തിയത് അച്ചുതണ്ട് ശക്തികളുടെ സഹായത്തോടെ ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണകൂടത്തിനെതിരെ യുദ്ധം ചെയ്ത് സ്വാതന്ത്ര്യം നേടിയെടുക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം. അപ്പോൾ വായിക്കാനൊക്കെ ആണെങ്കിൽ ഒരുപാടുണ്ട്. നമുക്ക് ഇത്ര നേരം ഒത്തിരി കാര്യത്തിൽ അത് തീരാതെ വരല്ലേ ഭീന ശേഷി.
0: തീർച്ചയായിട്ടും, അദ്ദേഹം പറഞ്ഞ വാക്കുകളാണ് നമ്മൾക്ക് ഇപ്പോഴും ഒരു വാക്കുണ്ട്, ഗിവ് മീ ബ്ലഡ് ആൻഡ് ഐ വിൽ ഗിവ് യു ഫ്രീഡം അല്ലേ. അപ്പോൾ ആ ഒരു വാക്കോടുകൂടി തന്നെ അദ്ദേഹത്തെ ഈ ഒരു നിമിഷം നമ്മൾ നമിക്കുകയാണ്. അപ്പോൾ നമുക്കൊരു ചെറിയ ബ്രേക്കിലേക്ക് പോകാനുള്ള സമയമായിരിക്കുകയാണ്. അപ്പോൾ തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM.
1: ഇത്ര നേരം ഒത്തിരി കാര്യം.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0% down payment. അപ്പൊ ഇപ്പൊ തന്നെ ആധാറും പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113881138.
0: വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം വിശേഷങ്ങളൊക്കെ പങ്കുവച്ചുകൊണ്ട് ഇന്ന് നിങ്ങളോടൊപ്പം ഞാൻ പാർവതിയാണ്, എന്നോടൊപ്പം ബീന കുവേരയാണ്. അപ്പം നമ്മളിങ്ങനെ നമ്മുടെയൊക്കെ പാട്ടൊക്കെ ഇട്ട് തന്ന് നമ്മളോടൊപ്പം ഇങ്ങനെ സന്തോഷിച്ചൊക്കെ ഇരിക്കുന്നത് നമ്മുടെ ടെക്ക് ശ്രീലക്ഷ്മിയാണ്. യെസ്, അപ്പോൾ നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബീനശേഷി, ഒരു ചോദ്യമൊക്കെ എല്ലാവരോടും ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഉത്തരമൊക്കെ എത്തിയോ ബീനശേഷി?
2: ഉത്തരമൊക്കെ ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ തന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ നമുക്കിങ്ങനെ മെസ്സേജുകളൊക്കെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ബാബുരായൻ സാർ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്, പാർവതി ബീന ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ട്. തിരിച്ച് ബാബുരായൻ സാറിന് ഞങ്ങൾ തിരിച്ച് ഗുഡ് മോർണിംഗ് പറയുകയാണ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് മനസമാധാനം ഏറ്റവും ഉത്തമം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം ഒരു കുസൃതി ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ഇതാണ് കുസൃതി ചോദ്യം: തിരുവനന്തപുരംകാരുടെ ഡേ എന്താണ് എന്നാണ് അദ്ദേഹം ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ചോദ്യം. ഒന്നും കൂടി ഞാൻ ചോദിക്കാം, തിരുവനന്തപുരംകാരുടെ ഡേ എന്താണ് എന്നാണ്. അപ്പോൾ നിസ്സാരം എന്ന് പറയുന്ന ചില തിരുവനന്തപുരംകാരൊക്കെ നമുക്കുണ്ട് അല്ലേ? അപ്പോൾ അവരൊക്കെ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചോട്ടെ. അപ്പോൾ എല്ലാവരും മെസ്സേജ് അയക്കുക. അയക്കേണ്ട വാട്സാപ്പ് നമ്പർ ഇതാണ്: 8848555785. അപ്പോൾ നമ്മുടെ സനോജ് നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഞാൻ ചോദിച്ച ചോദ്യത്തിന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്നിട്ട് 2-3 മോജിയൊക്കെ തന്നിട്ടുണ്ട്. പിന്നീട് നമുക്ക് മെസ്സേജ് വന്നിരിക്കുന്നത്

0: നമ്മുടെ രേഖ രാജീവൻ നമ്മളുടെ ഒരു പുതിയ ശ്രോതാവാണ്. അത് ഹരിപ്പാട് നിന്നാണ് അയച്ചിരിക്കുന്നത്. ഞാൻ രേഖ രാജീവൻ, ഹരിപ്പാട് താമസിക്കുന്നു. രണ്ടാം കുറ്റി സ്വദേശിനിയാണ്, ഹരിപ്പാടാണ് താമസിക്കുന്നതെങ്കിൽ രണ്ടാം കുട്ടി സ്വദേശിനിയാണ്. ആകാശവാണി സ്ഥിരം ശ്രോതാവായിരുന്നു. ഈ അടുത്തിടെയാണ് റേഡിയോ സാന്ത്വനം FM കേട്ടു തുടങ്ങിയത്. എൻ്റെ നാടിൻ്റെ അഭിമാനമായി ഞാൻ ഈ മാധ്യമത്തെ കാണുന്നു എന്നാണ് രേഖ ശേഷി പറഞ്ഞിരിക്കുന്നത്. ഇന്നത്തെ കിഞ്ചന വർത്തമാനം കേട്ടു, നല്ല അവതരണം. ഏത് ഉയർച്ചയ്ക്ക് പിന്നിലും ഒരു കഥയുണ്ട്, നല്ല പാട്ടുകൾ. എന്നും ഈ പരിപാടി നന്നായി മുന്നോട്ട് പോകട്ടെ. ഒന്നിനൊന്ന് മികച്ച പ്രോഗ്രാമുകൾ. റേഡിയോ സാന്ത്വനത്തിന് എല്ലാ ഭാവുകങ്ങളും നേരുന്നു. സുഖദുഃഖങ്ങളിൽ നമ്മളോടൊപ്പം നിൽക്കുന്ന പങ്കാളി ഏറ്റവും വലിയ ഭാഗ്യമാണെന്നാണ് രേഖ ചേച്ചി പറഞ്ഞിരിക്കുന്നത്. അതാണ് എൻ്റെ ഭർത്താവ് രാജീവൻ എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അപ്പച്ചിയുടെ മകനാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇണക്കവും പിണക്കവും ഉണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഒരു ചായ കുടിക്കുമ്പോൾ പിണക്കം മാറും. ഇന്നുവരെയും അങ്ങനെ തന്നെയാണ്. എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യം ആണ് അതാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത്തിരി നേരം ഒത്തിരി കാര്യം സൂപ്പർ എന്നുകൂടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ രേഖ ചേച്ചി പറഞ്ഞതെല്ലാം വളരെ എന്താ പറയുക, നല്ല സന്തോഷകരമായ കാര്യങ്ങളാണ് അല്ലേ. കുറച്ച് നേരത്തെ ഒരു പിണക്കത്തിന് ശേഷം ഒരു ചായ കുടിച്ച് കഴിയുമ്പോൾ മാറുന്ന ഒരു ആ ഒരു ഇണക്കം അല്ലേ, അത് അതിന് ഭയങ്കര ഒരു രസമാണ് എന്നാണ് രേഖ ചേച്ചി പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ബിനീഷേട്ടൻ അയച്ചിട്ടുണ്ട്, ഒരു പാട്ടൊക്കെ ചോദിച്ചിട്ടുണ്ട്. ചിങ്ങമാസം എന്ന MG ആൽബത്തിലെ ചിങ്ങമാസം വന്നാലോ പെണ്ണെ എന്നൊരു ഗാനം വെച്ച് തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. റേഡിയോ കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഉറപ്പായിട്ടും വെച്ച് തരുന്നതായിരിക്കും ബിനീഷേട്ട. വനജാമയ്ക്കും ലീലാമണി ചേച്ചിക്കും ഞങ്ങൾ അടിമാലിക്കാർ നല്ലൊരു ദിവസം ആശംസിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് മറ്റൊരു മെസ്സേജ് വന്നിരിക്കുന്നത് നമ്മുടെ രഘുനന്ദൻ സാറാണ്. കൊല്ലം മരുത്തടി, കണ്ണനല്ലൂർ, കല്ലും താഴം ഇവിടങ്ങളിൽ മാവേലി വരാൻ സാധ്യത കുറവാണെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. കാരണം തകർന്ന റോഡും ട്രാഫിക് ബ്ലോക്ക് ചെളിയുമാണ് എന്നാണ് അദ്ദേഹം. അതൊരു തമാശ രൂപേണയാണ് പറഞ്ഞതെങ്കിലും അതിൽ വലിയൊരു കാര്യമുണ്ട് എന്ന് തന്നെ നമുക്ക് കരുതാം അല്ലേ. ഇപ്പം ഈ ഒരു ഓണസമയത്ത് ഒരുപാട് വണ്ടികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതും യാത്രക്കാരുടെ എണ്ണം കൂടി വരുന്ന ഈ ഒരു അവസരത്തിൽ ആ ഒരു സമയങ്ങളിൽ ഒരു ബ്ലോക്ക് കാരണം മാത്രമല്ല മഴയാണ് അല്ലേ. അപ്പോൾ ആ മഴ സമയത്ത് ചെളിയും ഇതുമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് അപകടങ്ങൾ നടക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ടായിരിക്കാം പേടിച്ച് മാവേലി വരാത്തതെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഏതായാലും നമുക്ക് നമ്മുടെ വിശേഷങ്ങളിലേക്കൊക്കെ പോകാം. പാർവതി,
1: നമുക്ക് നമ്മുടെ വിശേഷങ്ങളിലൊക്കെ പോകാം. അപ്പൊ നമ്മൾ നമ്മുടെ ശ്രോതാക്കളുടെ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ കേട്ടോണ്ടിരിക്കുകയാണ്. അപ്പൊ വിശേഷങ്ങളൊക്കെ അയക്കുക. സമയം ഇപ്പോൾ 10:55. അപ്പൊ കുറച്ച് സമയം കൂടെ ഉണ്ട്, പെട്ടെന്ന് പെട്ടെന്ന് വിശേഷങ്ങളൊക്കെ അയക്കുക. അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848585 നമ്പർ ഒരിക്കൽ കൂടി 8848585 അപ്പൊ പെട്ടെന്ന് തന്നെ വിശേഷങ്ങൾ അയക്കുക. ഒരു കുസൃതി ചോദ്യമുണ്ട്, അതോടൊപ്പം നമ്മുടെ ബീന ചേച്ചി ചോദിച്ച ചോദ്യമുണ്ട്. അപ്പൊ എത്രയും പെട്ടെന്ന് മെസ്സേജുകളൊക്കെ അയക്കുക അല്ലേ. അപ്പോ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് പോകാം. വിമാന നിരക്ക് നിയന്ത്രിക്കുന്നതിനുള്ള പുതിയ ചട്ടങ്ങൾ 3 ആഴ്ചയ്ക്കകം അന്തിമമാക്കുമെന്ന് കേന്ദ്രം പറഞ്ഞിട്ടുണ്ട്. വിമാന ടിക്കറ്റ് നിരക്കുമായി ബന്ധപ്പെട്ട ചട്ടങ്ങൾ പാലിക്കാൻ ബുദ്ധിമുട്ടുള്ള കമ്പനികൾ ഉണ്ടെങ്കിൽ അവയുടെ പ്രവർത്തനം മരവിപ്പിക്കണമെന്നും സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്.
0: അതെ, അപ്പോൾ വിമാന നിരക്കിലെ അനിയന്ത്രിത മാറ്റങ്ങൾ നിയന്ത്രിക്കാൻ സ്വതന്ത്രവും ശക്തവുമായ ഒരു സംവിധാനം വേണമെന്നാണ് ആവശ്യപ്പെട്ട് സാമൂഹിക പ്രവർത്തകർ ഇറങ്ങിയിരിക്കുന്നത് അല്ലേ.
1: അതെ, നമുക്കിപ്പോൾ തന്നെ അറിയാം, നമുക്ക് ഒരുപാട് പേര് നമ്മുടെ കേരളത്തിൽ അബ്രോഡാണ് അല്ലേ ജോലി ചെയ്യുന്നത് അല്ലെങ്കിൽ ജീവിക്കുന്നത്. ഒരുപാട് ആൾക്കാരുണ്ട് ഇപ്പോൾ ഫാമിലിയായിട്ട് സെറ്റിൽ ആയിട്ടുള്ളവരുണ്ട്. അപ്പോൾ ഈ ഒരു ഓണസമയമാണെങ്കിലും നമുക്ക് എപ്പോഴും നമുക്ക് യാത്ര ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഈ വിമാന ടിക്കറ്റിൻ്റെ റേറ്റാണ് നമ്മളെ കൂടുതലും വലയ്ക്കുന്നത്. നമുക്കൊരിക്കലും അതിനൊരു കുറവുണ്ടാവില്ല. അപ്പം നമ്മൾ ഓരോ തവണയും ഒരു ചെറിയ പൈസ നമ്മൾ അധ്വാനിക്കുന്നതിൻ്റെ ഒരു ചെറിയൊരു ഭാഗം അതിനുവേണ്ടി ഒരു വർഷം കാത്തിരുന്നിട്ട് വേണം ഒരാൾക്ക് നാട്ടിലേക്ക് ഒരു ലീവിന് വേണ്ടിയിട്ട് വരാം. അപ്പോൾ ഫാമിലിയായിട്ട് താമസിക്കുന്ന ഒരു വ്യക്തിയും കൂടി ആണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഫാമിലിയും കൂടി കൊണ്ടുവരണം. അപ്പോൾ അതിനുവേണ്ടി അദ്ദേഹം ഇത്രയും നാളും കഷ്ടപ്പെട്ട ഒരു എമൗണ്ടിൻ്റെ 0.5% പങ്ക് പോലും വിമാന ടിക്കറ്റിന് കൊടുക്കുക എന്ന് പറയുന്നത് അതൊരു ചെറിയ ഒരു കാര്യം തന്നെയല്ല അല്ലേ.
0: തീർച്ചയായിട്ടും പാർവതി പറഞ്ഞ ശരിയാണ്. എനിക്ക് തോന്നുന്നു ചില പിന്നെ ഉത്സവകാലങ്ങളൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ, ചില വിശേഷപ്പെട്ട ദിവസങ്ങളൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെയാണ് ഈ ഒരു റേറ്റ് വളരെയധികം കൂട്ടുന്നത്. അപ്പോൾ അതൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പെട്ടെന്ന് നമുക്കൊന്ന് വരണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒന്ന് പോകണം എന്നുണ്ടെങ്കിൽ ഈ ഒരു റേറ്റ് പെട്ടെന്ന് കുത്തനെ കൂട്ടുക എന്ന് പറയുമ്പോൾ അത് പലപ്പോഴും ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്.
1: അതെ, ഇപ്പോൾ ഒരുപാട് പേര് അബ്രോഡ് ജോലി ചെയ്ത് വിദ്യാഭ്യാസം പഠിക്കുന്നവരുണ്ട്. അപ്പം മിക്കവർക്കും ഈ ഓണ സമയങ്ങളിൽ, ക്രിസ്മസ് ടൈമിൽ അല്ലെങ്കിൽ ഈദാണെങ്കിലും ഒരു സമയത്തും അവർക്ക് യാത്ര ചെയ്ത് അവരുടെ ഫാമിലിയോടൊപ്പം സ്പെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കൂടിയും അത് സാധിക്കാൻ പറ്റില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഈ വിമാന ടിക്കറ്റിൻ്റെ ഈ റേറ്റ് ഇങ്ങനെ കുത്തനെ കൂടുന്നത് കൊണ്ട് അവർക്കത് സാധിക്കാറേ ഇല്ല. ചിലപ്പോൾ ഒരു വർഷം അവർ ജോലി ചെയ്ത് വിമാന ടിക്കറ്റിന് വേണ്ടി വെച്ചിരിക്കുന്ന ഒരു എമൗണ്ട് കാണും. ഇത് ഞാൻ നാട്ടിൽ പോകുമ്പോൾ എടുക്കാം, എനിക്ക് ടിക്കറ്റ് എടുക്കാം എന്ന് കരുതി വെക്കുന്ന ആ ഒരു എമൗണ്ട് പോലും ചില സമയങ്ങളിൽ പലർക്കും തികയാതെ വരാറുണ്ട്. അപ്പോൾ ആ പോക്ക് മാറ്റി വെച്ച് അടുത്ത വർഷങ്ങളിലേക്കൊക്കെ അത് നീങ്ങാറുണ്ട്. അപ്പോൾ ഓരോ ആളുടെയും, ഒരു അന്യനാട്ടിൽ പോയി നിൽക്കുന്ന ഓരോ വ്യക്തിയുടെ ആഗ്രഹമാണ് നാട്ടിൽ വരിക, ആഘോഷിക്കുക എന്നൊക്കെ ഉള്ളത്. ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ ഓണമാണ്, അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ആഘോഷങ്ങൾ വരുമ്പോൾ അത്

0: ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള, അതായത് ഇങ്ങോട്ടേക്കുള്ള ടിക്കറ്റ് റേറ്റ് കൂടും, തിരിച്ച് ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോകുമ്പോൾ അവിടെ എന്തെങ്കിലും വിശേഷമാണെങ്കിൽ തിരികെ ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോകാനുള്ള ടിക്കറ്റ് റേറ്റ് കൂടും. അപ്പോൾ ഒരു ബാലൻസിങ് ഇല്ലാത്ത ഒരു രീതിയിലാണ് ടിക്കറ്റ് റേറ്റൊക്കെ പോകുന്നത്. അപ്പോൾ അതിനൊക്കെ ഒരു തടയിടാൻ വേണ്ടി ഒരു ഇത് വെച്ചിരിക്കുകയാണ് നമ്മുടെ സുപ്രീം കോടതി.
1: അതെ, ഏതായാലും നല്ല കാര്യം തന്നെയാണ്. അപ്പോൾ അത് പറയുമ്പോൾ തന്നെ നമ്മൾ എല്ലാ കാര്യങ്ങളും പറയണമല്ലോ പാർവതി, അല്ലേ? അപ്പോൾ നമുക്ക് ആകാശത്ത് പോകുന്നവർക്ക് ഓണം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? അപ്പോൾ സദ്യ ഒരുക്കിക്കൊണ്ട് എയർ ഇന്ത്യ എക്സ്പ്രസ് വന്നിരിക്കും.

0: മുമ്പ് വരെ എയർ ഇന്ത്യ എക്സ്പ്രസ് വെബ്സൈറ്റിലൂടെയും മൊബൈൽ ആപ്പിലൂടെയും ഓണസദ്യ ബുക്ക് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ ഒരു ഉദ്ഘാടനം മന്ത്രി പി സി വിഷ്ണുനാഥ് നിർവഹിച്ചിരിക്കുകയാണ്. അപ്പം അതൊരു നല്ലൊരു കാര്യം തന്നെയാണ് അല്ലെ?
1: അപ്പൊ
0: ഓണക്കാലത്ത് അതുപോലെ തന്നെ യാത്രക്കാരുടെ ഇതിൽ 500 രൂപയാണ് അതിന്റെ വില എന്ന് പറയുന്നത്. ഓണസദ്യ
1: അതില് എന്തൊക്കെയാണ് ഉള്ളതെന്നും കൂടെ നമുക്ക് കൊടുത്തിട്ടുണ്ട് അല്ലേ? വാഴയിലയിലാണ് സദ്യ. അതെ, നമുക്ക് എപ്പോഴും നമ്മളിപ്പോ വിചാരിക്കും നമ്മളിപ്പോ ആകാശത്താണല്ലോ, ഇലയിലൊക്കെ നമുക്ക് ഉണ്ണാൻ പറ്റും എന്നൊക്കെ. പക്ഷെ ഏറെ നമുക്ക് അതിനൊരു അവസരം തരുകയാണ്. നമുക്ക് വാഴയിലയില് ചോറ്, നെയ്യ്, പരിപ്പ്, തോരൻ, അങ്ങനെ ഒരു സദ്യക്കുള്ള എല്ലാ ഇങ്ങ് പായസം വരെ ഏറിന്റ് കരുതി.
0: മാത്രമല്ല മട്ടേരിയാണ് ഊണിന് വേണ്ടിയിട്ടുള്ളത്.
1: അതെ, അതോടൊപ്പം
0: അവിയല്, സാമ്പാർ, ഇഞ്ചിപ്പുളി, മാങ്ങാച്ചാർ എന്ന് വേണ്ട അല്ലെ, എല്ലാം ഉണ്ട്, പ്രഥമൻ വരെ ഉണ്ട്. അപ്പോ അത് മാത്രമല്ല പാർവതി, കസവ് കരയുടെ ഡിസൈൻ തയ്യാറാക്കിയ പ്രത്യേക പാക്കറ്റുകളിലാണ് ഓണസദ്യ യാത്രക്കാരുടെ കയ്യിലെത്തുന്നത്. അതും വെറും 500 രൂപയ്ക്ക് എന്ന് പറയുന്നത് വളരെ.
1: ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ ഇതും കൂടെ ഒന്ന് നോക്കി ഒരു 500 രൂപയും കൂടെ പേയ്മെന്റ് ചെയ്താൽ നമുക്ക് ആകാശത്തിരുന്ന് നമ്മുടെ സദ്യ കഴിക്കാം എന്നാണ് എയർ ഇന്ത്യ നമുക്ക് തരുന്ന ഒരു അവസരം എന്ന് പറയുന്നത്. അപ്പോ നമുക്ക് ഭൂമിയിലിരുന്ന് സദ്യ കഴിക്കുന്നതിനെക്കാട്ടി നല്ല ത്രില്ലിംഗ് ആയിരിക്കും നമുക്ക് ആകാശത്തിരുന്ന്
0: കഴിക്കാം.
1: അപ്പൊ അതൊക്കെ ഒന്ന് എല്ലാവർക്കും ആസ്വദിക്കാൻ പറ്റട്ടെ.
0: അതെ, അപ്പൊ നമുക്ക് മെസ്സേജ് വന്നിട്ടുണ്ട്, നമുക്ക് ആ മെസ്സേജ് ഒന്ന് നോക്കാം. കൊല്ലത്ത് നിന്നും ശ്രീകുട്ടിയും ജാസ്മിനും അവരുടെ സ്വന്തം ചങ്കായ ഐശ്വര്യ എന്ന ഐശുമ്മയ്ക്ക് വേണ്ടിയിട്ട് ഒത്തിരി ഒത്തിരി സ്നേഹത്തോടെ ഡെഡിക്കേറ്റ് ചെയ്യുന്ന അസലായവളെ എന്നൊരു സോങ് വെച്ച് തരുമോ എന്ന് പറഞ്ഞിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇന്ന് സ്നേഹിക്കുന്ന ഈ ഒരു നിമിഷത്തിൽ അവർ വളരെ ഡീപ്പായിട്ടാണ് ആ ഒരു വാക്കുകളിൽ എഴുതിയിട്ടുണ്ട്, ശ്രീകുട്ടിയും ജാസ്മിനും ആ ഒരു കൂട്ടുകാരിയായ ഐശ്വര്യ എന്ന ഐശുമ്മയോടുള്ള ആ ഒരു സ്നേഹം. അപ്പോൾ ആ ഒരു സ്നേഹത്തിനെ നമ്മൾ കാണാതെ പോകുന്നത് ശരിയല്ല അല്ലേ പാർവതി?
1: അപ്പോൾ
0: തീർച്ചയായിട്ടും നമ്മുടെ ശ്രീകുട്ടിയുടെയും ജാസ്മിയുടെയും സ്വന്തം ചങ്കായ ഐശ്വര്യ എന്ന ഐശുമ്മയ്ക്ക് വേണ്ടി ഞങ്ങളും ദാ ഡെഡിക്കേറ്റ് ചെയ്യുകയാണ് അസലായവളെ എന്ന ഈ ഒരു സോങ്. അപ്പോൾ നമുക്ക് ആ ഒരു പാട്ട് കേട്ടിട്ട് തിരികെ എത്താം. അപ്പൊ തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM.
1: ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: ആണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
1: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
2: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
3: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
4: വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിൽ നിങ്ങളോട് വിശേഷങ്ങൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ ബീനാ ഗുവേരയും എന്നോടൊപ്പം ഉള്ളത് പാർവതിയുമാണ്. പാർവതി ഇങ്ങനെ ചിരിച്ച് സന്തോഷിച്ചൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ്. എന്താ പാർവതി, ഇത്ര സന്തോഷം?
5: അല്ല, ബീന ശേഷമായി അടുത്ത് സംസാരിച്ച് കണ്ടപ്പോൾ ഞാനൊന്ന് ചിരിച്ചതാണ്. യെസ്, അപ്പം ആ എൻ്റെ ആ ഒരു ചിരിയിൽ ബീന ശേഷി ഇങ്ങനെ അലിഞ്ഞു പോകട്ടെ, അല്ലെങ്കിൽ സന്തോഷം കുറച്ചും കൂടെ വരട്ടെ. നമ്മൾ എപ്പോഴും നമ്മളുടെ ഓപ്പോസിറ്റ് ഇരിക്കുന്നവരെ നമ്മളൊന്ന് ചിരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് ആ ഒരു ചിരി മുഖത്ത് വരും. ആ ചിരി ഇപ്പം എല്ലാവർക്കും കേട്ടിട്ടുണ്ടാവില്ലേ, ആ ശബ്ദത്തിലൂടെ എല്ലാവരും ഇപ്പൊ കേട്ടിട്ടുണ്ടാവും ബീനശേഷിയുടെ ആ സന്തോഷം. അപ്പൊ അത് എന്റെ ചിരിയിൽ നിന്നുണ്ടായ ഒരു സന്തോഷമാണ്. യെസ്, അപ്പോ നമ്മൾ ഇങ്ങനെ ഇത്ര നേരം ഒത്തിരി കാര്യത്തിൽ ഇങ്ങനെ എല്ലാവരും സംസാരിച്ച് നല്ല നല്ല പാട്ടുകളൊക്കെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ബീനശേഷി, നമുക്ക് ഇങ്ങനെ മെസ്സേജസ് ഒക്കെ വരുന്നുണ്ട് എന്ന് ഇങ്ങനെ പറഞ്ഞു, അപ്പൊ നമുക്ക് ആ മെസ്സേജ് ഒക്കെ കേൾക്കാം.
4: അതെ, നമ്മുടെ വനജാമ അയച്ചിട്ടുണ്ട്. വനജാമ പറഞ്ഞിരിക്കുന്നത് വനജാമയ്ക്ക് ഏറ്റവും ഇഷ്ടം, ഞാൻ ചോദിച്ചൊരു ചോദ്യം ഉണ്ടായിരുന്നു, നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടം ആരെയാണ് എന്നുള്ളൊരു ചോദ്യത്തിന് വനജാമ ഉത്തരം പറഞ്ഞിരിക്കുന്നത്, വനജാമയെ സൃഷ്ടിച്ച ദൈവത്തിനെയാണ് അമ്മയ്ക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ വനജാമയുടെ മക്കളെയും മരുമക്കളെയും ഒക്കെ വനജാമയ്ക്ക് ഇഷ്ടമാണെന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു വനജാമയ്ക്ക് അസുഖമൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കാം, വനജാമയ്ക്ക് ഒരു ചെറിയ സങ്കടമൊക്കെ ഉണ്ട് അല്ലേ. അപ്പോൾ വനജാമ പേടിക്കുകയോ വിഷമിക്കുകയോ ഒന്നും വേണ്ട, ഇതെല്ലാം മുന്നോട്ട് പോകാനായിട്ട് ദൈവം നമ്മളെ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള ശക്തിയും ധൈര്യവും ഒക്കെ നമുക്ക് പകർന്ന് തരുന്നതായിരിക്കും വനജാമയുടെ കൂടെ. വനജാമ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന മക്കളുണ്ട്, ഈ പറഞ്ഞതുപോലെ വനജാമയെ സ്നേഹത്തോടെ സൃഷ്ടിച്ച ദൈവമുണ്ട്, ഇവരെല്ലാവരും ഉണ്ട്. അപ്പോൾ സന്തോഷത്തോടുകൂടി ധൈര്യത്തോടുകൂടി മുന്നോട്ട് തന്നെ പോവുക.
5: നമുക്ക് ദൈവം എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടോ വിഷമങ്ങളോ ഒക്കെ തരുന്നെങ്കിൽ ദൈവത്തിന് നമ്മൾ അത്രമേൽ പ്രിയപ്പെട്ടവരാണ്. കാരണം നമ്മൾ അത്രയും സ്ട്രോങ് ആണ്, അതുകൊണ്ടാണ് നമുക്കത് മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമായി നമുക്ക് എന്തെങ്കിലും ഒക്കെ ദൈവം ഇങ്ങനെ വിഷമങ്ങളായാലും ദുഃഖങ്ങളായാലും ഒക്കെ തരുമ്പോൾ നമ്മൾ അത്രമേൽ ദൈവത്തിനോട് പ്രിയപ്പെട്ടവരാണ് എന്നുള്ളത് കൊണ്ടാണ്. താങ്ങാനായിട്ട് നമ്മളോടൊപ്പം എപ്പോഴും ദൈവം കൂടെയുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് നമ്മളെ ഓരോ വിഷമഘട്ടങ്ങളിലും നമ്മളെ കൊണ്ടിട്ടിട്ട് നമ്മളെ തന്നെ അത് കരയ്ക്ക് ഇങ്ങനെ എടുക്കുന്നത്. നമുക്കത് താങ്ങാൻ പറ്റും, അല്ലെ, അതിനുള്ള എനർജി അല്ലെങ്കിൽ അതിനുള്ള ഒരു സ്ട്രോങ് നമ്മളെ ഉള്ളിലുണ്ട് എന്ന് ദൈവത്തിനറിയാം. അതുകൊണ്ടാണ് അപ്പം വനജാമ വിഷമിക്കൊന്നും വേണ്ട, നല്ല അടിപൊളിയായിട്ട് സുന്ദരി കുട്ടിയായിട്ടൊക്കെ ഇങ്ങനെ ഇരിക്കുക.
4: അതെ, അപ്പം നമ്മുടെ ബാബുരാൻ സാർ ഒരു പാട്ടൊക്കെ ചോദിച്ചിട്ടുണ്ട്, ഞങ്ങളുടെ കഥ, ഇത് ഞങ്ങളുടെ കഥ എന്ന പടത്തിലെ മാവേലിക്ക് പൂക്കളം എന്ന ഗാനം പ്ലേ ചെയ്യുമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹം ഒരു കുസൃതി ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു, നമ്മുടെ തിരുവനന്തപുരംകാരുടെ ഡേ എന്താണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. അതേതായാലും ആൻസറൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇപ്പോൾ എന്തായാലും തിരുവനന്തപുരംകാരൻ തന്നെ ആൻസറൊക്കെ അയച്ചിട്ടുണ്ട്, പക്ഷേ ബാക്കിയുള്ളവരൊക്കെ അയച്ചിങ്ങനെ വരുന്നതേ ഉള്ളൂ. നമ്മുടെ റീജ ചേച്ചി അയച്ചിട്ടുണ്ട്, ആൻസറും അയച്ചിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് ഡിയേഴ്സ്, ഞാൻ റീജ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് ചേച്ചി, സുഖമായിട്ടിരിക്കുന്നു, എന്തുണ്ട് വിശേഷം? അപ്പോൾ ആൻസറൊക്കെ ഇങ്ങനെ അയച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ വിശേഷങ്ങളിലേക്കൊക്കെ പോകാം അല്ലേ?
5: യെസ്, അതെ, അതേപോലെ നമുക്ക് ഒരുപാട് മെസ്സേജസ് ഒക്കെ വരുന്നുണ്ടല്ലേ, ഒരു പട്ടിക്കുട്ടിയുടെ ഫോട്ടോ ഒക്കെ വന്നിട്ടുണ്ട്.
4: അതെ, നമ്മുടെ രാജൻ ചേട്ടന് റോഡിൽ നിന്നൊരു പട്ടിക്കുട്ടിയെ കിട്ടിയിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അവന് വേണ്ടിയിട്ട് 150 രൂപ അദ്ദേഹം ഇന്ന് ചിലവാക്കി കഴിഞ്ഞു റൊട്ടിക്കും പാലിനും വേണ്ടിയിട്ട്.
5: എന്നാലും
4: ക്യൂട്ടായിട്ടുണ്ട്, സുന്ദരനായിട്ടുണ്ട്. അവനൊരു പേരൊക്കെ രാജൻ ചേട്ടൻ കൊടുത്തിട്ടുണ്ട്, ചിമ്പു എന്നാണ് പേര് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ തരാം, ആർക്കെങ്കിലും വേണമെങ്കിൽ തരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഏതായാലും നമ്മുടെ രാജൻ ചേട്ടൻ സ്നേഹത്തോടുകൂടി എടുത്ത ഒരെണ്ണം അല്ലേ, എടുത്ത ആ ചിമ്പുവിനെ രാജൻ ചേട്ടൻ തന്നെ വളർത്തുക, എന്നിട്ട് അവന്റെ ഓരോ ഘട്ടങ്ങളും എങ്ങനെയാണ് പോകുന്നത് ഞങ്ങൾക്കും അറിയാൻ ഒരു ആകാംക്ഷയൊക്കെ ഉണ്ട്.
5: ക്യൂട്ടായിട്ടുള്ള ഒരു ചിമ്പു അല്ലേ?
4: അതെ, ചിമ്പു നല്ല സുന്ദരനായിരിക്കുന്നു. അപ്പൊ ചിമ്പുവിനെ ഞങ്ങൾ അന്വേഷണം അറിയിക്കുക.
5: അപ്പോ ഇന്ന് നമ്മൾ നമ്മുടെ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇന്ന് വേൾഡ് ബ്രസ്റ്റ് ക്യാൻസർ റിസർച്ച് ഡേ ആണ്.

0: ഓഗസ്റ്റ് 18 വേൾഡ് ബ്രസ്റ്റ് ക്യാൻസർ റിസർച്ച് ഡേ ആണ്. അതായത് അന്താരാഷ്ട്രത്തിൻ്റെ കലണ്ടറിലൊക്കെ ഇത് പ്രത്യേകം രേഖപ്പെടുത്തിയിട്ടുണ്ട്. സ്ഥാനാർബുദത്തെക്കുറിച്ചുള്ള ഗവേഷണം, നേരത്തെ കണ്ടെത്തൽ, ചികിത്സാരീതികളുടെ പുരോഗതി എന്നിവയുടെ പ്രാധാന്യത്തെക്കുറിച്ച് അവബോധം നൽകുകയാണ് ഈ ദിനത്തിൻ്റെ പ്രധാന ആശയം എന്ന് പറയുന്നത്.
1: അതെ, ഈ ഒരു ദിവസം എന്ന് പറയുന്ന ഈ ഒരു രോഗം എന്ന് പറയുമ്പോൾ നമുക്ക് പലപ്പോഴും നമ്മളെപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ഒരു രോഗം വരുമ്പോൾ തന്നെ നമ്മളെല്ലാവരും അങ്ങനെ ഡിമ്മായി പോവില്ലേ. അപ്പോൾ ഈ ഒരു രോഗത്തോട് പോരാടുന്ന ഓരോ മനുഷ്യനും അല്ലെങ്കിൽ ഓരോ കുടുംബവും അതിനെ അതിജീവിച്ച് മുന്നോട്ട് പോകുന്ന ഓരോരുത്തരെയും ഓർക്കേണ്ട ഒരു ദിവസം തന്നെയാണ് ഇതെന്ന് പറയുന്നത്. ഈ ഒരു രോഗം വരുമ്പോൾ നമ്മൾ ആ രോഗിയെ മാത്രമല്ല അവരുടെ ചുറ്റുപാട് കൂടി നമ്മളൊന്ന് ശ്രദ്ധിക്കുക. ആ ചുറ്റുപാടും ഒരു പക്ഷേ ആ രോഗിയോടൊപ്പം തളർന്നു പോകുന്ന ഒരവസ്ഥ വന്നേക്കാം. അപ്പോൾ അങ്ങനെയൊന്നുമല്ല, ആ ഒരു പോരാട്ടങ്ങൾക്ക് എനിക്ക് തോന്നുന്നു ചില ആശുപത്രി മുറികളിലൊക്കെ നടത്തുന്ന പോരാട്ടം നമ്മൾ കാണുമ്പോൾ നമുക്ക് സങ്കടം വരാറുണ്ട്.
0: നമ്മൾ കാണാറുണ്ട്, നമ്മൾ പെയിൻ ആൻഡ് പാലിറ്റീവിൻ്റെ ഇതിലാണ് അല്ലേ.
1: തീർച്ചയായിട്ടും ഒരു ഇത് നമ്മുടെ റേഡിയോ സാന്ത്വനം 90.4 FM എന്ന് പറയുന്നത് തന്നെ പെയിൻ ആൻഡ് പാലിറ്റീവ് കെയർ ട്രസ്റ്റിൻ്റെ അണ്ടറിലുള്ള ഒരു കമ്മ്യൂണിറ്റി റേഡിയോ ആണ്. നമുക്ക് ഒരുപാട് പേഷ്യൻസ് ഉണ്ട്, 10,000-10,000 ക്യാൻസർ രോഗികളെ ചികിത്സിക്കുന്നതാണ്. അവർക്ക് വേണ്ട എല്ലാ ഉപകരണങ്ങളായാലും മെഡിസിൻസ് ആയാലും ഒക്കെ നമ്മൾ ഇന്ന് വരെയും 10-20 വർഷമായിട്ട് ഇത് കൊണ്ടുപോകുന്നുണ്ട് ചിന്നക്കടയിൽ. നമ്മൾ ചിന്നക്കടയിൽ മാത്രമല്ല പലയിടത്തായിട്ട് വിവിധ ഭാഗങ്ങളിലായിട്ട് ഇതിൻ്റെ OP ഉണ്ട്. അപ്പോൾ അവിടെ ഒക്കെ നമ്മൾ ഫ്രീ ആയിട്ടാണ് അവർക്ക് കൊടുക്കുന്ന ട്രീറ്റ്മെൻ്റ് ആയാലും അതുപോലെ തന്നെ മെഡിസിൻസ് ആയാലും അതുപോലെ തന്നെ അവർക്ക് വേണ്ട എക്യുപ്മെൻസ് ആയാലും എന്ത് കാര്യങ്ങളായാലും കട്ടിലായാലും ബെഡായാലും എല്ലാ കാര്യങ്ങളും നമ്മൾ ഫ്രീ ആയിട്ടാണ് ഇതുവരെയും കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതിന് ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ടത് നമ്മൾ അതിൻ്റെ CEO സെക്രട്ടറിയുമായ ശ്രീ മോഹൻപിള്ള സാറിനോട് തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രയത്നം, ഈ 20 വർഷത്തെ ഒരു പ്രയത്നം കൊണ്ട് ഈ എത്രയോ രോഗികൾക്ക് ആശ്വാസമാകുന്ന ഒരു കാരണമാണ്. അദ്ദേഹത്തിൻ്റെ പിറകിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് പേരുണ്ട് അതുപോലെ തന്നെ. അപ്പോൾ ഈ ഒരു അവസരത്തിൽ നമുക്കത് ഓർക്കാതെ ചിന്തിക്കാതെ പറയാതെ കടന്നു പോകാൻ കഴിയേയില്ല.
0: യെസ്, അപ്പോൾ നമ്മളതിങ്ങനെ ഓർത്ത് നമുക്ക് എപ്പോഴും അത് ഇങ്ങനെ പറയുമ്പോൾ നമുക്കതിൽ ഭയങ്കര സന്തോഷമുണ്ട്. കാരണം സൗജന്യമായി നമ്മളൊരു ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക എന്ന് പറയുന്നത് അതൊരു വലിയ കാര്യം തന്നെയാണ്. അപ്പോൾ അതിൻ്റെ പിന്നിൽ ഒരുപാട് ഡോക്ടേഴ്സുണ്ട്, നേഴ്സുണ്ട്, അതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ ഈ ഒരു അവസരത്തിൽ അവരെല്ലാം നമ്മൾ ഓർക്കുകയാണ്. യെസ്, അപ്പോൾ ഈ ഒരു രോഗത്തെ തോൽപ്പിക്കാനുള്ള ഏറ്റവും വലിയ ശക്തി അറിവും ഗവേഷണവുമാണ് അല്ലേ. ഇന്ന് വേൾഡ് ബ്രസ്റ്റ് ക്യാൻസർ റിസർച്ച് ഡേ ആണ്. സ്ഥാനാർബുദത്തെക്കുറിച്ചുള്ള ഗവേഷണങ്ങൾ, പുതിയ പരിശോധനാ രീതികളും കൂടുതൽ ഫലപ്രദമായ ചികിത്സകളും കണ്ടെത്തുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നുണ്ട് ഇപ്പോൾ ഇല്ലേ. മുമ്പത്തെ അപേക്ഷിച്ച് ഇപ്പോൾ ഒരുപാട് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്, നേരത്തെ തന്നെ കണ്ടുപിടിക്കാം. അതോടൊപ്പം സ്ത്രീകൾക്ക് ഇപ്പോൾ ഒരുപാട് ക്ലാസ്സുകളൊക്കെ കൊടുക്കുന്നുണ്ട് അല്ലേ. നമ്മൾ ഇപ്പോൾ നേരത്തെ തന്നെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് സ്ത്രീകൾക്ക് എങ്ങനെയാണ് ഇത് കണ്ടുപിടിക്കുക എന്നുള്ളതും അതിനെക്കുറിച്ചുള്ള ക്ലാസ്സുകളും ഒക്കെ ഓരോ ദിവസങ്ങളിൽ ഓരോ തവണയായി കൊടുക്കുന്നുണ്ട്. അംഗൻവാടികളിലാണെങ്കിലും അതിന് ചെറിയ ചെറിയ ക്ലാസ്സുകളൊക്കെ ആയിട്ട് ഇപ്പോൾ ഒരുപാട് പേർക്ക് അതിനുള്ള അവസരങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ തുടക്കത്തിൽ കണ്ടുപിടിച്ച് ഒരുപാട് പേർക്ക് അല്ലേ ഇപ്പോൾ ഇങ്ങനെ നമ്മളൊരു ക്ലാസ് കൊടുക്കുന്നു അല്ലെങ്കിൽ ഇങ്ങനെയാണ് ഇത് കണ്ടുപിടിക്കേണ്ടത് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ അതിങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള അവബോധ ക്ലാസ്സുകളൊക്കെ കൊടുക്കുന്നത് കാരണം തുടക്കം മുതലേ ഇപ്പോൾ എല്ലാ ഒരുവിധ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് അതിനൊക്കെ വേണ്ടിയിട്ടുള്ളൊരു റിസർച്ചിങ് ഡേ കൂടിയാണ്.
1: അതെ, ഇപ്പോൾ ഒരു ക്യാൻസറാണ് അല്ലെങ്കിൽ രോഗമാണ് എന്ന് കരുതി നിങ്ങൾ ഭയന്ന് നിശബ്ദരായിരിക്കുകയല്ല വേണ്ടത് ഈ ഒരു നിമിഷത്തിൽ. അതിനെക്കുറിച്ച് എന്താണെന്നുള്ള അറിവ് നേടുക, ഡോക്ടറോട് ചോദിക്കുക, എന്തെങ്കിലും സംശയങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ അത് ദൂരീകരിക്കുക. അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു ചെറിയ കാര്യങ്ങളൊക്കെ കാണുവാണെന്നുണ്ടെങ്കിൽ അതിന് ആവശ്യമായിട്ടുള്ള പരിശോധന കൊടുക്കുക, അതൊക്കെ വേണം. അതുപോലെ തന്നെ അത് മാത്രമല്ല, ഇപ്പോൾ സ്ത്രീകൾക്ക് മാത്രമല്ല പുരുഷന്മാരോടുകൂടിയാണ് സ്വന്തം ശരീരത്തിലുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് പുരുഷന്മാരും ശ്രദ്ധിച്ച് അവരുടെ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്, ആരോഗ്യത്തിൽ വരുന്ന മാറ്റങ്ങൾ അവർക്കേ അറിയാൻ കഴിയും. അപ്പോൾ അതൊക്കെ എന്താണ് എന്ന് ഒരു ഡോക്ടറെ കണ്ട് സജഷൻ വാങ്ങി നേരത്തെ തന്നെ ഈ ഒരു രോഗം കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ കണ്ടുപിടിക്കാൻ ശ്രമിക്കുക എന്നൊക്കെയാണ് ഇപ്പം നമ്മൾ ഇന്നൊരു ഈ ഒരു നിമിഷത്തിൽ പറയാനുള്ളത് അല്ലേ.
0: ഭയമല്ല വേണ്ടത്, നമുക്കത് ചെറുത്ത് നിൽക്കാനുള്ള ഒരു ശക്തിയാണ് വേണ്ടത്. നമ്മൾ ഭയന്ന് നമ്മൾ ഇരുന്ന് പോയാൽ ആ രോഗം മൂർച്ഛിക്കത്തേ ഉള്ളൂ. ആ സമയം നമ്മൾ അതിനെ ഫേസ് ചെയ്യാനായിട്ട് തയ്യാറെടുത്ത് നിന്ന് കഴിഞ്ഞാൽ ഒരു രോഗത്തിനും നമ്മളെ പിടിച്ചിരുത്താൻ നമുക്ക് പറ്റില്ല. അപ്പം നമ്മൾ ഇനി എന്ത് വന്നാലും ഞാൻ ഈ രോഗത്തെ ഞാൻ എന്ത് തന്നെയായാലും ഞാൻ ഇത് ഫേസ് ചെയ്യും എന്ന് സ്വയം നമ്മൾ ഒന്ന് പഠിപ്പിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ പകുതി മരുന്ന് നമ്മൾക്കായിട്ടുണ്ട്. ബാക്കി ഇന്ന് ഒരുപാട് ആരോഗ്യ മേഖലയിൽ ഒരുപാട് മാറ്റങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവരും നമ്മളോടൊപ്പം നമുക്ക് വേണ്ടി പ്രയത്നിച്ചുകൊണ്ട് നിൽക്കും. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മളുടെ ഒരു മനക്കരുത്ത് കൂടി ഉണ്ടെങ്കിൽ നമ്മൾ ഈസി ആയിട്ട് നമുക്കിതെല്ലാം കവറപ്പ് ചെയ്ത് വരാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു ദിവസത്തിൽ എല്ലാവരെയും നമ്മൾ ഓർമ്മിക്കുകയാണ് അല്ലേ.
1: അതെ, തീർച്ചയായിട്ടും ഒന്ന് മാത്രം ഓർക്കുക, നമുക്ക് ഏറ്റവും ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു സമ്പത്ത് എന്ന് പറയുന്നത് നമ്മുടെ പണമോ അല്ലെങ്കിൽ വിദ്യാഭ്യാസമോ അങ്ങനെ ഒന്നുമല്ല, നമ്മുടെ ആരോഗ്യമാണ് ആദ്യത്തെ സമ്പത്ത് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ടാണ് മറ്റുള്ള സമ്പത്തുകൾ എന്ന് പറയുന്നത് പറഞ്ഞുകൊണ്ട് തന്നെ നമ്മളൊരു ചെറിയ ബ്രേക്കിലേക്ക് പോകാനുള്ള സമയമായിരിക്കുകയാണ്. നമ്മുടെ ശ്രീലക്ഷ്മി ഇങ്ങനെ ബ്രേക്ക് ബ്രേക്ക് എന്ന് പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ചെറിയ ബ്രേക്ക് എടുത്തതിന് ശേഷം തിരികെ എത്താം. അപ്പോൾ തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ കമ്മ്യൂണിറ്റി റേഡിയോ.

0: ഇന്ത്യയുടെ കഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
1: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
0: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള കാഷ്യൂ ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
1: കേരള കാഷ്യൂ, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
2: സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി, സീമാസ്. സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്,

0: ടോയ്സി ആഭരണങ്ങൾ, തങ്കത്തിൽ പൊതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ, കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
1: കൊല്ലക്കാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
2: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
3: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
0: അഭിനയിക്കാൻ താല്പര്യമുള്ള യുവതികൾക്ക് സുവർണ അവസരം. 2022 കേരള ഫിലിം ക്രിറ്റിക്സ് അവാർഡ് നേടിയ കുട്ടികളുടെ ചലച്ചിത്രമായ 5 Seats എന്ന സിനിമയുടെ പ്രവർത്തകർ പുതിയൊരു സിനിമാ സംരംഭവുമായി ഉടൻ എത്തുന്നു. ഈ ചിത്രത്തിലേക്ക് 25 മുതൽ 40 വയസ്സുവരെയുള്ള യുവതികളെ ക്ഷണിക്കുന്നു. അഭിനയിക്കാൻ താല്പര്യമുള്ളവർ 1 മിനിറ്റിൽ കവിയാത്ത സെൽഫ് ഇൻട്രൊഡക്ഷൻ വീഡിയോ, ഒരു പുതിയ ഫോട്ടോ എന്നിവ 9995245394 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. നമ്പർ ഒരിക്കൽ കൂടി, 9495245394. നിങ്ങളുടെ കഴിവുകൾ വെള്ളിത്തിരയിലേക്ക് എത്തിക്കാനുള്ള മികച്ച അവസരമാണിത്. ഡോണ്ട് മിസ് ഇറ്റ്.

0: തിരികെ വരാം. കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം വിശേഷങ്ങളൊക്കെ പങ്കുവെച്ച് ഇന്ന് നിങ്ങളോടൊപ്പം ഞാൻ പാർവതിയും എന്നോടൊപ്പം ബീന കുവേരയാണ്. നമുക്ക് നല്ല നല്ല പാട്ടുകളൊക്കെ ഇട്ട് തന്ന് ശ്രീലക്ഷ്മിയാണ് ഇന്ന് ടെക്കായിട്ടൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ ബീനശേഷി, നമുക്ക് ഇങ്ങനെ പോകാനുള്ള സമയമായിട്ടുണ്ട്, 11:20 ആയിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് വിശേഷങ്ങളൊക്കെ വായിക്കാനുണ്ടല്ലേ?
1: അതെ, ഒരുപാട് മെസ്സേജുകളൊക്കെ നമുക്ക് വന്നിട്ടുണ്ട്. നമ്മൾ രണ്ട് ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു. ഒന്ന്, ഞാനൊരു ചോദ്യം ചോദിച്ചിരുന്നു, മറ്റൊന്ന് നമ്മുടെ ബാബുരാൻ സാർ ഒരു കുസൃതി ചോദ്യം ചോദിച്ചിരുന്നു. അപ്പോൾ ബാബുരാൻ സാർ ചോദിച്ച കുസൃതി ചോദിച്ചതിന് ഒരുപാട് പേര് ആൻസറുകളൊക്കെ അയച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ പ്രസന്ന ബാബു ചേച്ചി അയച്ചിട്ടുണ്ട്, ഹായ്, ഓണം എവിടെ വരെ എത്തി എന്ന് ചോദിച്ചിട്ടുണ്ട്. ഓണം ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നു അല്ലേ. എല്ലാവർക്കും ഹാപ്പി ഓണം. തിരിച്ച് ഞങ്ങളും ചേച്ചിക്കും ഒരു നല്ല ഹാപ്പി ഓണം ആശംസിക്കുകയാണ്. സുഖമാണോ എല്ലാവർക്കും? ഉറപ്പായിട്ടും ഞങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. പ്രസന്ന ചേച്ചിക്കും സുഖമാണെന്ന് തന്നെ വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ രാജം ചേച്ചി ചോദിച്ചിരിക്കുന്നു, ചോദ്യം ഒന്നുകൂടി പ്ലീസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏത് ചോദ്യമാണ് എന്നുള്ളത് ഒരു ഡൗട്ടുണ്ട്. എനിക്ക് തോന്നുന്നു കുസൃതി ചോദ്യമായിരിക്കാം. അപ്പോൾ ബാബുരാൻ സാറ് ചോദിച്ചിരിക്കുന്ന കുസൃതി ചോദ്യം ഇതാണ്, തിരുവനന്തപുരംകാരുടെ ഡേ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചോളൂ രാജം ചേച്ചി, സമയമില്ല, നമ്മുടെ സമയം ഇങ്ങനെ പൊക്കൊണ്ടേ ഇരിക്കുകയാണ്. പിന്നീട് നമുക്ക് മെസ്സേജ് വന്നിരിക്കുന്നത് നമ്മുടെ ചിത്രാമ ആശ്രാമത്ത് നിന്ന് അയച്ചിട്ടുണ്ട്, ഗുഡ് മോർണിംഗ് ബീനക്കുട്ടി, വല്യേച്ചി, കൊച്ചേച്ചി. ആതിരക്കുട്ടി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആതിരക്കുട്ടി അല്ല കേട്ടോ, പാർവതിക്കുട്ടിയാണ്.
0: ഞാൻ പാർവതിയാണ്, ആതിരയല്ല.
1: അതെ, പിന്നെ
0: അപ്പൊ ആതിരയായിരിക്കും.
1: കിക്കും സുഖം അല്ല, സുദിനം എന്ന് പറഞ്ഞിട്ടുണ്ട്.
0: യെസ്, എനിക്കൊന്ന് ആതിരയായിരിക്കും കൊച്ചേച്ചി എന്ന് വിളിച്ചത്.
1: അതെ,
0: അപ്പൊ ഞാൻ തീരെ കൊച്ചുകുട്ടിയായിരിക്കും.
1: തീർച്ചയായിട്ടും. അപ്പോൾ ഫീനിക്സ് വീണടത്ത് നിന്നും ഫീനിക്സ് പക്ഷിയെ പോലെ ഉയർത്തെഴുന്നേൽക്കാൻ എനിക്ക് തുണയായി നിൽക്കുന്ന എല്ലാവരെയും, ഇൻക്ലൂഡ് എൻ്റെ സാന്ത്വനം കുട്ടികളും, എനിക്ക് ഏറെ ഇഷ്ടം, കൂടാതെ എന്നെയും. അപ്പൊ ഞാൻ ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരമായിരുന്നു അത്. ഇന്നത്തെ ഗാനങ്ങൾ സൂപ്പർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ബീനക്കുട്ടിയുടെ അപ്ഡേഷൻസ് വളരെ നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. അപ്ഡേഷൻസ് പറയുമ്പോൾ ആതിരക്കുട്ടി ഒരു ഒബീഡിയൻ്റ് സ്റ്റുഡൻറ്റിനെ പോലെയുണ്ട്. ആതിരക്കുട്ടി അല്ല, പാർവതിക്കുട്ടിയാണ്.
0: എനിക്ക് വിഷമമൊന്നുമില്ല.
1: അതെ, ചിങ്ങത്തിൻ്റെ വരവോടെ എൻ്റെ കുട്ടികൾ എത്ര സന്തോഷത്തിലാണ്, നന്നായിരിക്കട്ടെ എന്ന് ചിത്രാമ്മ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളൊക്കെ ചിത്രാമ്മയൊക്കെ ഇങ്ങനെ ഞങ്ങളുടെ കൂടെ നിൽക്കുമ്പോൾ ഞങ്ങൾ എങ്ങനെയാണ് സന്തോഷത്തോടെ ഇരിക്കാതിരിക്കുക അല്ലേ.
0: അതെ,
1: നമ്മുടെ ബിനീഷേട്ടൻ പറഞ്ഞിരിക്കുന്നു, നമ്മുടെ വനജാമ്മയുടെ കാര്യം നമ്മൾ പറഞ്ഞപ്പോൾ ബിനീഷേട്ടൻ പറഞ്ഞിരിക്കുന്നത് വനജാമ്മയുടെ കൂടെ ഞങ്ങളുടെ അടിമാലിക്കാറുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ആശ ചേച്ചി ജർമ്മനിയിൽ നിന്നും ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഗുഡ് മോർണിംഗ് ആശ ചേച്ചി, സുഖമായിട്ടിരിക്കുന്നു എന്ന് തന്നെ വിചാരിക്കുന്നു. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് ഹസ്ബൻഡും കുട്ടികളുമാണ്. സ്നേഹം എന്നാൽ പരസ്പരം തുല്യമായി കാണുക കൂടിയാണ് എന്ന് പറഞ്ഞിട്ടൊരു ഹേർട്ടൊക്കെ വെച്ചിട്ടുണ്ട്. 13 വർഷങ്ങൾക്ക് മുൻപ് വീട്ടുകാർ കൂട്ടിച്ചേർത്തതാണ് നമ്മുടെ കൈകൾ. പക്ഷേ അന്ന് തൊട്ട് ഇന്നിതുവരെ ഓരോ ദിവസവും എൻ്റെ ഹൃദയം തിരഞ്ഞെടുത്തത് നിന്നെ മാത്രമാണ്. എൻ്റെ ജീവിതത്തിലെ പല ആദ്യത്തെ മനോഹര നിമിഷങ്ങളും നിന്നിലൂടെയായിരുന്നു. എൻ്റെ ആദ്യത്തെ പാസ്പോർട്ട് സ്റ്റാമ്പ്, ആദ്യത്തെ വിൻഡോ സീറ്റ് യാത്ര, ആദ്യത്തെ ലക്ഷറി ബാഗ്, ആദ്യത്തെ വില കൂടിയ ഫോൺ, അതെല്ലാം എനിക്ക് നൽകിയത് എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവാണ്. ചില നേരങ്ങളിൽ എന്നെ ഒരു അച്ഛനെ പോലെ

0: ചേർത്ത് നിർത്തിയതിന്, ചില നേരങ്ങളിൽ സഹോദരനായി ശരിയായ വഴികാട്ടി തന്നതിന്, ചില നേരങ്ങളിൽ ഒരമ്മയെപ്പോലെ എൻ്റെ കുസൃതികളും വാശികളും ഇഷ്ടങ്ങളും നെഞ്ചിലേറ്റിയതിന് എൻ്റെ പ്രിയപ്പെട്ടവന് ഹൃദയം നിറഞ്ഞ നന്ദി. വീഴുമ്പോഴെല്ലാം തളരാതെ വീണ്ടും എഴുന്നേൽക്കുക. പ്രണയം എന്നും നിലനിൽക്കും. ഹാപ്പി കപ്പിൾസ് ഡേ ടു എവരി വൺ. നെവർ ഗീവ് അപ്പ് വെൻ യു ഫാൾ. ആശ ജർമ്മനി. ആശ ചേച്ചി അത്ര വളരെ മനോഹരമായിട്ടാണ് ആശ ചേച്ചിയുടെ ഹസ്ബൻഡിനെ എഴുതിയിരിക്കുന്നത് അല്ലേ? ആ ഒരു എഴുത്തിലൂടെ അവർക്ക് എത്രത്തോളം പ്രിയപ്പെട്ടതാണ് അവരുടെ ജീവിതം അല്ലെങ്കിൽ അവരുടെ ലൈഫ് എന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിലായിരിക്കുന്നു. രണ്ട് ഹേർട്ടൊക്കെ തന്നിട്ടുണ്ട്
1: എല്ലാവർക്കും. വിഷയം ചെയ്തിട്ടുണ്ട്
0: ആശ ചേച്ചി. എന്നും എന്നും എന്നും ഇതുപോലെ തന്നെ ഒരു ഒരു നൂറ് നൂറ് ആയുസ് ജീവിക്കാൻ കഴിയട്ടെ എന്ന് ഞങ്ങളും ആശംസിക്കുകയാണ്. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ രേഖ രാജീവൻ ചേച്ചി അയച്ചിരിക്കുന്നു. അപ്പം നമ്മുടെ ബാബുരാൻ സാർ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ ആൻസർ ബാബുരാൻ സാർ തന്നിട്ടില്ല. അപ്പോൾ അത് അതിൻ്റെ ആൻസർ എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. ചോദ്യം ഇതായിരുന്നു, തിരുവനന്തപുരംകാരുടെ ഡേ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിനുള്ള ഉത്തരം കൂടിയാണ് നമ്മുടെ രേഖ ചേച്ചി തന്നിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ മൺസൂർ ചേട്ടൻ പറഞ്ഞിരിക്കുന്നു. ഹലോ, നമസ്കാരം, ഞാൻ മൺസൂർ കൊട്ടുകാട്. വളരെ വൈകിയെങ്കിലും തന്നെ നമ്മുടെ റേഡിയോ സാന്ത്വനം 90.4 FM കൂടെ ഞാൻ എത്തിയിട്ടുണ്ട്. ഓണത്തിൻ്റെ ജോലി തിരക്കുകൾ കൊണ്ടാണ്, പറ്റുമെങ്കിൽ ഒരു തമിഴ് പാട്ട് വെച്ച് തരിക എന്ന് പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും ഓണത്തിരക്കിനിടയിലും നമ്മളോടൊപ്പം തന്നെ അദ്ദേഹം നമ്മളോടൊപ്പം തന്നെ ഉണ്ട് എന്ന് അറിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. നമ്മുടെ രേഖ ചേച്ചി പറഞ്ഞിരിക്കുന്നത്, രേഖ ചേച്ചി ആൻസറാണ് പറഞ്ഞിരിക്കുന്നത്, അത് നമുക്ക് പിന്നീട് പറയാം അല്ലേ. ബാബുരാൻ സാർ ആൻസർ പറയാതെ നമുക്ക് ഒരിക്കലും ആൻസർ പറയാൻ പറ്റില്ല. ഒരുപാട് പേര് ആൻസർ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ നമ്മുടെ ബാബുരാൻ സാറാണല്ലോ ആൻസർ പറയേണ്ടത് അല്ലേ. അപ്പം നമ്മുടെ സനോജ് പറഞ്ഞിരിക്കുന്നത്, മറ്റുള്ളവരെ സ്നേഹിക്കാൻ തുടങ്ങുന്നതിന് മുൻപ് നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കണം. കാരണം എന്നെ സ്നേഹിക്കാൻ എനിക്കറിയില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഞാൻ മറ്റൊരാളെ സ്നേഹിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. അതെ, നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യം തന്നെയാണ്, നമ്മൾ നമ്മളോട് തന്നെ അല്ലേ, നമ്മളെ തന്നെ സ്നേഹിക്കാൻ പഠിക്കുക എന്നുള്ളത്. നമ്മുടെ ചിത്രാമ്മ ഒരു സോറി പാറുമോളെ കുഞ്ഞേച്ചി ലവ്, ഒരു നല്ല നല്ല നല്ല നല്ല ഒരു ചുവപ്പ് ലവ് ഒക്കെ നമ്മുടെ പാർവതിക്ക് തന്നിട്ടുണ്ട്.
1: സോറി ഒന്നും പറയേണ്ട, ഒന്നൊരു പ്രശ്നമില്ല. ആതിരി ആയാലും ശ്രീലക്ഷ്മി ആയാലും പാർവതി ആയാലും വീന ചേച്ചി ആയാലും എല്ലാരും ഞങ്ങളെല്ലാം ഒന്നാണ്. യെസ്, അപ്പൊ അതൊന്നും ഒരു പ്രശ്നമല്ല.
0: പേരിൽ എന്തിരിക്കുന്നു, കുഞ്ഞേച്ചിന്ന് വിചോളിച്ചപ്പോ തന്നെ പാറു ആയിരുന്നിരിക്കാൻ ചിലപ്പോ ഒരു പക്ഷേ മുഖം അല്ലേ. അപ്പൊ നമ്മുടെ ബാബുരാൻ സാറ് ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ചോദ്യം ഇതായിരുന്നു, തിരുവനന്തപുരംകാരുടെ ഡേ എന്താണെന്നാണ് ചോദിച്ചിരുന്നത്. അപ്പം എന്തിരടേ എന്നാണ് ആൻസർ. അപ്പം അതിനുള്ള ആൻസർ ഒരുപാട് പേര് തന്നിട്ടുണ്ട്. നമ്മുടെ സനോജ് തന്നിട്ടുണ്ട്, അപ്പം എന്തിരടേ എന്ന് തന്നിട്ടുണ്ട്. നമ്മുടെ രാജം ചേച്ചി ചോദിച്ചിരിക്കുന്നു, സുഖമാണോ, അതിന് ഉത്തരവും തന്നിട്ടുണ്ട് കേട്ടോ. സുഖമാണ് രാജം ചേച്ചി, ചേച്ചിക്കും സുഖമാണെന്ന് തന്നെ വിചാരിക്കുന്നു. ചേച്ചിയുടെ കുഞ്ഞുപാവയൊക്കെ സുഖമായിട്ടിരിക്കുന്നു എന്ന് തന്നെ കരുതുന്നു. അപ്പം ആൻസർ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഒരുപാട് പേര് തന്നിട്ടുണ്ട്. സനോജ് തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ രാജൻ ചേച്ചി തന്നിട്ടുണ്ട്, പിന്നെ റീജ തന്നിട്ടുണ്ട്. എല്ലാവരും കറക്റ്റ് ആൻസർ തന്നെയാണ് തന്നിരിക്കുന്നത്. നമ്മുടെ ഷീജ ചേച്ചി മുളങ്കടകത്ത് നിന്ന് അയച്ചിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് ഡിയർ ബീന മാഡം, പാറുക്കുട്ടി, എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്വാതന്ത്ര്യദിന ആശംസകൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതെനിക്ക് തോന്നി തെറ്റിപ്പോയതായിരിക്കാം എന്ന് തോന്നുന്നു. ഇന്ന് സോറി, അല്ല, ആൻസറാണ് തന്നിരിക്കുന്നത് ചേച്ചി. എന്തിരടേന്നാണ് ആൻസർ തന്നിരിക്കുന്നത്, സോറി, ഒരു ഒന്ന് തെറ്റിപ്പോയി. എന്തിരടേന്നുള്ള ആൻസർ കറക്റ്റായിട്ട് തന്നിട്ടുണ്ട്. പിന്നീട് മെസ്സേജ് അയച്ചിരിക്കുന്നത് നമ്മുടെ ഉണ്ണിച്ചേട്ടൻ, നല്ലൊരു ഹായ് ഒക്കെ അയച്ചിട്ടുണ്ട്. തിരിച്ച് ഞങ്ങളും നല്ലൊരു ഹായ് അയക്കുകയാണ്. അപ്പോൾ ഒരുപാട് പേര് നമുക്കിന്ന് മെസ്സേജുകളൊക്കെ അയച്ചിട്ടുണ്ട്. അപ്പം നിന്ന് മെസ്സേജുകളൊക്കെ അയച്ച എല്ലാവർക്കും നമ്മളൊരു നല്ല ഒരു നന്ദി അറിയിക്കുകയാണ്. നമുക്കൊരുപാട് വിശേഷങ്ങളൊക്കെ പറയാനുണ്ടായിരുന്നു, പക്ഷേ നമ്മളുടെ സമയം നമുക്കതിന് അനുവദിക്കുന്നില്ല. എങ്കിലും ഒരു ചെറിയ വിശേഷങ്ങൾ കഴിഞ്ഞതിന് ശേഷം മാത്രം നമുക്ക് വൈൻഡപ്പിലേക്ക് പോകാം അല്ലേ.
1: യെസ്, നമ്മൾ നേരത്തെ കുറച്ച് മുമ്പ് നമ്മൾ ഡോക്ടേഴ്സിൻ്റെ കാര്യം, പെയിൻ ആൻഡ് പാലിറ്റീവിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു. അപ്പോൾ ഒരു വിശേഷം കൂടിയുണ്ട്, ഇവിടെ ഇട്ടിരിക്കുന്ന കസേരകളിൽ ഇരിക്കുന്നതിന് പ്രത്യേക അനുമതി ആവശ്യമില്ല എന്ന് പറഞ്ഞൊരു ബോർഡിനെ കുറിച്ചാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. നമ്മുടെ പാമ്പാടി താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ കെ മനോജിൻ്റെ ഓഫീസിനുള്ള ഈ കുറിപ്പ്, ഒരു കുറിപ്പാണ് അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ ഒരു ഭിത്തിയിൽ എഴുതി ഒട്ടിച്ചിരിക്കുന്ന ഒരു കുറിപ്പാണ് ഞാൻ ഈ വായിച്ചിരിക്കുന്നത്. അതായത് കണ്ടിട്ടും ഇത് കണ്ടിട്ടും ഇരിക്കാത്തവരോട് അദ്ദേഹം എഴുന്നേറ്റ് വന്നിട്ട് അവരെ പിടിച്ചിരുത്തുകയാണ് ചെയ്യാറുള്ളത്. അദ്ദേഹത്തെ കാണാൻ വരുന്ന, അദ്ദേഹം ഡോക്ടറാണ്, അദ്ദേഹത്തിനെ കാണാൻ വരുന്നവരോട് ഇവിടെ ഇരിക്കാൻ ആർക്കും ആരുടെയും അനുമതി വേണ്ട, നിങ്ങൾക്ക് വരാം കയറി ഇരിക്കാം എന്നാണ് അദ്ദേഹം എഴുതി വെച്ചിരിക്കുന്നത്. കുറിപ്പ് എഴുതിയിട്ടതിന് പിന്നിൽ ഒരു കഥയുണ്ട്. 15 വർഷം മുൻപ് സെക്രട്ടേറിയറ്റ് ഓഫീസിൽ സംബന്ധമായ ആവശ്യത്തിന് ഡോക്ടർ മനോജ് ഒരു IAS ഓഫീസറിന്റെ മുന്നിലെത്തി 20 മിനിറ്റ് മുറിയിൽ ചെലവഴിച്ചിട്ടും ഇരിക്കാൻ പറഞ്ഞില്ല. ഇത് വലിയ ദുഃഖമുണ്ടാക്കി. വർഷങ്ങൾക്ക്

0: മുമ്പ് ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്റെ അടുക്കളെത്തിയപ്പോഴും ഇതേ അനുഭവം. 10 വർഷം മുമ്പാണ് പാമ്പാടിയിൽ സൂപ്രണ്ടായി ചുമതലയേറ്റത്. അന്ന് മുതൽ ഓഫീസ് ഭിത്തിയിൽ ഈ കുറിപ്പുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്.
1: തീർച്ചയായിട്ടും അദ്ദേഹം പറഞ്ഞിരിക്കുന്ന അദ്ദേഹത്തിന്റെ അനുഭവത്തിൽ നിന്നും കിട്ടിയിരിക്കുന്ന ഒരു സന്ദേശമാണത്. ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു ഓഫീസ് റൂമിൽ ചെല്ലുമ്പോൾ നമ്മൾ ചിലപ്പോൾ ഒരുപക്ഷെ ക്ഷീണിച്ചൊക്കെ ആയിരിക്കാം, പല പ്രായം ചെന്നവരൊക്കെ ചെല്ലുമ്പോൾ ഒന്ന് ഇരിക്കാൻ പറയാനുള്ള മര്യാദ പോലും പലരും കാണിക്കാറില്ല. അപ്പോൾ ആ ഒരു രീതിക്ക് വിപരീതമായി അദ്ദേഹം അദ്ദേഹത്തിന്റെ സ്വന്തം ഇഷ്ടപ്രകാരം ആ ഒരു ബോർഡ് തൂക്കിയല്ലേ മറ്റുള്ളവർക്ക്. അപ്പൊ ആരോടും പറയേണ്ട കാര്യമില്ല. അപ്പൊ ഇരുന്നൊന്ന് സംസാരിക്കുക എന്ന് പറയുമ്പോൾ റിലാക്സ് ആയി സംസാരിക്കുക എന്നുള്ളതാണ് മനസ്സ് തുറന്നല്ലേ. അപ്പൊ അത് അദ്ദേഹത്തിന് കിട്ടിയ അനുഭവത്തിന്റെ പുറത്താണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതുപോലെ തന്നെ നമ്മുടെ വേറൊരു സന്ദേശം എന്ന് പറയുന്നത്, ഗവൺമെന്റ് ആശുപത്രികളിൽ ഇനി ഡോക്ടർ വിവര ബോർഡ് ഉണ്ടായിരിക്കുന്നതാണ്. നമ്മുടെ സംസ്ഥാനത്തെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ മുതൽ താലൂക്ക് ആശുപത്രികൾ വരെയുള്ള എല്ലാ സർക്കാർ ആരോഗ്യ സ്ഥാപനങ്ങളിലും ഡോക്ടർമാരെ കുറിച്ചുള്ള വിവരങ്ങൾ പൊതുജനങ്ങളുടെ അറിവിലേക്ക് വ്യക്തമായിട്ട് പ്രദർശിപ്പിക്കാനാണ് നിർദ്ദേശം. അത് മന്ത്രി മുരളീധരന്റെ നിർദ്ദേശമാണ്. ആരോഗ്യ കേന്ദ്രത്തിലെ ഡോക്ടർമാരുടെ തസ്തികകളുടെ എണ്ണം, അതുപോലെ തന്നെ നിലവിലുള്ള ഡോക്ടർമാരുടെ ഒഴിവുകളുടെ എണ്ണം, ഓരോ ഡോക്ടറുടെയും ഒപി സമയം, കൺസൾട്ടേഷൻ സമയക്രമം എന്നീ വിവരങ്ങൾ രോഗികൾക്കും പൊതുജനങ്ങൾക്കും കാണാവുന്ന രീതിയിൽ സ്ഥാപിക്കണം.
0: അതെ, പരാതി പരിഹാരത്തിന് ഡെപ്യൂട്ടി ജില്ലാ മെഡിക്കൽ ഓഫീസറെ ബന്ധപ്പെടാനുള്ള വിവരങ്ങളും ആശുപത്രിയിൽ പ്രദർശിപ്പിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഡോക്ടർമാർ കുറവാണെങ്കിലോ കൃത്യസമയത്ത് എത്തുന്നില്ലെങ്കിലോ പൊതുജനങ്ങൾക്ക് പരാതി നൽകാം. നിർദ്ദേശങ്ങൾ കർശനമായി നടപ്പാക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ പ്രിൻസിപ്പൽ സെക്രട്ടറി ഷംല മേരി ജോസഫിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. സംസ്ഥാനത്തെ താഴെത്തട്ടിലെ പല ആശുപത്രികളിലും ഒപി സമയത്ത് ഡോക്ടർമാർ ഇല്ലെന്നും രോഗികൾ മണിക്കൂറോളം കാത്തു നിൽക്കേണ്ട സ്ഥിതിയിലാണെന്നും പരാതികൾ ലഭിച്ച സാഹചര്യത്തിലാണ് മന്ത്രിയുടെ ഈ ഇടപെടൽ.
1: അപ്പോൾ ശരിക്കും സന്തോഷകരമായ ഒരു വാർത്ത തന്നെയാണ് ഇന്ന് നമ്മൾ അവസാനം കേട്ട രണ്ട് വാർത്തകളും എന്ന് പറയുന്നത് അല്ലേ. ഓരോ എല്ലാവർക്കും, കാരണം വെച്ചാൽ ഒരു രോഗിയായിട്ട് നമ്മളൊരു ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ മാത്രമേ അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുകയുള്ളൂ. എത്രയോ സമയങ്ങളിൽ ഒരു പക്ഷേ പനിയായിട്ട് ചെല്ലുമ്പോൾ പലർക്കും ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന ആ ഒരു അവസരത്തിലും നമ്മൾ വളരെയേറെ ക്യൂ നിൽക്കേണ്ടി വരുന്ന ഒരവസ്ഥ. പലപ്പോഴും ഡോക്ടേഴ്സ് വരാതെ അല്ലെങ്കിൽ ഡോക്ടേഴ്സ് അവരവരുടെ കാര്യങ്ങൾ നോക്കി പോകുന്ന ഒരവസ്ഥ. അപ്പോൾ ക്യൂ നിൽക്കേണ്ടി വരുന്ന ഒരവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ ദയനീയമാണ്. അത് അനുഭവിച്ചവർക്ക് മാത്രമേ മനസ്സിലാവുകയുള്ളൂ. ഇപ്പം നമ്മുടെ ഡോക്ടർ പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ അനുഭവത്തിൽ നിന്നാണ് അദ്ദേഹം അങ്ങനെ ഒരു കാര്യം അവിടെ എഴുതി വെച്ചത് അല്ലേ. അപ്പോൾ വളരെ നല്ല കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ ഇന്ന് നമുക്ക് ഒരുപാട് മെസ്സേജുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ നമ്മുടെ രാജൻ ചേട്ടൻ നമ്മുടെ ചിമ്പുമോനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അത് ആർക്കും കൊടുക്കൂലെന്ന് പറഞ്ഞിട്ടുണ്ട് ചിമ്പുമോനെ. അപ്പോൾ ചിമ്പുമോൻ രാജൻ ചേട്ടൻ തന്നെ വളർത്തട്ടെ അല്ലേ. അപ്പോൾ ഇന്ന് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായിരിക്കുകയാണ്. അപ്പോൾ പാർവതി, ഇന്ന് ഇത്രയും സമയം നമ്മുടെ ശ്രോതാക്കളോട് വിശേഷങ്ങൾ പങ്കുവെച്ചുകൊണ്ടിരുന്നത് ഞാൻ ബീനാഗുവേരയും എന്നോടൊപ്പം പാർവതിയുമായിരുന്നു. നമ്മളോടൊപ്പം ടെക്കായിട്ടിരുന്നത് നമ്മുടെ ശ്രീലക്ഷ്മിയുമായിരുന്നു. ഇത്രയും സമയം ശ്രോതാക്കൾ നമ്മളോട് പങ്കുവെച്ച ഈ നിമിഷങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ ഒരു ദിവസം ദാ ഇവിടെ അവസാനിക്കുകയാണ് നമ്മളുടേത്. അടുത്ത നല്ല നല്ല പ്രോഗ്രാമുകളുമായിട്ട് കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM തുടർന്നുകൊണ്ടേയിരിക്കുന്നു.
0: അപ്പോൾ തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: ഗായത്രി കല്യാണ പെണ്ണിനെക്കാൾ സുന്ദരിയാണല്ലോ. ചെക്കന് പെണ്ണ് മാറി പോവോ?
2: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
1: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
2: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
3: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരൻ ടെമ്പിൾ, കൊല്ലം. കോണ്ടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8684.
4: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
5: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
6: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
7: Your favorite programs and music on your favorite radio. Radio Santhwanam 90.4 FM. An initiative of Pain and Palliative Care Trust, Kollam.

0: ആണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
1: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
2: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.

സാന്ത്വനത്തിന്റെ നിറസാന്നിധ്യമായി, പ്രതീക്ഷയുടെ പുതുപുത്തൻ ചിറകുമായി റേഡിയോ സാന്ത്വനം 90.4 FM.

0: ഓണക്കാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: കൃഷ്ണായനം അഖില ഭാരത യാഗയോഗ ജ്ഞാനസേവാ സമിതി 4th September ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ ആനന്ദവല്ലീശ്വരത്ത് രാവിലെ 9:30 മുതൽ 12 മണി വരെ ശ്രീമദ് ഭഗവത്ഗീത ക്വിസ് മത്സരം നടത്തുന്നു. ക്വിസ് മത്സരത്തിൽ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് 400 ചോദ്യോത്തരങ്ങളടങ്ങിയ ബുക്ക്ലെറ്റ് PDF നൽകുന്നതാണ്. ഈ ബുക്ക്ലെറ്റിൽ നിന്ന് 180 ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് എഴുതി നൽകേണ്ടത്. സമ്മാനദാനം 6th September നടക്കുന്ന മെഗാ ഇവന്റ് ഭജൻസിൽ പ്രശസ്ത പിന്നണി ഗായകൻ ശ്രീ MG ശ്രീകുമാർ നിർവഹിക്കുന്നു. അത്യാകർഷകമായ സമ്മാനങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. 1st സമ്മാനം 25,000 രൂപ, 2nd സമ്മാനം 5,000 രൂപ, 3rd സമ്മാനം 3,000 രൂപ, 4th സമ്മാനം 2,000 രൂപ, 5th സമ്മാനം 1,000 രൂപ. കൂടാതെ മത്സരത്തിൽ പങ്കെടുക്കുന്ന ഏവർക്കും പ്രോത്സാഹന സമ്മാനവും. രജിസ്ട്രേഷൻ ഫീസ് വെറും 500 രൂപ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9388123971 അല്ലെങ്കിൽ 8121212680.
2: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
3: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുക്കാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
4: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.

നമസ്കാരം. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. ഞാൻ ഡോക്ടർ ശ്രീജാനൽ. ഇന്ന് August 18 ലോക സ്തനാർബുദ ഗവേഷണ ദിനം. ലോകമെമ്പാടുമുള്ള സ്ത്രീകളിൽ ഏറ്റവും സാധാരണമായ അർബുദമാണ് സ്തനാർബുദം. ലോകമെമ്പാടുമായി 2.4 ദശലക്ഷം പുതിയ രോഗനിർണയങ്ങളും ഏകദേശം 6,94,000 മരണങ്ങളും ഉണ്ടായിട്ടുണ്ട്. ആഗോളതലത്തിൽ മരണനിരക്ക് പ്രതിവർഷം 2.5% കുറയ്ക്കുന്നതിനായി ലോകാരോഗ്യ സംഘടന ആഗോള സ്തനാർബുദ സംരംഭത്തിന് നേതൃത്വം നൽകുന്നു. പ്രതിവർഷം 2.3 ദശലക്ഷത്തിലധികം സ്ത്രീകൾക്ക് രോഗനിർണയം നടത്തുന്നു. ഇത് എല്ലാ വരുമാന തലങ്ങളിലുമുള്ള രാജ്യങ്ങളെയും ബാധിക്കുന്നു. പ്രതിവർഷം ഏകദേശം 7,00,000 ആഗോള മരണങ്ങൾക്ക് ഉത്തരവാദിയാണ് സ്തനാർബുദം. ഏകദേശം 99% കേസുകളും സ്ത്രീകളിലാണ് സംഭവിക്കുന്നത്. അതേസമയം 0.5% മുതൽ 1% വരെ പുരുഷന്മാരിലാണ് സംഭവിക്കുന്നത്. അപകട സാധ്യത സ്ത്രീ ആയതിനാലും പ്രായം കൂടുന്നതിനാലും മിക്ക കേസുകളും 40 വയസ്സിന് ശേഷമാണ് സംഭവിക്കുന്നത്. നമുക്ക് മാറ്റാവുന്നവ പൊണ്ണത്തടി, ദോഷകരമായ മദ്യ ഉപയോഗം, പുകയില ഉപയോഗം, ശാരീരിക നിഷ്ക്രിയത്വം എന്നിവയാണ്. കുടുംബത്തിൽ സ്തനാർബുദത്തിന്റെ ചരിത്രവും മുൻകാല റേഡിയേഷൻ എക്സ്പോഷറും പ്രധാനമാണ്. സ്ക്രീനിങ്ങും സമയബന്ധിതമായ ക്ലിനിക്കൽ വിലയിരുത്തലുകളും അതിജീവന ഫലങ്ങൾ ഗണ്യമായി വർദ്ധിപ്പിക്കുന്നു. GBCI

ലക്ഷ്യങ്ങൾ. ഗ്ലോബൽ ബ്രസ്റ്റ് ക്യാൻസർ ഇനീഷ്യേറ്റീവ് ലക്ഷ്യമിടുന്നത് 60% പ്രാരംഭഘട്ട രോഗനിർണയം, 60 ദിവസത്തിനുള്ളിൽ രോഗനിർണയം, 80% ചികിത്സ പൂർത്തീകരണം എന്നിവയാണ്. ഈ അറിവുകൾ പ്രിയ ശ്രോതാക്കൾക്ക് ഉപകാരപ്രദമായിരുന്നു എന്ന് കരുതുന്നു. ഞാൻ ഡോക്ടർ ശ്രീജാനിൽ സൈനിങ് ഓഫ്.

ഗാനമന്ദാരം, കാലത്തിന്റെ കാറ്റിൽ മന്ദമായി വീശുന്ന സംഗീത സൗരഭ്യം. ഗാനമന്ദാരം വീണ്ടും വീണ്ടും കേൾക്കാൻ കൊതിക്കുന്ന പഴയ രാഗങ്ങളും ഹൃദയം തഴുകുന്ന വരികളും ആ ഗാനഭംഗിയിലലിഞ്ഞ വിശേഷങ്ങളും നമുക്ക് കേൾക്കാം, ആസ്വദിക്കാം ഗാനമന്ദാരത്തിലൂടെ. കേൾക്കാം ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കും പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 8 മണിക്കും. നിത്യഹരിത ഗാനങ്ങളുടെ ശുദ്ധമായ സംഗീത വിരുന്ന് ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നു പ്രദീപ് ആശ്രാമം. മറക്കാതെ കേൾക്കാം ഹൃദയം തഴുകുന്ന ഗാനങ്ങൾ.

നിങ്ങൾക്ക് ആദ്യത്തെ ഉത്തരം മാനത്തൂക്കിയപ്പോ കിട്ടി, രണ്ടാമത്തെ നെലത്തൂക്കിയപ്പോ കിട്ടി. ഈൻ്റെ ഉത്തരം കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടതിൻ്റെ ഉള്ളിലേക്ക് നോക്കിയാൽ മതി.

0: ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0% down payment. അപ്പൊ ഇപ്പൊ തന്നെ ആധാരം പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113888138.
1: നീ സോളാർ പാനൽ സ്ഥാപിക്കുക എന്ന് എന്റെ കൂട്ടുകാരൊക്കെ കുറെ കാലമായി പറയുന്നു. പക്ഷേ നമ്മുടെ പ്രധാനമന്ത്രി തന്നെ ഇത് പറഞ്ഞപ്പോഴാണ് എനിക്ക് പൂർണ്ണ വിശ്വാസമായത്.
2: ഭാരത് സർക്കാർ കാ ലക്ഷ് സോളാർ പവർ സേ ബിജ്ലി ബിൽ സീറോ കർനെ കാ ഭി ഹേ.
1: പ്രധാനമന്ത്രിയുടെ വാക്ക് കേട്ട് ഞാൻ സോളാർ പാനൽ സ്ഥാപിച്ചു. ഇപ്പോൾ എന്റെ വൈദ്യുതി ബില്ല് 0 ആണ്. നിങ്ങളും ഇത് ഉടൻ തന്നെ സ്ഥാപിക്കൂ.
3: PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജനയിൽ ചേരുന്നതിനായി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ. PM

0: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
1: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
2: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
3: റേഡിയോ സാന്ത്വനം 90.4 ൽ ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.

0: തുറമുഖം, സമ്പൂർണ കയറ്റുമതി ഇറക്കുമതി പ്രവർത്തനങ്ങൾ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു. തുറമുഖങ്ങളുടെ വികസനത്തിന് സ്വകാര്യ മൂലധനം ആവശ്യമാണെന്നും ഇതിനുള്ള ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞതായും മുഖ്യമന്ത്രി. സംസ്ഥാനത്തെ സർക്കാർ കോളേജുകളുടെ അടിസ്ഥാന സൌകര്യ വികസനത്തിന് 45% ഇന്റഗ്രേറ്റഡ് ബീറ്റ് മാനേജ്മെന്റ് സിസ്റ്റം, സൈബർ വാൾ എന്നീ പദ്ധതികൾക്ക് തുടക്കം കുറിച്ച് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. പരീക്ഷാ ക്രമക്കേടിലെ വിദ്യാർത്ഥി പ്രതിഷേധത്തെ തുടർന്ന് JSSC CGL പരീക്ഷ റദ്ദാക്കി ഝാർഖണ്ഡ് സർക്കാർ. സംസ്ഥാനത്ത് 4 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കടലാക്രമണ സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കണം. വാർത്തകൾ വിശദമായി. വിഴിഞ്ഞം തുറമുഖത്ത് നിന്ന് നേരിട്ടുള്ള കയറ്റുമതി ഇറക്കുമതി പ്രവർത്തനങ്ങൾ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു. കൂടുതൽ വിവരങ്ങളുമായി വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
1: കഴിഞ്ഞ വർഷം May 2 രാഷ്ട്രത്തിന് സമർപ്പിച്ച വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തു നിന്നുള്ള നേരിട്ടുള്ള കയറ്റിറക്കുമതി പ്രവർത്തനങ്ങൾക്കാണ് ഇന്ന് തുടക്കം കുറിച്ചത്. വിഴിഞ്ഞത്തു നിന്ന് യൂറോപ്പിലേക്കുള്ള 2 കണ്ടെയ്നറുകളാണ് മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് ഫ്ളാഗ് ഓഫ് ചെയ്തത്. ഇവിടെ നിന്ന് നേരിട്ടുള്ള കയറ്റിറക്കുമതി പ്രവർത്തനങ്ങൾ തുടങ്ങിയതോടെ ഇവിടെ നിന്ന് യൂറോപ്പിലേക്ക് കണ്ടെയ്നറുകൾ എത്താൻ 2 മാസത്തോളം എടുത്തിരുന്നത് 28 ദിവസമായി കുറയും. നിലവിൽ ഫുൾ കണ്ടെയ്നർ ലോഡുകൾ മാത്രമായിരിക്കും ഇവിടെ കൈകാര്യം ചെയ്യുക എന്നും അധികൃതർ അറിയിച്ചു.
0: തുറമുഖങ്ങളുടെ വികസനത്തിന് സ്വകാര്യ മൂലധനം ആവശ്യമാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഇതിനായുള്ള ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞതായും അദ്ദേഹം അറിയിച്ചു. ലോകത്തിലേക്കുള്ള കേരളത്തിന്റെ വികസന കവാടമാണ് ഇന്ന് തുറന്നതെന്നും ഇന്ത്യയിലെ ഏറ്റവും മികച്ച AI അധിഷ്ഠിത സംവിധാനങ്ങളാണ് വിഴിഞ്ഞത്തുള്ളതെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞു.
2: ലോകത്തിലേക്കുള്ള കേരളത്തിന്റെ വികസന കവാടമാണ് ഇന്ന് തുറന്നിരിക്കുന്നത്. ഇതിനെ കേരളത്തിന്റെ വളർച്ചയ്ക്ക്, നാടിന്റെ വളർച്ചയ്ക്ക്, രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് എങ്ങനെ പ്രയോജനപ്പെടുത്തണം എന്നതാണ് നമ്മുടെ മുന്നിലുള്ള വെല്ലുവിളി. ഇന്ത്യയിലെ തന്നെ നമ്പർ 1 ഓട്ടോമേറ്റഡ് സിസ്റ്റമാണ് വിഴിഞ്ഞത്തുള്ളത്. ആൽഗരിതം ഡ്രിവൺ ആയിട്ടുള്ള കയറ്റിറക്കുമതി സംവിധാനമുള്ള ഇന്ത്യയിലെ ആദ്യത്തെ തുറമുഖം കൂടിയാണ് വിഴിഞ്ഞം തുറമുഖം എന്നത് അഭിമാനകരമായ ഒരു നേട്ടമാണ്.
0: വ്യവസായ മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സംസ്ഥാന സർക്കാരിന്റെ മിഷൻ സമുദ്ര പദ്ധതിയുടെ പ്രഖ്യാപനവും ലോഗോ പ്രകാശനവും മുഖ്യമന്ത്രി നിർവഹിച്ചു. സംസ്ഥാനത്തെ സർക്കാർ കോളേജുകളുടെ അടിസ്ഥാന സൌകര്യ വികസനത്തിനായി 45.68 കോടി രൂപ അനുവദിച്ച് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ്. IT സൌകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും പുതിയ കെട്ടിടങ്ങൾ, അക്കാദമിക് ബ്ലോക്കുകൾ, ലൈബ്രറികൾ എന്നിവയുടെ നിർമ്മാണത്തിനുമായി തുക വിനിയോഗിക്കാമെന്ന് മന്ത്രി റോജി എം ജോൺ അറിയിച്ചു. നിർമ്മാണ പ്രവർത്തനങ്ങൾ വേഗത്തിൽ ആരംഭിക്കാൻ കോളേജ് വിദ്യാഭ്യാസ ഡയറക്ടർക്ക് നിർദ്ദേശം നൽകിയതായും അദ്ദേഹം പറഞ്ഞു. CMRL എക്സാലോജിക് പണമിടപാടുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് വിവിധയിടങ്ങളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് റെയ്ഡ് നടത്തുന്നു. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണയുടെ മൊഴിയിൽ പരാമർശിച്ചിട്ടുള്ളവരുടെ വീടുകളിലും സ്ഥാപനങ്ങളിലുമാണ് റെയ്ഡ് നടക്കുന്നത്. കോഴിക്കോട് സബ്സോണൽ ഓഫീസിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലാണ് പരിശോധന. ഝാർഖണ്ഡിൽ പരീക്ഷാ ക്രമക്കേടിലെ വിദ്യാർത്ഥി പ്രതിഷേധത്തെ തുടർന്ന് JSSC CGL പരീക്ഷയും മറ്റെല്ലാ മത്സര പരീക്ഷകളും റദ്ദാക്കി. മുഖ്യമന്ത്രി ഹേമന്ത് സോറന്റെ അധ്യക്ഷതയിൽ ചേർന്ന പ്രത്യേക മന്ത്രിസഭാ യോഗത്തിലാണ് ഇത് സംബന്ധിച്ച തീരുമാനം കൈക്കൊണ്ടത്. 2014 മുതൽ ഝാർഖണ്ഡ് പബ്ലിക് സർവീസ് കമ്മീഷനും ഝാർഖണ്ഡ് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷനും നടത്തിയ എല്ലാ പരീക്ഷകളിലും സമഗ്ര അന്വേഷണം നടത്താനും സർക്കാർ ഉത്തരവിട്ടു. ബിടെക് വിദ്യാർത്ഥിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ കോതമംഗലം MA കോളേജിന്റെ കവാടത്തിന് മുന്നിൽ വിദ്യാർത്ഥികളുടെ പ്രതിഷേധം. 3-ാം വർഷ ബിടെക് വിദ്യാർത്ഥിയും അരുണാചൽ പ്രദേശ് സ്വദേശിയുമായ മിചി മാർപ്പുവിനെയാണ് കഴിഞ്ഞ ദിവസം മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മാർപ്പുവിന്റെ മരണത്തിന് കാരണക്കാരായവർക്കെതിരെ നടപടി സ്വീകരിക്കുക, കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകുക തുടങ്ങി ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിഷേധം. തൃശൂർ പുലിക്കളി സംഘങ്ങൾക്കുള്ള കേന്ദ്ര സഹായമായ 24 ലക്ഷം രൂപ കൈമാറി കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. ചരിത്രത്തിൽ

0: ആദ്യമായിട്ടാണ് തൃശൂരിലെ പുലിക്കളി സംഘങ്ങൾക്ക് കേന്ദ്രത്തിൽ നിന്ന് സഹായം അനുവദിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. പുലിക്കളി സംഘങ്ങൾക്കുള്ള ധനസഹായം ഈ വർഷം വർദ്ധിപ്പിച്ചിട്ടുണ്ടെന്നും തൃശൂർ കളക്ട്രേറ്റിൽ നടന്ന ചടങ്ങിൽ കേന്ദ്ര സഹമന്ത്രി അറിയിച്ചു. കേരള പോലീസിന്റെ AI ട്രാക്ക്, ഇന്റഗ്രേറ്റഡ് ബീറ്റ് മാനേജ്മെന്റ് സിസ്റ്റം, സൈബർ വോൾ എന്നീ പദ്ധതികളുടെ ഉദ്ഘാടനം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നിർവഹിച്ചു. ലോൺ ആപ്പ് പോലെയുള്ള തട്ടിപ്പുകൾ ഇല്ലാതാക്കാനും റോഡ് അപകടങ്ങൾ കുറയ്ക്കാനും പോലീസ് പട്രോളിംഗ് ജനങ്ങൾക്ക് കൂടുതൽ പ്രയോജനപ്രദമാക്കാനുമുള്ള 3 പദ്ധതികൾക്കാണ് തുടക്കമായതെന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. ഓപ്പറേഷൻ തൂഫാനിൽ രാഷ്ട്രീയം കാണരുതെന്നും യുവതലമുറയ്ക്കായി ഒന്നിച്ചു പ്രവർത്തിക്കണമെന്നും ശ്രീ രമേശ് ചെന്നിത്തല ആവർത്തിച്ചു. 12th ബ്രിക്സ് പരിസ്ഥിതി മന്ത്രിമാരുടെ യോഗം ന്യൂഡൽഹിയിൽ ആരംഭിച്ചു. കേന്ദ്രമന്ത്രി ഭൂപേന്ദർ യാദവിന്റെ അധ്യക്ഷതയിലാണ് യോഗം. പ്രതിരോധശേഷിയും നവീകരണവും സഹകരണവും സുസ്ഥിരതയും കെട്ടിപ്പടുക്കുക എന്ന ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷതയുടെ പ്രധാന പ്രമേയത്തിന്റെ അടിസ്ഥാനത്തിലാണ് പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AIR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിൽ സർക്കാർ ആശുപത്രികളിലെ ഡോക്ടർമാരുടെ വിവരങ്ങൾ പൊതുജനങ്ങളുടെ അറിവിലേക്ക് വ്യക്തമായി പ്രദർശിപ്പിക്കാൻ ആരോഗ്യമന്ത്രി കെ മുരളീധരൻ നിർദ്ദേശം നൽകി. ഡോക്ടർമാരുടെ പേരും OP ദിവസവും സമയവും കൃത്യമായി പ്രദർശിപ്പിക്കണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു. കാർഷിക സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും പ്രതീകമായ ഇല്ലംനിറ ചടങ്ങുകൾ ഗുരുവായൂരിൽ ഇന്ന് നടന്നു. വിശദാംശങ്ങളുമായി ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപ്.
2: ഗുരുവായൂർ ഏകാദശി കഴിഞ്ഞാൽ ക്ഷേത്രത്തിൽ ഏറെ പ്രാധാന്യത്തോടെ ആഘോഷിക്കുന്ന ചടങ്ങുകളിലൊന്നാണ് ഗുരുവായൂർ ഇല്ലംനിറ. ഇന്ന് രാവിലെ 8:30 മുതൽ 9:30 വരെയുള്ള മുഹൂർത്തത്തിലാണ് ക്ഷേത്രത്തിൽ ഇല്ലംനിറ ചടങ്ങുകൾ നടന്നത്. ഈ വർഷത്തെ ആദ്യ കൊയ്ത്തിലെ നെല്ല് ശ്രീ ഗുരുവായൂരപ്പന് സമർപ്പിക്കുന്ന പുണ്യകർമ്മത്തിനായുള്ള കതിർക്കറ്റകൾ ക്ഷേത്രത്തിൽ ഇന്നലെ നേരത്തെ എത്തിയിരുന്നു. പാരമ്പര്യാവകാശികളായ അഴിക്കൽ മനയം കുടുംബാംഗങ്ങളാണ് ഇന്നലെ രാവിലെ കതിർക്കറ്റകൾ കിഴക്കേ ഗോപുരത്തിന് സമീപം എത്തിച്ചത്. ഭക്തിനിർഭരമായ ചടങ്ങുകളോടെ പൂജിച്ച ഈ നെൽക്കതിരുകൾ ഭക്തർക്ക് വിതരണം ചെയ്തു. ഇല്ലംനിറ പ്രമാണിച്ച് ക്ഷേത്രത്തിൽ വൻ ഭക്തജനത്തിരക്കാണ് അനുഭവപ്പെട്ടത്.
0: കേരള PSCയിലെ പരീക്ഷാ ക്രമക്കേടുകളെക്കുറിച്ച് അന്വേഷണം നടത്താൻ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറുടെ ഇടപെടൽ സ്വാഗതാർഹമാണെന്ന് ഭാരതീയ വിചാര കേന്ദ്രം. ക്രൈംബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന അന്വേഷണം തൃപ്തികരമല്ല എന്നാണ് ഉദ്യോഗാർത്ഥികളുടെ പരാതി. PSCയിൽ നടക്കുന്ന പരീക്ഷാ ക്രമക്കേടുകളെക്കുറിച്ചുള്ള അന്വേഷണത്തിന്റെ പരിധി വിപുലപ്പെടുത്തണമെന്നും ഭാരതീയ വിചാര കേന്ദ്രം ഡയറക്ടർ R സഞ്ജയൻ ആവശ്യപ്പെട്ടു. കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ പാർലമെന്ററികാര്യ വകുപ്പ് സഹമന്ത്രി L. മുരുകൻ ഇന്ന് രാത്രിയോടെ മലപ്പുറം കോട്ടക്കൽ ആര്യവൈദ്യശാലയിലെത്തും. ഒരാഴ്ചത്തെ സന്ദർശനത്തിനാണ് അദ്ദേഹം എത്തുന്നത്. കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിലുള്ള തിരുവനന്തപുരം പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ ആഭിമുഖ്യത്തിൽ പ്രാദേശിക മാധ്യമ പ്രവർത്തകർക്കായി ചേർത്തലയിൽ ഏകദിന മാധ്യമ ശില്പശാല സംഘടിപ്പിച്ചു. ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവി വിഷ്ണു പ്രദീപ് ഉദ്ഘാടനം ചെയ്തു. സുതാര്യവും നിഷ്പക്ഷവും സത്യസന്ധവുമായ മാധ്യമ പ്രവർത്തനം ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുന്നതായി അദ്ദേഹം പറഞ്ഞു. വാർത്തകളുടെ വസ്തുത കണ്ടെത്തുക ഏറെ വെല്ലുവിളി നേരിടുന്നതായി ചടങ്ങിൽ അധ്യക്ഷനായിരുന്ന PIB തിരുവനന്തപുരം അഡീഷണൽ ഡയറക്ടർ ജനറൽ V പളനിസ്വാമി പറഞ്ഞു. അതേസമയം കൊച്ചി പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ സംഘടിപ്പിക്കുന്ന മാധ്യമ ശില്പശാല നാളെ രാവിലെ 9:30 മുതൽ എറണാകുളം മരട് നടക്കും. ജില്ലാ കളക്ടർ G പ്രിയങ്ക പരിപാടി ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഇന്ന് കോട്ടയം, എറണാകുളം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കേരള തീരത്ത് ഇന്ന് രാത്രി 11:30 വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണം ജാഗ്രത പാലിക്കണം. നെതർലൻഡ്സിൽ നടക്കുന്ന FIH ലോകകപ്പ് വനിതാ ഹോക്കിയിൽ ഇന്ത്യ ഇന്ന് ദക്ഷിണാഫ്രിക്കയെ നേരിടും. പുരുഷ ഹോക്കിയിൽ 2-4 ഗോളുകൾക്ക് ഇംഗ്ലണ്ട് ഇന്ത്യയെ തോൽപ്പിച്ചു. ആദ്യ മത്സരത്തിൽ വെയിൽസിനെ പരാജയപ്പെടുത്തിയ ഇന്ത്യ നാളെ നിർണായക മത്സരത്തിൽ പാകിസ്ഥാനെ നേരിടും. ന്യൂഡൽഹിയിൽ ആരംഭിച്ച BWF ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ താരങ്ങൾക്ക് വിജയത്തുടക്കം. പുരുഷ സിംഗിൾസിൽ യുവതാരം ആയുഷ് ഷെട്ടി നിലവിലെ ലോക ചാമ്പ്യനും 1st റാങ്കുകാരനുമായ ചൈനയുടെ ഷിയുക്കിയെ അട്ടിമറിച്ചു. വനിതാ സിംഗിൾസിൽ മുൻനിര താരം PV സിന്ധു അയർലൻഡിന്റെ സോഫിയ നോബിളിനെതിരെ ആധികാരിക വിജയം നേടി. ഇന്ത്യയിലെ വോട്ടർ തിരിച്ചറിയൽ കാർഡ് സംവിധാനത്തെ പ്രശംസിച്ച് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. US തെരഞ്ഞെടുപ്പ് നിയമങ്ങൾക്കുള്ള മാതൃകയായും സുരക്ഷയുടെ ഉദാഹരണമായും ഈ സംവിധാനത്തെ അദ്ദേഹം വിശേഷിപ്പിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്തിന്റെ വികസന ചരിത്രത്തിൽ പുതിയ അധ്യായം കുറിച്ച് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം. സമ്പൂർണ്ണ കയറ്റുമതി ഇറക്കുമതി പ്രവർത്തനങ്ങൾ മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്തു. തുറമുഖങ്ങളുടെ വികസനത്തിന് സ്വകാര്യ മൂലധനം ആവശ്യമാണെന്നും ഇതിനുള്ള ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞതായും മുഖ്യമന്ത്രി. സംസ്ഥാനത്തെ

0: സർക്കാർ കോളേജുകളുടെ അടിസ്ഥാന സൌകര്യ വികസനത്തിന് 45.68 കോടി രൂപ അനുവദിച്ച് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ്. കേരള പോലീസിന്റെ AI ട്രാക്ക്, ഇന്റഗ്രേറ്റഡ് ബീറ്റ് മാനേജ്മെന്റ് സിസ്റ്റം, സൈബർ വാൾ എന്നീ പദ്ധതികൾക്ക് തുടക്കം കുറിച്ച് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. പരീക്ഷാ ക്രമക്കേടിലെ വിദ്യാർത്ഥി പ്രതിഷേധത്തെ തുടർന്ന് JSSC CGL പരീക്ഷ റദ്ദാക്കി ഝാർഖണ്ഡ് സർക്കാർ. സംസ്ഥാനത്ത് 4 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കടലാക്രമണ സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കണം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
1: This is Radio Santanam 90.4 FM. Stay tuned.

0: पीएम फसल बीमा योजना से करीब 2,00,000 करोड़ रुपए क्लेम के रूप में किसानों को मिले।
1: എന്റെ പേര് ബാലൻ. ഞാൻ എറണാകുളം ജില്ലയിൽ വിളവ് ഇൻഷുറൻസ് കൊണ്ട് വ്യതിയാനം കൊണ്ട് വളരെ നഷ്ടങ്ങളുണ്ടായിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ ഇതുകൊണ്ട് വളരെ ഗുണം ചെയ്യുന്നുണ്ട്. കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് എനിക്ക് കൃഷി നഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ സ്കീമിൽ നിന്ന് എനിക്ക് 38,000 രൂപ കിട്ടിയിട്ടുണ്ട്.
2: ഖാരിഫ് വിള ഇൻഷുറൻസിനായി ഉടൻ രജിസ്റ്റർ ചെയ്യുക.
3: ബാങ്ക് ശാഖ, ഇൻഷുറൻസ് കമ്പനി, അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് കമ്മിറ്റി, ജനസേവ കേന്ദ്രം എന്നിവിടങ്ങളിൽ ബന്ധപ്പെടുക.
2: വിള ഇൻഷുറൻസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഹെൽപ്പ് ലൈൻ നമ്പർ 1444 7 വിളിക്കുക.
4: വർഷങ്ങളായുള്ള വിശ്വാസനാമം സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ് ഇനി പുതിയ കളക്ഷനുകളോടെ വീണ്ടും നിങ്ങളിലേക്ക്. റെഡിമെയ്ഡ് വെയേഴ്സ്, കുർത്തീസ്, മെൻസ് കിഡ്സ് കളക്ഷൻസ്, പ്രീമിയം ഇന്നർവെയേഴ്സ്, മഫ്തലാൽ ബെഡ്ഷീറ്റുകൾ, ഓണം കളക്ഷൻസ് തുടങ്ങി വൈവിധ്യമാർന്ന വസ്ത്രശേഖരം. പുതിയ ട്രെൻഡ്സ്, പുതിയ കളക്ഷൻസ്. വേഷം ഏതായാലും, സ്റ്റൈൽ എന്തായാലും, എല്ലാത്തിനും ഒറ്റ ഡെസ്റ്റിനേഷൻ സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ്, 5 കൊല്ലം മോഡ്, കൊല്ലം.

0: നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്ത് പിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 ൽ ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. കേരളത്തിന്റെ വികസനയാത്രയിൽ പൊതുചരിത്രം കുറിച്ച് ഉദ്ഘാടനം നിർവഹിച്ചു. വിദേശ ഫണ്ടിംഗിൽ സുതാര്യത ഉറപ്പുവരുത്തുകയാണ് FCRA ഭേദഗതി ബില്ലിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു. ബ്രിക്സ് പരിസ്ഥിതി മന്ത്രിമാരുടെ യോഗം കേന്ദ്രമന്ത്രി ഭൂപേന്ദ്ര യാദവിന്റെ അധ്യക്ഷതയിൽ ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു. കർണാടക പബ്ലിക് സർവീസ് കമ്മീഷൻ ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട കേസിൽ 21 സ്ഥലങ്ങളിൽ പരിശോധന നടത്തി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. കേരള പോലീസിന്റെ AI ട്രാക്ക്, ഇന്റഗ്രേറ്റഡ് ബീച്ച് മാനേജ്മെന്റ് സിസ്റ്റം, സൈബർ വാൾ എന്നീ പദ്ധതികൾക്ക് തുടക്കം കുറിച്ച് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. നെതർലൻഡ്സിൽ നടക്കുന്ന FIH ലോകകപ്പ് വനിതാ ഹോക്കിയിൽ ഇന്ത്യ ഇന്ന് ദക്ഷിണാഫ്രിക്കയെ നേരിടും. വാർത്തകൾ വിശദമായി. കേരളത്തിന്റെ വികസനയാത്രയിൽ പുതുചരിത്രം കുറിച്ച് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് നിന്നും നേരിട്ടുള്ള കയറ്റിറക്കുമതി പ്രവർത്തനങ്ങൾക്ക് ഇന്ന് തുടക്കമായി. മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം നിർവഹിച്ചു. കേരളത്തിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ സുഗമമായി ലോകമെമ്പാടും എത്തിക്കാൻ തുറമുഖ വികസനം അനിവാര്യമാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. സ്വകാര്യ മൂലധനം തുറമുഖ വികസനത്തിന് ആവശ്യമാണെന്നും ഇന്ത്യയിലെ ഏറ്റവും മികച്ച AI അധിഷ്ഠിത കയറ്റിറക്കുമതി സംവിധാനങ്ങളാണ് വിഴിഞ്ഞത്തുള്ളതെന്നും.
1: ഇന്ത്യയിലെ ആദ്യത്തെ തുറമുഖം കൂടിയാണ് വിഴിഞ്ഞം തുറമുഖം എന്നത് അഭിമാനകരമായ ഒരു നേട്ടമാണ്. ആർക്കും ഒരു അപകടമില്ലാതെ ഭംഗിയായി കയറ്റിറക്കുമതി ജോലികൾ ചെയ്യാൻ പറ്റുന്ന, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കൂടെ സഹായത്തോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു സംവിധാനം ഇന്ത്യയിൽ ആദ്യമായി നമ്മുടെ തിരുവനന്തപുരത്ത് ഉണ്ടായിരിക്കുന്നു.
0: സംസ്ഥാന സർക്കാരിന്റെ മിഷൻ സമുദ്ര പദ്ധതിയുടെ പ്രഖ്യാപനവും ലോഗോ പ്രകാശനവും മുഖ്യമന്ത്രി നിർവഹിച്ചു. വ്യവസായ മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു. വിദേശ സംഭാവന നിയന്ത്രണ ഭേദഗതി ബിൽ പ്രതിപക്ഷ പാർട്ടികൾ തെറ്റായ പ്രചാരണം നടത്തുന്നതായി ആരോപിച്ച് കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു. വിദേശ ഫണ്ടിംഗിൽ സുതാര്യത ഉറപ്പുവരുത്തുകയാണ് FCRA ഭേദഗതി ബില്ലിലൂടെ ലക്ഷ്യമിടുന്നതെന്നും അദ്ദേഹം ഒരു സ്വകാര്യ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കി. ബിൽ സംയുക്ത പാർലമെന്ററി സമിതിക്ക് വിടാനുള്ള കേന്ദ്ര സർക്കാരിന്റെ തീരുമാനത്തെയും അദ്ദേഹം പ്രശംസിച്ചു. ബ്രിക്സ് പരിസ്ഥിതി മന്ത്രിമാരുടെ യോഗം ന്യൂഡൽഹിയിലെ ഭാരത മണ്ഡപത്തിൽ പുരോഗമിക്കുന്നു. കേന്ദ്രമന്ത്രി ഭൂപേന്ദ്ര യാദവിന്റെ അധ്യക്ഷതയിലാണ് യോഗം. ബ്രിക്സ് അംഗരാജ്യങ്ങളിൽ നിന്നുള്ള മന്ത്രിമാരും മുതിർന്ന ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. കാലാവസ്ഥാ വ്യതിയാനം, സുസ്ഥിര വികസനം തുടങ്ങിയവ കേന്ദ്രീകരിച്ചാണ് ചർച്ചകൾ നടക്കുന്നത്. ആത്മനിർഭർ ഭാരത് പദ്ധതിയുടെ ഭാഗമായി പ്രതിരോധ നിർമ്മാണ മേഖലയിൽ സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിന് രാജ്യരക്ഷാ മന്ത്രാലയം 405 തന്ത്രപ്രധാന ഉൽപ്പന്നങ്ങളുടെ 6-ാമത് പട്ടിക വിജ്ഞാപനം ചെയ്തു. 3,070 കോടി രൂപയുടെ ബിസിനസ് സാധ്യതയുള്ള വസ്തുക്കളാണ് പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കോസ്റ്റ് ഗാർഡുമായി ബന്ധപ്പെട്ട 16 ഇനങ്ങളും പ്രതിരോധ പൊതുമേഖലാ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട 389 ഇനങ്ങളും പട്ടികയിൽ ഉണ്ട്. പ്രതിരോധ ഉൽപ്പന്നങ്ങളുടെ ഉൽപ്പാദനത്തിന് ആവശ്യമായ ഘടകങ്ങൾ, ഉപസംവിധാനങ്ങൾ, അസംസ്കൃത വസ്തുക്കൾ, സ്പെയർ പാർട്സുകൾ എന്നിവ വിദേശത്ത് നിന്ന് ഇറക്കുമതി ചെയ്യുന്നത് നിർത്തി പകരം രാജ്യത്തിനകത്ത് തന്നെ ഉൽപ്പാദിപ്പിക്കുവാനാണ് മന്ത്രാലയം ലക്ഷ്യമിടുന്നത്. ഇന്ത്യൻ വ്യവസായ മേഖലയ്ക്ക് ഇത് കൂടുതൽ അവസരങ്ങൾ നൽകുന്നതിന് പുറമെ ആഭ്യന്തര പ്രതിരോധ ഉൽപ്പാദനത്തെയും ശക്തിപ്പെടുത്തും. സ്വാതന്ത്ര്യദിനത്തിന് മുന്നോടിയായി രാജ്യത്ത് ആക്രമണങ്ങൾ നടത്താൻ പദ്ധതിയിട്ട ISI പിന്തുണയുള്ള ഷഹദാസ് ഭട്ടി നെറ്റ്വർക്ക് എന്ന ഭീകര സംഘടനയെ തകർത്തതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. 14 സംസ്ഥാനങ്ങളിലെ വിവിധ കേന്ദ്രങ്ങളിൽ ഏകോപിപ്പിച്ചുള്ള റെയ്ഡുകൾ നടത്തി ഭീകര ശൃംഖലയെ തകർത്തതായും 200-ലധികം ഭീകര പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തതായും അദ്ദേഹം അറിയിച്ചു. പാകിസ്ഥാൻ ആയുധ ഫാക്ടറിയുടെ മുദ്രയുള്ള ഗ്രനേഡുകൾ, സ്ഫോടക വസ്തുക്കൾ തുടങ്ങിയവ പിടിച്ചെടുത്തതായും ശ്രീ അമിത്ഷാ വ്യക്തമാക്കി. ഝാർഖണ്ഡിൽ പരീക്ഷാ ക്രമക്കേടിലെ വിദ്യാർത്ഥി പ്രതിഷേധത്തെ തുടർന്ന് TDPL ഏജൻസി നടത്തിയ JSSC CGL പരീക്ഷയും മറ്റെല്ലാ മത്സര പരീക്ഷകളും റദ്ദാക്കി. മുഖ്യമന്ത്രി ഹേമന്ത് സോറന്റെ അധ്യക്ഷതയിൽ ഇന്നലെ ചേർന്ന പ്രത്യേക മന്ത്രിസഭാ യോഗത്തിലാണ് ഇത് സംബന്ധിച്ച തീരുമാനം കൈക്കൊണ്ടത്. ഇതിനു പുറമെ 2014 മുതൽ ഝാർഖണ്ഡ് പബ്ലിക് സർവീസ് കമ്മീഷനും ഝാർഖണ്ഡ് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷനും നടത്തിയ

0: എല്ലാ പരീക്ഷകളിലും സമഗ്ര അന്വേഷണം നടത്തുവാനും സർക്കാർ ഉത്തരവിട്ടു. കർണാടക പബ്ലിക് സർവീസ് കമ്മീഷനിലെ ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇന്ന് കർണാടകയിലും അഹമ്മദാബാദിലുമായി 21 സ്ഥലങ്ങളിൽ പരിശോധന നടത്തി. കെ പി എസ് സി ഓഫീസ്, സസ്പെൻഡ് ചെയ്യപ്പെട്ട കെ പി എസ് സി ചെയർമാന്റെ വസതി എന്നിവിടങ്ങളിൽ ഉൾപ്പെടെയായിരുന്നു പരിശോധന. ഒ എം ആർ ഷീറ്റിൽ കൃത്രിമം കാണിച്ചതായും ഗവൺമെന്റ് വെറ്ററിനറി ഓഫീസർ നിയമനത്തിൽ ഉദ്യോഗാർത്ഥികളോട് 80 ലക്ഷം രൂപ വരെ കൈക്കൂലി ആവശ്യപ്പെട്ടതുമായാണ് പരാതി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AIRNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR_News_TVM ഹാൻഡിലും ലഭ്യമാണ്.
0: കേരള പോലീസിന്റെ AI ടാഗ് ഇന്റഗ്രേറ്റഡ് ബീച്ച് മാനേജ്മെന്റ് സിസ്റ്റം, സൈബർ വാൾ എന്നീ പദ്ധതികളുടെ ഉദ്ഘാടനം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നിർവഹിച്ചു. ലോൺ ആപ്പ് പോലെയുള്ള തട്ടിപ്പുകൾ ഇല്ലാതാക്കുവാനും റോഡ് അപകടങ്ങൾ കുറയ്ക്കുവാനും പോലീസ് പട്രോളിംഗ് ജനങ്ങൾക്ക് കൂടുതൽ പ്രയോജനപ്രദവുമാക്കുവാനുള്ള പദ്ധതികൾക്കാണ് തുടക്കമായതെന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. ഓപ്പറേഷൻ തൂഫാനിൽ രാഷ്ട്രീയം കാണരുതെന്നും യുവതലമുറയ്ക്കായി ഒന്നിച്ചു പ്രവർത്തിക്കണമെന്നും ശ്രീ രമേശ് ചെന്നിത്തല ആവർത്തിച്ചു. ചിങ്ങമാസത്തിന്റെ വരവോടെ നാടും നഗരവും ഓണത്തിരക്കിൽ അമരുകയാണ്. നഗരങ്ങളിൽ മേളകളും പ്രദർശനങ്ങളും സജീവമായി. കണ്ണൂരിൽ നിന്നും ആകാശവാണി പ്രതിനിധി കെ ഒ ശശിധരൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്.
2: ഖാദി ഗ്രാമവ്യവസായ ബോർഡിന്റെ ഖാദിമേള, കൈത്തറിമേള, കാർഷിക പരമ്പരാഗത വ്യവസായ ഉൽപ്പന്ന പ്രദർശന വിപണനമേള തുടങ്ങി കണ്ണൂർ നഗരം മേളകളുടെ തിരക്കിലാണ്. പോലീസ് മൈതാനിയിൽ ഒരുക്കിയിരിക്കുന്ന മേളകളിലേക്ക് നിരവധി ആളുകളാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. പൂക്കള മത്സരങ്ങൾ സംഘടിപ്പിക്കാനുള്ള തിരക്കിലാണ് സർക്കാരിതര ഓഫീസുകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും. വിവിധ നാടൻ മത്സരങ്ങളും സംഘടിപ്പിക്കാനുള്ള ഒരുക്കവും പുരോഗമിക്കുകയാണ്.
0: കാർഷിക സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും പ്രതീകമായ ഇല്ലം നിറ ചടങ്ങുകൾ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഇന്നു രാവിലെ നടന്നു. ആദ്യ കൊയ്ത്തിലെ നെല്ല് ഗുരുവായൂരപ്പന് സമർപ്പിക്കുന്ന ചടങ്ങാണ് ഇത്. പാരമ്പര്യ അവകാശികളായ അഴീക്കൽ മനയം കുടുംബാംഗങ്ങൾക്കാണ് കതിർക്കറ്റകൾ ക്ഷേത്രത്തിൽ എത്തിക്കുന്നത്. ചടങ്ങുകൾക്ക് ശേഷം പൂജിച്ച നെൽക്കതിരുകൾ ഭക്തർക്ക് വിതരണം ചെയ്തു. ഹിമാചൽ പ്രദേശിൽ കനത്ത മഴ ജനജീവിതം ദുരിതത്തിലാക്കി. മാണ്ഡി ജില്ലയിലാണ് മഴ ഏറ്റവും ശക്തം. വെള്ളപ്പൊക്കവും മണ്ണിടിച്ചിലും ഉണ്ടായ സാഹചര്യത്തിൽ 90 റോഡുകൾ അടച്ച നിലയിലാണ്. മൺസൂൺ മഴക്കെടുതികളിൽ ഹിമാചലിൽ 80 ഇതുവരെ ജീവൻ നഷ്ടമായി. 994 കോടിയുടെ നാശനഷ്ടങ്ങളാണ് സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഉത്തരാഖണ്ഡിലെ ഗഡ്വാൾ മേഖലയിലും ശക്തമായ മഴ തുടരുകയാണ്. മഴയിലും മണ്ണിടിച്ചിലും 100 റോഡുകളിൽ ഗതാഗതം നിർത്തിവച്ചു. മഴയുടെ സാഹചര്യത്തിൽ ഡെറാഡൂണിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി നൽകിയിട്ടുണ്ട്. നെതർലൻഡ്സിൽ നടക്കുന്ന FIH ലോകകപ്പ് വനിതാ ഹോക്കിയിൽ ഇന്ത്യ ഇന്ന് ദക്ഷിണാഫ്രിക്കയെ നേരിടും. പുരുഷ ഹോക്കിയിൽ 2-4 ഇന്നലെ ഇംഗ്ലണ്ട് ഇന്ത്യയെ തോൽപ്പിച്ചിരുന്നു. ഇന്ത്യ പാകിസ്ഥാൻ നിർണായക മത്സരം നാളെ നടക്കും. ന്യൂഡൽഹിയിൽ നടക്കുന്ന BWF ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ താരങ്ങൾക്ക് വിജയത്തുടക്കം. പുരുഷ സിംഗിൾസിൽ യുവതാരം ആയുഷ് ഷെഡി, വനിതാ സിംഗിൾസിൽ മുൻനിര താരം PV സിന്ധു എന്നിവർ രണ്ടാം റൌണ്ടിൽ കടന്നു. വനിതാ ഡബിൾസിൽ ഇന്ത്യയുടെ ത്രിഷ ജോളി, ഗായത്രി ഗോപിചന്ദ് സഖ്യവും കവിപ്രിയ സെൽവം, സിമ്രാൻ സിംഗി സഖ്യവും രണ്ടാം റൌണ്ടിൽ പ്രവേശിച്ചു. പുരുഷ ഡബിൾസിൽ ഇന്ത്യയുടെ MR അർജുൻ, ഹരിഹരൻ അംശകരുണൻ സഖ്യവും രണ്ടാം റൌണ്ടിലേക്ക് യോഗ്യത നേടി. അതേസമയം മിക്സഡ് ഡബിൾസിൽ ഇന്ത്യയുടെ കപൂർ ശിവാനി ഗാഡി സഖ്യം കനേഡിയൻ സഖ്യത്തോട് പരാജയപ്പെട്ടു. ഇന്ത്യ ശ്രീലങ്ക ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ ടെസ്റ്റിൽ രണ്ടാം ഇന്നിംഗ്സ് ബാറ്റിംഗ് ആരംഭിച്ച ഇന്ത്യ ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ 5 120 എന്ന നിലയിൽ. 298 റൺസിന്റെ ലീഡാണ് ഇന്ത്യയ്ക്കുള്ളത്. നാലാം ദിനമായ ഇന്ന് ബാറ്റിംഗ് ആരംഭിച്ച ഇന്ത്യയ്ക്ക് തുടക്കത്തിൽ തന്നെ ഓപ്പണർ SSV ജയ്സ്വാളിന്റെ വിക്കറ്റ് നഷ്ടമായി എങ്കിലും KL രാഹുൽ, ദേവദത്ത് പടിക്കൽ കൂട്ടുകെട്ട് ഇന്ത്യയ്ക്ക് മികച്ച തുടക്കം നൽകി. ഇന്ത്യയുടെ വോട്ടർ ID കാർഡ് സംവിധാനത്തെ പ്രശംസിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. US കൂടുതൽ കർശനമായ തെരഞ്ഞെടുപ്പ് നിയമങ്ങൾ നടപ്പാക്കുന്നതിന് ഇന്ത്യയുടെ രീതി മാതൃകയാണെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഫെഡറൽ തെരഞ്ഞെടുപ്പുകളിൽ വോട്ട് ചെയ്യുന്നതിന് കർശന നിബന്ധനകൾ കൊണ്ടുവരാൻ ലക്ഷ്യമിടുന്ന സേവ് അമേരിക്ക ആക്ട് US കോൺഗ്രസ് പാസാക്കണമെന്ന അഭിപ്രായവും ട്രംപ് മുന്നോട്ട് വച്ചു. ഗാസയിലെ സ്ഥിതിഗതികളുമായി ബന്ധപ്പെട്ട് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യമിൻ നെതന്യാഹുവുമായുള്ള കൂടിക്കാഴ്ചയിൽ മികച്ച പുരോഗതി ഉണ്ടായതായി US പ്രത്യേക പ്രതിനിധി ജാരഡ് കുഷ്നർ. ഗാസയുടെ പുനർനിർമ്മാണം, ഇസ്രായേലിന്റെ സുരക്ഷാ ആശങ്കകൾ എന്നിവയിലാണ് ചർച്ചകൾ കേന്ദ്രീകരിച്ചതെന്ന് കുഷ്നർ പറഞ്ഞു. ട്രംപ് ഭരണകൂടം ഈ മാസം ആദ്യം പ്രഖ്യാപിച്ച ഗാസ വെടിനിർത്തൽ കരാർ ഇസ്രായേൽ പ്രധാനമന്ത്രി നിരസിച്ചതിനെ തുടർന്നാണ് കൂടിക്കാഴ്ച. സെമികോൺ ഇന്ത്യയുടെ 5-ാം പതിപ്പ് അടുത്ത മാസം 17 മുതൽ ന്യൂഡൽഹിയിൽ നടക്കും. 3 ദിവസത്തെ സമ്മേളനത്തിൽ 40 രാജ്യങ്ങളിൽ നിന്നുള്ള 500 പ്രദർശകരും 240 കമ്പനികളും പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പരിപാടി ഉദ്ഘാടനം ചെയ്യും. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളത്തിന്റെ വികസന

യാത്രയിൽ പുതുചരിത്രം കുറിച്ച് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് നിന്നും നേരിട്ടുള്ള കയറ്റിറക്കുമതി പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം നിർവഹിച്ചു. വിദേശ ഫണ്ടിംഗിൽ സുതാര്യത ഉറപ്പുവരുത്തുകയാണ് എഫ് സി ആർ എ ഭേദഗതി ബില്ലിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു. ബ്രിക്സ് പരിസ്ഥിതി മന്ത്രിമാരുടെ യോഗം കേന്ദ്രമന്ത്രി ഭൂപേന്ദ്ര യാദവിന്റെ അധ്യക്ഷതയിൽ ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു. കർണാടക പബ്ലിക് സർവീസ് കമ്മീഷൻ ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട കേസിൽ 21 സ്ഥലങ്ങളിൽ

0: നേരിടും. വാർത്തകൾ കഴിഞ്ഞു, അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
1: ആകാശവാണി ആസ്വദിക്കൂ ഓരോ നിമിഷവും റേഡിയോ സാന്ത്വനം 90.4 FM-നോടൊപ്പം. ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: പാറു, നീ അറിഞ്ഞോ ഹരി പുതിയ കാറ് വാങ്ങിയെന്നേ?
3: അതെയോ, വല്ല ലോട്ടറി അടിച്ചു കാണും.
2: ലോട്ടറി ഒന്നും അല്ല,
3: പിന്നെ
2: ചിട്ടിയാണ് അടിച്ചത്.
4: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
5: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം
4: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ ക്ഷൻ സൗകര്യം, 2000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
5: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
4: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
5: 9446340979.
4: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
5: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
4: Really, we can grow together.
6: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
7: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
8: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.

0: നമസ്കാരം. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. ഞാൻ ഡോക്ടർ ശ്രീജാനൽ. August 18 ലോക സ്തനാർബുദ ഗവേഷണ ദിനം. ലോകമെമ്പാടുമുള്ള സ്ത്രീകളിൽ ഏറ്റവും സാധാരണമായ അർബുദമാണ് സ്തനാർബുദം. ലോകമെമ്പാടുമായി 2.4 ദശലക്ഷം പുതിയ രോഗനിർണയങ്ങളും ഏകദേശം 6,94,000 മരണങ്ങളും ഉണ്ടായിട്ടുണ്ട്. ആഗോളതലത്തിൽ മരണനിരക്ക് പ്രതിവർഷം 2.5% കുറയ്ക്കുന്നതിനായി ലോകാരോഗ്യ സംഘടന ആഗോള സ്തനാർബുദ സംരംഭത്തിന് നേതൃത്വം നൽകുന്നു. പ്രതിവർഷം 2.3 ദശലക്ഷത്തിലധികം സ്ത്രീകൾക്ക് രോഗനിർണയം നടത്തുന്നു. ഇത് എല്ലാ വരുമാന തലങ്ങളിലുമുള്ള രാജ്യങ്ങളെയും ബാധിക്കുന്നു. പ്രതിവർഷം ഏകദേശം 7,00,000 ആഗോള മരണങ്ങൾക്ക് ഉത്തരവാദിയാണ് സ്തനാർബുദം. ഏകദേശം 99% കേസുകളും സ്ത്രീകളിലാണ് സംഭവിക്കുന്നത്. അതേസമയം 0.5% മുതൽ 1% വരെ പുരുഷന്മാരിലാണ് സംഭവിക്കുന്നത്. അപകട സാധ്യത സ്ത്രീ ആയതിനാലും പ്രായം കൂടുന്നതിനാലും മിക്ക കേസുകളും 40 വയസ്സിന് ശേഷമാണ് സംഭവിക്കുന്നത്. നമുക്ക് മാറ്റാവുന്നവ പൊണ്ണത്തടി, ദോഷകരമായ മദ്യ ഉപയോഗം, പുകയില ഉപയോഗം, ശാരീരിക നിഷ്ക്രിയത്വം എന്നിവയാണ്. കുടുംബത്തിൽ സ്തനാർബുദത്തിന്റെ ചരിത്രവും മുൻകാല റേഡിയേഷൻ എക്സ്പോഷറും പ്രധാനമാണ്. സ്ക്രീനിങ്ങും സമയബന്ധിതമായ ക്ലിനിക്കൽ വിലയിരുത്തലുകളും അതിജീവന ഫലങ്ങൾ ഗണ്യമായി വർദ്ധിപ്പിക്കുന്നു. GBCI ലക്ഷ്യങ്ങൾ. ഗ്ലോബൽ ബ്രസ്റ്റ് ക്യാൻസർ ഇനീഷ്യേറ്റീവ് ലക്ഷ്യമിടുന്നത് 60% പ്രാരംഭഘട്ട രോഗനിർണയം, 60 ദിവസത്തിനുള്ളിൽ രോഗനിർണയം, 80% ചികിത്സാ പൂർത്തീകരണം എന്നിവയാണ്. ഈ അറിവുകൾ പ്രിയ ശ്രോതാക്കൾക്ക് ഉപകാരപ്രദമായിരുന്നു എന്ന് കരുതുന്നു. ഞാൻ ഡോക്ടർ ശ്രീജാനിൽ സൈനിങ് ഓഫ്.
1: ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ത്വനം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ഉടൻ തന്നെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യൂ, കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.
2: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം അത്തം പത്ത് രുചി. ആശയം അവതരണം പാർവതി പ്രസാദ്. കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM അത്തം പത്ത് ദിന രുചിയിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. ഇന്ന് ചിത്തിര.

ദിവസം നമ്മൾ ഇഞ്ചിക്കറിയെ പരിചയപ്പെട്ടല്ലോ. ഇനി നമുക്ക് മാങ്ങാച്ചാറിനെയും നാരങ്ങ അച്ചാറിനെയും പരിചയപ്പെടാം. ഒരു സദ്യയെ പൂർണ്ണമാക്കുന്ന രുചികളിൽ അച്ചാറിന് ഒരു പ്രത്യേക സ്ഥാനമുണ്ട്. ഒരു തുള്ളി മാങ്ങാച്ചാർ അല്ലെങ്കിൽ നാരങ്ങ അച്ചാർ ആ നമ്മുടെ നാവിൽ പുളിയും എരിവും നിറയ്ക്കുമ്പോൾ പഴയ ഓർമ്മകളും കൂടെ വരും. അപ്പോ സദ്യയിലെ പ്രധാന താരങ്ങളായ നാരങ്ങ അച്ചാറിനെയും മാങ്ങാച്ചാറിനെയും ഇന്ന് പരിചയപ്പെടാം. അത്തം 10 ദിന രുചിയിൽ ആദ്യം മാങ്ങാച്ചാറിന്റെ രുചിയിലേക്ക് പോകാം. ചട്ടിയിൽ നല്ലെണ്ണ ചൂടാക്കി കടുക് പൊട്ടിക്കുക. അതിലേക്ക് കറിവേപ്പില ചേർക്കാം. തീ കുറച്ച ശേഷം മുളകുപൊടി, മഞ്ഞൾപ്പൊടി, കായം, ഉലുവാപ്പൊടി എന്നിവ ചേർക്കുക. മസാല കരിയാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ. ഇനി അരിഞ്ഞു വെച്ച പച്ചമാങ്ങയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി ഇളക്കാം. മാങ്ങ മസാലയിൽ നന്നായി പൊതിഞ്ഞു കഴിഞ്ഞാൽ തീ ഓഫ് ചെയ്യാം. തണുത്ത ശേഷം വൃത്തിയുള്ള ഉണങ്ങിയ കുപ്പിയിൽ സൂക്ഷിക്കാം. മാങ്ങാച്ചാറിന്റെ രുചി എല്ലാവരും അറിഞ്ഞല്ലോ. ഇനി നമുക്ക് നാരങ്ങ അച്ചാറിലേക്ക് പോകാം. ആദ്യം നാരങ്ങ വേവിച്ച് മൃദുവാക്കാം. തണുത്ത ശേഷം കഷ്ണങ്ങളാക്കുക. ചട്ടിയിൽ എണ്ണ ചൂടാക്കി കടുക് പൊട്ടിക്കുക. ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് വഴറ്റാം. തീ കുറച്ച് മുളകുപൊടി, മഞ്ഞൾപ്പൊടി, കായം, ഉലുവാപ്പൊടി എന്നിവ ചേർക്കുക. അതിലേക്ക് നാരങ്ങ കഷ്ണങ്ങളും ഉപ്പും ചേർത്ത് നന്നായി ഇളക്കാം. കുറച്ച് സമയം മസാല നാരങ്ങയിൽ പിടിച്ചു കഴിഞ്ഞാൽ തീ ഓഫ് ചെയ്യാം. തണുത്ത ശേഷം കുപ്പിയിൽ നിറച്ച് സൂക്ഷിക്കാം. ഇനി മാങ്ങാച്ചാറും നാരങ്ങാച്ചാറും തയ്യാറാക്കാനുള്ള കുറച്ച് ടിപ്പായാലോ. മാങ്ങ നന്നായി കഴുകി പൂർണ്ണമായി ഉണങ്ങിയ ശേഷം മാത്രമേ അരിയുവാൻ പാടുള്ളൂ. അച്ചാറിന് പുളിയുള്ള ഉറപ്പുള്ള പച്ചമാങ്ങ ഉപയോഗിച്ചാൽ രുചി കൂടുതൽ നന്നാകും. നാരങ്ങയുടെ കുരു നീക്കം ചെയ്താൽ കയ്പ് കുറയ്ക്കാം. നാരങ്ങ അധികം വേവിക്കരുത്, മൃദുവാകുന്നത്ര മാത്രം വേവിച്ചാൽ മതി. അങ്ങനെ രണ്ടച്ചാറുകളും റെഡി. മാങ്ങാച്ചാറിന് ഒരു നാടൻ പുളിയും എരിവും, നാരങ്ങാച്ചാറിന് വേറിട്ടൊരു രുചിയും മണവും. അച്ചാർ വെറും ഒരു കൂട്ടുകാരി മാത്രമല്ല, നമ്മുടെ അടുക്കളയിലെ രുചിയും സദ്യയുടെ ഓർമ്മയും വീട്ടിലെ സ്നേഹവും ഒരു ചെറിയ കുപ്പിയിൽ നിറച്ചു വെച്ചതുപോലെയാണ്. അപ്പോ ഇന്നത്തെ അത്തം 10 രുചിയിലെ ഓണ വിഭവങ്ങൾ ഇഷ്ടമായില്ലേ? അടുത്ത ദിവസം പുതിയ വിഭവങ്ങളുടെ വിശേഷങ്ങളുമായി ഞാൻ എത്തും, പാർവതി പ്രസാദ്, അത്തം 10 രുചിയിൽ. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

0: സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് അത്തം പത്തുരുചി. ആശയം അവതരണം പാർവതി പ്രസാദ്.
1: നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്ത് പിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.
0: ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848557785 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

0: പെണ്ണിന്റെ ചെറുക്കന്റെ കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
1: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മോച്ചനിൽ നിന്ന്. വിശേഷ അവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മോച്ചനെ കഴിഞ്ഞേ മറ്റാരുള്ളൂ.
0: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാണ്.
1: നമ്പർ 1 പ്രദീപ് ഫ്ലവർ മെർച്ചന്റ്, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോണ്ടാക്ട് 2763204.
2: സെലിബ്രേഷൻ വരുമ്പോ ആദ്യത്തെ ചിന്ത എന്തായിരിക്കും?
3: ഏത് ഡ്രസ് ഇടും എന്നല്ലേ.
2: ഡ്രസ് മാത്രം പോരല്ലോ, അതിനകത്ത് ജ്വല്ലറി, ആക്സസറീസ് എല്ലാം വേണ്ടേ?
3: ആ ചോദ്യങ്ങൾക്കെല്ലാം ഇനി ഒരു ഉത്തരമുണ്ട്. നസീം സിഗ്നേച്ചർ
2: പ്രീമിയം ആൻഡ് ഡിസൈനർ സാരീസ്, എലഗന്റ് ഡിസൈനർ ബ്ലൗസസ്, ചുരിദാർസ്, കോട്ട് സെറ്റ്സ് ആൻഡ് മെറ്റീരിയൽസ്.
3: അതോടൊപ്പം ഫാഷൻ ജ്വല്ലറിയും മികച്ച സ്റ്റിച്ചിംഗ് ഫെസിലിറ്റീസും ഇവിടെ ലഭ്യമാണ്.
2: ഇനി ഓരോ സെലിബ്രേഷനും പുതിയൊരു ലുക്കുമായി നിങ്ങളിലേക്ക്
3: നസീം സിഗ്നേച്ചർ,
2: നിയർ രാമേശ്വരൻ ടെമ്പിൾ, അഞ്ചുകല്ലുമോട്, കൊല്ലം.

അത് ആസ്വാദനത്തിനപ്പുറം അനുഭവമായി മാറുകയാണ്. കാലം എത്ര തന്നെ കടന്നുപോയാലും മങ്ങാതെ ഓർമ്മകളിൽ ഇന്നും അതേ മാധുര്യത്തോടെ നമ്മിൽ അലഞ്ഞ ഈണങ്ങളുടെ ഉടമ ജോൺസൺ മാഷ്.

ഒരു സിനിമയുടെ നിശബ്ദതയ്ക്ക് പോലും വികാരത്തിന്റെ ശബ്ദം നൽകിയ സംഗീതജ്ഞനാണ് ജോൺസൺ മാഷ്. പശ്ചാത്തല സംഗീതത്തിന്റെ രാജാവ്. അദ്ദേഹം സമ്മാനിച്ചിട്ടുള്ള പശ്ചാത്തല സംഗീതങ്ങൾ ഇന്നും രംഗങ്ങൾക്കപ്പുറം നമ്മുടെ ഓർമ്മകളിൽ മുഴങ്ങുകയാണ്.

പതിറ്റാണ്ടിന്റെ ദൂരത്തേക്കാണ് ഇന്ന് ആ ഓർമ്മ യാത്ര തുടരുന്നത്. പക്ഷേ ചില സംഗീതങ്ങൾക്ക് കാലമില്ല എന്നത് യാഥാർത്ഥ്യമായി നിലനിൽക്കുന്നു.

0: ചായ ജോൺസൺ മാഷ്.
1: മഴ മനോഹരമായി പെയ്യുമ്പോഴും ഒരു കട്ടൻ ചായയുടെ ചൂടിനൊപ്പവും പഴയൊരു മെലഡി ഒഴുകി വരുമ്പോഴും എല്ലാം നമ്മുടെ ഓർമ്മകളിൽ വീണ്ടും ആ മാന്ത്രികൻ വിരുന്നെത്തും. ഒരു കാലഘട്ടത്തിന്റെ സംഗീതത്തെ തന്റെ മാന്ത്രിക സ്പർശം കൊണ്ട് അനശ്വരമാക്കിയ സംഗീതജ്ഞൻ. ആ സംഗീത മാന്ത്രികന്റെ ഓർമ്മകൾക്ക് മുന്നിൽ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM ന്റെ സ്നേഹാദരം.

ഞാൻ ആർജി ആതിര. ഈ തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിൽ ഒരു ചെറിയ ബ്രേക്ക് കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കാറില്ലേ? അങ്ങനെയെങ്കിൽ ഒരു കോഫി മ്യൂസിക്കൽ ബ്രേക്കുമായി ഞാൻ എത്തുന്നു മ്യൂസിക് ബീറ്റ്സിൽ. ആൽബം ഗാനങ്ങളും ഗാനങ്ങൾക്ക് പിന്നിലെ കഥകളുമായി ഒരു പെർഫെക്റ്റ് മ്യൂസിക്കൽ ബ്രേക്ക്. ഈ സംഗീത നേരത്തിൽ ഞാൻ മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ ഇഷ്ട ആൽബം സോങ്സും പ്രിയപ്പെട്ടവർക്കായുള്ള സ്നേഹദൂതും നിങ്ങൾക്ക് പങ്കുവെക്കാം ശനിയാഴ്ചകളിൽ വൈകുന്നേരം 4 മണി മുതൽ. WhatsApp number 8848558785.

0: അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള ലെവൽ 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുറ്റി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽസ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
2: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
3: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
4: യാത്രകളെ സ്നേഹിക്കുന്ന ഹൃദയങ്ങൾക്കായി സുന്ദര സഞ്ചാരം. പ്രകൃതിയുടെ പച്ചപ്പും നഗരങ്ങളുടെ നിറവും സംസ്കാരങ്ങളുടെ സ്പന്ദനവും ചേർന്നൊരുക്കുന്ന മനോഹര യാത്രാനുഭവം സുന്ദര സഞ്ചാരം. യാത്രകൾക്ക് സുന്ദരമായ ഒരു വിലാസം കേൾക്കാം. എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8 മണിക്കും. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ശ്രീ ടി സദാശിവൻ.

നമസ്കാരം. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. ഞാൻ ഡോക്ടർ ശ്രീജാനൽ. August 18 ലോക സ്തനാർബുദ ഗവേഷണ ദിനം. ലോകമെമ്പാടുമുള്ള സ്ത്രീകളിൽ ഏറ്റവും സാധാരണമായ അർബുദമാണ് സ്തനാർബുദം. ലോകമെമ്പാടുമായി 2.4 ദശലക്ഷം പുതിയ രോഗനിർണയങ്ങളും ഏകദേശം 6,94,000 മരണങ്ങളും ഉണ്ടായിട്ടുണ്ട്. ആഗോളതലത്തിൽ മരണനിരക്ക് പ്രതിവർഷം 2.5% കുറയ്ക്കുന്നതിനായി ലോകാരോഗ്യ സംഘടന ആഗോള സ്തനാർബുദ സംരംഭത്തിന് നേതൃത്വം നൽകുന്നു. പ്രതിവർഷം 2.3 ദശലക്ഷത്തിലധികം സ്ത്രീകൾക്ക് രോഗനിർണയം നടത്തുന്നു. ഇത് എല്ലാ വരുമാന തലങ്ങളിലുമുള്ള രാജ്യങ്ങളെയും ബാധിക്കുന്നു. പ്രതിവർഷം ഏകദേശം 7,00,000 ആഗോള മരണങ്ങൾക്ക് ഉത്തരവാദിയാണ് സ്തനാർബുദം. ഏകദേശം 99% കേസുകളും സ്ത്രീകളിലാണ് സംഭവിക്കുന്നത്. അതേസമയം 0.5% മുതൽ 1% വരെ പുരുഷന്മാരിലാണ് സംഭവിക്കുന്നത്. അപകട സാധ്യത സ്ത്രീ ആയതിനാലും പ്രായം കൂടുന്നതിനാലും മിക്ക കേസുകളും 40 വയസ്സിന് ശേഷമാണ് സംഭവിക്കുന്നത്. നമുക്ക് മാറ്റാവുന്നവ പൊണ്ണത്തടി, ദോഷകരമായ മദ്യ ഉപയോഗം, പുകയില ഉപയോഗം, ശാരീരിക നിഷ്ക്രിയത്വം എന്നിവയാണ്. കുടുംബത്തിൽ സ്തനാർബുദത്തിന്റെ ചരിത്രവും മുൻകാല റേഡിയേഷൻ എക്സ്പോഷറും പ്രധാനമാണ്. സ്ക്രീനിങ്ങും സമയബന്ധിതമായ ക്ലിനിക്കൽ വിലയിരുത്തലുകളും അതിജീവന ഫലങ്ങൾ ഗണ്യമായി വർദ്ധിപ്പിക്കുന്നു. GBCI ലക്ഷ്യങ്ങൾ. ഗ്ലോബൽ ബ്രസ്റ്റ് ക്യാൻസർ ഇനീഷ്യേറ്റീവ് ലക്ഷ്യമിടുന്നത് 60% പ്രാരംഭഘട്ട രോഗനിർണയം, 60 ദിവസത്തിനുള്ളിൽ രോഗനിർണയം, 80% ചികിത്സാ പൂർത്തീകരണം എന്നിവയാണ്. ഈ അറിവുകൾ പ്രിയ ശ്രോതാക്കൾക്ക് ഉപകാരപ്രദമായിരുന്നു എന്ന് കരുതുന്നു. ഞാൻ ഡോക്ടർ ശ്രീജാനിൽ, സൈനിങ് ഓഫ്.

ആധുനിക സാങ്കേതിക വിദ്യകളുടെ അത്ഭുത ലോകം, നൂതന അറിവുകളും ഡിജിറ്റൽ കാലത്തിന്റെ പുതിയ വഴികളുമായി ടെക് ബൈറ്റ്സ്. നാളെയുടെ ഡിജിറ്റൽ ലോകം നിങ്ങളിലേക്ക് കേൾക്കാം. എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ചകളിൽ 3 മണിക്കും. ടെക് ബൈറ്റ്സ്, അറിവിന്റെ പുതിയ അപ്ഡേറ്റ് ഇവിടെ തുടങ്ങുന്നു. ഏകോപനം അവതരണം അഖിൽ രാജ്, റിസർച്ച് മഹേന്ദ്ര ആർ പിള്ളൈ, അനൂപ് രാജീവ്.

ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ദ്രം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ നിന്നും ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ റേഡിയോ സാന്ദ്രം 90.4 FM.

ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ

0: നവജാത ശിശു പരിചരണത്തിനുള്ള ലെവൽ 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ് രണ്ടാം കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
2: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
3: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.

പ്രിയപ്പെട്ട റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളെ, നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണോ? ഇംഗ്ലീഷ് ക്ലാസിക്കുകൾ നമുക്ക് ഒരുമിച്ചിരുന്ന് വായിച്ചാലോ? എങ്കിൽ വരൂ റീഡിംഗ് റൂമിലേക്ക്. എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 7 മനോഹരമായ കഥകളിലൂടെയും കവിതകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം, ഒരുമിച്ച് ആസ്വദിക്കാം. മറക്കാതെ കേൾക്കൂ റീഡിംഗ് റൂം, നിങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോ, റേഡിയോ സാന്ത്വനം 90.4 FM.

0: ഹരി പുതിയ കാറ് വാങ്ങിയെന്നേ.
1: അതെയോ, വല്ല ലോട്ടറി അടിച്ചു കാണും.
0: ലോട്ടറി ഒന്നും അല്ല,
1: പിന്നെ
0: ചിട്ടിയാണ് അടിച്ചത്.
2: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
0: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം
2: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
0: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
2: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
0: 9446340979.
2: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
0: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
2: Really, we can grow together.
3: വർഷങ്ങളായുള്ള വിശ്വാസനാമം സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ് ഇനി പുതിയ കളക്ഷനുകളോടെ വീണ്ടും നിങ്ങളിലേക്ക്. റെഡിമെയ്ഡ് വെയേഴ്സ്, കുർത്തീസ്, മെൻസ് കിഡ്സ് കളക്ഷൻസ്, പ്രീമിയം ഇന്നർവെയേഴ്സ്, മഫ്തലാൽ ബെഡ്ഷീറ്റുകൾ, ഓണം കളക്ഷൻസ് തുടങ്ങി വൈവിധ്യമാർന്ന വസ്ത്രശേഖരം. പുതിയ ട്രെൻഡ്സ്, പുതിയ കളക്ഷൻസ്. വേഷം ഏതായാലും, സ്റ്റൈൽ എന്തായാലും, എല്ലാത്തിനും ഒറ്റ ഡെസ്റ്റിനേഷൻ സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ്, 5 കൊല്ലം മോഡ്, കൊല്ലം.

കേൾക്കുമ്പോൾ അത് ആസ്വാദനത്തിനപ്പുറം അനുഭവമായി മാറുകയാണ്. കാലം എത്ര തന്നെ കടന്നുപോയാലും മങ്ങാതെ ഓർമ്മകളിൽ ഇന്നും അതേ മാധുര്യത്തോടെ നമ്മിൽ അലഞ്ഞ ഈണങ്ങളുടെ ഉടമ ജോൺസൺ മാഷ്.

ഒരു സിനിമയുടെ നിശബ്ദതയ്ക്ക് പോലും വികാരത്തിന്റെ ശബ്ദം നൽകിയ സംഗീതജ്ഞനാണ് ജോൺസൺ മാഷ്. പശ്ചാത്തല സംഗീതത്തിന്റെ രാജാവ്. അദ്ദേഹം സമ്മാനിച്ചിട്ടുള്ള പശ്ചാത്തല സംഗീതങ്ങൾ ഇന്നും രംഗങ്ങൾക്കപ്പുറം നമ്മുടെ ഓർമ്മകളിൽ മുഴങ്ങുകയാണ്.

പതിറ്റാണ്ടിന്റെ ദൂരത്തേക്കാണ് ഇന്ന് ആ ഓർമ്മ യാത്ര തുടരുന്നത്. പക്ഷേ ചില സംഗീതങ്ങൾക്ക് കാലമില്ല എന്നത് യാഥാർത്ഥ്യമായി നിലനിൽക്കുന്നു.

0: ചായ ജോൺസൺ മാഷ് അന്തസ്.
1: മഴ മനോഹരമായി പെയ്യുമ്പോഴും ഒരു കട്ടൻ ചായയുടെ ചൂടിനൊപ്പവും പഴയൊരു മെലഡി ഒഴുകി വരുമ്പോഴും എല്ലാം നമ്മുടെ ഓർമ്മകളിൽ വീണ്ടും ആ മാന്ത്രികൻ വിരുന്നെത്തും. ഒരു കാലഘട്ടത്തിന്റെ സംഗീതത്തെ തന്റെ മാന്ത്രിക സ്പർശം കൊണ്ട് അനശ്വരമാക്കിയ സംഗീതജ്ഞൻ. ആ സംഗീത മാന്ത്രികന്റെ ഓർമ്മകൾക്ക് മുന്നിൽ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM ന്റെ സ്നേഹാദരം.

0: അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ.
1: മലയാളി വിശേഷങ്ങൾ കൈമാറാൻ അമേരിക്കയിലെ ന്യൂയോർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരള ടൈംസ് എന്ന ഓൺലൈൻ മാധ്യമം റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്ന് വേദിയൊരുക്കുന്നു.
0: പരിപാടിയുടെ ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ. 2008 മലയാളത്തിന്റെ മെഗാസ്റ്റാർ പത്മശ്രീ മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്ത വാർത്താ ചാനലാണ് കേരള ടൈംസ്.
1: പ്രശസ്തനായ അമേരിക്കൻ മലയാളിയും ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നയാളും ലോക കേരള സഭാംഗവും മുൻ ഫൊക്കാന പ്രസിഡന്റുമായ ശ്രീ പോൾ കറുകപ്പള്ളിലാണ് കേരള ടൈംസിന്റെ നേതൃത്വം വഹിക്കുന്നത്.
0: കേരളത്തെ കേന്ദ്രീകരിച്ച് ഇന്ത്യയിൽ നിന്നുമുള്ള ഏറ്റവും പുതിയ വാർത്തകളും മലയാളി സമൂഹത്തെ കേന്ദ്രീകരിച്ച് അമേരിക്കയിൽ നിന്നുള്ള വാർത്താ വിശേഷങ്ങളും ലോക മലയാളികൾക്കായി പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ് കേരള ടൈംസിന്റെ ലക്ഷ്യം.
1: കേരള ടൈംസുമായി സഹകരിച്ച് റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്കായി ഉയർന്ന നിലവാരത്തിലുള്ള അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു.
2: പ്രവാസ വിശേഷങ്ങൾ പ്രക്ഷേപണം അമേരിക്കൻ സമയം വൈകിട്ട് 5:30.

0: യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുറ്റി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: ഗായത്രി കല്യാണ പെണ്ണിനെക്കാൾ സുന്ദരിയാണല്ലോ. ചെക്കന് പെണ്ണ് മാറി പോവോ?
3: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാമല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
2: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
3: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
4: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരൻ ടെമ്പിൾ, കൊല്ലം. കോൺടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.
5: ാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽസ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
6: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
7: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.

ജനിമൃതികളുടെ അനന്തവിഹായസുകളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന മലയാള സാഹിത്യത്തിലെ നിരവധി കൃതികൾ. മലയാളത്തിന്റെ പൈതൃകവും സംസ്കാരവും പാരമ്പര്യവും വിളിച്ചോതുന്ന അത്തരം സാഹിത്യകൃതികളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു അക്ഷരമുദ്രയിലൂടെ. കേൾക്കാം എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 8:30, പുനഃപ്രക്ഷേപണം ശനിയാഴ്ച വൈകിട്ട് 5:30. ആശയം അവതരണം

നമസ്കാരം. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. ഞാൻ ഡോക്ടർ ശ്രീജാനൽ. August 18 ലോക സ്തനാർബുദ ഗവേഷണ ദിനം. ലോകമെമ്പാടുമുള്ള സ്ത്രീകളിൽ ഏറ്റവും സാധാരണമായ അർബുദമാണ് സ്തനാർബുദം. ലോകമെമ്പാടുമായി 2.4 ദശലക്ഷം പുതിയ രോഗനിർണയങ്ങളും ഏകദേശം 6,94,000 മരണങ്ങളും ഉണ്ടായിട്ടുണ്ട്. ആഗോളതലത്തിൽ മരണനിരക്ക് പ്രതിവർഷം 2.5% കുറയ്ക്കുന്നതിനായി ലോകാരോഗ്യ സംഘടന ആഗോള സ്തനാർബുദ സംരംഭത്തിന് നേതൃത്വം നൽകുന്നു. പ്രതിവർഷം 2.3 ദശലക്ഷത്തിലധികം സ്ത്രീകൾക്ക്

നടത്തുന്നു. ഇത് എല്ലാ വരുമാന തലങ്ങളിലുമുള്ള രാജ്യങ്ങളെയും ബാധിക്കുന്നു. പ്രതിവർഷം ഏകദേശം 700,000 ആഗോള മരണങ്ങൾക്ക് ഉത്തരവാദിയാണ് സ്തനാർബുദം. ഏകദേശം 99% കേസുകളും സ്ത്രീകളിലാണ് സംഭവിക്കുന്നത്. അതേസമയം 0.5% മുതൽ 1% വരെ പുരുഷന്മാരിലാണ് സംഭവിക്കുന്നത്. അപകട സാധ്യത സ്ത്രീ ആയതിനാലും പ്രായം കൂടുന്നതിനാലും മിക്ക കേസുകളും 40 വയസ്സിന് ശേഷമാണ് സംഭവിക്കുന്നത്. നമുക്ക് മാറ്റാവുന്നവ പൊണ്ണത്തടി, ദോഷകരമായ മദ്യ ഉപയോഗം, പുകയില ഉപയോഗം, ശാരീരിക നിഷ്ക്രിയത്വം എന്നിവയാണ്. കുടുംബത്തിൽ സ്തനാർബുദത്തിന്റെ ചരിത്രവും മുൻകാല റേഡിയേഷൻ എക്സ്പോഷറും പ്രധാനമാണ്. സ്ക്രീനിങ്ങും സമയബന്ധിതമായ ക്ലിനിക്കൽ വിലയിരുത്തലുകളും അതിജീവന ഫലങ്ങൾ ഗണ്യമായി വർദ്ധിപ്പിക്കുന്നു. GBCI ലക്ഷ്യങ്ങൾ, ഗ്ലോബൽ ബ്രസ്റ്റ് ക്യാൻസർ ഇനീഷ്യേറ്റീവ് ലക്ഷ്യമിടുന്നത് 60% പ്രാരംഭഘട്ട രോഗനിർണയം, 60 ദിവസത്തിനുള്ളിൽ രോഗനിർണയം, 80% ചികിത്സാ പൂർത്തീകരണം എന്നിവയാണ്. ഈ അറിവുകൾ പ്രിയ ശ്രോതാക്കൾക്ക് ഉപകാരപ്രദമായിരുന്നു എന്ന് കരുതുന്നു. ഞാൻ ഡോക്ടർ ശ്രീജാനിൽ സൈനിങ് ഓഫ്.

0: ശരത്കാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: കണ്ണാടി 25 ലേക്ക് സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച്

0: കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 മണി വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട. എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോസ്റ്റാൻഡിന് സമീപം, കൊല്ലം.
1: ാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
2: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
3: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.

അറിയാം, അറിവ് നേടാം. അറിവിന്റെ ലോകത്തേക്ക് ഒരു യാത്ര. പൊതുവിജ്ഞാനം വളർത്താനും ലോകത്തെ അറിയാനും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും വേണ്ടി റേഡിയോ സാന്ത്വനം 90.4 FM അവതരിപ്പിക്കുന്നു അറിയാം, അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു പ്രീത സുഗതൻ. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചയും വൈകിട്ട് 7 മണിക്കും.

0: ഞാൻ ആർ ജെ ആതിര. ഈ തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിൽ ഒരു ചെറിയ ബ്രേക്ക് കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കാറില്ലേ? അങ്ങനെയെങ്കിൽ ഒരു കോഫി മ്യൂസിക്കൽ ബ്രേക്കുമായി ഞാൻ എത്തുന്നു മ്യൂസിക് ബീറ്റ്സിൽ. ആൽബം ഗാനങ്ങളും ഗാനങ്ങൾക്ക് പിന്നിലെ കഥകളുമായി ഒരു പെർഫെക്റ്റ് മ്യൂസിക്കൽ ബ്രേക്ക്. ഈ സംഗീത നേരത്തിൽ ഞാൻ മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ ഇഷ്ട ആൽബം സോങ്സും പ്രിയപ്പെട്ടവർക്കായുള്ള സ്നേഹദൂതും നിങ്ങൾക്ക് പങ്കുവെക്കാം ശനിയാഴ്ചകളിൽ വൈകുന്നേരം 4 മണി മുതൽ. വാട്സ്ആപ്പ് നമ്പർ 8848558785. സെലിബ്രേഷൻ വരുമ്പോ ആദ്യത്തെ ചിന്ത എന്തായിരിക്കും?
1: ഏത് ഡ്രസ് ഇടും എന്നല്ലേ.
0: ഡ്രസ് മാത്രം പോരല്ലോ, അതിനൊത്ത് ജ്വല്ലറി ആക്സസറീസ് എല്ലാം വേണ്ടേ?
1: ആ ചോദ്യങ്ങൾക്കെല്ലാം ഇനി ഒരു ഉത്തരമുണ്ട്. നസീം സിഗ്നേച്ചർ
0: പ്രീമിയം ആൻഡ് ഡിസൈനർ സാരീസ്, എലഗന്റ് ഡിസൈനർ ബ്ലൗസസ്, ചുരിദാർസ്, കോട്ട് സെറ്റ്സ് ആൻഡ് മെറ്റീരിയൽസ്.
1: അതോടൊപ്പം ഫാഷൻ ജ്വല്ലറിയും മികച്ച സ്റ്റിച്ചിംഗ് ഫെസിലിറ്റീസും ഇവിടെ ലഭ്യമാണ്.
0: ഇനി ഓരോ സെലിബ്രേഷനും പുതിയൊരു ലുക്കുമായി നിങ്ങളിലേക്ക്
1: നസീം സിഗ്നേച്ചർ,
0: നിയർ രാമേശ്വരൻ ടെമ്പിൾ,
1: 5 കല്ലുമൂട്, കൊല്ലം.

0: ഇന്ത്യയുടെ കഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
1: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
0: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള ക്യാഷു ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
1: കേരള ക്യാഷു, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
2: കൃഷ്ണായനം അഖില ഭാരത യാഗയോഗ ജ്ഞാനസേവാ സമിതി സെപ്റ്റംബർ 4 തീയതി ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ ആനന്ദവല്ലീശ്വരത്ത് രാവിലെ 9:30 മുതൽ 12 മണി വരെ ശ്രീമദ് ഭഗവത്ഗീത ക്വിസ് മത്സരം നടത്തുന്നു. ക്വിസ് മത്സരത്തിൽ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് 400 ചോദ്യത്തരങ്ങളടങ്ങിയ ബുക്ക്ലെറ്റ് PDF നൽകുന്നതാണ്. ഈ ബുക്ക്ലെറ്റിൽ നിന്ന് 180 ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് എഴുതി നൽകേണ്ടത്. സമ്മാനദാനം സെപ്റ്റംബർ 6 തീയതി നടക്കുന്ന മെഗാ ഇവന്റ് ഭജൻസിൽ പ്രശസ്ത പിന്നണി ഗായകൻ ശ്രീ MG ശ്രീകുമാർ നിർവഹിക്കുന്നു. അത്യാകർഷകമായ സമ്മാനങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. 1 സമ്മാനം 25,000 രൂപ, 2 സമ്മാനം 5,000 രൂപ, 3 സമ്മാനം 3,000 രൂപ, 4 സമ്മാനം 2,000 രൂപ, 5 സമ്മാനം 1,000 രൂപ. കൂടാതെ മത്സരത്തിൽ പങ്കെടുക്കുന്ന ഏവർക്കും പ്രോത്സാഹന സമ്മാനവും. രജിസ്ട്രേഷൻ ഫീസ് വെറും 500 രൂപ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9388 1239 71, അല്ലെങ്കിൽ 81212168.
3: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, 2 കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
4: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോ

ആനമന്ദാരം വീണ്ടും വീണ്ടും കേൾക്കാൻ കൊതിക്കുന്ന പഴയ രാഗങ്ങളും ഹൃദയം തഴുകുന്ന വരികളും ആ ഗാനഭംഗിയിലലിഞ്ഞ വിശേഷങ്ങളും നമുക്ക് കേൾക്കാം, ആസ്വദിക്കാം ഗാനമന്ദാരത്തിലൂടെ. കേൾക്കാം ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കും പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 8 മണിക്കും. നിത്യഹരിത ഗാനങ്ങളുടെ ശുദ്ധമായ സംഗീത വിരുന്ന് ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നു പ്രദീപ് ആശ്രാമം. മറക്കാതെ കേൾക്കാം ഹൃദയം തഴുകുന്ന ഗാനങ്ങൾ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എന്നും നിങ്ങളോടൊപ്പം കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ്.

ആസ്വാദനത്തിനപ്പുറം അനുഭവമായി മാറുകയാണ്. കാലം എത്ര തന്നെ കടന്നുപോയാലും മങ്ങാതെ ഓർമ്മകളിൽ ഇന്നും അതേ മാധുര്യത്തോടെ നമ്മിൽ അലഞ്ഞ ഈണങ്ങളുടെ ഉടമ ജോൺസൺ മാഷ്.

ഒരു സിനിമയുടെ നിശബ്ദതയ്ക്ക് പോലും വികാരത്തിന്റെ ശബ്ദം നൽകിയ സംഗീതജ്ഞനാണ് ജോൺസൺ മാഷ്. പശ്ചാത്തല സംഗീതത്തിന്റെ രാജാവ്. അദ്ദേഹം സമ്മാനിച്ചിട്ടുള്ള പശ്ചാത്തല സംഗീതങ്ങൾ ഇന്നും രംഗങ്ങൾക്കപ്പുറം നമ്മുടെ ഓർമ്മകളിൽ മുഴങ്ങുകയാണ്.

പതിറ്റാണ്ടിന്റെ ദൂരത്തേക്കാണ് ഇന്ന് ആ ഓർമ്മ യാത്ര തുടരുന്നത്. പക്ഷേ ചില സംഗീതങ്ങൾക്ക് കാലമില്ല എന്നത് യാഥാർത്ഥ്യമായി നിലനിൽക്കുന്നു.

0: മഴ ചായ ജോൺസൺ മാഷ് അന്തസ്.
1: മഴ മനോഹരമായി പെയ്യുമ്പോഴും ഒരു കട്ടൻ ചായയുടെ ചൂടിനൊപ്പവും പഴയൊരു മെലഡി ഒഴുകി വരുമ്പോഴുമെല്ലാം നമ്മുടെ ഓർമ്മകളിൽ വീണ്ടും ആ മാന്ത്രികൻ വിരുന്നെത്തും. ഒരു കാലഘട്ടത്തിന്റെ സംഗീതത്തെ തന്റെ മാന്ത്രിക സ്പർശം കൊണ്ട് അനശ്വരമാക്കിയ സംഗീതജ്ഞൻ. ആ സംഗീത മാന്ത്രികന്റെ ഓർമ്മകൾക്ക് മുന്നിൽ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM ന്റെ സ്നേഹാദരം.

ഗ്രാമത്തിന്റെ നന്മയും മണ്ണിന്റെ മധുരവുമായി നിങ്ങളിലേക്ക് എത്തുന്നു ഗ്രാമഭംഗി. ഗ്രാമഭംഗിയുടെ സുഗന്ധം പേറുന്ന വിശേഷങ്ങൾ നിങ്ങൾക്കായി പങ്കുവയ്ക്കുന്നു ആർ ജെ ശ്രീലക്ഷ്മി. മറക്കാതെ കേൾക്കൂ, വ്യാഴാഴ്ചകളിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ രാവിലെ 8 മണിക്കും.

0: ഗായത്രി കല്യാണ പെണ്ണിനെക്കാൾ സുന്ദരിയാണല്ലോ. ചെക്കന് പെണ്ണ് മാറി പോവോ?
1: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
0: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
1: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
2: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരൻ ടെമ്പിൾ, കൊല്ലം. കോണ്ടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.
3: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
4: ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0% down payment. അപ്പൊ ഇപ്പൊ തന്നെ ആധാറും പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113881138.
5: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
6: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
7: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
8: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം മുഖത്തല MGTHS പൂർവ്വ വിദ്യാർത്ഥി സംഘടന എന്റെ വിദ്യാലയത്തെ കുറിച്ചുള്ള പ്രത്യേക റേഡിയോ റിപ്പോർട്ട്.
9: കൊല്ലം ജില്ലയിൽ മുഖത്തലയിൽ സ്ഥിതി ചെയ്യുന്ന MGTHS മുഖത്തല ഗ്രാമോദ്ധാരണ ട്രസ്റ്റ് ഹൈസ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയാണ് എന്റെ വിദ്യാലയം. 1968 മുതലുള്ള ആയിരക്കണക്കിന് പൂർവ്വ വിദ്യാർത്ഥികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് എന്റെ വിദ്യാലയം എന്ന ഈ കൂട്ടായ്മ നാളെ

0: സംഘടിപ്പിച്ച നിരവധിയായ സാമൂഹിക ക്ഷേമ പ്രവർത്തനങ്ങൾ. അതിനാൽ തന്നെ ഇത് മറ്റേത് പൂർവ്വവിദ്യാർത്ഥി സംഘടനകളിൽ നിന്നും വേറിട്ടു നിൽക്കുന്ന ഒന്നാണ്. ഈ പൂർവ്വവിദ്യാർത്ഥി സംഘടന സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികളുടെ പഠന സഹായത്തിനും കലാ കായിക ശാസ്ത്ര രംഗത്തെ പ്രതിഭകളുടെ പ്രോത്സാഹനത്തിനും ഒപ്പം സിവിൽ സർവീസ് പരിശീലനത്തിനുള്ള സഹായവും, കൂടാതെ കോവിഡ് മഹാമാരിയിൽ എന്റെ വിദ്യാലയം നടത്തിയ സാമൂഹിക ക്ഷേമ പ്രവർത്തനങ്ങൾ മികച്ച നിലവാരം പുലർത്തുന്ന ഒന്നാണ്. അങ്ങനെ സാമൂഹിക സേവന രംഗത്തും കാരുണ്യ പ്രവർത്തനങ്ങളിലും മാതൃകാപരമായ സേവനങ്ങൾ നടത്തുന്ന എന്റെ വിദ്യാലയം എന്ന മുഖത്തല MGTHS പൂർവ്വവിദ്യാർത്ഥി സംഘടന ഈ വർഷം ഓണത്തിന് August 22 മുതൽ 25 വരെ ഓണാഘോഷം സംഘടിപ്പിക്കുന്നു. നെടുമ്പന ഗാന്ധിഭവൻ അന്തേവാസികൾക്കായി ഓണക്കോടിയും ഓണസദ്യയും ഒരുക്കിക്കൊണ്ട് വ്യത്യസ്തമാർന്ന കലാ സാംസ്കാരിക പരിപാടികളുമായി എന്റെ വിദ്യാലയം എന്ന ഈ പൂർവ്വവിദ്യാർത്ഥി സംഘടന മാതൃകാപരമായ പ്രവർത്തനങ്ങളുമായി വേറിട്ടു നിൽക്കുന്നു.
1: കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് മുഖത്തല MGTHS പൂർവ്വ വിദ്യാർത്ഥി സംഘടന എന്റെ വിദ്യാലയത്തെക്കുറിച്ചുള്ള പ്രത്യേക റേഡിയോ റിപ്പോർട്ട്.

ടെക് ബൈറ്റ്സ്, ആധുനിക സാങ്കേതിക വിദ്യകളുടെ അത്ഭുത ലോകം, നൂതന അറിവുകളും ഡിജിറ്റൽ കാലത്തിന്റെ പുതിയ വഴികളുമായി ടെക് ബൈറ്റ്സ്. നാളെയുടെ ഡിജിറ്റൽ ലോകം നിങ്ങളിലേക്ക് കേൾക്കാം. എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ചകളിൽ 3 മണിക്കും. ടെക് ബൈറ്റ്സ്, അറിവിന്റെ പുതിയ അപ്ഡേറ്റ് ഇവിടെ തുടങ്ങുന്നു. ഏകോപനം അവതരണം അഖിൽ രാജ്, റിസർച്ച് മഹേന്ദ്ര ആർ പിള്ളൈ, അനൂപ് രാജീവ്.

0: ആൾക്കാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
1: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
2: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.

0: നമസ്കാരം. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. ഞാൻ ഡോക്ടർ ശ്രീജാനൽ. August 18 ലോക സ്തനാർബുദ ഗവേഷണ ദിനം. ലോകമെമ്പാടുമുള്ള സ്ത്രീകളിൽ ഏറ്റവും സാധാരണമായ അർബുദമാണ് സ്തനാർബുദം. ലോകമെമ്പാടുമായി 2.4 ദശലക്ഷം പുതിയ രോഗനിർണയങ്ങളും ഏകദേശം 6,94,000 മരണങ്ങളും ഉണ്ടായിട്ടുണ്ട്. ആഗോളതലത്തിൽ മരണനിരക്ക് പ്രതിവർഷം 2.5% കുറയ്ക്കുന്നതിനായി ലോകാരോഗ്യ സംഘടന ആഗോള സ്തനാർബുദ സംരംഭത്തിന് നേതൃത്വം നൽകുന്നു. പ്രതിവർഷം 2.3 ദശലക്ഷത്തിലധികം സ്ത്രീകൾക്ക് രോഗനിർണയം നടത്തുന്നു. ഇത് എല്ലാ വരുമാന തലങ്ങളിലുമുള്ള രാജ്യങ്ങളെയും ബാധിക്കുന്നു. പ്രതിവർഷം ഏകദേശം 7,00,000 ആഗോള മരണങ്ങൾക്ക് ഉത്തരവാദിയാണ് സ്തനാർബുദം. ഏകദേശം 99% കേസുകളും സ്ത്രീകളിലാണ് സംഭവിക്കുന്നത്. അതേസമയം 0.5% മുതൽ 1% വരെ പുരുഷന്മാരിലാണ് സംഭവിക്കുന്നത്. അപകട സാധ്യത സ്ത്രീ ആയതിനാലും പ്രായം കൂടുന്നതിനാലും മിക്ക കേസുകളും 40 വയസ്സിന് ശേഷമാണ് സംഭവിക്കുന്നത്. നമുക്ക് മാറ്റാവുന്നവ പൊണ്ണത്തടി, ദോഷകരമായ മദ്യ ഉപയോഗം, പുകയില ഉപയോഗം, ശാരീരിക നിഷ്ക്രിയത്വം എന്നിവയാണ്. കുടുംബത്തിൽ സ്തനാർബുദത്തിന്റെ ചരിത്രവും മുൻകാല റേഡിയേഷൻ എക്സ്പോഷറും പ്രധാനമാണ്. സ്ക്രീനിങ്ങും സമയബന്ധിതമായ ക്ലിനിക്കൽ വിലയിരുത്തലുകളും അതിജീവന ഫലങ്ങൾ ഗണ്യമായി വർദ്ധിപ്പിക്കുന്നു. GBCI ലക്ഷ്യങ്ങൾ. ഗ്ലോബൽ ബ്രസ്റ്റ് ക്യാൻസർ ഇനീഷ്യേറ്റീവ് ലക്ഷ്യമിടുന്നത് 60% പ്രാരംഭഘട്ട രോഗനിർണയം, 60 ദിവസത്തിനുള്ളിൽ രോഗനിർണയം, 80% ചികിത്സ പൂർത്തീകരണം എന്നിവയാണ്. ഈ അറിവുകൾ പ്രിയ ശ്രോതാക്കൾക്ക് ഉപകാരപ്രദമായിരുന്നു എന്ന് കരുതുന്നു. ഞാൻ ഡോക്ടർ ശ്രീജാനിൽ സൈനിങ് ഓഫ്.
1: വിനോദത്തിനും വിജ്ഞാനത്തിനുമായി ട്യൂൺ ചെയ്യും റേഡിയോ സാന്ത്വനം 90.4 FM. കേൾക്കൂ, ആസ്വദിക്കൂ.
2: നമസ്കാരം. റേഡിയോ സാന്ത്വനം 90.4 FM പ്രാദേശിക വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പ്രാദേശിക വിശേഷങ്ങൾ വായിക്കുന്നു ആതിര. പട്ടത്താനം കലാവേദി വനിതാ സ്വാശ്രയ സംഘം സംഘടിപ്പിക്കുന്ന ഉപ്പുതൊട്ട് കർപ്പൂരം വരെ പദ്ധതിയുടെ ഭാഗമായി ഓണക്കിറ്റ് 280 പേർക്ക് വിതരണം ചെയ്തു. വിതരണോദ്ഘാടനം മേയർ AK ഹഫീസ് നിർവഹിച്ചു. സംഘം പ്രസിഡന്റ് RS പ്രഭ അധ്യക്ഷത വഹിച്ചു. നാടകാചാര്യൻ ഒ മാധവന്റെ സ്മരണയ്ക്കായി ഒ മാധവൻ ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ ശ്രേഷ്ഠ പ്രകടന പുരസ്കാരം നടൻ ഇന്ദ്രൻസിന് സമ്മാനിക്കും. നാടകരംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം ശൈലജയ്ക്കും മികച്ച നാടക അഭിനേതാവിനുള്ള പുരസ്കാരം കണ്ണൂർ വാസൂട്ടിക്കും ജീവകാരുണ്യ പ്രവർത്തനത്തിനുള്ള ശ്രേഷ്ഠ പുരസ്കാരം ഗാന്ധിഭവൻ സ്ഥാപക സെക്രട്ടറി പുനലൂർ സോമരാജനും സമ്മാനിക്കും. ഒ മാധവൻ സ്മൃതി ദിനമായ നാളെ വൈകിട്ട് 5 സോപാനം ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ മന്ത്രി PC വിഷ്ണുനാഥ് പുരസ്കാരങ്ങൾ വിതരണം ചെയ്യും. സംവിധായകൻ കമൽ മുഖ്യാതിഥിയാകും. കാളിദാസ് കലാകേന്ദ്രത്തിന്റെ ഇപ്പോൾ അല്ലെങ്കിൽ എപ്പോൾ എന്ന നാടകം വൈകിട്ട് 7 അരങ്ങേറുമെന്ന് ഫൗണ്ടേഷൻ ചെയർമാൻ K വരദരാജൻ, ജനറൽ സെക്രട്ടറി M മുകേഷ്, വൈസ് പ്രസിഡന്റ് സന്ധ്യ രാജേന്ദ്രൻ, ഡയറക്ടർ G ശുഭദേവൻ എന്നിവർ അറിയിച്ചു. വയോജന കമ്മീഷൻ August 20 രാവിലെ 10:30 മുതൽ കളക്ട്രേറ്റ് ഹാളിൽ സിറ്റിംഗ് നടത്തും. വയോജന പുനരധിവാസം സാധ്യമാകുന്നതിനുള്ള നിർദ്ദേശങ്ങളും വയോജനങ്ങളുമായി ബന്ധപ്പെട്ട പരാതികളും കമ്മീഷൻ നേരിട്ട് സ്വീകരിക്കും. വിശദവിവരങ്ങൾക്ക് 0471-2960-1000 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. നമ്പർ ഒരിക്കൽ കൂടി 0471-2960-1000. ആർട്ടിസ്റ്റ് ബിനു കൊട്ടാരക്കരയുടെ ചിത്രങ്ങളുടെ പ്രദർശനം August 21 മുതൽ പബ്ലിക് ലൈബ്രറിയോട് ചേർന്നുള്ള കൊയിലോൺ ആർട്ട് ഗാലറിയിൽ നടക്കും. കാട് എന്ന പേരിലാണ് പ്രദർശനം. August 21 രാവിലെ 10:30 പ്രദർശനം പബ്ലിക് ലൈബ്രറി സെക്രട്ടറി പ്രതാപാർ നായർ ഉദ്ഘാടനം ചെയ്യും. തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ചതിന്റെ തുടർച്ചയായാണ് പ്രദർശനം. ബിനു കൊട്ടാരക്കര 7 കേരളത്തിലെ വിവിധ വനമേഖലകളിലൂടെ സഞ്ചരിച്ച് സൃഷ്ടിച്ച 100+ ചിത്രങ്ങളാണ് പ്രദർശനത്തിനുള്ളത്. കേരളപുരം ഗവൺമെന്റ് ഹൈസ്കൂളിൽ HST ഇംഗ്ലീഷ് തസ്തികയിൽ താൽക്കാലിക അധ്യാപക ഒഴിവ്. ഉദ്യോഗാർത്ഥികൾ അസൽ രേഖകളുമായി ബുധനാഴ്ച രാവിലെ 10 സ്കൂൾ ഓഫീസിൽ എത്തിച്ചേരണം. കൈത്തറി വസ്ത്ര ഡയറക്ടറിന്റെയും ജില്ലാ വ്യാവസായിക കേന്ദ്രത്തിന്റെയും ആഭിമുഖ്യത്തിൽ ഓണം കൈത്തറി പ്രദർശന വിപണനമേള August 18 മുതൽ 24 വരെ ആശ്രാമ മൈതാനത്ത് സംഘടിപ്പിക്കും. ഉദ്ഘാടനം ഇന്ന് വൈകിട്ട് ഡെപ്യൂട്ടി മേയർ ഡോക്ടർ കരുമാ

0: ഉദയസുകുമാരൻ നിർവഹിച്ചു. കോർപ്പറേഷൻ കൌൺസിലർ കുരുവിള ജോസഫ് ആദ്യ വിൽപ്പന നടത്തി. മേളയിൽ ജില്ലയിലെ പരമ്പരാഗത കൈത്തറി നെയ്ത്ത് വ്യാവസായിക സഹകരണ സംഘങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന തുണിത്തരങ്ങൾ 20% റീബേറ്റോടെ ലഭിക്കും. കുണ്ടറ IHRD കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസിൽ താൽക്കാലികാടിസ്ഥാനത്തിൽ കമ്പ്യൂട്ടർ സയൻസ് വിഷയത്തിൽ ഗസ്റ്റ് ലെക്ചററെ നിയമിക്കുന്നു. യോഗ്യത: കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിൽ ഫസ്റ്റ് ക്ലാസ് ബിരുദാനന്തര ബിരുദവും നെറ്റും. യോഗ്യത തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകളും സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളുമായി 29 August രാവിലെ 10:30 കോളേജിൽ എത്തിച്ചേരണം. വിശദവിവരങ്ങൾക്ക് 0474258086 മറ്റൊരു നമ്പർ 8547005066 നമ്പർ ഒരിക്കൽ കൂടി 0474258086 മറ്റൊരു നമ്പർ 8547005066 ഫിഷറീസ് വകുപ്പ് മുഖേന നടപ്പാക്കുന്ന മത്സ്യത്തൊഴിലാളികളുടെ ഭവന പുനരുദ്ധാരണ പദ്ധതിയിലേക്ക് അപേക്ഷിക്കാം. 1,00,000 രൂപയാണ് ധനസഹായം. മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ രജിസ്റ്റർ ചെയ്ത് ഐഡന്റിഫിക്കേഷൻ നമ്പർ ലഭിച്ചിട്ടുള്ള മത്സ്യത്തൊഴിലാളികൾക്കും പെൻഷനർമാർക്കും അപേക്ഷിക്കാം. അപേക്ഷ ബന്ധപ്പെട്ട മത്സ്യഭവന ഓഫീസിൽ 31 August സമർപ്പിക്കാം. വിശദവിവരങ്ങൾക്ക് 0474279285 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. നമ്പർ ഒരിക്കൽ കൂടി 0474279285. ചെങ്ങന്നൂർ സർക്കാർ വനിതാ ITI വിവിധ NCVT ട്രേഡുകളിലെ ഒഴിവുള്ള സീറ്റുകളിലേക്ക് 21 August ഉച്ചയ്ക്ക് 2 സ്പോട്ട് അഡ്മിഷൻ നടക്കും. വിശദവിവരങ്ങൾക്ക് 0479245749 എന്ന നമ്പറിലോ 9747454553 എന്ന നമ്പറിലോ ബന്ധപ്പെടാം. ചടയമംഗലം അഡീഷണൽ ICDS കാര്യാലയത്തിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ വാഹനം വാടകയ്ക്ക് നൽകുന്നതിന് ടെൻഡർ ക്ഷണിക്കുന്നു. 21 August ഉച്ചയ്ക്ക് 2:30 വരെ സ്വീകരിക്കാം. വിശദവിവരങ്ങൾക്ക് 21 August ഉച്ചയ്ക്ക് 2:30 വരെ സ്വീകരിക്കും. വിശദവിവരങ്ങൾക്ക് 9446301565 എന്ന നമ്പറിലോ 0474242460 എന്ന നമ്പറിലോ ബന്ധപ്പെടാം. ഇതോടുകൂടി പ്രാദേശിക വിശേഷങ്ങൾ അവസാനിക്കുന്നു. കൊല്ലം പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റിന്റെ സംരംഭമായ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് വ്യത്യസ്തങ്ങളായ പരിപാടികൾ ആസ്വദിക്കാവുന്നതാണ്. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
1: ആസ്വദിക്കൂ ഓരോ നിമിഷവും റേഡിയോ സാന്ത്വനം 90.4 FM. ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് 2 കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: പാറു, നീ അറിഞ്ഞോ ഹരി പുതിയ കാറ് വാങ്ങിയെന്നേ?
3: അതെയോ, വല്ല ലോട്ടറി അടിച്ചു കാണും.
2: ലോട്ടറി ഒന്നും അല്ല,
3: പിന്നെ
2: ചിട്ടിയാണ് അടിച്ചത്.
4: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
5: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം
4: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ.

0: കാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
1: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
0: അമ്മാദ് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
1: 9446340979.
0: അമ്മാദ് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
1: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
0: റിയലി വി ക്യാൻ ഗ്രോ ടുഗദർ.

0: ഹോം ഡെലിവറിക്കും മറ്റു വിശദാംശങ്ങൾക്കുമായി സന്ദർശിക്കൂ കറിക്കൂട്ട് ദേവിപമ്പിന് എതിർവശം നെല്ലിമുക്ക് മുളങ്കാടകം കൊല്ലം. കോൺടാക്ട് 9846512424.
1: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
2: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
3: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.

അത് ആസ്വാദനത്തിനപ്പുറം അനുഭവമായി മാറുകയാണ്. കാലം എത്ര തന്നെ കടന്നു പോയാലും മങ്ങാതെ ഓർമ്മകളിൽ ഇന്നും അതേ മാധുര്യത്തോടെ നമ്മിൽ അലഞ്ഞ ഈണങ്ങളുടെ ഉടമ ജോൺസൺ മാഷ്.

ഒരു സിനിമയുടെ നിശബ്ദതയ്ക്ക് പോലും വികാരത്തിന്റെ ശബ്ദം നൽകിയ സംഗീതജ്ഞനാണ് ജോൺസൺ മാഷ്. പശ്ചാത്തല സംഗീതത്തിന്റെ രാജാവ്. അദ്ദേഹം സമ്മാനിച്ചിട്ടുള്ള പശ്ചാത്തല സംഗീതങ്ങൾ ഇന്നും രംഗങ്ങൾക്കപ്പുറം നമ്മുടെ ഓർമ്മകളിൽ മുഴങ്ങുകയാണ്.

പതിറ്റാണ്ടിന്റെ ദൂരത്തേക്കാണ് ഇന്ന് ആ ഓർമ്മ യാത്ര തുടരുന്നത്. പക്ഷേ ചില സംഗീതങ്ങൾക്ക് കാലമില്ല എന്നത് യാഥാർത്ഥ്യമായി നിലനിൽക്കുന്നു.

0: ചായ ജോൺസൺ മാഷ്.
1: മഴ മനോഹരമായി പെയ്യുമ്പോഴും ഒരു കട്ടൻ ചായയുടെ ചൂടിനൊപ്പവും പഴയൊരു മെലഡി ഒഴുകി വരുമ്പോഴും എല്ലാം നമ്മുടെ ഓർമ്മകളിൽ വീണ്ടും ആ മാന്ത്രികൻ വിരുന്നെത്തും. ഒരു കാലഘട്ടത്തിന്റെ സംഗീതത്തെ തന്റെ മാന്ത്രിക സ്പർശം കൊണ്ട് അനശ്വരമാക്കിയ സംഗീതജ്ഞൻ. ആ സംഗീത മാന്ത്രികന്റെ ഓർമ്മകൾക്ക് മുന്നിൽ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM ന്റെ സ്നേഹാദരം.

0: കണ്ണാടി 25 സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 മണി വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട, എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോ സ്റ്റാൻഡിന് സമീപം, കൊല്ലം.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, 2 കുട്ടി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളിസിൽ കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
3: ഇതിനോടനുബന്ധിച്ച് ജോളിസിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
4: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
5: സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി, സീമാസ്. സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും, ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പുതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ, കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
6: റേഡിയോ സാന്ത്വനം 90.4 FM. ഡൗൺലോഡ് ദ ആപ്ലിക്കേഷൻ ഫ്രം ഗൂഗിൾ പ്ലേ സ്റ്റോർ ഓർ ആപ്പ് സ്റ്റോർ ആൻഡ് എൻജോയ് യുവർ ഫേവറിറ്റ് പ്രോഗ്രാംസ് ആൻഡ് മ്യൂസിക്.
7: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ.

നമസ്കാരം. രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ ഈ പ്രഭാഷണ പരമ്പരയുടെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. വിഭീഷണൻ രാവണനുമായി സംഭാഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ, അതായിരുന്നു കഴിഞ്ഞ ക്യാപ്സൂളിൽ നാം കണ്ടത്. അത് തുടരുകയാണ്. ഹനുമാൻ ഇവിടെ വന്ന് ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ, ചെയ്തിട്ട് പോയ കാര്യങ്ങൾ, ഇതേപ്പറ്റിയൊക്കെ അങ്ങേക്ക് നല്ല അറിവുണ്ടല്ലോ. എന്നിട്ട് പറയുന്നു, നന്നല്ല സജ്ജനത്തോട് വൈരം വൃഥ. സജ്ജനങ്ങളോട് വൈരം, വൈരാഗ്യം മനസ്സിൽ സൂക്ഷിക്കുന്നത് ഒട്ടും തന്നെ നല്ലതല്ല. എന്നിട്ട് പറയുന്നു, തന്നൊങ്കി തന്നെ കൊടുക്ക മടിയാതെ. തന്നൊങ്കി തന്നെ സീതയെ ഉദ്ദേശിച്ച് പറയുന്നു, മനോഹരിയായ സുന്ദരിയായ സീതയെ എത്രയും പെട്ടെന്ന് ഒട്ടും മടിക്കാതെ ശ്രീരാമന് തിരിച്ചു നൽകുക എന്നാണ് വിഭീഷണൻ രാവണന് നൽകുന്ന ഉപദേശം. ബുദ്ധിയില്ലാത്ത കുറെ ശിങ്കിടികൾ അങ്ങയോട് പലതും പറയുന്നുണ്ടാകും. അവരൊക്കെ പറയുന്നത് കേട്ട് പ്രവർത്തിച്ചാൽ ഞാൻ പറഞ്ഞേക്കാം, മരണമായിരിക്കും ഫലം. മരണത്തിൽ കുറഞ്ഞ് യാതൊന്നും തന്നെ സംഭവിക്കാൻ പോകുന്നില്ല. അങ്ങയെ കൊലയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഉപദേശിക്കുന്ന ആൾക്കാർ അങ്ങയോട് പലതും പറയുന്നത്. എന്നിട്ട് വീണ്ടും പറയുന്നു, കാലപുരം ഗമിയാതെ ഇരിക്കേണ്ടെങ്കിൽ അങ്ങേക്ക് ഇത്ര പെട്ടെന്ന് കാലപുരിക്ക് പോകേണ്ട എന്നാണ് അങ്ങയുടെ ആഗ്രഹമെങ്കിൽ കാലം വൈകാതെ കൊടുക്ക വൈദേഹിയെ, കാലം വൈകാതെ ഒട്ടും തന്നെ താമസിക്കാതെ വൈദേഹിയെ, സീതയെ തിരിച്ചു കൊടുക്കുക. ആദ്യം തന്നൊങ്കിയെ തിരിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞു, ഇപ്പൊ വൈദേഹിയെ തിരിച്ചു കൊടുക്കുക എന്ന് വീണ്ടും പറയുകയാണ്. ദുർബലൻ പ്രബലനോട് മനസ്സിൽ മത്സരം വെച്ച് പെരുമാറരുത്. ഇതാണ് വിഭീഷണന്റെ രണ്ടാമത്തെ ഉപദേശം. ആദ്യത്തെ ഉപദേശം എന്തായിരുന്നു? സജ്ജനങ്ങളോട് വൈരം വെച്ച് പെരുമാറരുത്. രണ്ടാമത്തെ ഉപദേശം ഇതാണ്, ദുർബലൻ പ്രബലനോട് മനസ്സിൽ വൈരാഗ്യം വെച്ച് മത്സര ബുദ്ധിയോടുകൂടി പെരുമാറരുത്. അപ്പൊ രാവണൻ സ്വയം വിചാരിച്ചെങ്കിൽ രാവണനാണ് പ്രബലൻ എന്നാണല്ലോ. പക്ഷെ വിഭീഷണൻ കണക്ക് കൂട്ടുന്നത് ശ്രീരാമനെ പ്രബലനായും അദ്ദേഹത്തെ അപേക്ഷിച്ച് രാവണനെ വെറും ഒരു ദുർബലനുമായിട്ടാണ് വിഭീഷണൻ കണക്ക് കൂട്ടുന്നത്. രാമനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ജ്യേഷ്ഠ അങ്ങ് വെറും ദുർബലനാണ്, രാമൻ പ്രബലനും. അങ്ങനെ ചെയ്താൽ, അതായത് മനസ്സിൽ മത്സരം വെച്ച് പെരുമാറിയാൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നുള്ള മുന്നറിയിപ്പും വിഭീഷണൻ കൊടുക്കുന്നു. നാടും നഗരവും സേനയും തൽ പ്രാണനും നശിച്ചിടും അരക്ഷണാൽ. ശ്രീരാമനോട് കളിക്കാൻ പോയാൽ, എതിരിടാൻ പോയാൽ അരക്ഷണം മതി, ഈ നാട് മൊത്തം നശിക്കും, ഈ നഗരങ്ങളെല്ലാം നശിക്കും, ഈ സേന, അങ്ങയുടെ സൈന്യം തന്നെ നശിക്കും, അങ്ങയുടെ പ്രാണനും ജീവനും അതിൽ നഷ്ടപ്പെടും, മരണം സംഭവിക്കും. ഇഷ്ടം പറയുന്ന മൂന്നാമത്തെ ഉദ്ദേശമാണ്, രണ്ട് ഉദ്ദേശങ്ങളുണ്ട്. മൂന്നാമത്തെ ഉദ്ദേശം ഇതാണ്, ഇഷ്ടം പറയുന്ന ബന്ധുക്കൾ ആരുമേ കഷ്ടകാലത്തിങ്കൽ ഇല്ലെന്ന് നിർണയം. നമുക്കൊക്കെ മനസ്സിൽ ജീവിതത്തിൽ പല അനുഭവങ്ങളും അങ്ങനെ ഉണ്ടാകാറുണ്ട്. അങ്ങനെയൊക്കെ നമ്മൾ പറയാറുണ്ട്, പലരും പറഞ്ഞിട്ട് പലതും ചെയ്തു, ഇപ്പൊ ആരും കൂടെ ഇല്ല എന്ന് നമ്മളൊക്കെ പലപ്പോഴും പരിതപിക്കാറുണ്ട്. അങ്ങനെ ഇഷ്ടം പറഞ്ഞ് നമ്മുടെ കൂടെ പല ആൾക്കാരും കൂടി നിൽക്കും, പക്ഷേ കഷ്ടകാലം വരുമ്പോൾ, കഷ്ടകാലത്തിങ്കൽ ആരും കാണുകയില്ല നമ്മളോട് കൂടെ. അങ്ങനെയുള്ള ആൾക്കാർക്ക് നല്ല സന്ദേശമാണ്, കൂടെ നിന്ന് ഇങ്ങനെ ഉപദേശിച്ച് നമ്മളെ കുഴപ്പത്തിൽ ചാടിക്കുന്ന, കുഴിയിൽ ചാടിക്കാൻ നിൽക്കുന്ന ഇഷ്ടക്കാരുള്ള ആൾക്കാർക്ക്, ആൾക്കാരുള്ളവർക്ക് നല്ലൊരു ഉപദേശമാണ് രാമായണത്തിൽ വിഭീഷണന്റെ ഈ രാവണനോട് നൽകുന്ന സംഭാഷണത്തിലൂടെ നമുക്ക് ലഭിക്കുന്നത്. അവർ നമ്മളെ പിരിഞ്ഞുപോയി ചെന്ന് സേവിക്കും പ്രബലനെ. നമുക്കൊരു ക്ഷീണം വന്നാൽ, നമുക്കൊരു വീഴ്ച വന്നാൽ, നമുക്കൊരു പതനം വന്നാൽ, നമ്മുടെ കൂടെ നമ്മുടെ സ്വന്തം ആൾക്കാരെന്ന് പറഞ്ഞ് നമ്മുടെ കൂടെ നിന്ന ആൾക്കാർ എന്താണ് സംഭവിക്കുക? അവർ കാലുമാറി കൂറുമാറി പ്രബലന്റെ പക്ഷം ചേരും. ബലമുള്ള ആൾക്കാരുടെ, വിജയി ആയിട്ടുള്ള ആൾക്കാരുടെ, അല്ലെങ്കിൽ വിജയിക്കാൻ സാധ്യതയുള്ള ആൾക്കാരുടെ പക്ഷം ചേരും. എന്ന് മാത്രമല്ല, പോകുന്ന പോക്കിൽ അവർ ഇങ്ങനെ കൂടി പറയും എന്ന് വിഭീഷണൻ പറയുന്നു. എങ്ങനെയാണ് പറയുക? അവനവന്റെ ദുർനടപടികൾ മൂലമുണ്ടാകുന്ന ദോഷങ്ങൾക്ക് അവനവൻ തന്നെ പരിഹാരം കാണണം. ഞങ്ങളാരും അതിന് ഉത്തരവാദികളല്ല. അവർ ഒരു കാര്യത്തിനും ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ പോകുന്നില്ല. എല്ലാ കുഴപ്പങ്ങളുടെയും കാരണം, മൂല കാരണം, അതിൻ്റെ ഉത്തരവാദിത്തം നമുക്ക് തന്നെ എന്ന് പറഞ്ഞിട്ട് അവർ നമ്മളെ ഉപേക്ഷിച്ച് മറുപക്ഷം ചേരും. അന്നേരം ഓർത്താൽ ഫലമില്ല മന്നവ. ഇപ്പോഴാണ് അത് ആലോചിക്കേണ്ടത്. അല്ലാതെ അപ്പോഴല്ല ഇതിനെ കുറിച്ചെല്ലാം അപ്പൊ വിഷമിച്ചിട്ട് കാര്യമില്ല. ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ ഇഷ്ടക്കാരും സ്വന്തക്കാരും ബന്ധുക്കളും ഒക്കെ നമ്മളെ ഉപേക്ഷിച്ചിട്ട് പോയി, നമ്മളെ ഇങ്ങനെ കുറ്റം പറഞ്ഞ് മറുപക്ഷം ചേർന്ന് നിൽക്കുന്ന സമയത്ത് പിന്നെ വിഷമിച്ചിട്ട് കാര്യമില്ല. അപ്പോഴേക്കും കാര്യങ്ങളൊക്കെ കൈവിട്ടു പോകും മന്നവ, രാജാവായ രാവണ എന്ന് വിഭീഷണൻ സ്വന്തം ജ്യേഷ്ഠനോട് പറയുകയാണ്. അങ്ങയുടെ സഹോദരൻ

സഹോദരനാണ് ഞാൻ വിഭീഷണൻ. എനിക്ക് അങ്ങ് രാമബാണമേറ്റ് മരിക്കുന്നതിൽ ദുഃഖമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇങ്ങനെ പറയുന്നത്, ആമയം ഉള്ളിൽ എനിക്കുണ്ട്, എനിക്ക് ഉള്ളിൽ ദുഃഖമുണ്ട്. കാര്യം ഞാൻ സഹോദരനല്ലേ, ഞാൻ ഇളയ സഹോദരനല്ലേ, അങ്ങ് രാമന്റെ ബാണമേറ്റ് അങ്ങ് മരിക്കും എന്നുള്ള കാര്യം തീർച്ചയാണല്ലോ. അത് എനിക്ക് സഹോദരൻ എന്നുള്ള രീതിയിൽ എനിക്കതിൽ വിഷമമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ സത്യം തുറന്ന് പറയുന്നത്, അതേ പറയുന്നത് നേരെ പറഞ്ഞു തരുന്നത് ഞാനിനി. അതുകൊണ്ടാണ് ഞാൻ നേരെ മുഖത്തു നോക്കി ഞാൻ ഈ സത്യം പറയുന്നത്. എന്നിട്ട് മൂന്നാമത്തെ പ്രാവശ്യം അദ്ദേഹം പറയുന്നു, താരാർ മകളെ കൊടുക്ക വൈകിടാതെ. ആദ്യം തന്യോങ്കി എന്ന് പറഞ്ഞു, പിന്നെ വൈദേഹി എന്ന് പറഞ്ഞു, ഇപ്പൊ പറയുന്നു താരാർ മകളെ. ഇതിന്റെ എല്ലാ അർത്ഥം സുന്ദരിയായ മനോഹരിയായ സീത എന്ന് തന്നെയാണ്. ആ ലക്ഷ്മി ദേവിയാണ് സീത എന്നുള്ള അർത്ഥത്തിലാണ് താരാർ മകൾ എന്ന് പറയുക. കൊടുക്ക വൈകിടാതെ, കൊടുക്കുക, തിരിച്ചു കൊടുക്കുക. എത്രാമത്തെ തവണയാണ് വിഭീഷണൻ പറയുന്നത്? ഇപ്പോൾ തന്നെ നമ്മൾ ഈ എപ്പിസോഡ് തുടങ്ങിയതിനു ശേഷം മൂന്ന് പ്രാവശ്യം വിഭീഷണൻ പറഞ്ഞു കഴിഞ്ഞു, സീതയെ തിരിച്ചു കൊടുക്കൂ, സീതയെ തിരിച്ചു കൊടുക്കൂ, സീതയെ തിരിച്ചു കൊടുക്കൂ എന്ന്. പക്ഷെ രാവണൻ അത് കേൾക്കാൻ മറ്റുപോലും കാണിക്കുന്നില്ല. യുദ്ധത്തിൽ സൈന്യവും ധനവും സ്ഥാനവും എല്ലാം നഷ്ടപ്പെടും. അതെല്ലാം നഷ്ടപ്പെട്ട ശേഷം ഇനി ദേവിയെ തിരിച്ചു കൊടുക്കാം എന്ന് ചിന്തിക്കുകയാണെങ്കിൽ വളരെ വൈകിപ്പോകും. തീരുമാനം എടുക്കേണ്ടത് എപ്പോഴാണ്? ഇപ്പോഴാണ്. അല്ല, എല്ലാം കയ്യിൽ നിന്ന് പോയതിനു ശേഷം, കാര്യങ്ങളെല്ലാം കൈവിട്ടു പോയതിനു ശേഷം അല്ല തീരുമാനമെടുക്കേണ്ടത്. ഡിസിഷൻ മേക്കിംഗ്, തീരുമാനം എപ്പോഴാണ് എടുക്കേണ്ടത്? അപ്പോൾ, ഇപ്പോൾ, ഇവിടെ തന്നെ, ഈ നിമിഷം, ഇപ്പോഴാണ് തീരുമാനമെടുക്കേണ്ടത് എന്ന് വിഭീഷണൻ ഉറപ്പിക്കുന്നു. എല്ലാം നഷ്ടപ്പെട്ട ശേഷം പിന്നെ ഞാൻ ചെയ്തോ, ഞാൻ വേണമെങ്കിൽ തിരിച്ചും കൊടുത്തേക്കാം എന്ന് വിചാരിച്ചിട്ട് യാതൊരു കാര്യവുമില്ല. പിന്നെ നേരത്തെയും പറഞ്ഞിരുന്നു, പിന്നെ വിഷമിച്ചിട്ട് കാര്യമില്ല എന്നും വിഭീഷണൻ പറഞ്ഞിട്ടുണ്ട്. എല്ലാം കഴിഞ്ഞതിന് ശേഷം വീണ്ടും വിചാരമുണ്ടായിട്ട് യാതൊരു കാര്യവുമില്ല. മുമ്പിലേ ഉള്ളിൽ വിചാരിച്ചു കൊള്ളണം, വമ്പനോടേറ്റാൽ വരും ഫലം ഏവനും. വമ്പനോട്, നമ്മളെക്കാൾ വലിയ ശക്തിമാനായ, നമ്മളെക്കാൾ ശക്തിയുള്ളവരോട് ഏറ്റുമുട്ടാൻ പോകുമ്പോൾ അപ്പോഴല്ല ആലോചിക്കേണ്ടത്, മുമ്പിലേ ഉള്ളിൽ വിചാരിച്ചോളണം. മുമ്പിലേന്ന് പറഞ്ഞാൽ വളരെ മുൻകൂട്ടി തന്നെ മനസ്സിൽ വിചാരിച്ചു കൊള്ളണം, ഞാനൊരു പ്രബലനോടാണ് മത്സരിക്കാൻ പോകുന്നത്, യുദ്ധം ചെയ്യാൻ പോകുന്നത്, എതിരിടാൻ പോകുന്നത്, അതിൻ്റെ ഫലം ഇതായിരിക്കും, അതിൻ്റെ പ്രത്യാഘാതങ്ങൾ ഇതായിരിക്കും എന്ന് വളരെ മുമ്പിലെയാണ് മനസ്സിലാക്കേണ്ടത്, അല്ല അതിന് ശേഷമല്ല മനസ്സിലാക്കേണ്ടത് എന്നും വിഭീഷണം പറയുന്നു. എല്ലാം നേരത്തെ പറഞ്ഞ പോലെ എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും വിചാരം നടത്തിയിട്ടൊന്നും യാതൊരു കാര്യവുമില്ല. എന്നിട്ട് അദ്ദേഹം പറയുന്നു, ശ്രീരാമനോട് കലഹം തുടങ്ങിയാൽ ആരും ശരണമില്ല എന്ന് അത് അറിയണം. ശ്രീരാമനോടാണോ കലഹിക്കാൻ പോകുന്നത്? ശ്രീരാമനോട് കലഹിക്കാൻ പോകുന്ന താങ്കൾ ഒരു കാര്യം മനസ്സിലാക്കണം, എവിടെ നിന്നും യാതൊരു ശരണവും അഭയവും ആശ്രമവും സഹായവും അങ്ങേക്ക് ലഭിക്കാൻ പോകുന്നില്ല. കാര്യം അങ്ങ് ഏറ്റുമുട്ടുന്നത് ശ്രീരാമനോടാണ്, എല്ലാവരും ശ്രീരാമന്റെ പക്ഷത്ത് തന്നെ ആയിരിക്കും. അങ്ങ് അങ്ങൊക്കെ ഒരു കാര്യം അറിയാമോ? പങ്കജനേത്രനെ സേവിച്ചു വാഴുന്നു ശങ്കരനാദികൾ എന്നതും ഓർക്ക നീ. സാക്ഷാൽ പരമശിവൻ, ശ്രീ പരമേശ്വരൻ പോലും രാമനെ സേവിക്കുന്നവർ, അങ്ങനെയുള്ള ദേവന്മാർ പോലും രാമനെ സേവിക്കുന്നവരാണ്. ഇത്രയും പറഞ്ഞ ശേഷം അദ്ദേഹം വിടവാങ്ങാൻ ഒരുങ്ങുകയാണ് ജ്യേഷ്ഠന്റെ അടുത്ത് നിന്നും. പോകുന്ന സമയത്ത് ഒരാശംസ എന്തായാലും കൊടുക്കുന്നുണ്ട്, രാക്ഷസ രാജ ജയിക്ക, ജയിക്ക നീ, സാക്ഷാൽ മഹേശ്വരനോട് പിണങ്ങൊല. ജയിച്ചോളൂ, ജയിക്കണം എന്ന് തന്നെ ഞാൻ ആശംസിക്കുന്നു. പക്ഷേ മഹേശ്വരനായ ശ്രീരാമചന്ദ്രനോട് പിണങ്ങിയിട്ട് യാതൊരു കാര്യമില്ല എന്നും ഞാൻ അതിനോടൊപ്പം തന്നെ ഓർമ്മിക്കപ്പെട്ടു. ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു, സാക്ഷാൽ മഹേശ്വരനായ ശ്രീരാമനോട് പിണങ്ങാൻ പോകരുതേ, പിണങ്ങാൻ പോകരുതേ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ അങ്ങേക്ക് ആശംസകൾ നേരുന്നു. കൊണ്ടല്ലേ പോകുന്ന പോക്കിൽ നാലാമത്തെ പ്രാവശ്യം, ഇന്നത്തെ ഈ ക്യാപ്സ്യൂൾ തുടങ്ങിയ ശേഷം നാലാമത്തെ പ്രാവശ്യം പോകുന്ന പോക്കിൽ ഒന്നുകൂടി വിഭീഷണൻ പറയുന്നു, കൊണ്ടൽനേർ വർണ്ണന് എന്ന് ശ്രീരാമചന്ദ്രൻ ഉദ്ദേശിച്ച് പറയുന്നു, ജാനകി ദേവിയെ കൊണ്ടേ കൊടുത്തു സുഖിച്ച് വസിക്ക നീ, സംശയം എന്നീ. ഒട്ടും സംശയിക്കണ്ട, ഒട്ടും സംശയിക്കാതെ സീതാദേവിയെ, ജാനകി ദേവിയെ ഇപ്പോൾ തന്നെ ശ്രീരാമചന്ദ്രന് തിരിച്ചു കൊടുക്കുക. ആദ്യം തന്യോങ്കി എന്ന് പറഞ്ഞു, പിന്നെ എന്താണ് വൈദേഹിയെ തിരിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞു, താരാർ മകളെ തിരിച്ചു കൊടുക്കുക എന്ന് പറയുന്നു, ഇപ്പൊ പറയുന്നു ജാനകി ദേവിയെ തിരിച്ചു കൊടുക്കും. വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് വിഭീഷണൻ. എങ്ങനെയെങ്കിലും എന്തെങ്കിലും കേട്ടിട്ട് ബുദ്ധി തോന്നുന്നെങ്കിൽ അതങ്ങനെ ആകട്ടെ, നല്ലത് സംഭവിക്കട്ടെ എന്നുള്ള ആഗ്രഹത്തിലാണ് വിഭീഷണൻ ഇങ്ങനെ പറയുന്നു. ജാനകി ദേവിയെ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ സുഖിച്ചു വസിക്കാമല്ലോ, എന്തിനീ ടെൻഷൻ, പിരിമുറുക്കത്തിന്റെ ഒന്നും ആവശ്യമില്ലല്ലോ എന്നാണ് പറയുന്നത്. എന്നിട്ട് അദ്ദേഹം പോകുന്ന പോക്കിൽ ഒരു കാര്യം കൂടി പറയുന്നു, വംശം മുടിച്ചു കളയായുക വേണമേ, നമ്മുടെ ഈ വംശം, ഈ വംശത്തെ നിന്റെ തെറ്റായ പ്രവൃത്തികൾ കൊണ്ട്, നിന്റെ നിഷേധാത്മകമായിട്ടുള്ള പ്രവൃത്തികൾ കൊണ്ട് നീ ഈ വംശത്തെ, ഈ കുലത്തെ മുടിപ്പിക്കരുത്, നശിപ്പിക്കരുത് എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എന്താണ് വിഭീഷണൻ രാവണന്റെ മറുപടിക്ക് വേണ്ടി

0: കാക്കുകയാണ്. ഇപ്പൊ രാവണൻ എന്താണ് വിഭീഷണന്റെ ഈ ഉപദേശങ്ങൾക്കും അദ്ദേഹത്തിന്റെ സംസാരത്തിനോ സംഭാഷണത്തിനൊക്കെ രാവണൻ എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുന്നത്, അദ്ദേഹത്തിന്റെ പ്രതികരണം എന്താണ്, അദ്ദേഹം എന്താണ് മറുപടി കൊടുക്കുന്നത് നമ്മൾ കേൾക്കാം.
1: സാന്ത്വനവും കരുതലും വിജ്ഞാനവും വിനോദവുമായി പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് റേഡിയോ സാന്ത്വനം 90.4 FM.
0: വിഭീഷണൻ തന്നോട് നടത്തിയ സംഭാഷണത്തിന്, അദ്ദേഹത്തിന്റെ ഉപദേശങ്ങൾക്ക് അല്ലെ അദ്ദേഹത്തിന്റെ നിർദ്ദേശങ്ങൾക്കെല്ലാം രാവണൻ മറുപടി പറയുന്ന ഭാഗമാണിത്. അദ്ദേഹം ഇങ്ങനെ രാവണൻ ഇങ്ങനെ കോപം കൊണ്ട് ഇങ്ങനെ ജ്വലിച്ചു നിൽക്കുകയാണ്. ഈ വിഭീഷണൻ പറഞ്ഞു കൊടുത്തിട്ടുള്ള നല്ല കാര്യങ്ങളും ഉപദേശങ്ങളും തന്നെ ഒട്ടും തന്നെ ഏറ്റില്ല. ബദിരകർണങ്ങളിലാണ് ആ ഉപദേശങ്ങളൊക്കെ ചെന്ന് പതിച്ചത് എന്ന് തീർച്ച. അദ്ദേഹം പറയുന്നു, ശത്രുക്കളല്ല ശത്രുക്കളാകുന്നത്, നാം ശത്രുക്കളെന്ന് കരുതുന്നവരല്ല യഥാർത്ഥ ശത്രുക്കൾ. മിത്രഭാവത്തോടെ അരികെ മരുവിന ശത്രുക്കൾ ശത്രുക്കളാകുന്നത് ഏവനും. ഈ മിത്രമാണ്, സ്നേഹിതനാണ്, കൂട്ടുകാരാണെന്നൊക്കെ പറഞ്ഞ്, അല്ലെങ്കിൽ ബന്ധുവാണ്, സഹോദരനാണെന്നൊക്കെ പറഞ്ഞ് അടുത്തുകൂടി നിൽക്കുന്നവരാണ് വലിയ ശത്രുക്കൾ. വിഭീഷണനോടുള്ള ഒരു കുത്തുവാക്കാണ്. സ്വന്തം സഹോദരനാണ് വിഭീഷണൻ. രാവണന്റെ ഏത് നിഷേധാത്മകമായ കാര്യത്തിലും സ്വന്തം സഹോദരനായതുകൊണ്ട് അദ്ദേഹം കൂടെ നിൽക്കും എന്നായിരുന്നു കഴിഞ്ഞ നിമിഷം വരെ രാവണൻ പ്രതീക്ഷിച്ചത്. ഇപ്പോഴാണ് മനസ്സിലാകുന്നത് വിഭീഷണൻ തന്റെ പക്ഷത്തല്ല എന്നുള്ളത്. അതുകൊണ്ടാണ് രാവൺ ഇങ്ങനെയൊക്കെ പറയുന്നത്. ഈ നമ്മൾ ശത്രുക്കൾ എന്ന് വിചാരിക്കുന്നവരൊന്നുമല്ല ശത്രുക്കൾ, നമ്മുടെ കൂടെ നിൽക്കുന്നവർ തന്നെയാണ് ശത്രുക്കൾ. ഇപ്പൊ നമുക്ക് ജീവിതത്തിൽ പലപ്പോഴും അങ്ങനെ തോന്നിയിട്ടുണ്ട്, പക്ഷെ ഈ കാര്യത്തിൽ അത് ശരിയായി ആണ് എന്ന് നമുക്ക് വിഭീഷണ രാവണന്റെ നിരീക്ഷണം ശരിയാണെന്ന് പറയാൻ സാധിക്കുകയില്ല. കാര്യം നമ്മൾ കേട്ടതാണ് കഴിഞ്ഞ ക്ലാസുകളിൽ വിഭീഷണന്റെ ഭാഗത്താണ് ന്യായം എന്ന് നമുക്ക് ഓരോരുത്തർക്കും തോന്നിയിരുന്നു. വൃത്തി വരുത്തും അവരെന്ന നിർണയം, ഈ പറയുന്ന ആൾക്കാർ നമ്മളോട് അടുത്തുകൂടി നിൽക്കുന്ന ആൾക്കാരായിരിക്കും നമ്മളെ കൊലയ്ക്ക് കൊടുക്കുന്നത്, വിഭീഷണ ഉദ്ദേശിച്ച് പറയുകയാണ്. ഇക്കാര്യം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇങ്ങനെയൊക്കെ എന്നോട് സംസാരിക്കാൻ ധൈര്യപ്പെട്ട നീ വധാർഹനാണ്, വധിക്കപ്പെടാൻ അർഹനാണ്, നിന്നെ ഇപ്പൊ തന്നെ തട്ടിക്കളയണം, അതാണ് ചെയ്യേണ്ടത്. കാര്യം എന്നെ രാക്ഷസ രാജാവായ ശ്രീലങ്കയിലെ എന്താണ് ചോദ്യം ചെയ്യപ്പെടാനാവാത്ത അധിപതിയായിട്ടുള്ള രാക്ഷസ രാജാവല്ല രാവണൻ, ഈ എന്നോട് ഇങ്ങനെയൊക്കെ നീ മുഖത്ത് നോക്കി പറഞ്ഞല്ലോ, സംസാരിക്കാൻ തന്നെ ഒരു ധൈര്യം കാണിച്ചല്ലോ, അപ്പൊ അതുകൊണ്ട് തന്നെ നിന്നെ വധിച്ചു കളയാൻ, നിന്നെ പിന്നെ ഈ ഭൂമുഖത്ത് നിന്ന് തുടച്ചു മാറ്റാൻ ഇത് അത് മതിയായ കാരണം തന്നെയാണ്. പക്ഷെ വധഭീഷണി കൊണ്ടൊന്നും വിഭീഷണൻ കൊല്ലുകയില്ല. വിഭീഷണൻ ഭാഗവതോത്തമൻ എന്നാണ് അറിയപ്പെടുന്നത്. അതേ വെറും ഒരു രാക്ഷസനൊന്നുമല്ല, അപാരമായ ജ്ഞാനമുള്ള പണ്ഡിതനാണ്. അതേ വലിയൊരു ഭക്ത ശിരോമണിയാണ്. അദ്ദേഹത്തെ വധഭീഷണി കൊണ്ടൊന്നും തളർത്താനോ തകർക്കാനോ ഭയപ്പെടുത്താനോ അദ്ദേഹത്തിൻ്റെ നിലപാടുകളിൽ മാറ്റം വരുത്താനോ ഒന്നും തന്നെ സാധിക്കുകയില്ല. അദ്ദേഹം ഇങ്ങനെ സമാധാനിക്കുന്നു, വിഭീഷണൻ ഇങ്ങനെ സമാധാനിക്കുന്നു, ഇവൻ മൃത്യുവശഗതനാണ്, ഇവന്റെ മരണം ഉറപ്പായിരിക്കുകയാണ്, അതെ രാവണന്റെ മരണം ഉറപ്പായിരിക്കുകയാണ്. സിദ്ധൌഷധങ്ങളൊന്നും ഫലിക്കുകയില്ല, എന്ത് സിദ്ധ ഔഷധം കൊടുത്തിട്ടും കാര്യമില്ല, രാവണൻ മരണത്തെ വരിക്കാനായി തയ്യാറായിരിക്കുകയാണ്. അതാണ് ഇത് ആര് പറഞ്ഞാലും കേൾക്കാത്ത ഈ മനോനില മാനസിക നില അദ്ദേഹത്തിന് ഉണ്ടാകുന്നത്. ഇനി സദ് ഉപദേശങ്ങളാകുന്ന മരുന്ന് കൊടുത്തിട്ടൊന്നും യാതൊരു കാര്യവുമില്ല. പൗരുഷമൊക്കെ ഉണ്ട്, പക്ഷെ അതുകൊണ്ട് ആ പൗരുഷം ഉണ്ടെന്നുള്ള കാരണം കൊണ്ട് വിധിയെ തടുത്തു നിർത്താൻ, വിധിയെ മാറ്റി മറിക്കാനൊന്നും ആർക്കും സാധിക്കുകയില്ല. അതുകൊണ്ട് എനിക്കിനി അഭയം ഈ രാവണന്റെ കൂടെ നിൽക്കുക എന്നുള്ളതല്ല എൻ്റെ മുമ്പിലുള്ള മാർഗം, എനിക്കുള്ള അഭയം ശ്രീരാമദേവന്റെ പാദങ്ങൾ മാത്രമാണ്. അദ്ദേഹം പറയുന്നു, മറ്റാരും ശരണം എനിക്കില്ല, കേവലം ശ്രീരാമന്റെ പാദങ്ങളല്ലാതെ മറ്റൊരു ശരണവും ആശ്രയവും അഭയസ്ഥാനവും എനിക്ക് വേറെയില്ല. കൊല്ലുന്നെങ്കിൽ കൊല്ലട്ടെ, അടുത്ത ജന്മമെങ്കിലും ശ്രീരാമനിൽ അഭയം തേടി അവിടുത്തെ പാദസേവ ചെയ്ത് ഞാൻ കഴിഞ്ഞുകൊള്ളാം എന്നാണ് വിഭീഷണന്റെ മനസ്സിൽ കൂടി കടന്നുപോകുന്ന ചിന്ത. എന്നെ കൊല്ലുന്നെങ്കിൽ ഞാൻ കൊന്നോട്ടെ, എൻ്റെ നിലപാടുകളിനകത്ത് മാറ്റം വരുത്തുന്ന ഒരു പ്രശ്നമേ ഇല്ല, ഞാൻ എല്ലാം ഉപേക്ഷിക്കുകയാണ്, ഞാൻ ഭാര്യ ഉപേക്ഷിക്കുന്നു, ഞാൻ ധനം ഉപേക്ഷിക്കുന്നു, സ്ഥാനമാനങ്ങളെല്ലാം ഉപേക്ഷിക്കുന്നു, വീട് ഉപേക്ഷിക്കുന്നു, മിത്രങ്ങളെയും ബന്ധുമിത്രാദികളെയും എല്ലാം ഉപേക്ഷിക്കുന്നു, ഭൃത്യന്മാരെ ഉപേക്ഷിക്കുന്നു, ഇതെല്ലാം ഉപേക്ഷിച്ചിട്ട് അദ്ദേഹം രാവണൻ ജ്യേഷ്ഠനായ രാവണന്റെ പാദങ്ങളിൽ നമസ്കരിക്കും. ഇപ്പൊ രാവണൻ അതുകൊണ്ട് മനസ്സലിയുകയൊന്നുമില്ല, രാവണൻ വീണ്ടും ക്ഷുഭിതനാവുകയാണ് ചെയ്തത്. നീ ഇവിടെ നിന്നാലാണ് എനിക്ക് ആപത്ത് വരുന്നത്, നിന്റെ മുഖം ഇവിടെ കണ്ടാൽ, നീ ഇവിടെ ഈ സ്ഥലത്ത് എവിടെയെങ്കിലും നീ ഉണ്ടെങ്കിൽ അതുകൊണ്ട് എനിക്ക് ആപത്ത് വരും, അത് ഉറപ്പാണ്. അതുകൊണ്ട് നീ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് സ്ഥലം കാലിയാക്കുക, നീ പൊയ്ക്കൊള്ളുക.

0: നിന്റെ ആഗ്രഹം രാമനെ സേവിക്കാനാണോ? നീ രാമനെ പോയി സേവിച്ചോ, നിന്നെ ഇവിടെ കണ്ടുപോരുത് എന്നാണ് അതേ പറഞ്ഞത്. നിന്നെ ഇവിടെ കണ്ടാൽ, നീ ഇപ്പൊ ഇവിടുന്ന് പോയില്ലെങ്കിൽ, ഈ നിമിഷം ഇവിടുന്ന് പോയില്ലെങ്കിൽ, എന്റെ ചന്ദ്രഹാസം കൊണ്ട്, ചന്ദ്രമാസം നമുക്കറിയാം രാവണന്റെ ആയുധം, ചന്ദ്രഹാസം കൊണ്ട് നിന്നെ ഈ ഉടൻ ഞാൻ, ഈ നിമിഷം ഞാൻ തന്നെ ഞാൻ നിന്നെ ഇല്ലാതാക്കും. വിഭീഷൺ വിട പറയാൻ പോകുന്നു. വിട പറയാൻ പോകുന്നതിന് മുമ്പ് അദ്ദേഹം ഒരു കാര്യം കൂടി, ഒരിക്കൽ കൂടി അവസാനമായി വിഭീഷണം പറയും, എന്നുടെ താതന തുല്യനല്ലോ ഭവാൻ. ആ ഏറ്റവും മൂത്ത സഹോദരനാണ്, ജ്യേഷ്ഠ സഹോദരനാണ്, അങ്ങ് എനിക്ക് എൻ്റെ അച്ഛന് തുല്യമാണ്. അങ്ങൊരു കാര്യം പറഞ്ഞാൽ അങ്ങയെ ഞാൻ കാണുന്നത് എൻ്റെ അച്ഛന് തുല്യമായിട്ടാണ്, പിതൃതുല്യരാണ് എനിക്ക് അങ്ങ്. ഞാൻ കാരണം അങ്ങക്ക് യാതൊരു വിഷമവും ഉണ്ടാകാൻ പാടില്ല എന്ന് എനിക്ക് തീർച്ചയാണ്. അതുകൊണ്ട് ഞാനിതാ വേഗേന പോകുന്നു, എത്രയും വേഗം ഞാൻ ഇവിടെ നിന്നും പോവുകയാണ്. അങ്ങ് എന്ത് ചെയ്യണം, അങ്ങ് എല്ലാ ബന്ധുജനങ്ങളോടുമൊപ്പം, അങ്ങയുടെ എല്ലാ പ്രിയപ്പെട്ടവരോടുമൊപ്പം എല്ലാ സുഖഭോഗങ്ങളും അനുഭവിച്ചുകൊണ്ട് ഇവിടെ വാഴുക. പക്ഷെ ഒരു കാര്യമുണ്ട്, മൂലവിനാശം നിനക്ക് വരുത്തുവാൻ കാലൻ ദശരഥ മന്ദിരേ ജാതനായാൻ, നിന്നെ കൊല്ലാനായി, അങ്ങേ കൊല്ലാനായി, രാവണനെ കൊല്ലാനായി, വധിക്കാനായി, മൂലനാശം, ഉന്മൂലനാശം ചെയ്യാൻ വേണ്ടിയിട്ട് ദശരഥന്റെ വീട്ടിൽ, അയോധ്യയിൽ ദശരഥന്റെ വീട്ടിൽ ഒരാൾ ജാതനായിട്ടുണ്ട്, ജനിച്ചിട്ട്. ദശരഥ മന്ദിരേ ജാതനായി എന്ന് പറഞ്ഞതാണ്, അയോധ്യയിൽ ദശരഥ രാജാവിന്റെ വീട്ടിൽ അദ്ദേഹത്തിന്റെ മകനായി ഒരാൾ ജനിച്ചിട്ടുണ്ട്. അവിടെ തന്നെ കാലിയും സീതാഭിധാനേന ജാതയായിടിനാൽ, ഇപ്പൊ നമ്മൾ കാലൻ എന്ന് പറയും, അതിന്റെ ഒരു ശ്രയണ ഭാവത്തെ പിന്നെ എഴുത്തച്ഛൻ തർജ്ജമ ചെയ്തിരിക്കുന്നത് കാലി എന്നാണ്. അപ്പൊ അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഇതാണ്, അതിന്റെ ഒരു ശ്രയണ ഭാവം, കാലൻ അല്ലെങ്കിൽ യമൻ അല്ലെങ്കിൽ മരണത്തിന്റെ ദേവത, അതാണ് കാലി. കാലി ജനിച്ചിരിക്കുന്നത് സീത, സീതാഭിധാനേന എന്ന് പറഞ്ഞാൽ സീത എന്നുള്ള പേരിൽ ജനിച്ചിട്ടുണ്ട്. രാമൻ ദശരഥ പുത്രനായി ജനിച്ചിട്ടുണ്ട്. നിന്റെ കാലനാണ് ശ്രീരാമൻ, അദ്ദേഹം ജനിച്ചിരിക്കുന്നു, അവതരിച്ചിരിക്കുന്നു. സീതയും നിന്റെ അന്ധകയായിട്ട് ജനിച്ചിട്ടുണ്ട്. അവരുടെ ജനനത്തിന്റെ ലക്ഷ്യം എന്താണ്? നിന്നെ കൊല്ലുക, രാവണനെ കൊല്ലുക, അതാണ് അവരുടെ ജനനത്തിന്റെ, ജന്മത്തിന്റെ ലക്ഷ്യം തന്നെ അതാണ് എന്ന് അങ്ങ് അറിയണം. അതുകൊണ്ട് ഇതെല്ലാം തീർച്ചയാണ്, ഇതെല്ലാം സംഭവിക്കും എന്നുള്ള കാര്യം ഭഗവാൻ തന്നെ അവതരിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ അവതാരത്തിന്റെ ഉദ്ദേശം നിന്നെ കൊല്ലുക എന്നുള്ളതാണ്. അപ്പൊ പിന്നെ ഞാൻ നിന്നെ ഉപദേശിച്ചിട്ട് എന്ത് ഫലം ഉണ്ടാകാനാണ്? ഒരു ഫലവും ഉണ്ടാകാൻ പോകുന്നില്ല. അദ്ദേഹത്തെ ആരാണ് ഇങ്ങോട്ട് അയച്ചിരിക്കുന്നത്? സാക്ഷാൽ ബ്രഹ്മാവാണ് പോയി മഹാവിഷ്ണുവിനോട് അപേക്ഷിച്ചത്, രാവണനെ വധിക്കാനായി അവതരിക്കണമെന്ന്. അതുകൊണ്ടാണ് മഹാവിഷ്ണു ശ്രീരാമനായി, ദശരഥപുത്രനായി ജനിച്ചിരിക്കുന്നത്. പിന്നെ അതിന് അന്യതാത്വം ഭവിക്കുമോ? എന്തെങ്കിലും മാറ്റം ഇക്കാര്യത്തിൽ ഉണ്ടാകുമോ? ഒരു മാറ്റവും ഇക്കാര്യത്തിൽ ഉണ്ടാകാൻ പോകുന്നില്ല. രാമൻ നിന്നെ കൊല്ലുമെന്ന് മാത്രമല്ല, ഈ രാക്ഷസ കുലത്തെ തന്നെ ഇല്ലാതാക്കും, ഈ രാക്ഷസ കുലത്തെ നശിപ്പിക്കും, ഉന്മൂലനം ചെയ്യും ഈ ഭൂമുഖത്ത് നിന്ന്. എന്നിട്ട് അങ്ങനെ രാമൻ അദ്ദേഹത്തിന്റെ അവതാര ലക്ഷ്യം നിറവേറ്റുകയുള്ളൂ. അതിന് മുമ്പ് എന്റെ മുമ്പിൽ ഒരേ ഒരു മാർഗമേ ഉള്ളൂ, ദാശരഥിയെ ശരണം ഗതോസ്മി, ദശരഥ പുത്രനായ ശ്രീരാമൻ്റെ അടുത്ത് അഭയം പ്രാപിക്കുക, ശരണം പ്രാപിക്കുക. ഞാൻ ശ്രീരാമനെ ശരണം പ്രാപിക്കാനായി ഞാനിതാ പോകുന്നു എന്ന് പറഞ്ഞ് വിഭീഷണൻ വിടവാങ്ങുന്ന ഭാഗത്താണ് ക്യാപ്സൽ അവസാനിക്കുന്നു. ഏറ്റവും പ്രധാനമായി നമ്മുടെ പ്രഭാഷണ പരമ്പരയിലെ നാഴികക്കല്ലായ ക്യാപ്സ്യൂളിനെ നമുക്ക് കാത്തിരിക്കാം.
1: ജനമനസ്സുകളുടെ നേരിന്റെ ശബ്ദം കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.
0: ഈ ആരംഭിക്കുന്ന സമയത്ത് വിഭീഷണൻ ലങ്കയിൽ നിന്നും ശ്രീരാമസന്നിധിയിൽ എത്തി നിൽക്കുകയാണ്. അദ്ദേഹം ഒറ്റയ്ക്കല്ല, അദ്ദേഹത്തോടൊപ്പം 4 മന്ത്രിമാരും കൂടെയുണ്ട്. ഇപ്പൊ എത്രയും വേഗം ശ്രീരാമന്റെ സവിധത്തിൽ എത്തിച്ചേരാനായി, ആകാശമാർഗേ ഗമിച്ചാൻ അതിദ്രുതം എന്നാണ് രാമായണത്തിൽ പറയുന്നത്. ആകാശമാർഗത്തിലൂടെയാണ് വിഭീഷണൻ വന്നത്. വിമാനത്തിലായിരിക്കാം, അല്ലെങ്കിൽ വിമാനം അല്ലെങ്കിൽ അന്നില്ലായിരുന്നെങ്കിൽ അതിന് തുല്യമായ മറ്റെന്തോ സംവിധാനം ഉണ്ടായിരുന്നു എന്ന് ഊഹിക്കാനേ നമുക്ക് നിവൃത്തിയുള്ളൂ, അങ്ങനെ പറയാനേ എനിക്ക് സാധിക്കുന്നുള്ളൂ. കാരണം റൈറ്റ് സഹോദരന്മാരാണ് വിമാനം കണ്ടുപിടിച്ചതെന്ന് പറഞ്ഞ് ആരെങ്കിലും ഈ അവസരത്തിൽ തർക്കിക്കാൻ വന്നാൽ എനിക്ക് പറയാനുള്ള ഇതാണ്, രാമായണത്തിൽ എഴുതി വച്ചിരിക്കുന്നതാണ് നമ്മളിവിടെ പറയുന്നത്. അത് മിത്തായാലും ശരി, സത്യമായാലും ശരി. അതിന് വിഭീഷണൻ ആദ്യം ചെയ്യുന്ന എന്താണ്? ഭഗവാൻ ശ്രീരാമചന്ദ്രനെ പ്രകീർത്തിക്കുകയാണ്, പ്രശംസിക്കുകയാണ്, സ്തുതിക്കുകയാണ്. അതിനുശേഷം തുടർന്ന് അദ്ദേഹം സ്വയം പരിചയപ്പെടുത്തുന്നു, ഞാൻ വിഭീഷണൻ, രാവണന്റെ ഇളയ സഹോദരൻ, അങ്ങയുടെ ഭക്തരുടെ ഒരു ദാസനാണ് ഞാൻ. ദേവിയെ കട്ടത് അനുചിതം നീ എന്ന് രാവണനോട് ഞാൻ നല്ലത് ചൊല്ലിനേ. രാവണൻ ഞാൻ നല്ലത് പറഞ്ഞു കൊടുത്തു. സീതയെ കട്ടത്, സീതയെ മോഷ്ടിച്ചത്, സീതയെ അപഹരിച്ചത്, കട്ടത് എന്നുള്ള ഭാഷയാണ് രാമായണത്തിൽ ഈ സന്ദർഭത്തിൽ ഉപയോഗിക്കുന്നത്. അങ്ങേയറ്റം അനുചിതമായി പോയി, യാതൊരു ഔചിത്യവും ഇല്ലാത്ത പ്രവൃത്തിയായി പോയെന്ന് ഞാൻ നല്ലതിന് പറഞ്ഞു കൊടുത്തു എന്റെ ജ്യേഷ്ഠനായ രാവണനോട്. ദേവിയെ ശ്രീരാമനായി കൊണ്ടു നൽക എന്ന് ആവോളം ഏറ്റു പറഞ്ഞേൻ. പലതരം, പല രീതിയിൽ, പല പ്രാവശ്യം ഞാൻ രാവണനോട് പറഞ്ഞു, ദേവിയെ, സീതാദേവിയെ ശ്രീരാമന്റെ കയ്യിൽ കൊണ്ടുവന്ന് തിരിച്ച് ഏൽപ്പിക്കണം. ഞാൻ നിരവധി പ്രാവശ്യം പറഞ്ഞു, പ്രഭു വിജ്ഞാന മാർഗമെല്ലാം ഉപദേശിച്ചു, അജ്ഞാനിയാകയാൽ ഏറ്റതില്ല ഏതുമേ. ഞാൻ വിജ്ഞാനത്തിന്റെ എല്ലാ മാർഗങ്ങളും ഞാൻ മാർഗത്തിലൂടെയും ഞാൻ രാവണനെ ഉപദേശിച്ചു, അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ഞാൻ ശ്രമിച്ചു. പക്ഷെ ഞാൻ പരാജയപ്പെട്ടു, കാരണം അയാൾ അജ്ഞാനിയാണ്. ഒരു അജ്ഞാനിയോട് എത്ര ജ്ഞാനം ഉപദേശിച്ചു കൊടുത്തിട്ടും ചില അവസരത്തിൽ യാതൊരു കാര്യവുമില്ല, അയാൾ അതിലൊന്നും സ്വീകരിക്കാനായിട്ടുള്ള മാനസിക നിലവാരം അങ്ങനെയുള്ള അജ്ഞാനികൾ കൈവരിച്ചിട്ടില്ല. നമുക്ക് പറയാനേ സാധിക്കൂ, അത് സ്വീകരിക്കേണ്ടത് അവരാണ്. അവരജ്ഞാനത്താൽ മൂടിപ്പെട്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ, അവരുടെ മനസ്സ് അജ്ഞാനത്താൽ മൂടപ്പെട്ടിരിക്കുകയാണെങ്കിൽ എന്ത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഞാൻ പറയാത്തത് കൊണ്ടല്ല, പഥ്യമായ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു കൊടുത്തത്. പക്ഷെ രാവണന് അതെല്ലാം അബദ്ധങ്ങളായി തോന്നി എന്നാണ് വിഭീഷണൻ ഈ ഭാഗത്ത് പറയുന്നത്. അപ്പൊ രാവണൻ എന്ത് ചെയ്തു എന്ന് പറയുന്നു, വാളുമായി എന്നെ വധിപ്പാൻ അടുത്തിതു. അദ്ദേഹത്തിന്റെ ചന്ദ്രഹാസം എന്ന് പറഞ്ഞ വാളുമായിട്ട് എന്നെ വധിപ്പ, എന്നെ കൊല്ലാനായിട്ട് ഇങ്ങനെ അടുത്തിങ്ങനെ വന്നു. അദ്ദേഹം അതിനൊരുങ്ങി, അതിന് തുനിഞ്ഞു. കാളഭുജംഗ വേഗേന ലങ്കേശ്വരൻ, ലങ്കേശ്വരനായ രാവണൻ കാളഭുജംഗ വേഗേന, ഒരു കാളസർപ്പത്തിന്റെ വേഗത്തിൽ, നമുക്കറിയാം സർപ്പം ആഞ്ഞ് കൊത്തുന്ന വളരെ വേഗതയിലാണ്, അപ്പൊ ആ കാളസർപ്പത്തിന്റെ വേഗതയിലാണ് എന്റെ നേരെ വാളെടുത്ത് പാഞ്ഞു വന്നത്. അപ്പൊ എനിക്ക് സ്വാഭാവികമായിട്ട് എനിക്ക് മരണഭയം ഉണ്ടായി. ആ മരണഭയത്താൽ അങ്ങേറ്റത്തെ മനോദുഃഖമുണ്ടായി എനിക്ക്. ആ മരണഭയം കൊണ്ട്, ആ മനോദുഃഖം കൊണ്ട് നാല് ഭൃത്യരെയും കൂട്ടി, നാല് അനുയായികളെയും കൂട്ടി ഞാൻ അപ്പോൾ തന്നെ ഇങ്ങോട്ട് പുറപ്പെട്ടു. അങ്ങല്ലാതെ എനിക്ക് ഒരാശ്രയവുമില്ല, ഒരാലംബനം മറ്റെനിക്കില്ല. ദൈവമേ, ദൈവമേ എന്നാണ്, ദൈവം എന്നാണ് ശ്രീരാമൻ അദ്ദേഹം അഭിസംബോധന ചെയ്യുന്നത്. ദൈവം മനുഷ്യനായി അവതരിച്ചിരിക്കുകയാണെന്ന് അദ്ദേഹത്തിന് വ്യക്തമായി അറിയാം. അദ്ദേഹം പല പ്രാവശ്യം അത് പറഞ്ഞിട്ടുണ്ട്. ഒരാലംബനം മറ്റെനിക്കില്ല ദൈവമേ, എനിക്ക് ജനന മരണങ്ങളിൽ നിന്ന് എനിക്ക് മോക്ഷം വേണം. അങ്ങയുടെ പാദങ്ങളിൽ ഞാൻ അഭയം പ്രാപിക്കുന്നു. കരുണാനിധിയായ അങ്ങ് എന്നെ കൈവിടരുത്. വിഭീഷണൻ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അവിടെ ആരൊക്കെയുണ്ട്? ആ രാമസന്നിധിയിൽ സുഗ്രീവനുണ്ട്, ഹനുമാനുണ്ട്, മറ്റു പല വാനരശ്രേഷ്ഠരുമുണ്ട്. അവരൊക്കെ ഇത് കേട്ടുകൊണ്ടിരിക്കുകയാണ്. ആകെ ആശയക്കുഴപ്പമായി. ഈ വിഭീഷണൻ പറയുന്ന രാവണന്റെ സഹോദരനാണല്ലോ എന്തൊക്കെ പറഞ്ഞാലും. അദ്ദേഹം പറയുന്നത് വിശ്വാസയോഗ്യമാണോ അല്ലയോ, അതോ എന്തെങ്കിലും ചതി, എന്തെങ്കിലും ദുഷ്ടലാക്ക് ഇതിന് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ടോ? ഇങ്ങനെ പല ചിന്തകളും പലർക്കും സ്വാഭാവികമായും ഉയർന്നു വന്നു. അപ്പോൾ ആദ്യം തന്നെ പ്രതികരിച്ചത് സുഗ്രീവനാണ്. എന്താണ് സുഗ്രീവൻ പറഞ്ഞത്? നമുക്ക് കാണാം അടുത്ത ക്യാപ്സ്യൂളിൽ. അതുവരേക്കും നന്ദി, നമസ്കാരം.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിച്ചത് ഡോക്ടർ റിജി ജി നായർ. സാങ്കേതിക സഹായം ശ്യാംദാസ്. ആസ്വദിക്കൂ ഓരോ നിമിഷവും റേഡിയോ സാന്ത്വനം 90.4 FM-നോടൊപ്പം.

0: ആണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളിസിൽ കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
1: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
2: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
3: പെണ്ണിന്റെ ചെറുക്കന്റെ കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
4: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മോച്ചനിൽ നിന്ന്. വിശേഷ അവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മോച്ചനെ കഴിഞ്ഞേ മറ്റാരുള്ളൂ.
3: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാണ്.
4: നമ്പർ 1 പ്രദീപ് ഫ്ലവർ മോച്ചൻ, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോണ്ടാക്ട് 2763204.
5: പാറു, നീ അറിഞ്ഞോ ഹരി പുതിയ കാറോ അങ്ങേന്നേ?
6: അതെയോ, വല്ല ലോട്ടറി അടിച്ചു കാണും?
5: ലോട്ടറി ഒന്നും അല്ല,
6: പിന്നെ
5: ചിട്ടിയാണ് അടിച്ചത്.
7: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
8: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം
7: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
8: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
7: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
8: 9446340979.
7: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
8: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
7: Really, we can grow together.
9: കൃഷ്ണായനം, അഖില ഭാരത യാഗയോഗ ജ്ഞാനസേവാ സമിതി, September 4 ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ ആനന്ദവല്ലീശ്വരത്ത് രാവിലെ 9:30 മുതൽ 12 മണി വരെ ശ്രീമദ് ഭഗവത്ഗീത ക്വിസ് മത്സരം നടത്തുന്നു. ക്വിസ് മത്സരത്തിൽ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് 400 ചോദ്യത്തരങ്ങളടങ്ങിയ ബുക്ക്ലെറ്റ് PDF നൽകുന്നതാണ്. ഈ ബുക്ക്ലെറ്റിൽ നിന്ന് 180 ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് എഴുതി നൽകേണ്ടത്. സമ്മാനദാനം September 6 നടക്കുന്ന മെഗാ ഇവന്റ് ഭജൻസിൽ പ്രശസ്ത പിന്നണി ഗായകൻ ശ്രീ MG ശ്രീകുമാർ നിർവഹിക്കുന്നു. അത്യാകർഷകമായ സമ്മാനങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. 1st 25,000 രൂപ.

0: അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
1: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
2: ഏഞ്ചൽസ് മേക്ക് ഓവർ, നിയർ രാമേശ്വരൻ ടെമ്പിൾ, കൊല്ലം. കോൺടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.
3: ഏറ്റവും മികച്ചിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
4: കേരള കാഷ്യൂ, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
5: ജനമനസ്സുകളുടെ നേരിന്റെ ശബ്ദം കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.
6: ചരിത്രത്തിൽ ഇന്ന് ഓഗസ്റ്റ് 18. മഹാത്മാഗാന്ധിജി ആദ്യ കേരള സന്ദർശനം നടത്തിയതും അമേരിക്കൻ ജ്യോതിശാസ്ത്രജ്ഞനായ അസാഫ് ഹാൾ ചൊവ്വയുടെ ഉപഗ്രഹമായ ഫോബോസ് കണ്ടെത്തിയതും നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ ചരമദിനവുമൊക്കെ ഒരു ഓഗസ്റ്റ് 18-നായിരുന്നു. ഓഗസ്റ്റ് 18-ന്റെ ചരിത്രത്തിന്റെ ഏടുകളിലേക്ക്. ചരിത്രത്തിൽ ഇന്ന് ഓഗസ്റ്റ് 18. മഹാത്മാഗാന്ധിയുടെ ആദ്യ കേരള സന്ദർശനം 1920 ഓഗസ്റ്റ് 18-നായിരുന്നു. ആകെ 5 തവണ ഗാന്ധിജി കേരളം സന്ദർശിച്ചിട്ടുണ്ട്. നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെയും ഖിലാഫത്തിന്റെയും മുദ്രാവാക്യങ്ങൾ ഉയർത്തി 1920 ആദ്യമായി കേരളം സന്ദർശിച്ചതാണ് അവയിൽ പ്രധാനം. ജ്യോതിശാസ്ത്രജ്ഞനായ അസാഫ് ഹാൾ 1877 ഇന്നേ ദിവസമായിരുന്നു ചൊവ്വയുടെ ഉപഗ്രഹമായ ഫോബോസ് കണ്ടെത്തിയത്. വർണ്ണവിവേചനത്തിന്റെ പേരിൽ ദക്ഷിണാഫ്രിക്കയ്ക്ക് ടോക്കിയോ ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്നതിന് വിലക്ക് ഏർപ്പെടുത്തിയത് 1964 ഇന്നേ ദിവസമായിരുന്നു. ജനറൽ അസംബ്ലിയുടെ ആദ്യ വനിതാ അധ്യക്ഷയും ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ മുന്നണി പോരാളികളിൽ ഒരാളുമായിരുന്ന വിജയലക്ഷ്മി പണ്ഡിറ്റിന്റെ ജന്മദിനമാണ് ഇന്ന്. 1900 ഇന്നേ ദിവസമായിരുന്നു വിജയലക്ഷ്മി പണ്ഡിറ്റ് ജനിച്ചത്. ജവഹർലാൽ നെഹ്റുവിന്റെ സഹോദരിയും ഇന്ത്യൻ നയതന്ത്രജ്ഞയും ആയ വിജയലക്ഷ്മി പണ്ഡിറ്റ് 1, 3, 4 ലോക്സഭകളിലെ അംഗവുമായിരുന്നു. ഫ്രഞ്ച് വാന നിരീക്ഷകനായ പിയറി ജാൻസൺ ഹീലം കണ്ടെത്തിയത് 1868 ഓഗസ്റ്റ് 18-നായിരുന്നു. ആയിരത്തി 1971 വിയറ്റ്നാം യുദ്ധസമയം ഓസ്ട്രേലിയയും ന്യൂസിലാൻഡും വിയറ്റ്നാമിൽ നിന്ന് തങ്ങളുടെ സൈന്യങ്ങളെ പിൻവലിക്കാൻ തീരുമാനിച്ചത് ഇന്നേ ദിവസമായിരുന്നു. നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ ചരമദിനമാണ് ഇന്ന്. സുഭാഷ് ചന്ദ്രബോസ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഒരു പ്രധാന നേതാവുമായിരുന്നു. നേതാജി എന്ന് വിളിക്കുന്ന സുഭാഷ് ചന്ദ്രബോസ് 1945 ഓഗസ്റ്റ് 18-നായിരുന്നു അന്തരിച്ചത്. മലയാള സാഹിത്യത്തിൽ ദളിതരുടെ ശക്തനായ വക്താവായിരുന്ന കഥാകൃത്ത് സി അയ്യപ്പൻ, അദ്ദേഹത്തിന്റെ ചരമദിനമാണ് ഇന്ന്. 2011 ഓഗസ്റ്റ് 18-നായിരുന്നു അദ്ദേഹം അന്തരിച്ചത്.
7: ചരിത്രത്തിന്റെ താളുകളിൽ അടയാളപ്പെടുത്തിയ സംഭവങ്ങളാണ് റേഡിയോ സാന്ത്വനം 90.4 FM ചരിത്രത്തിൽ ഇന്ന് എന്ന പ്രോഗ്രാമിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് കൃഷ്ണ ബിജു. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.
2: നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്ത് പിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.
8: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം വ്യാസപ്രസാദം. അവതരണം സമ്പോത് ഫൗണ്ടേഷൻ കേരളയുടെ മുഖ്യ ആചാര്യൻ സ്വാമി അധ്യാത്മാനന്ദ സരസ്വതി. ഏകോപനം ശ്രീ NM പിള്ളൈ.

ആഗീഷാദ്യാസു മനസ സർവാർത്ഥാനാമുപക്രമേ യന്നത്വാ കൃതകൃത്യാ സ്യുഃ തന്നമാമി ഗജാനനം. ദോർഭിർയുക്താ ചതുർഭിസ്ഫടികമണിമയീം അക്ഷമാലാം ദധാനാ ഹസ്തേനൈകേന പത്മം സിതമപി ച ശുകം പുസ്തകം ചാപരേണ ഭാസാ കുന്ദേന്ദുശംഖസ്ഫടികമണിനിഭാഭാസമാനാ സമാനാ സാമേ വാഗ്ദേവതേയം നിവസതു വദനേ സർവദാ സുപ്രസന്നാ. ബ്രഹ്മാനന്ദം പരമസുഖദം കേവലം ജ്ഞാനമൂർത്തിം ദ്വന്ദ്വാതീതം ഗഗനസദൃശം തത്വമസ്യാദിലക്ഷ്യം ഏകം നിത്യം വിമലമചലം സർവധീ സാക്ഷിഭൂതം ഭാവാതീതം ത്രിഗുണരഹിതം സദ്ഗുരും തം നമാമി. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാമസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരംപരാം. ശ്രുതിസ്മൃതിപുരാണാനാമാലയം കരുണാലയം നമാമി ഭഗവത്പാദം ശങ്കരം ലോകശങ്കരം ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭ

0: നമ
1: ഹരി ഓം. ഭഗവാൻ പറയുകയാണ്, മഹാത്മാനസ്തു മാം പാർത്ഥ ദൈവീം പ്രകൃതിമാശ്.

ये पुनः श्रद्धधानाः भगवत भक्ति लक्षणे मोक्षमार्गे प्रवृत्ताः। ഇനി യാവ ചിലരാണോ അവര് ശ്രദ്ധാലുക്കളാണ്, ഏത് വിഷയത്തിൽ അവര് ശ്രദ്ധാലുക്കളാണ്? ഈശ്വര വിഷയത്തിൽ. എന്താ ഈശ്വര വിഷയം? ഈശ്വര വിഷയം മയാ തതമിതം സർവം ജഗദവ്യക്തമൂർത്തിന മസ്ഥാനി സർവഭൂതാനി നചാം തേഷ്വവസ്ഥിത നചമസ്ഥാനി ഭൂതാനി പശ്യമേ യോഗമൈശ്വരം ഭൂതഭൃണ്ണ ച ഭൂതസ്ഥ മമാത്മാ ഭൂതഭാവന. ഇതാണ് ഈശ്വര വിഷയം. ഈശ്വര വിഷയം എന്ന് പറയുമ്പോ രാമനും കൃഷ്ണനും എന്നല്ല നമ്മുടെ മനസ്സിൽ വരേണ്ടത് എന്നർത്ഥം. പിന്നെയോ, ഈ പ്രപഞ്ചത്തിലെ സകലമാന പദാർത്ഥങ്ങളിലും വ്യാപിച്ചിരിക്കുകയും അതിനാധാരമായിരിക്കുകയും എന്നാൽ അതിൽ വർത്തിക്കുന്നില്ല, അവ എന്നിലുമില്ല എന്ന് നിരാകരിച്ച് കാണിച്ചതിനെ ഇന്നത്തെ ശാസ്ത്ര സമ്പ്രദായത്തിൽ അത് അപ്രീഷിയേറ്റ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. നമ്മൾ കണ്ടു, ഇത് ഓർമ്മിക്കുന്ന ആളെയാണ് മഹാത്മാവ് എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അവരുടെ കാഴ്ച എന്താണ്? അവരുടെ കാഴ്ച കേവലം പദാർത്ഥ ആവിഷ്കാരത്തിൽ ഉടക്കി പോകുന്നില്ല, അതിന്റെ ആഴങ്ങളിലേക്ക് ഉളിയിട്ടിറങ്ങുന്നു. ശ്രീനാരായണ ഗുരുദേവൻ കെമിസ്ട്രി ഒന്നും പഠിച്ചിട്ടില്ല, പക്ഷേ പ്രപഞ്ചരസതന്ത്രം അറിഞ്ഞു എന്ന് പറയാം. വാസസ്സു തന്തു പഞ്ഞി ഇത് ആദിമൂലഭൂത പ്രഘോഷം. വസ്ത്രം എന്ന് പറയുന്നത് നൂലാണ്, നൂലെന്ന് പറയുന്നത് പഞ്ഞിയാണ്. പഞ്ഞി എന്ന് പറഞ്ഞാൽ പഞ്ചഭൂതം, അത് അന്നത്തെ കാഴ്ചപ്പാട്. ഇന്നാണെങ്കിൽ തന്മാത്രകളാണെന്ന് പറയാം, എലമെന്റ്സ് ആണെന്ന് പറയാം, ഇലക്ട്രോൺ പ്രോട്ടോൺ ന്യൂട്രോൺ ആണെന്ന് പറയാം, എനർജി ആണെന്ന് പറയാം. കേട്ടില്ലേ? അങ്ങനെ പോകുമ്പോൾ നിഷേധാവധിഭൂതം, when you deny everything, what remains? Even beyond time and space, ദേശകാല വസ്തു അതീതമായി പരിലസിക്കുന്ന ട്രാൻസെൻഡന്റൽ ആയിട്ടുള്ള ട്രൂത്ത് ആണ് ഈശ്വരൻ. ആ ഈശ്വരനെ ഭജിക്കുന്ന വിഷയത്തിൽ ഉത്സാഹമുള്ളവർ, ആ ഈശ്വരനെ ഭജിക്കുക എന്ന് പറഞ്ഞാൽ നാമം ജപിക്കുന്നത് ഭജനമാണ്, ക്ഷേത്രത്തിൽ പോകുന്നത് ഭജനമാണ്, ഇങ്ങനെയുള്ള വ്യവഹാരങ്ങളൊക്കെ ഭജനമാണ്. പക്ഷെ അതുകൊണ്ടൊക്കെ എന്ത് സാധിക്കുന്നു സംഭവിക്കുന്നു, അതുകൊണ്ടൊക്കെ എന്ത് സാധിക്കുന്നു സംഭവിക്കുന്നു? എല്ലാവരോടും സ്നേഹം, എല്ലാവരോടും ആദരവ്, ചെയ്യുന്ന കാര്യങ്ങൾ ഏവർക്കും ഉപകാരമാവണം എന്നുള്ള ദൂരക്കാഴ്ച. മനസ്സിലാവുന്നില്ലേ? ഇത് പ്രതിഫലിക്കുന്നുണ്ടോ? അതാണ് പ്രധാനം. അങ്ങനെയാണെങ്കിലാണ് അതിനെ ഈശ്വര ഭജനം എന്ന് പറയുക. മഹാത്മാനഹ, മഹാത്മാനഹ എന്ന് പറയുമ്പോ ന മോഹാത്മാക്കളല്ല, അവര് മോഹാത്മാക്കളല്ല, പ്രകൃതിയാൽ ഡെലൂഡഡ് ആയിട്ടുള്ളവരല്ല എന്നർത്ഥം. മഹാത്മാനഹ തൂ തൂ എന്താണ് പ്രയോഗിച്ചത്? അക്ഷുദ്ര ചിത്താഹ, അക്ഷുദ്ര ചിത്തന്മാരല്ല. നേരത്തെ മോഹാത്മാക്കളെ കുറിച്ച് പറഞ്ഞില്ലേ? പന്ത്രണ്ടാമത്തെ ശ്ലോകത്തിൽ മോഹാത്മാക്കളെ കുറിച്ച് പറഞ്ഞതുകൊണ്ടാണ് ഇവിടെ തൂന്ന് പ്രയോഗിച്ചത്. എൻറ്റയർലി ഡിഫറെന്റ് ഫ്രം ദോസ് പീപ്പിൾ, അവരിൽ നിന്ന് തികച്ചും വ്യത്യസ്തരായ ഇവർ. ഇവരാരാണ്? അക്ഷുദ്ര ചിത്താഹ. അവരുടെ ചിത്തം ക്ഷുദ്രമല്ല എന്ന് പറയാം. അവരുടെ താതാത്മ്യം, അവരുടെ ഐഡന്റിഫിക്കേഷൻ കേവലം ശരീരേന്ദ്രിയ മനോബുദ്ധികളിൽ ഉടക്കി നിൽക്കുന്നില്ല. അവര് വിശ്വം ഭവതി ഏകനീടം, ഈ പ്രപഞ്ചം ഒരു പക്ഷിക്കൂടാണ്, അന്നിലയിൽ എല്ലാറ്റിനോടും താതാത്മ്യം പ്രാപിച്ചവരാണ്. മഹാത്മാനസ്തു, മഹാത്മാക്കളാകട്ടെ, മാം എന്നെ, എന്നെ വാസുദേവനെ, വാസുദേവൻ, വാസുദേവന്റെ ഐഡന്റിറ്റിയാണ് മയാ തതമിതം സർവം എന്ന് പരിചയപ്പെടുത്തി തന്നത്. മാം പാർത്ഥ ദൈവീം പ്രകൃതിം ആശ്രിതാഹ, അവരാശ്രയിച്ചിരിക്കുന്ന പ്രകൃതി ദൈവീ പ്രകൃതിയാണ്. ദൈവീ പ്രകൃതി എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? പ്രകാശ സംബന്ധിയായ പ്രകൃതി, ഇരുട്ടിനെ സംബന്ധിക്കുന്ന പ്രകൃതിയല്ല.
പ്രകാശ സംബന്ധിയായ പ്രകൃതി. എന്താ പ്രകാശം എന്ന് പറഞ്ഞാൽ എവ്രിതിങ് ഈസ് ഇന്റർകണക്റ്റഡ് എന്ന ബോധ്യത്തിന്റെ കാഴ്ചപ്പാട്. ആ ബോധ്യത്തിന്റെ പ്രകാശത്തെയാണ് ഇവിടെ ദൈവീ പ്രകൃതി എന്ന് പറയുന്നത്. ദൈവീം ദൈവീ പ്രകൃതിയും ആശ്രിതാഹ, ദൈവീ പ്രകൃതിയെ ആശ്രയിച്ചിട്ട് ഭജന്തി, ഭജിക്കുന്നു. ഭജ് ശബ്ദത്തിന് സേവായാം എന്നാണ് ധാത്വർത്ഥം. ഭജ് സേവായാം, ഭജിക്കുന്നു. ഭജിക്കുന്നു എന്ന് പറഞ്ഞാൽ സേവിക്കുന്നു എന്നർത്ഥം. എങ്ങനെ? അനന്യ മനസ്സഹ, അവരന്യമനസ്കരല്ല. അന്യമനസ്കരല്ല എന്ന് പറഞ്ഞാൽ നാനാത്വത്തിൽ ഏകത്വം കാണുന്നവരാണ്. വൈവിധ്യങ്ങളെ കാണുന്നില്ല എന്നല്ല, വൈവിധ്യങ്ങളെ മനസ്സിലാക്കുന്നില്ല എന്നല്ല. വൈവിധ്യങ്ങളെ കാണുന്നു, വൈവിധ്യങ്ങളെ മനസ്സിലാക്കുന്നു, പക്ഷേ അതിനതീതമായി പരലസിക്കുന്ന ഏകതത്വത്തെയും അവര് ദർശിക്കുന്നു. ഭജന്തി അനന്യ മനസഃ ജ്ഞാത്വാ, അറിഞ്ഞിട്ട്. എന്താണ് അവരറിയുന്നത്? ഭൂതാദിം. ഭൂതാദി എന്ന് പറഞ്ഞാൽ സകല ഭൂതജാലങ്ങളും ആവിർഭൂതമായ സോഴ്സിനെ കുറിച്ച് അറിഞ്ഞിട്ട്. ഏതാ സോഴ്സ്? ഭഗവാൻ പറഞ്ഞല്ലോ രണ്ട് പ്രകൃതി എനിക്കുണ്ട് എന്ന്. ഏതൊക്കെയാ? അപരാപ്രകൃതിയും പരാപ്രകൃതി. അതില് അപരാപ്രകൃതി അഷ്ടധാ ഭിന്ന, എട്ടായിട്ട് പിരിഞ്ഞു നിൽക്കുന്നു. അതിനപ്പുറത്ത് ജീവഭാവമായിട്ടുള്ള പരാപ്രകൃതി. ഈ രണ്ട് പ്രകൃതിക്കും അതീതനായ ഭഗവാനെ അറിഞ്ഞിട്ട് എന്നർത്ഥം. ജ്ഞാത്വാ ഭൂതാദിം അവ്യയം. അവ്യയം എന്ന് പറഞ്ഞാൽ നാശരഹിതമായ തത്വത്തെ അറിഞ്ഞിട്ട്. ഏതാണ് നാശരഹിതമായ തത്വം? പ്യർ കോൺഷ്യസ്നെസ്. അടിസ്ഥാനപരമായി പ്രപഞ്ചം മുഴുവൻ ബോധമാണ്. ആ ബോധം സ്വയം മാറാതെ എല്ലാമായിട്ട് പരിലസിക്കുന്നു. ഈ ഒരു ഏക പ്രത്യയ സാര സംബന്ധിയായ ബോധ്യത്തിൽ നിന്നുകൊണ്ടാണ് അവര് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അവര് ലോകം മുഴുവൻ ഓടി നടക്കുന്നു എന്നുള്ള അർത്ഥത്തിലല്ല മനസ്സിലാക്കേണ്ടത്. അവരുടെ ഭജന എങ്ങനെയാ? They think globally and act locally. കേട്ടില്ലേ, അവര് വിശ്വവ്യാപകമായ പരിഗണന പുലർത്തുന്നവരാണ്, ചിന്തിക്കുന്നവരാണ്. അവരുടെ പ്രവൃത്തി ഒരുപക്ഷെ അടുക്കളയിൽ ഭക്ഷണം പാചകം ചെയ്യുന്നിടത്താവാം, അല്ലെങ്കിൽ മുറ്റമടിക്കുന്ന ഇടത്തായിരിക്കാം, അഥവാ ഹോസ്പിറ്റലിൽ ഒരു സർജറി നടത്തുന്ന കാര്യത്തിലായിരിക്കാം, അല്ലെങ്കിൽ ഒരു ബാബർ ഷോപ്പിൽ മുടി വെട്ടുന്ന ജോലിയിൽ ഏർപ്പെട്ടിരിക്കുകയും ആവാം. വട്ടെവർ ദേ ഡു, ബട്ട് വിത്ത് എ ഓൾ ഇൻക്ലൂസീവ് വിഷൻ, എല്ലാറ്റിനെയും ഉൾക്കൊള്ളുന്ന ഒരു കാഴ്ചപ്പാടോടെ അവരവരവരുടെ കാര്യങ്ങൾ നിർവഹിക്കുന്നു. ഈ കാര്യം മനസ്സിലായോ? മഹാത്മാക്കളുടെ ഭജനം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതല്ല വിഷയം, വിത്ത് വാട്ട് ആറ്റിറ്റ്യൂഡ് യു ഡു തിങ്സ്, എന്തൊരു സമീപന ബുദ്ധിയാണ് പുലർത്തുന്നത്, സമീപന രീതിയാണ് പുലർത്തുന്നത്, അവിടെയാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് അർത്ഥം. ക്ലിയർ? മഹാത്മാനസ്തു മാം പാർത്ഥ ദൈവീം പ്രകൃതിമാശ്രിതാഃ ഭജന്തി അനന്യ മനസഃ ജ്ഞാത്വാ ഭൂതാദിമവ്യയം. സങ്കുചിത അഹന്തയുടെ മതിൽക്കെട്ടുകൾക്കകത്ത് ശ്വാസം മുട്ടി നശിക്കുന്നില്ല ഇവ. അങ്ങനെ നശിക്കുന്നവരാരാണ്? അവര് മഹാത്മാക്കളാണ്. ഇവരാണെങ്കിലോ മഹാത്മാക്കളാണ്. അവർക്ക് വിശ്വവിശാല വീക്ഷണമുണ്ട്. ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന പ്രാർത്ഥനയുണ്ട്. അതിനനുസരിച്ചുള്ള പ്രവൃത്തി അവിടെ അവിടെയാണ് എന്നർത്ഥം. ഓക്കെ, ഇന്നത്തെ ഭാഷണം ഗുരുപരമ്പരയുടെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു. ഓം പൂർണമദ പൂർണമിദം പൂർണാത് പൂർണമുദച്യതേ പൂർണസ്യ പൂർണമാദായ പൂർണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. റേഡിയോ സാന്ത്വനം.

0: 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് വ്യാസപ്രസാദം. അവതരണം സമ്പോത് ഫൗണ്ടേഷൻ കേരളയുടെ മുഖ്യ ആചാര്യൻ സ്വാമി അധ്യാത്മാനന്ദ സരസ്വതി. ഏകോപനം ശ്രീ NM പിള്ള. സാങ്കേതിക സഹായം ശ്യാംദാസ്.
1: ഇത് നിങ്ങളുടെ ശബ്ദഭാവനയുടെ കൂട്ടായ്മ. റേഡിയോ സാന്ത്വനം 90.4 FM.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്.
1: ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0% down payment. അപ്പൊ ഇപ്പൊ തന്നെ ആധാറും പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113888138.
2: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
3: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളിസിൽ കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
4: ഇതിനോടനുബന്ധിച്ച് ജോളി സെയിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
5: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
6: റേഡിയോ സാന്ത്വനം 90.4 ൽ ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.

0: ബന്ധപ്പെടുക.
1: വിള ഇൻഷുറൻസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഹെൽപ്പ് ലൈൻ നമ്പർ 1444 വിളിക്കുക.
2: മോനെ, ഞാൻ ഇന്നലെ അനന്തരവന്റെ വീട്ടിൽ പോയി. അവിടെ കണ്ട കാര്യങ്ങൾ എന്നെ അത്ഭുതപ്പെടുത്തി. അവർ പകൽ മുഴുവനും AC ഇടും, ദിവസവും വാഷിംഗ് മെഷീൻ ഉപയോഗിക്കും, ഒപ്പം 2 ഫ്രിഡ്ജും. എന്നിട്ട് അവിടുത്തെ കറണ്ട് ബിൽ എത്രയാണെന്ന് അറിയാമോ? 0. ഞാൻ ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, അമ്മാവാ, എല്ലാം മുകളിലുള്ളവന്റെ കൃപയാണെന്ന്. അതായത് സോളാർ പാനൽ. അപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചു, നമുക്കും ഈ പാനൽ വെക്കണം. PM സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന, ഇതിൽ ചേരാനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഗർ.
3: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. ഓണം പ്രമാണിച്ച് അടുത്ത മാസത്തേക്കുള്ള സാമൂഹിക ക്ഷേമ പെൻഷൻ നാളെ മുതൽ വിതരണം ചെയ്യുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ഷിപ്പ് ബ്ലോക്ക് നിർമ്മാണത്തിനായി കൊച്ചിൻ ഷിപ്പ്യാർഡിന് ഭൂമി വിട്ടു നൽകാനും മന്ത്രിസഭായോഗത്തിന്റെ അനുമതി. കേരളത്തിന്റെ വികസനയാത്രയിൽ പുത്തൻ നാഴികക്കല്ലായി വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് സമ്പൂർണ്ണ കയറ്റുമതി ഇറക്കുമതി പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. 2025 ദേശീയ കായിക പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. മലയാളി താരങ്ങളായ ട്രീസ ജോളിയും മുഹമ്മദ് അജ്മലും ഉൾപ്പെടെ 17 പേർക്ക് അർജുന അവാർഡ്. ഓണത്തോടനുബന്ധിച്ച് സ്കൂൾ വിദ്യാർത്ഥികൾക്കായുള്ള അരി വിതരണത്തിന് സംസ്ഥാനത്ത് നാളെ തുടക്കം. മന്ത്രി N ശംസുദ്ദീൻ ഉദ്ഘാടനം നിർവഹിക്കും. ഓണാഘോഷ പരിപാടികൾക്കായി രജിസ്ട്രേഷനുള്ള സ്ഥാപനങ്ങളിൽ നിന്നു മാത്രമേ പാകം ചെയ്ത ഭക്ഷണം വാങ്ങാവൂ എന്ന് മുന്നറിയിപ്പ് നൽകി ഭക്ഷ്യസുരക്ഷാ വകുപ്പ്. കേരള കോളേജ് സ്പോർട്സ് ലീഗ് വോളിബോൾ മത്സരങ്ങൾക്ക് നാളെ തിരുവനന്തപുരത്ത് തുടക്കം. വാർത്തകൾ വിശദമായി. കൊച്ചിൻ ഷിപ്പ്യാർഡിന് ഷിപ്പ് ബ്ലോക്ക് നിർമ്മിക്കുന്നതിനായി കൊച്ചി രാമൻപുരത്തിൽ 18.16 ഏക്കർ ഭൂമി പാട്ടത്തിന് നൽകാൻ അനുമതി നൽകി സംസ്ഥാന മന്ത്രിസഭായോഗം. 5,000 കോടി രൂപയുടെ നിക്ഷേപം ഇവിടെയുണ്ടാകുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഓണം പ്രമാണിച്ച് അടുത്ത മാസത്തേക്കുള്ള സാമൂഹിക ക്ഷേമ പെൻഷൻ നാളെ മുതൽ വിതരണം ചെയ്യുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ഇതിനായി 1,105 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ആനുകൂല്യങ്ങളും ബോണസും നൽകുന്നതിനായി 630 കോടി രൂപ അനുവദിച്ചതായും അദ്ദേഹം പറഞ്ഞു.
4: നമ്മുടെ കൊച്ചി നഗരത്തിന് അടുത്തുള്ള രാമൻപുരത്തിൽ കൊച്ചി ഷിപ്പ്യാർഡിന് 18.16 ഏക്കർ ലീസിന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഉള്ള തീരുമാനമെടുത്തു. അത് ഷിപ്പ് ബ്ലോക്ക് നിർമ്മാണമാണ്. 5,000 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെന്റാണ് കൊച്ചിൻ ഷിപ്പ്യാർഡ് അവിടെ നടത്താം എന്നേറ്റിരിക്കുന്നത്. സർക്കാരിന്റെ ക്ഷേമ പെൻഷൻ, അടുത്ത മാസത്തേക്ക് കിട്ടേണ്ട പെൻഷൻ, സാമൂഹ്യക്ഷേമ പെൻഷൻ നാളെ മുതൽ വിതരണം ചെയ്യാണ്. അതിനായിട്ടുള്ള 1,105 കോടി രൂപ അനുവദിച്ചു.
3: ഓണക്കിറ്റ് വിതരണം സംസ്ഥാനത്ത് പുരോഗമിക്കുന്നതായും 600,000 കിറ്റുകൾ തയ്യാറാക്കിയതിൽ 300,000 കിറ്റുകൾ റേഷൻ കടകളിൽ എത്തിച്ചതായും മുഖ്യമന്ത്രി പറഞ്ഞു. കേരളത്തിന്റെ വികസനയാത്രയിൽ പുത്തൻ നാഴികക്കല്ലായി വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് സമ്പൂർണ്ണ കയറ്റുമതി ഇറക്കുമതി പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. ആദ്യ 2 എക്സിം കണ്ടെയ്നറുകളുടെ ഫ്ളാഗ് ഓഫ് മുഖ്യമന്ത്രി VD സതീശൻ നിർവഹിച്ചു. തുറമുഖങ്ങളുടെ സമഗ്ര വികസനത്തിന് സ്വകാര്യ മൂലധനവും നിക്ഷേപവും അത്യന്താപേക്ഷിതമാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. കേരളത്തിന്റെ സമഗ്ര സമുദ്ര സാമ്പത്തിക വികസനം ലക്ഷ്യമിടുന്ന മിഷൻ

0: സമുദ്രാ പദ്ധതിയുടെ ലോഗോയും ചടങ്ങിൽ പുറത്തിറക്കി. കേരളത്തിലെ രണ്ട് അന്താരാഷ്ട്ര തുറമുഖങ്ങളും ഒരു കണ്ടെയ്നർ സ്റ്റേഷനും 18 മിനി തുറമുഖങ്ങളും സംയോജിപ്പിച്ച് സംസ്ഥാനത്തെ തുറമുഖ നഗരമാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെയുള്ള പദ്ധതിയാണ് മിഷൻ സമുദ്രയെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. 2025 ദേശീയ കായിക പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. മലയാളി ബാഡ്മിന്റൺ താരം ട്രീസ ജോളിയും അത്ലറ്റ് മുഹമ്മദ് അജ്മലും ഉൾപ്പെടെ 17 പേർക്ക് അർജുന അവാർഡ് ലഭിച്ചു. 4x400 റിലേയിൽ ഉജ്ജ്വല പ്രകടനം കാഴ്ചവെച്ച താരമാണ് പാലക്കാട് സ്വദേശിയായ മുഹമ്മദ് അജ്മൽ. കണ്ണൂരിൽ നിന്നുള്ള താരമാണ് ട്രീസ ജോളി. ഗായത്രി ഗോപീചന്ദ്, തേജസ്വിൻ ശങ്കർ, വിദിത് ഗുജറാത്തി തുടങ്ങിയവരും അർജുന അവാർഡ് ജേതാക്കളിൽ ഉൾപ്പെടുന്നു. സമഗ്ര സംഭാവനയ്ക്കുള്ള അർജുന പുരസ്കാരത്തിന് ഇന്ത്യൻ ഫുട്ബോൾ മുൻ താരം ഉസൈയ അരുമൈ നായകം അർഹനായി. അത്ലറ്റിക്സ്, ബോക്സിംഗ്, ഷൂട്ടിംഗ്, ഗുസ്തി എന്നിവയിലായി 5 കായിക പരിശീലകർ ദ്രോണാചാര്യ അവാർഡ് സ്വന്തമാക്കി. സ്കൂൾ വിദ്യാർത്ഥികൾക്കായുള്ള അരി വിതരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം പട്ടം ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നാളെ മന്ത്രി എൻ ഷംസുദ്ദീൻ നിർവഹിക്കും. സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിയുടെ പരിധിയിൽ വരുന്ന സർക്കാർ എയ്ഡഡ് വിദ്യാലയങ്ങളിലെ പ്രീ പ്രൈമറി മുതൽ 8-ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്കാണ് ഓണത്തോടനുബന്ധിച്ച് 4 കിലോഗ്രാം വീതം അരി വിതരണം ചെയ്യുന്നത്. മുഖ്യമന്ത്രി വി ഡി സതീശൻ സംഘടിപ്പിച്ച ഓണാഘോഷം നിയമസഭയിൽ നടന്നു. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറും മുഖ്യമന്ത്രിയും ചേർന്ന് ഓണാഘോഷം ഉദ്ഘാടനം ചെയ്തു. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ, മന്ത്രിമാർ, എംഎൽഎമാർ, സാംസ്കാരിക സാമുദായിക നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനതല ഓണം ടൂറിസം വാരാഘോഷത്തിന് തിരുവനന്തപുരത്ത് ഈ മാസം 24 തുടക്കമാകും. 30-ാം തീയതി വരെ 35 വേദികളിലായി വിപുലമായ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് ടൂറിസം മന്ത്രി പി സി വിഷ്ണുനാഥ് തിരുവനന്തപുരത്ത് അറിയിച്ചു. ഓണാഘോഷങ്ങളുടെ ഭാഗമായി നഗരവീഥികളിൽ ദീപാലങ്കാരവും ഒരുക്കും. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
2: സംസ്ഥാനതല ഓണാഘോഷങ്ങളുടെ ഔപചാരിക ഉദ്ഘാടനം 24 വൈകിട്ട് നിശാഗന്ധിയിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിക്കും. 30 സമാപന സമ്മേളനത്തിൽ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ മുഖ്യാതിഥിയാകും. 35 വേദികളിലായി 3,400 കലാകാരന്മാർ പങ്കെടുക്കുന്ന 340 കലാപരിപാടികളാകും തിരുവനന്തപുരത്ത് നടക്കുക. ഇതോടൊപ്പം 13 ജില്ലകളിലും ഡി ടി പി സികളുടെ ആഭിമുഖ്യത്തിൽ ജില്ലാതല ആഘോഷങ്ങളും നടക്കും.
0: KSRTCയുടെ എക്സിക്യൂട്ടീവ് AC വോൾവോ ലക്ഷറി ബസ് സർവീസ് വ്യാഴാഴ്ച മുതൽ സർവീസ് ആരംഭിക്കും. തിരുവനന്തപുരത്ത് നിന്നും എറണാകുളത്തേക്ക് 4:15 കൊണ്ട് എത്തുന്ന വിധത്തിലാണ് പുതിയ സർവീസ് ക്രമീകരിച്ചിരിക്കുന്നത്. തിങ്കൾ മുതൽ വെള്ളി വരെ തിരുവനന്തപുരത്ത് നിന്ന് രാവിലെ 5:30, തിരികെ വൈകിട്ട് 5:30 എറണാകുളത്ത് നിന്നുമാണ് സമയം ക്രമീകരിച്ചിരിക്കുന്നത്. രജിസ്ട്രേഷനുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് മാത്രമേ ഓണാഘോഷ പരിപാടികൾക്കായി പാകം ചെയ്ത ഭക്ഷണം വാങ്ങാവൂ എന്ന് ഭക്ഷ്യസുരക്ഷാ വകുപ്പ്. ഭക്ഷണ പൊതികളിൽ പാക്ക് ചെയ്ത തീയതിയും സമയവും 2 മണിക്കൂറിനുള്ളിൽ കഴിക്കണമെന്ന നിയമപ്രകാരമുള്ള മുന്നറിയിപ്പും ഉണ്ടെന്ന് ഉറപ്പുവരുത്തണം. ലേബലും വിവരങ്ങളും ഇല്ലാതെ പാക്ക് ചെയ്ത ഭക്ഷണം വിൽക്കുന്നവർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. സിംഗപ്പൂരിൽ നടന്ന 24th ആസിയാൻ ചെസ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയ്ക്ക് വേണ്ടി 3 മെഡലുകൾ സ്വന്തമാക്കി കണ്ണൂർ പുഴാതി സ്വദേശി അദീതി നമ്പ്യാർ. 6 വയസ്സിന് താഴെയുള്ള പെൺകുട്ടികളുടെ വിഭാഗത്തിലാണ് മെഡൽ നേട്ടം. ഏറ്റവും പ്രായം കുറഞ്ഞ വനിതാ റാപ്പിഡ് റേറ്റഡ് താരം എന്ന റെക്കോർഡും അദീതി കരസ്ഥമാക്കി. കേരള കോളേജ് സ്പോർട്സ് ലീഗ് വോളിബോൾ മത്സരങ്ങൾക്ക് നാളെ തിരുവനന്തപുരത്ത് തുടക്കമാകും. കായിക വകുപ്പും ഉന്നത വിദ്യാഭ്യാസ വകുപ്പും ഖേലോ ഇന്ത്യ പദ്ധതിയുമായി ചേർന്ന് നടത്തുന്ന ലീഗിന്റെ ഉദ്ഘാടനം മന്ത്രി റോജി എം ജോൺ നിർവഹിക്കും. കോളേജ് ക്യാമ്പസുകളിലേക്ക് വോളിബോളിന്റെ പ്രതാപകാലം തിരികെ കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടെയാണ് മത്സരം സംഘടിപ്പിക്കുന്നത്. ഇന്ത്യ ശ്രീലങ്ക ക്രിക്കറ്റ് പരമ്പരയിലെ 1-ാം ടെസ്റ്റിന്റെ 4-ാം ദിനം കളി അവസാനിക്കുമ്പോൾ ഇന്ത്യയ്ക്ക് 288 റൺസിന്റെ ലീഡ്. 2-ാം ഇന്നിംഗ്സിൽ ഇന്ത്യ 193 റൺസിന് പുറത്തായി. സ്പിന്നർമാരെ തുണയ്ക്കുന്ന പിച്ചിൽ 4 വിക്കറ്റെടുത്ത പേസർ അഷിത ഫെർണാണ്ടോയാണ് 2-ാം ഇന്നിംഗ്സിൽ ഇന്ത്യയെ തകർത്തത്. പ്രഭാത് ജയസൂര്യ 3 വിക്കറ്റ് നേടി. അർദ്ധ സെഞ്ചുറി നേടിയ ഋഷഭ് പന്താണ് ഇന്ത്യയുടെ ടോപ് സ്കോറർ. 2-ാം ഇന്നിംഗ്സിൽ ബാറ്റിംഗിനിറങ്ങിയ ശ്രീലങ്ക 4-ാം ദിനം കളി നിർത്തുമ്പോൾ 4 വിക്കറ്റ് നഷ്ടത്തിൽ 84 റൺസ് എന്ന നിലയിലാണ്. മത്സരം അവസാനിക്കാൻ ഇനി 1 ദിനം മാത്രമാണ് അവശേഷിക്കുന്നത്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഇന്ന് കോട്ടയം, എറണാകുളം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കണ്ണൂരും കാസർഗോഡും നാളെയും മഞ്ഞ ജാഗ്രത തുടരും. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കേരള തീരത്ത് നാളെ രാത്രി 11:30 വരെ ഉയർന്ന കടലാക്രമണത്തിന് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 493 പോയിന്റ് ഇടിഞ്ഞ് 77,235, നിഫ്റ്റി 133 പോയിന്റ് നഷ്ടത്തിൽ 24,155 വ്യാപാരം.

0: അവസാനിപ്പിച്ചു. സ്വർണ്ണ വില കൂടി. പവന് 160 രൂപ വർദ്ധിച്ച് 114,320 രൂപയും ഗ്രാമിന് 14,290 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. ഓണം പ്രമാണിച്ച് അടുത്ത മാസത്തേക്കുള്ള സാമൂഹിക ക്ഷേമ പെൻഷൻ നാളെ മുതൽ വിതരണം ചെയ്യുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഷിപ്പ് ബ്ലോക്ക് നിർമ്മാണത്തിനായി കൊച്ചിൻ ഷിപ്പ്യാർഡിന് ഭൂമി വിട്ടുനൽകാനും മന്ത്രിസഭാ യോഗത്തിന്റെ അനുമതി. കേരളത്തിന്റെ വികസനയാത്രയിൽ പുത്തൻ നാഴികക്കല്ലായി വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് സമ്പൂർണ്ണ കയറ്റുമതി ഇറക്കുമതി പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. 2025 ദേശീയ കായിക പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. മലയാളി താരങ്ങളായ ട്രീസ ജോളിയും മുഹമ്മദ് അജ്മലും ഉൾപ്പെടെ 17 പേർക്ക് അർജുന അവാർഡ്. ഓണത്തോടനുബന്ധിച്ച് സ്കൂൾ വിദ്യാർത്ഥികൾക്കായുള്ള അരി വിതരണത്തിന് സംസ്ഥാനത്ത് നാളെ തുടക്കം. മന്ത്രി എൻ ശംസുദ്ദീൻ ഉദ്ഘാടനം നിർവഹിക്കും. ഓണാഘോഷ പരിപാടികൾക്കായി രജിസ്ട്രേഷനുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് മാത്രമേ പാകം ചെയ്ത ഭക്ഷണം വാങ്ങാവൂ എന്ന് മുന്നറിയിപ്പ് നൽകി ഭക്ഷ്യസുരക്ഷാ വകുപ്പ്. കേരള കോളേജ് സ്പോർട്സ് ലീഗ് വോളിബോൾ മത്സരങ്ങൾക്ക് നാളെ തിരുവനന്തപുരത്ത് തുടക്കം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
1: ആകാശവാണി ഇപ്പോൾ സന്ധ്യാഗീതം. ഇന്ന് സന്ധ്യാഗീതത്തിൽ ആദ്യ ഗാനം കെ ജയകുമാറിന്റെ വരികൾക്ക് രവീന്ദ്രന്റെ സംഗീതത്തിൽ ചിത്രം നീലക്കടമ്പ്.

0: കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം മുഖത്തല MGTHS പൂർവ്വ വിദ്യാർത്ഥി സംഘടന എന്റെ വിദ്യാലയത്തെ കുറിച്ചുള്ള പ്രത്യേക റേഡിയോ റിപ്പോർട്ട്.
1: കൊല്ലം ജില്ലയിൽ മുഖത്തലയിൽ സ്ഥിതി ചെയ്യുന്ന MGTHS മുഖത്തല ഗ്രാമോദ്ധാരണ ട്രസ്റ്റ് ഹൈസ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയാണ് എന്റെ വിദ്യാലയം. 1968 മുതലുള്ള ആയിരക്കണക്കിന് പൂർവ്വ വിദ്യാർത്ഥികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് എന്റെ വിദ്യാലയം എന്ന ഈ കൂട്ടായ്മ നാളിതുവരെ സംഘടിപ്പിച്ച നിരവധിയായ സാമൂഹിക ക്ഷേമ പ്രവർത്തനങ്ങൾ. അതിനാൽ തന്നെ ഇത് മറ്റേത് പൂർവ്വ വിദ്യാർത്ഥി സംഘടനകളിൽ നിന്നും വേറിട്ട് നിൽക്കുന്ന ഒന്നാണ്. ഈ പൂർവ്വ വിദ്യാർത്ഥി സംഘടന സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികളുടെ പഠന സഹായത്തിനും കലാ കായിക ശാസ്ത്ര രംഗത്തെ പ്രതിഭകളുടെ പ്രോത്സാഹനത്തിനും ഒപ്പം സിവിൽ സർവീസ് പരിശീലനത്തിനുള്ള സഹായവും, കൂടാതെ കോവിഡ് മഹാമാരിയിൽ എന്റെ വിദ്യാലയം നടത്തിയ സാമൂഹിക ക്ഷേമ പ്രവർത്തനങ്ങൾ മികച്ച നിലവാരം പുലർത്തുന്ന ഒന്നാണ്. അങ്ങനെ സാമൂഹിക സേവന രംഗത്തും കാരുണ്യ പ്രവർത്തനങ്ങളിലും മാതൃകാപരമായ സേവനങ്ങൾ നടത്തുന്ന എന്റെ വിദ്യാലയം എന്ന മുഖത്തല MGTHS-ന്റെ പൂർവ്വ വിദ്യാർത്ഥി സംഘടന ഈ വർഷം ഓണത്തിന് ഓഗസ്റ്റ് 22 മുതൽ 25 വരെ ഓണാഘോഷം സംഘടിപ്പിക്കുന്നു. നെടുമ്പന ഗാന്ധിഭവൻ അന്തേവാസികൾക്കായി ഓണക്കോടിയും ഓണസദ്യയും ഒരുക്കിക്കൊണ്ട് വ്യത്യസ്തമാർന്ന കലാ സാംസ്കാരിക പരിപാടികളുമായി എന്റെ വിദ്യാലയം എന്ന ഈ പൂർവ്വ വിദ്യാർത്ഥി സംഘടന മാതൃകാപരമായ പ്രവർത്തനങ്ങളുമായി വേറിട്ടു നിൽക്കുന്നു.
0: കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് മുഖത്തല MGTHS പൂർവ്വ വിദ്യാർത്ഥി സംഘടന എന്റെ വിദ്യാലയത്തെ കുറിച്ചുള്ള പ്രത്യേക റേഡിയോ റിപ്പോർട്ട്.
2: യു ആർ ട്യൂൺഡ് ഇൻ ടു യുവർ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സാന്ത്വനം 90.4 FM, കീപ്പിംഗ് യു കമ്പനി ഓൾ ഡേ.
0: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം മധുരം സംസ്കൃതം. ആശയം അവതരണം സോമയാജി, സാങ്കേതിക സഹായം ശ്യാംദാസ്.
3: റേഡിയോ സാന്ത്വനം 90.4 ശ്രോതാക്കളെ ഏവർക്കും മധുരം സംസ്കൃതം എന്ന പരിപാടിയിലേക്ക് സ്വാഗതം. മധുരം സംസ്കൃതം ഇതിന്റെ കാര്യക്രമേ സർവേഷാം പ്രതി സ്വാഗതം. പഠാമി സംസ്കൃതം നിത്യം, വദാമി സംസ്കൃതം സദാ, ധ്യായാമി സംസ്കൃതം സമ്യക്, വന്ദേ സംസ്കൃതമാതരം.
4: അദ്യദിനം ദ്വിതീയ വിഭക്തി വിശേഷ അഭ്യാസ പശ്യാമ. തുമൻ പ്രയോഗ. ഇന്നത്തെ ദിവസം ദ്വിതീയ വിഭക്തിയിലെ വിശേഷമായ അഭ്യാസം തുമൻ പ്രയോഗം നമുക്ക് നോക്കാം. ഏഷ ഘടം സ്വീകർത്തും ന ശക്നോതി. ഇയാൾക്ക് കുടത്തെ വാങ്ങാൻ സാധിക്കില്ല. കർത്തും സ്വീകർത്തും തും, ആ തുമൻ പ്രയോഗം അതിലാണ് ഇരിക്കുന്നത്. സ്വീകർത്തും അത് തുമൻ പ്രയോഗമാണ്, വിശേഷ പ്രയോഗം. ഏഷഹ ഘടം സ്വീകർത്തും ന ശക്നോതി. ഇയാൾക്ക് കുടത്തെ വാങ്ങാൻ സാധിക്കില്ല. ഇയാൾക്ക് കുടത്തെ വാങ്ങാൻ സാധിക്കില്ല. ഏഷഹ ഘടം സ്വീകർത്തും ന ശക്നോതി. വയം

0: ദേശസേവാം കർത്തും ഇച്ഛാമഹ. ഞങ്ങൾ ദേശസേവയെ ചെയ്യുവാൻ ഇഷ്ടപ്പെടുന്നു. വയം ദേശസേവാം കർത്തും ഇച്ഛാമഹ. ഞങ്ങൾ ദേശസേവയെ ചെയ്യുവാൻ ഇഷ്ടപ്പെടുന്നു. ഞങ്ങൾ ദേശസേവയെ ചെയ്യുവാൻ ഇഷ്ടപ്പെടുന്നു. വയം ദേശസേവാം കർത്തും ഇച്ഛാമഹ. ബാലകാഹ ഔഷധം ഖാദിത്തും ന ഇച്ഛന്തി. ബാലന്മാർ മരുന്ന് കഴിക്കുന്നതിന് ഇഷ്ടപ്പെടുന്നില്ല. ബാലകാഹ ഔഷധം ഖാദിത്തും ന ഇച്ഛന്തി. ബാലന്മാർ മരുന്ന് കഴിക്കുന്നതിന് ഇഷ്ടപ്പെടുന്നില്ല. ബാലന്മാർ മരുന്ന് കഴിക്കുന്നതിന് ഇഷ്ടപ്പെടുന്നില്ല. ബാലകാഹ ഔഷധം ഖാദിത്തും ന ഇച്ഛന്തി. ഖാദിത്തും കർത്തും സ്വീകർത്തും ഇത് തുമന്ത പ്രയോഗമാണ്. മാലതി വാർത്താം ശ്രോതും ബഹു ഇച്ഛതി. മാലതി വാർത്തയെ കേൾക്കുവാൻ വളരെ ഇഷ്ടപ്പെടുന്നു. മാലതി വാർത്താം ശ്രോതും ബഹു ഇച്ഛതി. മാലതി വാർത്തയെ കേൾക്കുവാൻ വളരെ ഇഷ്ടപ്പെടുന്നു. മാലതി വാർത്തയെ കേൾക്കുവാൻ വളരെ ഇഷ്ടപ്പെടുന്നു. മാലതി വാർത്താം ശ്രോതും ബഹു ഇച്ഛന്തി. അഹം കാശീം ഗന്ധും ഇച്ഛാമി. ഞാൻ കാശിയിൽ പോകുവാൻ ആഗ്രഹിക്കുന്നു. അഹം കാശീം ഗന്ധും ഇച്ഛാമി. ഞാൻ കാശിയിൽ പോകുവാൻ ആഗ്രഹിക്കുന്നു. ഞാൻ കാശിയിൽ പോകുവാൻ ആഗ്രഹിക്കുന്നു. അഹം കാശീം ഗന്ധും ഇച്ഛാമി. ഏഷാ മമ അംബാം ദ്രഷ്ടും ഇച്ഛതി. ഇവൾ എൻ്റെ അമ്മയെ കാണുവാൻ ആഗ്രഹിക്കുന്നു. ഏഷാ മമ അംബാം ദ്രഷ്ടും ഇച്ഛതി. ഇവൾ എൻ്റെ അമ്മയെ കാണുവാൻ ആഗ്രഹിക്കുന്നു. ഇവൾ എൻ്റെ അമ്മയെ കാണുവാൻ ആഗ്രഹിക്കുന്നു. ഏഷാ മമ അംബാം ദ്രഷ്ടും ഇച്ഛതി. കാർത്തികഃ സമ്യക് ശ്ലോകം വക്തും ജാനാതി. കാർത്തികയ്ക്ക് നന്നായി ശ്ലോകത്തെ ചൊല്ലുവാൻ അറിയും. കാർത്തികഃ സമ്യക് ശ്ലോകം വക്തും ജാനാതി. കാർത്തികയ്ക്ക് നന്നായി ശ്ലോകത്തെ ചൊല്ലുവാൻ അറിയും. കാർത്തികയ്ക്ക് നന്നായി ശ്ലോകത്തെ ചൊല്ലുവാൻ അറിയും. കാർത്തികഃ സമ്യക് ശ്ലോകം വക്തും ജാനാതി. മമ ഭ്രാതാ സംസ്കൃതേന കവിതാം ലേഖിതും ജാനാതി. എൻ്റെ സഹോദരന് സംസ്കൃതത്തിൽ കവിത എഴുതുവാൻ അറിയും. മമ ഭ്രാതാ സംസ്കൃതേന കവിതാം ലേഖിതും ജാനാതി. എൻ്റെ സഹോദരന് സംസ്കൃതത്തിൽ കവിത എഴുതുവാൻ അറിയും. എൻ്റെ സഹോദരന് സംസ്കൃതത്തിൽ കവിത എഴുതുവാൻ അറിയും. മമ ഭ്രാതാ സംസ്കൃതേന കവിതാം ലേഖിതും ജാനാതി. അത്ര ക പാഠനം കർത്തും ജാനാതി. ഇതുപോലെ ആർക്കാണ് പഠിപ്പിക്കുവാൻ അറിയുന്നത്? അത്ര ക പാഠനം കർത്തും ജാനാതി. ഇതുപോലെ ആർക്കാണ് പഠിപ്പിക്കുവാൻ അറിയുന്നത്? ഇതുപോലെ ആർക്കാണ് പഠിപ്പിക്കുവാൻ അറിയുന്നത്? അത്ര ക പാഠനം കർത്തും ജാനാതി. അഹം ഹിന്ദി ഭാഷാം പഠിതും ജാനാമി. ഞാൻ ഹിന്ദി ഭാഷ പഠിക്കാൻ അറിയും, അല്ലെങ്കിൽ ഭാഷയെ പഠിക്കാൻ അറിയും. അഹം ഹിന്ദി ഭാഷാം പഠിതും ജാനാമി. ഞാൻ ഹിന്ദി ഭാഷയെ പഠിക്കാൻ അറിയും. ഞാൻ ഹിന്ദി ഭാഷയെ പഠിക്കാൻ അറിയും. അഹം ഹിന്ദി ഭാഷാം പഠിതും ജാനാമി. ഭവാൻ ദ്വിചക്രികാം ചാലയിതും ജാനാതി വാ. താങ്കൾക്ക് ഇരുചക്രവാഹനം ഓടിക്കുവാൻ അറിയുമോ? ഭവാൻ ദ്വിചക്രികാം ചാലയിതും ജാനാതി വാ. താങ്കൾക്ക് ഇരുചക്രവാഹനം ഓടിക്കുവാൻ അറിയുമോ? താങ്കൾക്ക് ഇരുചക്രവാഹനം ഓടിക്കുവാൻ അറിയുമോ? ഭവാൻ ദ്വിചക്രികാം ചാലയിതും ജാനാതി വാ.
1: മധുരം സംസ്കൃതം പ്രതി മംഗളവാസരേ ശുക്രവാസരേ. മധുരം സംസ്കൃതം ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും. മംഗളവാസരേ സായം പാദോന സപ്തവാദനേ. ചൊവ്വാഴ്ച വൈകുന്നേരം.

0: നേരം 6:45 ശുക്രവാസരെ സായം ശാർദ പഞ്ചവാദന, വെള്ളിയാഴ്ച വൈകുന്നേരം 5:30 ദിനമിതം ശുഭം ഭൂയാത്. ജേതു സംസ്കൃതം, ജേതു ഭാരതം.
1: പഠാമി സംസ്കൃതം നിത്യം, വദാമി സംസ്കൃതം സദാ, ധ്യായാമി സംസ്കൃതം സമ്യക്, വന്ദേ സംസ്കൃതമാതരം. ജേതു സംസ്കൃതം, ജേതു ഭാരതം.
2: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് മധുരം സംസ്കൃതം. ആശയം അവതരണം സോമയാജി, സാങ്കേതിക സഹായം ശ്യാംദാസ്. റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: വർഷങ്ങളായുള്ള വിശ്വാസനാമം സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ് ഇനി പുതിയ കളക്ഷനുകളോടെ വീണ്ടും നിങ്ങളിലേക്ക്. റെഡിമെയ്ഡ് വെയേഴ്സ്, കുർത്തീസ്, മെൻസ് കിഡ്സ് കളക്ഷൻസ്, പ്രീമിയം ഇന്നർവെയേഴ്സ്, മഫ്തലാൽ ബെഡ്ഷീറ്റുകൾ, ഓണം കളക്ഷൻസ് തുടങ്ങി വൈവിധ്യമാർന്ന വസ്ത്രശേഖരം. പുതിയ ട്രെൻഡ്സ്, പുതിയ കളക്ഷൻസ്. വേഷം ഏതായാലും സ്റ്റൈൽ എന്തായാലും എല്ലാത്തിനും ഒറ്റ ഡെസ്റ്റിനേഷൻ സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ്, 5 കല്ലുമോട് കൊല്ലം.
2: പ്രിയപ്പെട്ട റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളെ, നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണോ? ഇംഗ്ലീഷ് ക്ലാസിക്കുകൾ നമുക്ക് ഒരുമിച്ചിരുന്ന് വായിച്ചാലോ? എങ്കിൽ വരൂ റീഡിംഗ് റൂമിലേക്ക്. എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 7 മണിക്കും. മനോഹരമായ കഥകളിലൂടെയും കവിതകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം, ഒരുമിച്ച് ആസ്വദിക്കാം. മറക്കാതെ കേൾക്കൂ റീഡിംഗ് റൂം, നിങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോ, റേഡിയോ സാന്ത്വനം 90.4 FM.

പ്രകൃതിയുടെ പച്ചപ്പും നഗരങ്ങളുടെ നിറവും സംസ്കാരങ്ങളുടെ സ്പന്ദനവും ചേർന്നൊരുക്കുന്ന മനോഹര യാത്രാനുഭവം, സുന്ദര സഞ്ചാരം, യാത്രകൾക്ക് സുന്ദരമായ ഒരു വിലാസം. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8 മണിക്കും. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ശ്രീ ടി സദാശിവൻ.

0: പ്രധാന വാർത്തകൾ. പൊതുമേഖലാ ബാങ്കുകളുടെ ഭാവി പ്രവർത്തനങ്ങളും ബാങ്കിംഗ് പരിഷ്കരണങ്ങളും അവലോകനം ചെയ്യുന്നതിനായി ഉന്നതതല സമിതി രൂപീകരിക്കുമെന്ന് കേന്ദ്ര സർക്കാർ. മാനവികതയ്ക്ക് മുൻഗണന നൽകിയുള്ള സുസ്ഥിര വികസനം ഉറപ്പാക്കാൻ നയം, സാങ്കേതികവിദ്യ, ജനപങ്കാളിത്തം എന്നിവയുടെ ഏകോപനം, അനിവാര്യമായ പോലീസ് നടപടികളും സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങളും പരിശോധിക്കാൻ ഉന്നതതല സമിതി രൂപീകരിക്കുമെന്ന് സുപ്രീംകോടതി. ഗുണനിലവാരമുള്ള കാർഷിക ഉൽപ്പന്നങ്ങൾക്കായി കർഷകർക്ക് നൂതന സാങ്കേതിക വിദ്യകളിൽ പരിശീലനം നൽകണമെന്ന് കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് നിന്നും നേരിട്ടുള്ള കയറ്റുമതി ഇറക്കുമതി പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു. ദേശീയ കായിക പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. മലയാളി താരങ്ങളായ ട്രീസ ജോളിക്കും മുഹമ്മദ് അജ്മലിനും ഉൾപ്പെടെ 17 പേർക്ക് അർജുന അവാർഡ്. വാർത്തകൾ വിശദമായി. വികസിത ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിന്റെ ഭാഗമായി പൊതുമേഖലാ ബാങ്കുകളുടെ ഭാവി പ്രവർത്തനങ്ങളും ബാങ്കിംഗ് പരിഷ്കരണങ്ങളും അവലോകനം ചെയ്യുന്നതിനായി ഉന്നതതല സമിതി രൂപീകരിക്കുമെന്ന് കേന്ദ്ര സർക്കാർ. ന്യൂഡൽഹിയിൽ പൊതുമേഖലാ ബാങ്ക് കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമനാണ് ഇക്കാര്യം അറിയിച്ചത്. കിട്ടാക്കടങ്ങൾ എക്കാലത്തെയും താഴ്ന്ന നിലയിലായതിനാൽ ഇന്ത്യയിലെ ബാങ്കുകൾ ശക്തമായ സ്ഥിതിയിലാണെന്നും കേന്ദ്ര ധനമന്ത്രി പറഞ്ഞു. മാനവികതയ്ക്ക് മുൻഗണന നൽകിക്കൊണ്ടുള്ള സുസ്ഥിര വികസനം ഉറപ്പാക്കുന്നതിന് നയം, സാങ്കേതികവിദ്യ, ജനപങ്കാളിത്തം എന്നിവയുടെ ഏകോപനം അനിവാര്യമാണെന്ന് കേന്ദ്ര പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദർ യാദവ്. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ ന്യൂഡൽഹിയിൽ നടന്ന 12-ാമത് ബ്രിക്സ് മലിനീകരണ പുറന്തള്ളൽ തീവ്രത 37% കുറയ്ക്കാൻ സാധിച്ചതായി കേന്ദ്രമന്ത്രി പറഞ്ഞു.
1: The impact of climate change, biodiversity loss and pollution, the triple planetary crisis together with growing disaster risk are affecting communities and ecosystems worldwide. These challenges are particularly significant for developing countries where environmental vulnerability is often closely intertwined with broader development priorities including poverty eradication, food security and inclusive growth.
0: അംഗരാജ്യങ്ങളിലെ മികച്ച പരിസ്ഥിതി സംരക്ഷണ മാതൃകകളും ശാസ്ത്രീയ കണ്ടെത്തലുകളും ഉൾക്കൊള്ളുന്ന 4 വിജ്ഞാന സമാഹാരങ്ങൾ യോഗത്തിൽ പ്രകാശനം ചെയ്തു. പ്രതിരോധശേഷി, നവീകരണം, സഹകരണം, സുസ്ഥിരത എന്നിവയ്ക്കായി ഒന്നിച്ച് പ്രവർത്തിക്കാം എന്ന പ്രധാന പ്രമേയത്തിലാണ് ചർച്ചകൾ നടന്നത്. ഡൽഹിയിൽ വിദ്യാർത്ഥി പ്രതിഷേധത്തിനിടെയുണ്ടായ പോലീസ് നടപടികളും സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങളും പരിശോധിക്കാൻ ഉന്നതതല സമിതി രൂപീകരിക്കുമെന്ന് സുപ്രീംകോടതി. വിരമിച്ച ജഡ്ജിമാർ, മുൻ DGP, മുൻ CBI ഡയറക്ടർ എന്നിവരടങ്ങുന്ന സമിതിയുടെ ഉത്തരവ് ഉടൻ പുറപ്പെടുവിക്കും. ജൂലൈ 20 കോക്രോച്ച് ജനതാ പാർട്ടി നടത്തിയ പാർലമെന്റ് മാർച്ചിന്റെ ദൃശ്യങ്ങളും CCTV റെക്കോർഡിംഗുകളും സമിതിക്ക് നൽകാനും കോടതി നിർദ്ദേശിച്ചു. ആഗോള വിപണിക്ക് അനുയോജ്യമായ ഉയർന്ന ഗുണനിലവാരമുള്ള കാർഷിക ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ കർഷകർക്ക് നവീന സാങ്കേതിക വിദ്യകളിൽ പരിശീലനം നൽകണമെന്ന് കേന്ദ്ര കാർഷിക മന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ പറഞ്ഞു. ഇന്ത്യൻ കൌൺസിൽ ഓഫ് അഗ്രികൾച്ചറൽ റിസർച്ച് വാർഷിക പൊതുയോഗത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. കാലാവസ്ഥാ വ്യതിയാനത്തെ പ്രതിരോധിക്കുന്ന വിത്തിനങ്ങൾ വികസിപ്പിക്കുന്നതിൽ ICAR കൂടുതൽ ഗവേഷണം നടത്തണമെന്നും കേന്ദ്രമന്ത്രി ആവശ്യപ്പെട്ടു. 4-ാമത് ഇന്ത്യ സിംഗപ്പൂർ മന്ത്രിതല വട്ടമേശ സമ്മേളനം മറ്റന്നാൾ സിംഗപ്പൂരിൽ നടക്കും. കേന്ദ്രമന്ത്രിമാരായ നിർമ്മലാ സീതാരാമൻ, എസ് ജയശങ്കർ, പീയൂഷ് ഗോയൽ, വ്യവസായ സഹമന്ത്രി ജിതിൻ പ്രസാദ എന്നിവർ പങ്കെടുക്കും. സന്ദർശന വേളയിൽ കേന്ദ്രമന്ത്രിമാർ സിംഗപ്പൂർ നേതൃത്വത്തെ സന്ദർശിക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഇന്ത്യ സിംഗപ്പൂർ ബിസിനസ് റൌണ്ട് ടേബിളിന്റെ 4-ാം പതിപ്പും ഇതോടൊപ്പം നടക്കും. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് നിന്നും നേരിട്ടുള്ള കയറ്റുമതി ഇറക്കുമതി പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു. തുറമുഖത്ത് നിന്നും നേരിട്ടുള്ള ആദ്യ എക്സിം കണ്ടെയ്നറിന്റെ ഫ്ളാഗ് ഓഫും മുഖ്യമന്ത്രി നിർവഹിച്ചു. യൂറോപ്പിലേക്കുള്ള ആദ്യ 2 കണ്ടെയ്നറുകളാണ് തുറമുഖത്ത് നിന്ന് യാത്ര തിരിച്ചത്. ഇതോടെ യൂറോപ്പിലേക്കുള്ള ചരക്ക് ഗതാഗത സമയം 28 ദിവസമായി കുറയും. നിലവിൽ ഫുൾ കണ്ടെയ്നർ ലോഡുകൾ മാത്രമായിരിക്കും വിഴിഞ്ഞം വഴി കൈകാര്യം ചെയ്യുക. കൊച്ചിൻ ഷിപ്പ്യാർഡിന് ഷിപ്പ് ബ്ലോക്ക് നിർമ്മിക്കുന്നതിനായി കൊച്ചി രാമൻ തുരുത്തിൽ 18.16 ഏക്കർ ഭൂമി പാട്ടത്തിന് നൽകാൻ അനുമതി നൽകി സംസ്ഥാന മന്ത്രിസഭായോഗം. 5,000 കോടിയുടെ നിക്ഷേപം ഇവിടെ ഉണ്ടാകുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഓണം പ്രമാണിച്ച് അടുത്ത മാസത്തേക്കുള്ള സാമൂഹിക ക്ഷേമ പെൻഷൻ നാളെ മുതൽ വിതരണം ചെയ്യുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്നും.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ

0: റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: 2025 ദേശീയ കായിക പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. മലയാളി ബാഡ്മിന്റൺ താരം ട്രീസ ജോളി, അത്ലറ്റ് മുഹമ്മദ് അജ്മൽ ഉൾപ്പെടെ 17 കായിക താരങ്ങൾക്ക് അർജുന പുരസ്കാരം ലഭിച്ചു. മുതിർന്ന ഇന്ത്യൻ ഫുട്ബോൾ താരം ഇസയ അരുമൈ നായകം സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരത്തിന് അർഹനായി. അത്ലറ്റിക്സ് പരിശീലകൻ പർവീർ സിംഗ്, ബോക്സിംഗ് പരിശീലകൻ ഛോട്ടേലാൽ യാദവ്, ഷൂട്ടിംഗ് പരിശീലക നേഹ നന്ദ്കുമാർ ചവാൻ എന്നിവർക്കാണ് ദ്രോണാചാര്യ അവാർഡ്. ഇന്ത്യ ശ്രീലങ്ക ഒന്നാം ടെസ്റ്റിന്റെ നാലാം ദിനം കളി അവസാനിക്കുമ്പോൾ ഇന്ത്യയ്ക്ക് 288 റൺസിന്റെ ലീഡ്. രണ്ടാം ഇന്നിംഗ്സിൽ ഇന്ത്യ 193 റൺസിന് പുറത്തായി. 4 വിക്കറ്റെടുത്ത പേസർ അഷിത ഫെർണാണ്ടോയും 3 വിക്കറ്റെടുത്ത പ്രഭാത് ജയസൂര്യയുമാണ് ഇന്ത്യയെ തകർത്തത്. ഋഷഭ് പന്താണ് ടോപ് സ്കോറർ. മറുപടി ബാറ്റിംഗിൽ നാലാം ദിനം കളി നിർത്തുമ്പോൾ ശ്രീലങ്ക 4 വിക്കറ്റ് നഷ്ടത്തിൽ 84 റൺസ് എടുത്തിട്ടുണ്ട്. സ്കൂൾ വിദ്യാർത്ഥികൾക്കായി നടപ്പിലാക്കിയ നിർബന്ധിത ബയോമെട്രിക് വിവരങ്ങൾ പുതുക്കൽ ദൌത്യത്തിലൂടെ രാജ്യത്തെ 2 കോടിയിലധികം കുട്ടികളുടെ വിവരങ്ങൾ പുതുക്കി സുപ്രധാന നേട്ടം കൈവരിച്ചതായി ആധാർ അധികൃതർ. വിശദാംശങ്ങളിലേക്ക്.
2: രാജ്യത്തെ 1.5 ലക്ഷത്തിലധികം സ്കൂളുകൾ കേന്ദ്രീകരിച്ച് സംഘടിപ്പിച്ച പ്രത്യേക ക്യാമ്പയിനുകളിലൂടെയാണ് 2 കോടിയിലധികം കുട്ടികളുടെ ബയോമെട്രിക് വിവരങ്ങൾ പുതുക്കിയത്. 5 വയസ്സ് തികയുമ്പോഴും പിന്നീട് 15 വയസ്സ് തികയുമ്പോഴുമാണ് ബയോമെട്രിക് വിവരങ്ങൾ നിർബന്ധമായും പുതുക്കേണ്ടത്. സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിനും മത്സര പരീക്ഷകൾക്ക് രജിസ്റ്റർ ചെയ്യുന്നതിനും ഇത് അത്യാവശ്യമാണ്. 7 മുതൽ 15 വയസ്സ് വരെയുള്ള കുട്ടികൾക്കുള്ള ആധാർ സേവന നിരക്കുകൾ ഒഴിവാക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: NCC പെൺകുട്ടികൾക്കായി സംഘടിപ്പിക്കുന്ന 250 കിലോമീറ്റർ ദൈർഘ്യമുള്ള അപരാജിത പരാങ്ക്ല 2026 ഹിമാലയൻ സാഹസിക ട്രക്കിംഗ് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ന്യൂഡൽഹിയിൽ ഫ്ളാഗ് ഓഫ് ചെയ്തു. 30 ദിവസം നീളുന്ന ദൌത്യത്തിൽ 3 സേനകളുടെയും വനിതാ ഓഫീസർമാരുടെ നേതൃത്വത്തിൽ 28 കേഡറ്റുകളാണ് പങ്കെടുക്കുന്നത്. വനിതകളുടെ കരുത്തിന്റെയും നേതൃപാടവത്തിന്റെയും പ്രതീകമാണ് ഈ യാത്രയെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. രാജ്യത്തെ പൌരന്മാർക്കായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി 3 മാസത്തെ സൌജന്യ റീചാർജ് പ്രഖ്യാപിച്ചുവെന്ന തരത്തിൽ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമാണെന്ന് കേന്ദ്ര സർക്കാർ. നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് നിർമ്മിച്ച വീഡിയോ ആണിതെന്നും പ്രധാനമന്ത്രി ഇത്തരമൊരു നിക്ഷേപ പദ്ധതിയോ ആനുകൂല്യമോ പ്രഖ്യാപിച്ചിട്ടില്ലെന്നും പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം അറിയിച്ചു. അമേരിക്കയുമായി ഒപ്പുവച്ച ധാരണാപത്രത്തിലെ എല്ലാ വ്യവസ്ഥകളും പൂർണ്ണമായി പാലിക്കപ്പെടുന്നതുവരെ ഹോർമുസ് കടലിടുക്ക് അടച്ചിടുമെന്ന് ഇറാൻ. വിദേശ ഉപരോധങ്ങൾ പൂർണ്ണമായും നീക്കുക, സൈനിക നടപടികൾ അവസാനിപ്പിക്കുക തുടങ്ങി 14 വ്യവസ്ഥകളാണ് ധാരണാപത്രത്തിലുള്ളത്. എന്നാൽ താൽക്കാലിക കരാറിന്റെ 60 ദിവസത്തെ കാലാവധി അവസാനിച്ചിട്ടും അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഹരിക്കപ്പെടാതെ തുടരുന്ന സാഹചര്യത്തിലാണ് ഇറാന്റെ നീക്കം. ഇന്തോനേഷ്യയിൽ വീണ്ടും ഭൂചലനം. നോർത്ത് സുമാത്ര പ്രവിശ്യയിലുള്ള നിയാസ് ദ്വീപിന് സമീപം 6.1 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനത്തിൽ ആളപായമോ നാശനഷ്ടങ്ങളോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഈ മാസം ആദ്യം ഇന്തോനേഷ്യയിലെ ഈസ്റ്റ് നൂസ തെങ്കാര പ്രവിശ്യയിലുണ്ടായ ശക്തമായ ഭൂചലനത്തിൽ 68 പേരാണ് മരിച്ചത്. പഞ്ചാബ് കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്ന അന്തർ സംസ്ഥാന മനുഷ്യക്കടത്ത് സംഘത്തെ പിടികൂടി ഹരിയാന പോലീസ്. മുഖ്യ സൂത്രധാരനായ പർഗത് സിംഗിനെ പഞ്ചാബിലെ മുക്സറിൽ നിന്ന് അറസ്റ്റ് ചെയ്തു. പഞ്ചാബ്, മഹാരാഷ്ട്ര, ഗുജറാത്ത് ഉൾപ്പെടെ 10 സംസ്ഥാനങ്ങളിൽ കണ്ണികളുള്ള സംഘം ഇന്ത്യയിലുടനീളം 50 കൈക്കുഞ്ഞുങ്ങളെ വിറ്റതായാണ് വിവരം. കുട്ടികളെ നിയമവിരുദ്ധമായി ദത്തെടുത്ത 5 മാതാപിതാക്കൾ ഉൾപ്പെടെ 21 പേരെ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 493 പോയിന്റ് ഇടിഞ്ഞ് 77,235 നിഫ്റ്റി 133 പോയിന്റ് നഷ്ടത്തിൽ 24,185 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണവില കൂടി. പവന് 160 രൂപ വർദ്ധിച്ച് 114,320 രൂപയും ഗ്രാമിന് 14,290 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. പൊതുമേഖലാ ബാങ്കുകളുടെ ഭാവി പ്രവർത്തനങ്ങളും ബാങ്കിംഗ് പരിഷ്കരണങ്ങളും അവലോകനം ചെയ്യുന്നതിനായി ഉന്നതതല സമിതി രൂപീകരിക്കുമെന്ന് കേന്ദ്ര സർക്കാർ. മാനവികതയ്ക്ക് മുൻഗണന നൽകിയുള്ള സുസ്ഥിര വികസനം ഉറപ്പാക്കാൻ നയം, സാങ്കേതികവിദ്യ, ജനപങ്കാളിത്തം എന്നിവയുടെ ഏകോപനം അനിവാര്യമെന്ന് ബ്രിക്സ് യോഗത്തിൽ കേന്ദ്ര പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദർ യാദവ്. ഡൽഹിയിൽ വിദ്യാർത്ഥി പ്രതിഷേധത്തിനിടെയുണ്ടായ പോലീസ് നടപടികളും സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങളും പരിശോധിക്കാൻ ഉന്നതതല സമിതി രൂപീകരിക്കുമെന്ന് സുപ്രീംകോടതി. ഗുണനിലവാരമുള്ള കാർഷിക ഉൽപ്പന്നങ്ങൾക്കായി കർഷകർക്ക് നൂതന സാങ്കേതിക വിദ്യകളിൽ പരിശീലനം നൽകണമെന്ന് കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് നിന്നും നേരിട്ടുള്ള കയറ്റുമതി ഇറക്കുമതി പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു. ദേശീയ കായിക പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. മലയാളി താരങ്ങളായ ട്രീസ ജോളിക്കും

0: മുഹമ്മദ് അജ്മലിനും ഉൾപ്പെടെ 17 പേർക്ക് അർജുന അവാർഡ്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
1: ആകാശവാണി സമയം 7:35. യുവവാണി.

നമസ്കാരം. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. ഞാൻ ഡോക്ടർ ശ്രീജാന. August 18 ലോക സ്തനാർബുദ ഗവേഷണ ദിനം. ലോകമെമ്പാടുമുള്ള സ്ത്രീകളിൽ ഏറ്റവും സാധാരണമായ അർബുദമാണ് സ്തനാർബുദം. ലോകമെമ്പാടുമായി 2.4 ദശലക്ഷം പുതിയ രോഗനിർണയങ്ങളും ഏകദേശം 6,94,000 മരണങ്ങളും ഉണ്ടായിട്ടുണ്ട്. ആഗോളതലത്തിൽ മരണനിരക്ക് പ്രതിവർഷം 2.5% കുറയ്ക്കുന്നതിനായി ലോകാരോഗ്യ സംഘടന ആഗോള സ്തനാർബുദ സംരംഭത്തിന് നേതൃത്വം നൽകുന്നു. പ്രതിവർഷം 2.3 ദശലക്ഷത്തിലധികം സ്ത്രീകൾക്ക് രോഗനിർണയം നടത്തുന്നു. ഇത് എല്ലാ വരുമാന തലങ്ങളിലുമുള്ള രാജ്യങ്ങളെയും ബാധിക്കുന്നു. പ്രതിവർഷം ഏകദേശം 7,00,000 ആഗോള മരണങ്ങൾക്ക് ഉത്തരവാദിയാണ് സ്തനാർബുദം. ഏകദേശം 99% കേസുകളും സ്ത്രീകളിലാണ് സംഭവിക്കുന്നത്. അതേസമയം 0.5% മുതൽ 1% വരെ പുരുഷന്മാരിലാണ് സംഭവിക്കുന്നത്. അപകട സാധ്യത സ്ത്രീ ആയതിനാലും പ്രായം കൂടുന്നതിനാലും മിക്ക കേസുകളും 40 വയസ്സിന് ശേഷമാണ് സംഭവിക്കുന്നത്. നമുക്ക് മാറ്റാവുന്നവ പൊണ്ണത്തടി, ദോഷകരമായ മദ്യ ഉപയോഗം, പുകയില ഉപയോഗം, ശാരീരിക നിഷ്ക്രിയത്വം എന്നിവയാണ്. കുടുംബത്തിൽ സ്തനാർബുദത്തിന്റെ ചരിത്രവും മുൻകാല റേഡിയേഷൻ എക്സ്പോഷറും പ്രധാനമാണ്. സ്ക്രീനിങ്ങും സമയബന്ധിതമായ ക്ലിനിക്കൽ വിലയിരുത്തലുകളും അതിജീവന ഫലങ്ങൾ ഗണ്യമായി വർദ്ധിപ്പിക്കുന്നു. GBCI ലക്ഷ്യങ്ങൾ. ഗ്ലോബൽ ബ്രസ്റ്റ് ക്യാൻസർ ഇനീഷ്യേറ്റീവ് ലക്ഷ്യമിടുന്നത് 60% പ്രാരംഭഘട്ട രോഗനിർണയം, 60 ദിവസത്തിനുള്ളിൽ രോഗനിർണയം, 80% ചികിത്സാ പൂർത്തീകരണം എന്നിവയാണ്. ഈ അറിവുകൾ പ്രിയ ശ്രോതാക്കൾക്ക് ഉപകാരപ്രദമായിരുന്നു എന്ന് കരുതുന്നു. ഞാൻ ഡോക്ടർ ശ്രീജാനിൽ സൈനിങ് ഓഫ്.

ടെക് ബൈറ്റ്സ്, ആധുനിക സാങ്കേതിക വിദ്യകളുടെ അത്ഭുത ലോകം, നൂതന അറിവുകളും ഡിജിറ്റൽ കാലത്തിന്റെ പുതിയ വഴികളുമായി ടെക് ബൈറ്റ്സ്. നാളെയുടെ ഡിജിറ്റൽ ലോകം നിങ്ങളിലേക്ക് കേൾക്കാം. എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ചകളിൽ 3 മണിക്കും. ടെക് ബൈറ്റ്സ്, അറിവിന്റെ പുതിയ അപ്ഡേറ്റ് ഇവിടെ തുടങ്ങുന്നു. ഏകോപനം അവതരണം അഖിൽ രാജ്, റിസർച്ച് മഹേന്ദ്ര ആർ പിള്ളൈ, അനൂപ് രാജീവ്.

ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണം

0: അടിസ്ഥാനത്തിലുള്ള ലെവൽ 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7994448840. കിൻഡർ ഹോസ്പിറ്റൽസ് രണ്ടാംകുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: സെലിബ്രേഷൻ വരുമ്പോ ആദ്യത്തെ ചിന്ത എന്തായിരിക്കും?
2: ഏത് ഡ്രസ് ഇടും എന്നല്ലേ.
1: ഡ്രസ് മാത്രം പോരല്ലോ, അതിനൊത്ത് ജ്വല്ലറി, ആക്സസറീസ് എല്ലാം വേണ്ടേ?
2: ആ ചോദ്യങ്ങൾക്കെല്ലാം ഇനി ഒരു ഉത്തരമുണ്ട്. നസീം സിഗ്നേച്ചർ.
1: പ്രീമിയം ആൻഡ് ഡിസൈനർ സാരീസ്, എലഗന്റ് ഡിസൈനർ ബ്ലൗസസ്, ചുരിദാർസ്, കോട്ട് സെറ്റ്സ് ആൻഡ് മെറ്റീരിയൽസ്.
2: അതോടൊപ്പം ഫാഷൻ ജ്വല്ലറിയും മികച്ച സ്റ്റിച്ചിംഗ് ഫെസിലിറ്റീസും ഇവിടെ ലഭ്യമാണ്.
1: ഇനി ഓരോ സെലിബ്രേഷനും പുതിയൊരു ലുക്കുമായി നിങ്ങളിലേക്ക്
2: നസീം സിഗ്നേച്ചർ,
1: നിയർ രാമേശ്വരൻ ടെമ്പിൾ, അഞ്ചുകല്ലുമൂട്, കൊല്ലം.

അത് ആസ്വാദനത്തിനപ്പുറം അനുഭവമായി മാറുകയാണ്. കാലം എത്ര തന്നെ കടന്നുപോയാലും മങ്ങാതെ ഓർമ്മകളിൽ ഇന്നും അതേ മാധുര്യത്തോടെ നമ്മിൽ അലഞ്ഞ ഈണങ്ങളുടെ ഉടമ ജോൺസൺ മാഷ്.

ഒരു സിനിമയുടെ നിശബ്ദതയ്ക്ക് പോലും വികാരത്തിന്റെ ശബ്ദം നൽകിയ സംഗീതജ്ഞനാണ് ജോൺസൺ മാഷ്. പശ്ചാത്തല സംഗീതത്തിന്റെ രാജാവ്. അദ്ദേഹം സമ്മാനിച്ചിട്ടുള്ള പശ്ചാത്തല സംഗീതങ്ങൾ ഇന്നും രംഗങ്ങൾക്കപ്പുറം നമ്മുടെ ഓർമ്മകളിൽ മുഴങ്ങുകയാണ്.

പതിറ്റാണ്ടിന്റെ ദൂരത്തേക്കാണ് ഇന്ന് ആ ഓർമ്മ യാത്ര തുടരുന്നത്. പക്ഷേ ചില സംഗീതങ്ങൾക്ക് കാലമില്ല എന്നത് യാഥാർത്ഥ്യമായി നിലനിൽക്കുന്നു.

0: ഷായ ജോൺസൺ മാഷ്. അന്തസ്.
1: മഴ മനോഹരമായി പെയ്യുമ്പോഴും ഒരു കട്ടൻ ചായയുടെ ചൂടിനൊപ്പവും പഴയൊരു മെലഡി ഒഴുകി വരുമ്പോഴും എല്ലാം നമ്മുടെ ഓർമ്മകളിൽ വീണ്ടും ആ മാന്ത്രികൻ വിരുന്നെത്തും. ഒരു കാലഘട്ടത്തിന്റെ സംഗീതത്തെ തന്റെ മാന്ത്രിക സ്പർശം കൊണ്ട് അനശ്വരമാക്കിയ സംഗീതജ്ഞൻ. ആ സംഗീത മാന്ത്രികന്റെ ഓർമ്മകൾക്ക് മുന്നിൽ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM ന്റെ സ്നേഹാദരം.

ജനിമൃതികളുടെ അനന്ത വിഹായസുകളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന മലയാള സാഹിത്യത്തിലെ നിരവധി കൃതികൾ. മലയാളത്തിന്റെ പൈതൃകവും സംസ്കാരവും പാരമ്പര്യവും വിളിച്ചോതുന്ന അത്തരം സാഹിത്യകൃതികളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു അക്ഷരമുദ്രയിലൂടെ. കേൾക്കാം എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 8:30, പുനഃപ്രക്ഷേപണം ശനിയാഴ്ച വൈകിട്ട് 5:30. ആശയം അവതരണം

അറിയാം, അറിവ് നേടാം. അറിവിന്റെ ലോകത്തേക്ക് ഒരു യാത്ര. പൊതുവിജ്ഞാനം വളർത്താനും ലോകത്തെ അറിയാനും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും വേണ്ടി റേഡിയോ സാന്ത്വനം 90.4 FM അവതരിപ്പിക്കുന്നു അറിയാം, അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു പ്രീത സുഗതൻ. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചയും വൈകിട്ട് 7 മണിക്കും.

സംസാരം, കാലത്തിന്റെ കാറ്റിൽ മന്ദമായി വീശുന്ന സംഗീത സൗരഭ്യം, ഗാനമന്ദാരം. വീണ്ടും വീണ്ടും കേൾക്കാൻ കൊതിക്കുന്ന പഴയ രാഗങ്ങളും ഹൃദയം തഴുകുന്ന

കഥകളും ആ ഗാന ഭംഗിയിലലിഞ്ഞ വിശേഷങ്ങളും നമുക്ക് കേൾക്കാം, ആസ്വദിക്കാം ഗാനമന്ദാരത്തിലൂടെ. കേൾക്കാം ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കും പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 8 മണിക്കും. നിത്യഹരിത ഗാനങ്ങളുടെ ശുദ്ധമായ സംഗീത വിരുന്ന് ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നു പ്രദീപ് ആശ്രാമം. മറക്കാതെ കേൾക്കാം ഹൃദയം തഴുകുന്ന ഗാനങ്ങൾ.

നമസ്കാരം. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. ഞാൻ ഡോക്ടർ ശ്രീജാനൽ. August 18 ലോക സ്തനാർബുദ ഗവേഷണ ദിനം. ലോകമെമ്പാടുമുള്ള സ്ത്രീകളിൽ ഏറ്റവും സാധാരണമായ അർബുദമാണ് സ്തനാർബുദം. ലോകമെമ്പാടുമായി 2.4 ദശലക്ഷം പുതിയ രോഗനിർണയങ്ങളും ഏകദേശം 6,94,000 മരണങ്ങളും ഉണ്ടായിട്ടുണ്ട്. ആഗോളതലത്തിൽ മരണനിരക്ക് പ്രതിവർഷം 2.5% കുറയ്ക്കുന്നതിനായി ലോകാരോഗ്യ സംഘടന ആഗോള സ്തനാർബുദ സംരംഭത്തിന് നേതൃത്വം നൽകുന്നു. പ്രതിവർഷം 2.3 ദശലക്ഷത്തിലധികം സ്ത്രീകൾക്ക് രോഗനിർണയം നടത്തുന്നു. ഇത് എല്ലാ വരുമാന തലങ്ങളിലുമുള്ള രാജ്യങ്ങളെയും ബാധിക്കുന്നു. പ്രതിവർഷം ഏകദേശം 7,00,000 ആഗോള മരണങ്ങൾക്ക് ഉത്തരവാദിയാണ് സ്തനാർബുദം. ഏകദേശം 99% കേസുകളും സ്ത്രീകളിലാണ് സംഭവിക്കുന്നത്. അതേസമയം 0.5% മുതൽ 1% വരെ പുരുഷന്മാരിലാണ് സംഭവിക്കുന്നത്. അപകട സാധ്യത സ്ത്രീ ആയതിനാലും പ്രായം കൂടുന്നതിനാലും മിക്ക കേസുകളും 40 വയസ്സിന് ശേഷമാണ് സംഭവിക്കുന്നത്. നമുക്ക് മാറ്റാവുന്നവ പൊണ്ണത്തടി, ദോഷകരമായ മദ്യ ഉപയോഗം, പുകയില ഉപയോഗം, ശാരീരിക നിഷ്ക്രിയത്വം എന്നിവയാണ്. കുടുംബത്തിൽ സ്തനാർബുദത്തിന്റെ ചരിത്രവും മുൻകാല റേഡിയേഷൻ എക്സ്പോഷറും പ്രധാനമാണ്. സ്ക്രീനിങ്ങും സമയബന്ധിതമായ ക്ലിനിക്കൽ വിലയിരുത്തലുകളും അതിജീവന ഫലങ്ങൾ ഗണ്യമായി വർദ്ധിപ്പിക്കുന്നു. GBCI ലക്ഷ്യങ്ങൾ. ഗ്ലോബൽ ബ്രസ്റ്റ് ക്യാൻസർ ഇനീഷ്യേറ്റീവ് ലക്ഷ്യമിടുന്നത് 60% പ്രാരംഭഘട്ട രോഗനിർണയം, 60 ദിവസത്തിനുള്ളിൽ രോഗനിർണയം, 80% ചികിത്സാ പൂർത്തീകരണം എന്നിവയാണ്. ഈ അറിവുകൾ പ്രിയ ശ്രോതാക്കൾക്ക് ഉപകാരപ്രദമായിരുന്നു എന്ന് കരുതുന്നു. ഞാൻ ഡോക്ടർ ശ്രീജാനിൽ, സൈനിങ് ഓഫ്.

0: ഇത്തിരി നേരം, പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
3: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
4: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ്.

വെള്ളത്തിന്റെ നന്മയും മണ്ണിന്റെ മധുരവുമായി നിങ്ങളിലേക്ക് എത്തുന്നു ഗ്രാമഭംഗി. ഗ്രാമഭംഗിയുടെ സുഗന്ധം പേറുന്ന വിശേഷങ്ങൾ നിങ്ങൾക്കായി പങ്കുവയ്ക്കുന്നു ആർ.ജെ. ശ്രീലക്ഷ്മി. മറക്കാതെ കേൾക്കൂ, വ്യാഴാഴ്ചകളിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ രാവിലെ 8 മണിക്കും.

0: ഇത്തിരി നേരം, പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
3: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
4: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ്.

ഹായ് കൊച്ചുകൂട്ടുകാരെ, ഇന്നത്തെ കഥയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ കഥയുടെ പേര് ഭാഗ്യദേവത. ഒരു കൃഷിക്കാരന് രണ്ട് മക്കളുണ്ടായിരുന്നു. മൂത്തവൻ രാമു, ഇളയവൻ ശ്യാമു. കഠിനാധ്വാനിയും പരിശ്രമിയുമായിരുന്നു രാമു, അതായത് മൂത്തവൻ. വെയിലും മഴയും മഞ്ഞും സഹിച്ച് അയാൾ കൃഷിക്കാര്യങ്ങളിൽ ശ്രദ്ധിച്ചു. ഇളയവനായ ശ്യാമുവോ മടിയനും അലസനുമായിരുന്നു. രാമു പലപ്പോഴും ശ്യാമുവിനോട് പറയുമായിരുന്നു, നീ ഇങ്ങനെ അലസനായി നടക്കരുത്, കഠിനമായി അധ്വാനിച്ചാലേ നമുക്ക് പുരോഗതി ഉണ്ടാവുകയുള്ളൂ, അച്ഛന്റെ കാലം കഴിഞ്ഞാൽ സ്വന്തം കാലിൽ നമ്മൾ നിൽക്കേണ്ടവരാണ്. ഇതൊക്കെ കേൾക്കുമ്പോഴോ ശ്യാമു പരിഹാസ ചിരിയാണ്. സഹോദരാ, എന്തിനാ ഇത്രയും കഠിനമായി അധ്വാനിക്കുന്നത്? എന്തൊക്കെ ചെയ്താലും വിധിച്ചതല്ലേ നമുക്ക് കിട്ടുകയുള്ളൂ. രാമു വിധിയേക്കാൾ തന്റെ കരുത്തുറ്റ കൈകളിലാണ് വിശ്വസിച്ചിരുന്നത്. പിതാവ് ജീവിച്ചിരിക്കുന്നിടത്തോളം ശ്യാമുവും രാമുവും വഴക്കൊന്നും കൂടാതെ കഴിഞ്ഞു. ഒരു ദിവസം പിതാവ് ആകസ്മികമായി അന്തരിച്ചു. പിതാവിന്റെ മരണം കുടുംബത്തെ ദുഃഖത്തിലാഴ്ത്തി. കുറെ കാലം കഴിഞ്ഞപ്പോൾ രാമുവും ശ്യാമുവും തമ്മിൽ സ്വരച്ചേർച്ചയില്ലാതെയായി. തന്റെ ഭർത്താവ് മാത്രം എല്ലുമുറിയെ പണിയെടുക്കുന്നത് ശരിയല്ലെന്ന് രാമുവിന്റെ ഭാര്യയ്ക്ക് തോന്നി. ഒരു കുടുംബത്തിൽ ഒരു മകൻ കൂടുതൽ അധ്വാനിക്കുകയും മറ്റേയാൾ അലസനായിരിക്കുകയും ചെയ്യുന്നത് ആരെങ്കിലും ഇഷ്ടപ്പെടുമോ? വഴക്ക് മൂത്തപ്പോൾ ബന്ധുക്കളും അയൽക്കാരും സുഹൃത്തുക്കളും എല്ലാം ഇടപെട്ടു. കുടുംബം രണ്ടായി പിരിഞ്ഞു. രണ്ടു കുടുംബങ്ങൾക്ക് ഇടയ്ക്ക് വലിയൊരു മതിലുയർന്നു. രാമു അധ്വാനത്തിലൂടെ നാൾക്ക് നാൾ പുരോഗതി നേടി. ശ്യാമു വിധിയെ പഴിച്ചുകൊണ്ട് വീട്ടിൽ തന്നെ കുത്തിയിരുന്നു. ഭാര്യ പറഞ്ഞു നോക്കിയിട്ടും ശ്യാമു കലപ്പ കൈകൊണ്ട് തൊട്ടില്ല. ക്രമേണ അയാൾ പണിയായുധങ്ങൾ ഓരോന്നായി വിൽക്കാൻ തുടങ്ങി. അയാൾക്ക് ഓഹരിയായി കിട്ടിയ പാഠങ്ങൾ ഉടങ്ങി വരണ്ടു. ഒരു ദിവസം രാത്രി ശ്യാമു സിനിമ കണ്ടിട്ട് മടങ്ങി വരികയായിരുന്നു. രാമുവിന്റെ വയലിൽ കതിർമണികൾ വിളഞ്ഞു നിൽക്കുന്നത് അയാൾ കണ്ടു. വെള്ളവസ്ത്രം ധരിച്ച ഭീമാകാരമായ ഒരു രൂപം വയലിൽ നിൽക്കുന്നതായി ശ്യാമുവിന് തോന്നി. ശ്യാമു ചോദിച്ചു, എന്റെ സഹോദരന്റെ വയലിൽ കള്ളനെ പോലെ നിൽക്കുന്നത് നിങ്ങൾ ആരാണ്? മോഷ്ടിക്കാനാണോ ഭാവം? ഞാൻ കള്ളനല്ല, നിന്റെ സഹോദരന്റെ ഭാഗ്യദേവതയാണ്. വിളവ് സൃഷ്ടിക്കുകയാണ് എന്റെ ജോലി. നിന്റെ സഹോദരൻ കഠിനമായി അധ്വാനിക്കുന്നു, അതുകൊണ്ട് അയാൾ ഉറങ്ങുമ്പോൾ ഭാഗ്യദേവതയായ ഞാൻ ഉണർന്നിരുന്ന് ഇതൊക്കെ സംരക്ഷിക്കുന്നു. ആ രൂപം മറുപടി പറഞ്ഞു, എന്റെ ഭാഗ്യദേവത എവിടെയാണ് ഒളിച്ചിരിക്കുന്നത്? പറയൂ, ദയവേത് എന്നെയും ഒന്ന് സഹായിക്കൂ. ശ്യാമു കൈകൂപ്പിക്കൊണ്ട് പറഞ്ഞു, നിന്റെ ഭാഗ്യദേവത നിന്റെ പാടത്തിനുള്ളിൽ കിടന്ന് ഉറങ്ങുകയാണ്. അതിനെ ഉണർത്തണം, അതിന് നീ നിലം ഉഴണം. ഉഴുതിട്ടും ഉണർന്നില്ലെങ്കിൽ അതിന് വിശപ്പും ദാഹവും ഉണ്ടെന്ന് നീ മനസ്സിലാക്കണം. ആഹാരവും വെള്ളവും കൊടുത്താൽ ഭാഗ്യദേവത നിന്നിൽ പ്രസാദിക്കും. ശ്യാമു അടുത്ത ദിവസം രാവിലെ കലപ്പയും എടുത്തുകൊണ്ട് പാടത്തേക്ക് പോയി. നിലം നന്നായി ഉഴുതു. വെള്ളവും വളവും നൽകി. വിത്തിട്ടു. കുറെ കാലം കഴിഞ്ഞപ്പോൾ പാടം പച്ചയണിഞ്ഞു. ഭാഗ്യദേവത വരാൻ ഇനിയും താമസിക്കുമോ? ശ്യാമുവിന് സംശയം. അന്ന് രാത്രി തന്നെ ശ്യാമു രാമുവിന്റെ വയലിലെത്തി. കോപത്തോടെ ഭാഗ്യദേവതയോട് പറഞ്ഞു, നിങ്ങൾ എന്നെ വഞ്ചിച്ചു. നിങ്ങൾ പറഞ്ഞതുപോലെയൊക്കെ ഞാൻ ചെയ്തു, എന്നിട്ടും എന്റെ പാടത്ത് ഭാഗ്യദേവത വരാത്തത് എന്താണ്? സുഹൃത്തെ,

0: കോപിക്കാതെ, നിങ്ങളുടെ വയൽ പഴയതുപോലെ തന്നെ ഉണങ്ങി വരണ്ടു കിടക്കുകയാണോ? അല്ല, പച്ചപ്പാടമായിരിക്കുന്നു.
1: ആഹാ, അപ്പോൾ
0: ഭാഗ്യദേവത നിന്റെ പാടത്തെത്തിയിരിക്കുന്നല്ലോ. കുറെ കൂടി കഴിയുമ്പോൾ നിന്റെ പാടവും ഇതുപോലെ കതിർമണികൾ കൊണ്ട് നിറയും. അധ്വാനിക്കുന്നവരുടെ കൂടെ മാത്രമേ ഭാഗ്യദേവത ഉണ്ടാവുകയുള്ളൂ. നീ നിന്റെ കരുത്തുറ്റ കൈകളിൽ വിശ്വസിക്കുക. ഇനിയും നീ അലസനായിരിക്കരുത്. ലോകത്തുണ്ടായിട്ടുള്ള പുരോഗതിക്ക് നിദാനം കഠിനാധ്വാനവും പരിശ്രമവുമാണ്. അതുകൊണ്ട് പോയി ഇനിയും നീ അലസനായി നിൽക്കാതെ ബാക്കി അധ്വാനവും കൂടെ ചെയ്യുക. ഭാഗ്യദേവത നിന്നെ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. ശരി, ഞാൻ ഇന്ന് മുതൽ കഠിനാധ്വാനം ചെയ്ത് എന്റെ സഹോദരനെ പോലെ ജീവിക്കും. ശ്യാമു കണ്ണടച്ച് കൈകൂപ്പി പ്രാർത്ഥിച്ചു. കണ്ണു തുറന്നപ്പോൾ ഭാഗ്യദേവതയെ കണ്ടില്ല. പകരം കതിർമണികൾ നൃത്തം വെക്കുന്നതാണ് അവൻ കണ്ടത്. അവന് ഭയങ്കര സന്തോഷമായി. നല്ല കഥയല്ലേ കുട്ടികാരെ? അധ്വാനിക്കാതെ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ പഠിക്കണം. അപ്പോൾ നല്ല മാർക്കോടുകൂടി പാസ്സാകാം. അധ്വാനമാണ് ഭാഗ്യത്തിന്റെ നിദാനം എന്ന് നമുക്ക് മനസ്സിലായല്ലോ. അടുത്ത കഥയുമായിട്ട് നാളെ എത്താം. ശുഭരാത്രി.
2: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ബെഡ് ടൈം സ്റ്റോറീസ്. അവതരണം റീത ജോർജ്. സാങ്കേതിക സഹായം ശ്യാം ദാസ്.
3: യു ആർ ട്യൂൺഡ് ഇൻ ടു യുവർ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സാന്ത്വനം 90.4 FM.

ಗೋಲ್. ರೇಡಿಯೋ ಸಾಂತ್ವನಂ 90.4 FM. ಸ್ಟೇ ಟ್ಯೂನ್.

ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848557 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ, ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം കിഞ്ചന വർത്തമാനം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ. സാങ്കേതിക സഹായം ശ്യാംദാസ്.
2: റേഡിയോ സാന്ത്വനം 90.4 FM കിഞ്ചന വർത്തമാനത്തിലേക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ റിജി ജി നായർ. വളരെ ദുരിതപൂർണമായ ഒരു ജീവിതം ആരംഭിക്കുകയും തുടർന്ന് കഠിനാധ്വാനത്തിലൂടെയും പരിശ്രമത്തിലൂടെയും ഒരു ശക്തമായ ജീവിതം, ഭദ്രമായ ജീവിതം, മാതൃകാപരമായ ജീവിതം കെട്ടിപ്പടുക്കുകയും ചെയ്ത 3 IAS IPS ഉദ്യോഗസ്ഥരുടെ കഥകളാണ് ഇന്നത്തെ കിഞ്ചന വർത്തമാനത്തിൽ പറയുന്നത്. MG രാജമാണിക്യം IAS ആണ് ഇന്ന് നമ്മുടെ കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറും. അദ്ദേഹത്തിൻ്റെ ജീവിതകഥയിലേക്ക്. ചില ജീവിതങ്ങൾ ഒരു പുസ്തകം പോലെയാണ്, വായിച്ചു തീരുമ്പോഴേക്കും നമ്മുടെ കണ്ണ് നിറയ്ക്കുകയും ഒപ്പം മനസ്സിന് വല്ലാത്തൊരു ഊർജം പകരുകയും ചെയ്യും. ടോണി ചിറ്റേറ്റുകളം എഡിറ്റ് ചെയ്ത് ഒലിവ് ബുക്സ് പുറത്തിറക്കിയ അൻപോട് രാജമാണിക്യം എന്ന പുസ്തകം ഇത്തരത്തിൽ കണ്ണീരിൻ്റെയും അതിജീവനത്തിൻ്റെയും ഒരു വലിയ നേർക്കാഴ്ചയാണ്. മധുരയിലെ അനുപാനടി ഗ്രാമത്തിൽ 8 അടി വീതിയും 12 അടി നീളവുമുള്ള ഒറ്റമുറി വീട്ടിലായിരുന്നു രാജമാണിക്യത്തിന്റെ ബാല്യ കൗമാരങ്ങൾ. അച്ഛൻ ഗുരുസ്വാമിക്ക് കോവിൽ വേലയിൽ നിന്ന് കിട്ടിയിരുന്ന തുച്ഛമായ വരുമാനത്തിൽ 5 അംഗ കുടുംബം പുലരുക മഹാകഷ്ടമായിരുന്നു. 5 രൂപ പ്രതിമാസ ഫീസ് അടയ്ക്കാനില്ലാതെ എത്രയോ തവണ കുഞ്ഞു രാജമാണിക്യം ക്ലാസ്സിന് പുറത്ത് നിൽക്കേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെയുള്ള ദിവസങ്ങളിലാണ് പാടത്തും പറമ്പിലും പണിയെടുത്ത് മണ്ണും ചെളിയും പുരണ്ട വസ്ത്രങ്ങളുമായി എവിടുന്നൊക്കെയോ നുള്ളിയൊപ്പിച്ച കാശുമായി അമ്മ പഞ്ചവർണം സ്കൂളിൽ പാഞ്ഞെത്തുന്നത്. ഒരു ലോട്ടറി അടിച്ച ഭാവത്തോടെ ആ മുഷിഞ്ഞ നോട്ടുകളും ചില്ലറുകളും അമ്മ ആ കയ്യിൽ വെച്ചു കൊടുക്കുമായിരുന്നു. കേടുള്ള പച്ചക്കറികളിൽ നിന്ന് അത്ര കേടില്ലാത്തവ തെരഞ്ഞെടുത്ത് വില കുറച്ച് വാങ്ങി ആ അമ്മ 5 വയറുകൾ നിറച്ചു. തമിഴ്നാട്ടിലെ സ്കൂൾ ഉച്ചഭക്ഷണമായ സത്യനവ് ചോറിലെ നാറ്റം കാരണം പലപ്പോഴും കഴിക്കാൻ പറ്റില്ലായിരുന്നെങ്കിലും മട്ട ഊരുക എന്ന അച്ചാറും കൂട്ടി വിശപ്പടക്കിയ ഒരു ഭൂതകാലം രാജമാണിക്യത്തിനുണ്ടായിരുന്നു. കഠിനമായ പഠനക്കിടയിലും നിശ്ചയദാർഢ്യത്തോടെ പഠിച്ച് സ്വർണ്ണ മെഡലോടെ ME പാസായ രാജമാണിക്യത്തിന് പ്രതിവർഷം 800,000 രൂപ ശമ്പളത്തിൽ ക്യാമ്പസ് സെലക്ഷൻ കിട്ടിയതാണ്. എന്നാൽ സാക്ഷരതാ പ്രവർത്തനത്തിനിടയിൽ വിരുദുനഗറിലെ തീപ്പെട്ടി കമ്പനിയിൽ ജോലി ചെയ്യുന്ന കുട്ടികളുടെ കരിപുരണ്ട വിരലുകൾ കണ്ടപ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സ് മാറി. അനീതികൾക്കെതിരെ പോരാടാൻ ഒരു കളക്ടറാകണം എന്ന ചിന്തയോടെ ലക്ഷങ്ങളുടെ ജോലി വേണ്ടെന്ന് വെച്ച് അദ്ദേഹം സിവിൽ സർവീസിലേക്ക് ഇറങ്ങിത്തിരിച്ചു. "നീ പോയി പഠിക്ക്, വിരമിച്ചാലും ഞാൻ വേറെ കോവിലിൽ വേല ചെയ്യാം" എന്ന് പറഞ്ഞ് അച്ഛനും പപ്പടം പരത്തിയും വിളക്കുതിരികൾ ഉണ്ടാക്കിയും അമ്മയും ആ സ്വപ്നത്തിന് കാവലിരുന്നു. ഡൽഹിയിലെ കഠിനമായ പഠനകാലത്ത് ചായക്കടക്കാരൻ രാമുഭായി ചായ സൗജന്യമായി നൽകിയും ഇൻസ്റ്റിറ്റ്യൂട്ട് ഉടമ നീതു സിംഗും വീട്ടുടമ രഘുബീർ സിംഗും ഫീസും വാടകയും കുറച്ചു നൽകിയും അദ്ദേഹത്തെ സഹായിച്ചു. എങ്കിലും ദിവസവും ഒരു നേരം മാത്രം ആഹാരം കഴിച്ച് അൾസർ ബാധിച്ച രാജമാണിക്യം എന്ന യുവാവിന് താങ്ങായി മാറിയത് എഞ്ചിനീയറിംഗ് പഠനകാലത്തെ സുഹൃത്തുക്കളായ വൈത്തിയും മുരളീകൃഷ്ണനും സെന്തിൽ പാണ്ഡിയും ധനപാലനുമായിരുന്നു. അവർ മാസത്തിൽ അയച്ചുകൊടുത്ത 500 രൂപ കൊണ്ടാണ് അദ്ദേഹം പിന്നീട് 2 നേരം ആഹാരം കഴിക്കാൻ തുടങ്ങിയത്. തോൽവികളിൽ തളരാതെ "പങ്കാളി പൊയ്പാടിയിട" എന്ന് പറഞ്ഞ് അവർ നൽകിയ ഊർജമാണ് 3-ാം ശ്രമത്തിൽ അദ്ദേഹത്തെ IAS എന്ന സ്വപ്ന നേട്ടത്തിൽ എത്തിച്ചത്. ജന്മം കൊണ്ട് തമിഴനെങ്കിലും ഇന്ന് അദ്ദേഹം കർമ്മം കൊണ്ട് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട കേരളത്തിന്റെ മാണിക്യം തന്നെയാണ്. ഒരു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥൻ എന്നതിനപ്പുറം ആ ജീവിത വഴികളും അതിലെ കടപ്പാടുകളുടെ കഥകളും ഇന്നും ഏറെ പ്രയോജനം നൽകുന്ന ഒന്നാണ്. ഇപ്പോൾ ഊർജ മേഖലയിൽ വലിയ മാറ്റങ്ങൾക്കും വികസനങ്ങൾക്കും സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ KSEB പുതിയ ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടറായി അദ്ദേഹം നിയമിതനായിരിക്കുന്നു. കിഞ്ചന വർത്തമാനത്തിൽ ആദ്യമായി കേൾക്കാൻ പോകുന്നത് നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട, നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള തിരുനാമ കീർത്തനം പാടുവാനായി

അല്ലെങ്കിൽ എന്ന ഗാനമാണ്. ഈ ഗാനം തിരഞ്ഞെടുക്കുന്നതിന് പ്രത്യേക ഒരു പ്രസക്തിയുള്ളത് ഇതിൻ്റെ രചയിതാവായ ഫാദർ മൈക്കിൾ പനച്ചിക്കൽ ഈ അടുത്ത കാലത്ത് നമ്മെ വിട്ടുപിരിഞ്ഞു. അദ്ദേഹം പ്രശസ്തനായ ധ്യാന ഗുരുവും മലയാള ക്രൈസ്തവ ഭക്തി ഗാന രംഗത്ത് അതുല്യമായ സംഭാവനകൾ നൽകിയ വ്യക്തിയുമായിരുന്നു. നാം കേൾക്കാൻ പോകുന്ന തിരുനാമ കീർത്തനം പാടുവാൻ അല്ലെങ്കിൽ എന്ന ആ അതിമനോഹരമായ ഗാനം അതിൻ്റെ സംഗീത സംവിധാനം നിർവഹിച്ചത് സണ്ണി സ്റ്റീഫനാണ്. ഇത് ആലപിച്ചിരിക്കുന്നത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നമ്മെ വിട്ടുപോയ പ്രഗത്ഭയായിട്ടുള്ള ഗായിക രാധിക തിലകും.

0: ബൈ ബൈ കേൾക്കൂ റേഡിയോ സാന്തനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM. കിഞ്ചന്റെ വർത്തമാനത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ ഡോക്ടർ റിജി ജി നായർ. ഇന്ന് കേരള പോലീസിന്റെ ഏറ്റവും പ്രമുഖ സ്ഥാനത്തുള്ള ക്രമസമാധാന ചുമതലയുള്ള ADGP ആയി ചുമതലയേറ്റിരിക്കുന്നത് ശ്രീ പി വിജയൻ IAS ആണ്. അദ്ദേഹത്തിനും ഒരു കാലത്ത് കഠിനമായ പരിശ്രമത്തിലൂടെ ജീവിതം കെട്ടിപ്പടുത്ത കഥകൾ പറയാനുണ്ട്. കല്ലു ചെത്തിയ കൈകളാണ് അദ്ദേഹത്തിൻ്റെത്. പുത്തൂർ മഠം ഗ്രാമത്തിലെ പ്രഭാതങ്ങൾക്കൊരു പ്രത്യേക ശബ്ദമുണ്ടായിരുന്നു. കല്ലിൽ ഉളി പതിക്കുന്ന ശബ്ദം, വിയർപ്പ് തുള്ളികൾ മണ്ണിൽ വീഴുന്ന ശബ്ദം, ജീവിതത്തോട് പൊരുതുന്ന മനുഷ്യരുടെ നിശബ്ദ നിലവിളികളുടെ ശബ്ദം. ആ ശബ്ദങ്ങൾക്കിടയിലായിരുന്നു 15-കാരനായ വിജയനും തൻ്റെ വിധിയോട് മല്ലിടുന്നത്. വിജയന്റെ കൂട്ടുകാർ 10-ാം ക്ലാസ് പരീക്ഷയുടെ ചോദ്യപേപ്പറുകൾക്ക് മുമ്പിൽ ഇരിക്കുമ്പോൾ അവൻ കല്ലു ചെത്തുകയായിരുന്നു. അവർ ഭാവിയെക്കുറിച്ച് സ്വപ്നം കാണുമ്പോൾ വിജയൻ കുടുംബത്തിന്റെ ഇന്നത്തെ അവസ്ഥയെക്കുറിച്ച് ചിന്തിക്കുകയായിരുന്നു. അവരുടെ കൈകളിൽ പേനയുണ്ടായിരുന്നു. വിജയന്റെ കൈകളിൽ ഉളിയും ചുറ്റികയും. ജീവിതം ചില മനുഷ്യരെ പൂക്കളിലൂടെ നടത്തും, ചിലരെ മുള്ളുകളിലൂടെ. പി വിജയൻ എന്ന ബാലനെ ജീവിതം നടത്തിയത് പാറക്കല്ലുകളിലൂടെയായിരുന്നു. എന്നാൽ ആ കല്ലുകൾ അവന്റെ വഴിയിലെ തടസ്സങ്ങളായിരുന്നില്ല, അവൻ കയറിപ്പോകേണ്ട പടവുകളായിരുന്നു. മണ്ണും കല്ലും ചുമന്ന ആ കൈകൾ ഒരു നാൾ ഇന്ത്യയുടെ ഏറ്റവും പ്രൗഢമായ യൂണിഫോമുകളിലൊന്നായ IPS യൂണിഫോം ധരിക്കുമെന്ന് അന്ന് ആരും കരുതിയിരുന്നില്ല, ഒരുപക്ഷേ പി വിജയൻ പോലും. പക്ഷേ ഒരു കാര്യം അവൻ അറിയാമായിരുന്നു, സാഹചര്യങ്ങൾ മനുഷ്യനെ നിർവചിക്കുന്നില്ല, മനുഷ്യന്റെ തീരുമാനങ്ങളാണ് അവനെ നിർവചിക്കുന്നത്. അങ്ങനെ കഠിനാധ്വാനത്തിന്റെയും ആത്മവിശ്വാസത്തിന്റെയും വഴികളിലൂടെ നടന്ന ആ ബാലൻ ഒടുവിൽ ഇന്ത്യൻ പോലീസ് സർവീസിന്റെ പടവുകൾ കയറി, പിന്നെ കേരള പോലീസിന്റെ ചരിത്രത്തിൽ സ്വന്തം പേര് കൊത്തിവെക്കുകയും ചെയ്തു. വിദ്യാർത്ഥികളിൽ അച്ചടക്കവും സാമൂഹിക ബോധവും വളർത്താൻ അദ്ദേഹം രൂപം നൽകിയ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് പദ്ധതി വെറുമൊരു പദ്ധതിയായിരുന്നില്ല, ഒരു തലമുറയെ രൂപപ്പെടുത്താനുള്ള സ്വപ്നമായിരുന്നു. പോലീസ് സ്റ്റേഷനും സ്കൂൾ ക്ലാസ് മുറിയും തമ്മിലുള്ള അകലം കുറച്ച ആ ആശയം പിന്നീട് രാജ്യത്തിന് തന്നെ മാതൃകയായി മാറി. പുണ്യം പൂങ്കാവനം പദ്ധതി ശ്രീ പി വിജയന്റെ മറ്റൊരു സ്വപ്നമായിരുന്നു. ശബരിമലയുടെ കാടുകളെ പ്ലാസ്റ്റിക്കിന്റെ മുറിവുകളിൽ നിന്ന് രക്ഷിക്കാനുള്ള ശ്രമം, ഭക്തിയും പ്രകൃതി സംരക്ഷണവും കൈകോർക്കാമെന്ന് അദ്ദേഹം തെളിയിച്ചു. ആ പ്രവർത്തനങ്ങൾ രാജ്യത്തിന്റെ പരമോന്നത നേതൃത്വത്തിന്റെ പ്രശംസ പോലും നേടി. എല്ലാ വിജയകഥകൾക്കും ഒരു ഇരുണ്ട അധ്യായമുണ്ടാകും. ശ്രീ പി വിജയന്റെയും ജീവിതത്തിൽ അങ്ങനെ ഒരു അധ്യായം വന്നു. ആരോപണങ്ങൾ ഉയർന്നു, വിവാദങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടു, ഒടുവിൽ സസ്പെൻഷനും. പലരും അവിടെ അവസാനിച്ചേനെ, പലരും വിധിയെ കുറ്റപ്പെടുത്തി തകർന്നുപോയേനെ. പക്ഷേ പുത്തൂർ മഠത്തെ ആ ബാലൻ തകരാൻ പഠിച്ചിരുന്നില്ല. കല്ല് ചെത്തിയവന് കഷ്ടപ്പാടുകൾ പുതിയതല്ലായിരുന്നു. അവൻ കാത്തിരുന്നു സത്യത്തിനായി, നീതിക്കായി, സമയത്തിനായി. ഒടുവിൽ പൊടിയടങ്ങിയപ്പോൾ സത്യം തെളിഞ്ഞു. ആരോപണങ്ങളുടെ നിഴലുകൾ മാറി. അദ്ദേഹം വീണ്ടും ഉയർത്തെഴുന്നേറ്റു. ഇപ്പോൾ ചരിത്രം ഒരു വിചിത്രമായ വൃത്തം പൂർത്തിയാക്കുകയാണ്. ഒരിക്കൽ സസ്പെൻഷനിലേക്ക് നയിച്ച അധികാര വഴികളുടെ നടുവിൽ നിന്നിരുന്ന അതേ സംവിധാനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കസേരകളിലൊന്നായ ക്രമസമാധാന ചുമതലയുള്ള അഡീഷണൽ ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് ADGP എന്ന സ്ഥാനത്തേക്ക് പി വിജയൻ എത്തുന്നു. ഇതൊരു ഉദ്യോഗസ്ഥന്റെ സ്ഥാനക്കയറ്റം മാത്രമല്ല, ഇതൊരു ജീവിതത്തിന്റെ വിജയമാണ്. കല്ലു ചെത്തിയ കൈകൾക്ക് ലഭിച്ച അംഗീകാരമാണ്. സ്വപ്നങ്ങൾ ദാരിദ്ര്യത്തെക്കാൾ ശക്തമാണെന്ന തെളിവാണ്. പ്രതിസന്ധികൾ മനുഷ്യനെ തകർക്കാനല്ല രൂപപ്പെടുത്താനാണെന്ന ഓർമ്മപ്പെടുത്തലാണ്. പുത്തൂർ മഠത്തിലെ ആ 15-കാരൻ ഇന്ന് കേരള പോലീസിന്റെ അമരത്ത് നിൽക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ജീവിതം ഓരോ യുവാവിനോടും ഒരേ ഒരു കാര്യം പറയുന്നു. വഴിയില്ലെന്ന് തോന്നുന്നിടത്തും നടക്കാൻ ധൈര്യമുണ്ടെങ്കിൽ ഒരു നാൾ ആ വഴിയെ ചരിത്രം എന്ന് വിളിക്കും. കൂട്ടുകാർ പരീക്ഷ എഴുതുമ്പോൾ അവൻ

ചെത്തുകയായിരുന്നു. ഇന്ന് ചരിത്രം അവൻ്റെ പേര് എഴുതുകയാണ്. പി വിജയൻ IPS ADGP. അടുത്തായി നാം കേൾക്കാൻ പോകുന്ന ഗാനം ദക്ഷിണ കാശിയാം കുട്ടിയൂർ വാണിടും എന്ന മനോഹരമായ ഭക്തിഗാനമാണ്. നാം സ്ഥിരമായി കേൾക്കുന്ന പല ഗാനങ്ങളും അത്ര പ്രശസ്തരല്ലാത്ത ആൾക്കാരാണ് എഴുതിയിട്ടുള്ളത്. ഈ ഗാനത്തിന്റെ രചന നിർവഹിച്ചിരിക്കുന്നത് അത്രയധികം പ്രശസ്തനൊന്നുമല്ലാത്ത ശ്രീ PC അരവിന്ദനാണ്. അതേപോലെ തന്നെ വടക്കുന്നാഥ സർവം നടത്തുന്നാഥ എന്ന മനോഹരമായ ഗാനം രചിച്ചിരിക്കുന്നതും PC അരവിന്ദനാണ്. ഈ ഗാനത്തിന്റെ സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് ശ്രീ TS രാധാകൃഷ്ണജിയാണ്. ആലപിച്ചിരിക്കുന്നത് KJ യേശുദാസും. ഗംഗാതീർത്ഥം എന്ന ആൽബത്തിലാണ് ഈ ഗാനം ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്.

0: ഇത് നിങ്ങളുടെ ശബ്ദഭാവനയുടെ കൂട്ടായ്മ. റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM. കിഞ്ചന്റെ വർത്തമാനത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇവിടെയുണ്ട് ഞാൻ ഡോക്ടർ റിജി ജി നായർ. നമ്മുടെ കേരള സർക്കാരിൻ്റെ ഫിഷറി

വകുപ്പിന്റെ സെക്രട്ടറിയായ ശ്രീ ബി അബ്ദുൾ നാസർ IASന്റെ ജീവിതം കഠിനാധ്വാനത്തിന്റെയും അചഞ്ചലമായ ആത്മവിശ്വാസത്തിന്റെയും സമാനതകളില്ലാത്ത ഒരു ഉദാഹരണമാണ്. അനാഥത്വത്തോടും കടും ദാരിദ്ര്യത്തോടും പൊരുതിക്കൊണ്ട് അദ്ദേഹം സിവിൽ സർവീസിന്റെ തലപ്പത്തേക്ക് ഉയർന്നു വന്ന കഥ പ്രചോദനാത്മകമാണ്. അബ്ദുൾ നാസറിന് 5 വയസ്സുള്ളപ്പോൾ പിതാവ് മരണപ്പെട്ടു. ഇതോടെ അമ്മയും 6 കുട്ടികളും അടങ്ങുന്ന കുടുംബം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലായി. മക്കളെ വളർത്താൻ മറ്റു വഴികളില്ലാത്തതിനാൽ അമ്മ മക്കളെ തലശ്ശേരിയിലെ ഒരു അനാഥാലയത്തിൽ പ്രവേശിപ്പിച്ചു. അദ്ദേഹം 13 വർഷത്തോളം അവിടെയാണ് വളർന്നത്. പഠന ചെലവുകൾക്കായി 10-ാം വയസ്സിൽ ഹോട്ടലുകളിൽ ക്ലീനറായും സപ്ലയറായും അദ്ദേഹം ജോലി നോക്കി. പിന്നീട് പത്രവിതരണം, ട്യൂഷൻ ക്ലാസുകൾ, STD ബൂത്ത് ഓപ്പറേറ്റർ തുടങ്ങിയ നിരവധി ജോലികൾ ചെയ്താണ് അദ്ദേഹം മുന്നോട്ടു പോയത്. അബ്ദുൾ നാസറിന് 10 വയസ്സുള്ളപ്പോൾ അന്നത്തെ തലശ്ശേരി സബ് കളക്ടറും പ്രമുഖ IAS ഉദ്യോഗസ്ഥനുമായ അമിതാഭ് കാന്ത് അനാഥാലയം സന്ദർശിച്ചു. ആ സന്ദർശനമാണ് അദ്ദേഹത്തിന്റെ മനസ്സിൽ ഒരു കളക്ടറാകണം എന്ന വലിയ സ്വപ്നം വിതച്ചത്. പ്രതികൂല സാഹചര്യങ്ങളിലും അദ്ദേഹം പഠനം ഉപേക്ഷിച്ചില്ല. തലശ്ശേരി ഗവൺമെന്റ് കോളേജിൽ നിന്നും ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ബിരുദവും പിന്നീട് സോഷ്യൽ വർക്കിൽ ബിരുദാനന്തര ബിരുദവും കരസ്ഥമാക്കി. 1994 കേരള ആരോഗ്യ വകുപ്പിൽ ഹെൽത്ത് ഇൻസ്പെക്ടറായി അദ്ദേഹം സർക്കാർ സർവീസിൽ പ്രവേശിച്ചു. ജോലി ചെയ്യുന്നതിനൊപ്പം തന്നെ അദ്ദേഹം മത്സര പരീക്ഷകൾക്കായി തയ്യാറെടുത്തു. 2006 കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ വഴി ഡെപ്യൂട്ടി കളക്ടറായി തെരഞ്ഞെടുക്കപ്പെട്ടു. ഔദ്യോഗിക രംഗത്തെ മികച്ച പ്രവർത്തനങ്ങൾ പരിഗണിച്ച് 2015 അദ്ദേഹത്തെ കേരളത്തിലെ ഏറ്റവും മികച്ച ഡെപ്യൂട്ടി കളക്ടറായി സർക്കാർ തെരഞ്ഞെടുത്തു. UPSC പരീക്ഷ നേരിട്ട് എഴുതിയില്ലെങ്കിലും സംസ്ഥാന സിവിൽ സർവീസിലെ മികച്ച ട്രാക്ക് റെക്കോർഡ് മുൻനിർത്തി 2017 അദ്ദേഹത്തിന് IAS പദവി ലഭിച്ചു. IAS ലഭിച്ച ശേഷം കേരള സർക്കാരിന്റെ ഹൗസിംഗ് കമ്മീഷണറായി സേവനമനുഷ്ഠിച്ചു. 2019 അദ്ദേഹം കൊല്ലം ജില്ലാ കളക്ടറായി ചുമതലയേറ്റു. സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ അതീവ ശ്രദ്ധ പുലർത്തിയ അദ്ദേഹം ജനകീയനായ ഒരു കളക്ടർ എന്ന പേരെടുത്തു. നമ്മുടെ യഥാർത്ഥ യജമാനന്മാർ സാധാരണക്കാരായ പൊതുജനങ്ങളാണ് എന്ന് വിശ്വസിക്കുന്ന അദ്ദേഹം ഇന്നും സിവിൽ സർവീസ് മോഹിക്കുന്ന ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികൾക്ക് വലിയൊരു വഴികാട്ടിയാണ്. ജൂലൈ 1 ഒരു അനാഥ ബാല്യത്തിന്റെ ആത്മകഥം എന്നാണ് അദ്ദേഹം എഴുതിയ ആത്മകഥയുടെ ശീർഷകം. അതിന്റെ പ്രകാശന കർമ്മം നിർവഹിച്ചത് കേരളത്തിന്റെ ആരാധ്യനായ മുഖ്യമന്ത്രി ശ്രീ VD സതീശനാണ്. നിറ കണ്ണുകളോടെയല്ലാതെ ആ പുസ്തകം വായിച്ചു തീർക്കാനാവില്ല എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. പുസ്തകത്തിന്റെ ലഘു നിരൂപണം തന്നെ മുഖ്യമന്ത്രി ആ ചടങ്ങിൽ നടത്തി. അബ്ദുൾ നാസർ അമ്മയെപ്പറ്റി എഴുതിയത് വായിക്കുമ്പോൾ അത് നമ്മുടെ അമ്മയെക്കുറിച്ചാണോ എന്ന് തോന്നിപ്പോകും എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ജൂലൈ 1 എന്ന ദിവസത്തിന് തന്നെ ഒരു പ്രസക്തിയുണ്ട്. വാപ്പയുടെ തലയണക്കടിയിൽ നിന്ന് 15 പൈസ എടുത്തുകൊണ്ടുപോയ ദിവസം വാപ്പ മരിച്ചു എന്നറിയാതെയാണ് പൈസ എടുത്തത്. പിന്നീട് 44 വർഷത്തിന് ശേഷം ഒരു ജൂലൈ 1 തന്നെയാണ് അബ്ദുൾ നാസർ കളക്ടറായി ചുമതലയേറ്റത്. അനാഥമായ ബാല്യത്തിന്റെ സങ്കടങ്ങൾക്കിടയിലും തന്റെ ഇച്ഛാശക്തി വളരണമെന്ന മോഹം അദ്ദേഹം സൂക്ഷിച്ചു. ഈ പുസ്തകം കുഞ്ഞുങ്ങൾക്കാണ് വായിക്കാൻ കൊടുക്കേണ്ടത് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. അബ്ദുൾ നാസറിനെ പോലെയുള്ളവർ നമുക്കെല്ലാം പ്രചോദനം നൽകുന്നവരാണ്. പുസ്തകം വായിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ചെയ്യുന്നതൊന്നും പോരാ എന്നാണ് തോന്നിയത് എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഇനിയും ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ചെയ്യാനുണ്ട് എന്ന് തോന്നി. പുസ്തകം അവസാനിപ്പിക്കുന്നത് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ടാണ്. വായിച്ചു കഴിയുമ്പോൾ നമ്മുടെ മാതാപിതാക്കളെ കുറിച്ച് ഓർക്കാതിരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ പുസ്തകം എഴുതാനുള്ള തീരുമാനത്തെ മുഖ്യമന്ത്രി അഭിനന്ദിച്ചു. കിഞ്ചന വർത്തമാനത്തിൽ നമുക്ക് കേൾക്കാൻ പോകുന്ന 3-ാമത്തേതും അവസാനത്തേതുമായ ഗാനം 1000 കാതം അകലെയാണെങ്കിലും എന്നതാണ്. ഈ ഗാനത്തിന്റെ രചന നിർവഹിച്ചിരിക്കുന്നത് KH ഖാൻ സാഹിബാണ്. സംഗീത സംവിധാനം MK അർജുനൻ. P. ഗോപികുമാർ സംവിധാനം ചെയ്ത് 1977 പുറത്തിറങ്ങിയ ഹർഷ ബാഷ്പം എന്ന ചിത്രത്തിലേതാണ് ഈ ഗാനം. അടൂർ ഭാസി, ബഹദൂർ, യേശുദാസ്, ഉമ്മർ, സോമൻ, വിധുബാല തുടങ്ങിയവരാണ് ഹർഷ ബാഷ്പത്തിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്.

ഈ ഗാനത്തോടുകൂടി ഇന്നത്തെ കിഞ്ചന വർത്തമാനം പൂർണ്ണമാകുന്നു. ഇന്നത്തെ കിഞ്ചന വർത്തമാനത്തിന്റെ ഉള്ളടക്കം, അവതരണം, അതിൽ ഉൾപ്പെടുത്തിയിരുന്ന ഗാനങ്ങൾ, ഇവയെക്കുറിച്ചെല്ലാം നിങ്ങൾക്ക് നിങ്ങളുടേതായ അഭിപ്രായങ്ങൾ ഉണ്ടാകാം. അതെല്ലാം തന്നെ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിൽ എഴുതിയറിയിക്കുക. അതിനോടൊപ്പം നിങ്ങളുടെ പേരും സ്ഥലവും കൂടി പരാമർശിക്കുക. വീണ്ടും മറ്റൊരു വിഷയവുമായി അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം കിഞ്ചന വർത്തമാനത്തിലൂടെ കണ്ടുമുട്ടാം. അതുവരേക്കും നന്ദി, നമസ്കാരം. ഞാൻ ഡോക്ടർ റിജി ജെ നായർ.

0: സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് കിഞ്ചന വർത്തമാനം. തയ്യാറാക്കി അവതരിപ്പിച്ചത് ഡോക്ടർ റിജി ജി നായർ. സാങ്കേതിക സഹായം ശ്യാംദാസ്.
1: റേഡിയോ സാന്ത്വനം 90.4 FM, കൊല്ലത്തിന്റെ സ്വന്തം കമ്മ്യൂണിറ്റി റേഡിയോ. നാടിന്റെ ശബ്ദം, ഹൃദയത്തിന്റെ താളം.

ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക് നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558785 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

വെള്ളത്തിന്റെ കുത്തൊഴുക്കിൽ ഗതിമാറി ഒഴുകിയ പുഴ പോലെ ചില നീരുകൾ. നേരിന്റെ അത്തരം മുഴിയായി വ്യത്യസ്തമാർന്ന അറിവുകളുടെ വിവരണവുമായി നിങ്ങളിലേക്ക് എത്തുന്നു കിഞ്ചന വർത്തമാനം. ചൊവ്വ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം വെള്ളി വൈകിട്ട് 4 മണിക്കും. ആശയം ആവിഷ്കാരം ഡോക്ടർ റിജി ജി നായർ.

ലോക പ്രശസ്ത സാഹിത്യകാരന്മാരെ പരിചയപ്പെടുത്തുന്നു ലിറ്റററി വേൾഡ്. കഥ, പ്രമേയം, കഥാപാത്രങ്ങൾ, രചനയുടെ സൃഷ്ടി മൂല്യങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിലൂടെ ആസ്വദിക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. കേൾക്കാം റേഡിയോ സാന്ത്വനം 90.4 FM-ൽ എല്ലാ ബുധനാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്കും.

ജീവിതത്തിന്റെ കുത്തൊഴുക്കിൽ ഗതിമാറി ഒഴുകിയ പുഴ പോലെ ചില നീരുകൾ. നേരിന്റെ അത്തരം മുഴിയായി വ്യത്യസ്തമാർന്ന അറിവുകളുടെ വിവരണവുമായി നിങ്ങളിലേക്ക് എത്തുന്നു കിഞ്ചന വർത്തമാനം. ചൊവ്വ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം വെള്ളി വൈകിട്ട് 4 മണിക്കും. ആശയം ആവിഷ്കാരം ഡോക്ടർ റിജി ജി നായർ.

മധുരം സംസ്കൃതം, അറിയാം ആസ്വദിക്കാം സംസ്കൃതത്തിന്റെ ശാശ്വത മഹിമ. സംസ്കൃതത്തിന്റെ ഉച്ചാരണം, ദൈനംദിന ജീവിതത്തിലെ ഉപയോഗം, ശ്ലോകങ്ങളുടെ സൗന്ദര്യം. ഇനി സംസ്കൃതത്തിന്റെ സൗന്ദര്യം സങ്കീർണമല്ല, ലളിതമായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതത്തിലൂടെ. മറക്കാതെ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:45, പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ഭാഷയുടെ ഭംഗിയും ഭാരതത്തിന്റെ പാരമ്പര്യവും ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതം. ആശയം അവതരണം ശ്രീ സോമയാജി.

0: അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ.
1: മലയാളി വിശേഷങ്ങൾ കൈമാറാൻ അമേരിക്കയിലെ ന്യൂയോർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരള ടൈംസ് എന്ന ഓൺലൈൻ മാധ്യമം റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്ന് വേദിയൊരുക്കുന്നു.
0: പരിപാടിയുടെ ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ. 2008 മലയാളത്തിന്റെ മെഗാസ്റ്റാർ പത്മശ്രീ മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്ത വാർത്താ ചാനലാണ് കേരള ടൈംസ്.
1: പ്രശസ്തനായ അമേരിക്കൻ മലയാളിയും ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നയാളും ലോക കേരള സഭാംഗവും മുൻ ഫൊക്കാന പ്രസിഡന്റുമായ ശ്രീ പോൾ കറുകപ്പള്ളിലാണ് കേരള ടൈംസിന്റെ നേതൃത്വം വഹിക്കുന്നത്.
0: കേരളത്തെ കേന്ദ്രീകരിച്ച് ഇന്ത്യയിൽ നിന്നുമുള്ള ഏറ്റവും പുതിയ വാർത്തകളും മലയാളി സമൂഹത്തെ കേന്ദ്രീകരിച്ച് അമേരിക്കയിൽ നിന്നുള്ള വാർത്താ വിശേഷങ്ങളും ലോക മലയാളികൾക്കായി പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ് കേരള ടൈംസിന്റെ ലക്ഷ്യം.
1: കേരള ടൈംസുമായി സഹകരിച്ച് റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്കായി ഉയർന്ന നിലവാരത്തിലുള്ള അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു.
2: പ്രവാസ വിശേഷങ്ങൾ പ്രക്ഷേപണം അമേരിക്കൻ സമയം വൈകിട്ട് 5:30.
3: നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്ത് പിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.

മനോരമകളെ മൃദുസ്വരങ്ങളിൽ തൊടുന്ന സംഗീതയാത്ര മേഘമൽഹാർ. ഹൃദയരാഗങ്ങളായി മാറിയ ഹിന്ദി ഗാനങ്ങൾക്കൊപ്പം നിങ്ങൾക്കായി ഒരു സംഗീത സന്ധ്യ മേഘമൽഹാർ. അമൃതമഴയായി ഒഴുകിയെത്തുന്ന ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം, ആസ്വദിക്കാം. എല്ലാ തിങ്കളാഴ്ചകളിലും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ചകളിൽ രാത്രി 8:30. ആശയം അവതരണം ശ്രീലക്ഷ്മി.

ഞാൻ ആർജി ആതിര. ഈ തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിൽ ഒരു ചെറിയ ബ്രേക്ക് കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കാറില്ലേ? അങ്ങനെയെങ്കിൽ ഒരു കോഫി മ്യൂസിക്കൽ ബ്രേക്കുമായി ഞാൻ എത്തുന്നു മ്യൂസിക് ബീറ്റ്സിൽ. ആൽബം ഗാനങ്ങളും ഗാനങ്ങൾക്ക് പിന്നിലെ കഥകളുമായി ഒരു പെർഫെക്റ്റ് മ്യൂസിക്കൽ ബ്രേക്ക്. ഈ സംഗീത നേരത്തിൽ ഞാൻ മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ ഇഷ്ട ആൽബം സോങ്സും പ്രിയപ്പെട്ടവർക്കായുള്ള സ്നേഹദൂതും നിങ്ങൾക്ക് പങ്കുവെക്കാം. ശനിയാഴ്ചകളിൽ വൈകുന്നേരം 4 മണി മുതൽ WhatsApp number 8848558785.

ലോക പ്രശസ്ത സാഹിത്യകാരന്മാരെ പരിചയപ്പെടുത്തുന്നു ലിറ്റററി വേൾഡ്. കഥ, പ്രമേയം, കഥാപാത്രങ്ങൾ, രചനയുടെ സൃഷ്ടി മൂല്യങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിലൂടെ ആസ്വദിക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. കേൾക്കാം റേഡിയോ സാന്ത്വനം 90.4 FM എല്ലാ ബുധനാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്കും.

0: பாயும் நேரம்.
1: ആത്മ രാമായണത്തിന്റെ ദാർശനികതയെ കുറിച്ച് സമഗ്രമായ അറിവ് പകരുന്ന പരിപാടി ജ്ഞാനപർവം കേൾക്കാം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് 5:30. ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ.

സാന്ത്വനത്തിന്റെ നിറസാന്നിധ്യമായി, പ്രതീക്ഷയുടെ പുതുപുത്തൻ ചിറകുമായി റേഡിയോ സാന്ത്വനം 90.4 FM.

0: ജീവിതത്തിലും വിജ്ഞാനത്തിലുമായി ട്യൂൺ ചെയ്യും റേഡിയോ സാന്ത്വനം 90.4 FM. കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം മധുരം സംസ്കൃതം. ആശയം അവതരണം സോമയാജി, സാങ്കേതിക സഹായം ശ്യാംദാസ്.
1: റേഡിയോ സാന്ത്വനം 90.4 ശ്രോതാക്കളെ ഏവർക്കും മധുരം സംസ്കൃതം എന്ന പരിപാടിയിലേക്ക് സ്വാഗതം. മധുരം സംസ്കൃതം ഇതിന്റെ കാര്യക്രമേ സർവേഷാം പ്രതി സ്വാഗതം. പഠാമി സംസ്കൃതം നിത്യം, വദാമി സംസ്കൃതം സദാ, ധ്യായാമി സംസ്കൃതം സമ്യക്, വന്ദേ സംസ്കൃതമാതരം.
2: അദ്യദിനം ദ്വിതീയ വിഭക്തി വിശേഷ അഭ്യാസ പശ്യാമ തുമൻ പ്രയോഗ. ഇന്നത്തെ ദിവസം ദ്വിതീയ വിഭക്തിയിലെ വിശേഷമായ അഭ്യാസം തുമൻ പ്രയോഗം നമുക്ക് നോക്കാം. ഏഷ ഖടം സ്വീകർത്തും ന ശക്നോതി, ഇയാൾക്ക് കുടത്തെ വാങ്ങാൻ സാധിക്കില്ല. കർത്തും സ്വീകർത്തും തും, ആ തുമൻ പ്രയോഗം അതിലാണ് ഇരിക്കുന്നത്. സ്വീകർത്തും അത് തുമൻ പ്രയോഗമാണ്, വിശേഷ പ്രയോഗം. ഏഷ ഖടം സ്വീകർത്തും ന ശക്നോതി, ഇയാൾക്ക് കുടത്തെ വാങ്ങാൻ സാധിക്കില്ല. ഇയാൾക്ക് കുടത്തെ വാങ്ങാൻ സാധിക്കില്ല. ഏഷ ഖടം സ്വീകർത്തും ന ശക്നോതി. വയം ദേശസേവാം കർത്തും ഇച്ഛാമഹ, ഞങ്ങൾ ദേശസേവയെ ചെയ്യുവാൻ ഇഷ്ടപ്പെടുന്നു. വയം ദേശസേവാം കർത്തും ഇച്ഛാമഹ, ഞങ്ങൾ ദേശസേവയെ ചെയ്യുവാൻ ഇഷ്ടപ്പെടുന്നു. ഞങ്ങൾ ദേശസേവയെ ചെയ്യുവാൻ ഇഷ്ടപ്പെടുന്നു. വയം ദേശസേവാം കർത്തും ഇച്ഛാമഹ. ബാലകാഹ ഔഷധം ഖാദിത്തും ന ഇച്ഛന്തി, ബാലന്മാർ മരുന്നു കഴിക്കുന്നതിന് ഇഷ്ടപ്പെടുന്നില്ല. ബാലകാഹ ഔഷധം ഖാദിത്തും ന ഇച്ഛന്തി, ബാലന്മാർ മരുന്നു കഴിക്കുന്നതിന് ഇഷ്ടപ്പെടുന്നില്ല. ബാലന്മാർ മരുന്നു കഴിക്കുന്നതിന് ഇഷ്ടപ്പെടുന്നില്ല. ബാലകാഹ ഔഷധം ഖാദിത്തും ന ഇച്ഛന്തി. ഖാദിത്തും കർത്തും സ്വീകർത്തും ഇത് തുമന്ത പ്രയോഗമാണ്. മാലതി വാർത്താം ശ്രോതും ബഹു ഇച്ഛതി, മാലതി വാർത്തയെ കേൾക്കുവാൻ വളരെ ഇഷ്ടപ്പെടുന്നു. മാലതി വാർത്താം ശ്രോതും ബഹു ഇച്ഛതി, മാലതി വാർത്തയെ കേൾക്കുവാൻ വളരെ ഇഷ്ടപ്പെടുന്നു. മാലതി വാർത്തയെ കേൾക്കുവാൻ വളരെ ഇഷ്ടപ്പെടുന്നു. മാലതി വാർത്താം ശ്രോതും ബഹു ഇച്ഛന്തി, അഹം കാശീം ഗന്ധും ഇച്ഛാമി, ഞാൻ കാശിയിൽ പോകുവാൻ ആഗ്രഹിക്കുന്നു. അഹം കാശീം ഗന്ധും ഇച്ഛാമി, ഞാൻ കാശിയിൽ പോകുവാൻ ആഗ്രഹിക്കുന്നു. ഞാൻ കാശിയിൽ പോകുവാൻ ആഗ്രഹിക്കുന്നു. അഹം കാശീം ഗന്ധും ഇച്ഛാമി.

0: മമ അംബാം ദ്രഷ്ടും ഇച്ഛതി. ഇവൾ എൻ്റെ അമ്മയെ കാണുവാൻ ആഗ്രഹിക്കുന്നു. ഏഷ മമ അംബാം ദ്രഷ്ടും ഇച്ഛതി. ഇവൾ എൻ്റെ അമ്മയെ കാണുവാൻ ആഗ്രഹിക്കുന്നു. ഇവൾ എൻ്റെ അമ്മയെ കാണുവാൻ ആഗ്രഹിക്കുന്നു. ഏഷ മമ അംബാം ദ്രഷ്ടും ഇച്ഛതി. കാർത്തിക സമ്യക് ശ്ലോകം വക്തും ജാനാതി. കാർത്തികയ്ക്ക് നന്നായി ശ്ലോകത്തെ ചൊല്ലുവാൻ അറിയും. കാർത്തിക സമ്യക് ശ്ലോകം വക്തും ജാനാതി. കാർത്തികയ്ക്ക് നന്നായി ശ്ലോകത്തെ ചൊല്ലുവാൻ അറിയും. കാർത്തികയ്ക്ക് നന്നായി ശ്ലോകത്തെ ചൊല്ലുവാൻ അറിയും. കാർത്തിക സമ്യക് ശ്ലോകം വക്തും ജാനാതി. മമ ഭ്രാതാ സംസ്കൃതേന കവിതാം ലേഖിതും ജാനാതി. എൻ്റെ സഹോദരന് സംസ്കൃതത്തിൽ കവിത എഴുതുവാൻ അറിയും. മമ ഭ്രാതാ സംസ്കൃതേന കവിതാം ലേഖിതും ജാനാതി. എൻ്റെ സഹോദരന് സംസ്കൃതത്തിൽ കവിത എഴുതുവാൻ അറിയും. എൻ്റെ സഹോദരന് സംസ്കൃതത്തിൽ കവിത എഴുതുവാൻ അറിയും. മമ ഭ്രാതാ സംസ്കൃതേന കവിതാം ലേഖിതും ജാനാതി. അത്ര ക പാഠനം കർത്തും ജാനാതി. ഇതുപോലെ ആർക്കാണ് പഠിപ്പിക്കുവാൻ അറിയുന്നത്? അത്ര ക പാഠനം കർത്തും ജാനാതി. ഇതുപോലെ ആർക്കാണ് പഠിപ്പിക്കുവാൻ അറിയുന്നത്? ഇതുപോലെ ആർക്കാണ് പഠിപ്പിക്കുവാൻ അറിയുന്നത്? അത്ര ക പാഠനം കർത്തും ജാനാതി. അഹം ഹിന്ദി ഭാഷാം പഠിതും ജാനാമി. ഞാൻ ഹിന്ദി ഭാഷ പഠിക്കാൻ അറിയും, അല്ലെങ്കിൽ ഭാഷയെ പഠിക്കാൻ അറിയും. അഹം ഹിന്ദി ഭാഷാം പഠിതും ജാനാമി. ഞാൻ ഹിന്ദി ഭാഷയെ പഠിക്കാൻ അറിയും. ഞാൻ ഹിന്ദി ഭാഷയെ പഠിക്കാൻ അറിയും. അഹം ഹിന്ദി ഭാഷാം പഠിതും ജാനാമി. ഭവാൻ ദ്വിചക്രികാം ചാലയിതും ജാനാതി വാ. താങ്കൾക്ക് ഇരുചക്ര വാഹനം ഓടിക്കുവാൻ അറിയുമോ? ഭവാൻ ദ്വിചക്രികാം ചാലയിതും ജാനാതി വാ. താങ്കൾക്ക് ഇരുചക്ര വാഹനം ഓടിക്കുവാൻ അറിയുമോ? താങ്കൾക്ക് ഇരുചക്ര വാഹനം ഓടിക്കുവാൻ അറിയുമോ? ഭവാൻ ദ്വിചക്രികാം ചാലയിതും ജാനാതി വാ.
1: മധുരം സംസ്കൃതം പ്രതി മംഗളവാസരെ ശുക്രവാസരെ. മധുരം സംസ്കൃതം ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും. മംഗളവാസരെ സായം പാദോന സപ്തവാദനെ. ചൊവ്വാഴ്ച വൈകുന്നേരം 6:45. ശുക്രവാസരെ സായം സാർദ്ധ പഞ്ചവാദനെ. വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ദിനമിതം ശുഭം ഭൂയാത്. ജയതു സംസ്കൃതം ജയതു ഭാരതം.
2: പഠാമി സംസ്കൃതം നിത്യം വദാമി സംസ്കൃതം സദാ. ധ്യായാമി സംസ്കൃതം സമ്യക് വന്ദേ സംസ്കൃതമാതരം. ജയതു സംസ്കൃതം ജയതു ഭാരതം.
3: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് മധുരം സംസ്കൃതം. ആശയം അവതരണം സോമയാജി. സാങ്കേതിക സഹായം ശ്യാംദാസ്.
4: സ്റ്റേ ട്യൂൺഡ് ടു റേഡിയോ സാന്ത്വനം 90.4 FM ഫോർ യുവർ ഫേവറിറ്റ് പ്രോഗ്രാംസ് ആൻഡ് മ്യൂസിക്.
5: അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ.
6: മലയാളി വിശേഷങ്ങൾ കൈമാറാൻ അമേരിക്കയിലെ ന്യൂയോർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരള ടൈംസ് എന്ന ഓൺലൈൻ മാധ്യമം റേഡിയോ സാന്ത്വനം 90.4 FM-മായി ചേർന്ന് വേദിയൊരുക്കുന്നു.
5: പരിപാടിയുടെ ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ. 2008-ൽ മലയാളത്തിന്റെ മെഗാസ്റ്റാർ പത്മശ്രീ മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്ത വാർത്താ ചാനലാണ് കേരള ടൈംസ്.
6: പ്രശസ്തനായ അമേരിക്കൻ മലയാളിയും ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നയാളും ലോക കേരള സഭാംഗവും മുൻ ഫൊക്കാന പ്രസിഡന്റുമായ ശ്രീ പോൾ കറുകപ്പള്ളിലാണ് കേരള ടൈംസിന്റെ നേതൃത്വം വഹിക്കുന്നത്.
5: കേരളത്തെ കേന്ദ്രീകരിച്ച് ഇന്ത്യ

0: നിന്നുമുള്ള ഏറ്റവും പുതിയ വാർത്തകളും മലയാളി സമൂഹത്തെ കേന്ദ്രീകരിച്ച് അമേരിക്കയിൽ നിന്നുള്ള വാർത്താ വിശേഷങ്ങളും ലോക മലയാളികൾക്കായി പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ് കേരള ടൈംസിന്റെ ലക്ഷ്യം.
1: കേരള ടൈംസുമായി സഹകരിച്ച് റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്കായി ഉയർന്ന നിലവാരത്തിലുള്ള അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു.
2: പ്രവാസ വിശേഷങ്ങൾ പ്രക്ഷേപണം അമേരിക്കൻ സമയം 5:30 PM.

മധുരം സംസ്കൃതം അറിയാം, ആസ്വദിക്കാം സംസ്കൃതത്തിന്റെ ശാശ്വത മഹിമ. സംസ്കൃതത്തിന്റെ ഉച്ചാരണം, ദൈനംദിന ജീവിതത്തിലെ ഉപയോഗം, ശ്ലോകങ്ങളുടെ സൗന്ദര്യം. ഇനി സംസ്കൃതത്തിന്റെ സൗന്ദര്യം സങ്കീർണമല്ല, ലളിതമായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതത്തിലൂടെ. മറക്കാതെ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:45, പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ഭാഷയുടെ ഭംഗിയും ഭാരതത്തിന്റെ പാരമ്പര്യവും ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതം. ആശയം അവതരണം ശ്രീ സോമയാജി.

ഓർമ്മകളെ മൃദുസ്വരങ്ങളിൽ തൊടുന്ന സംഗീതയാത്ര മേഘമൽഹാർ. ഹൃദയരാഗങ്ങളായി മാറിയ ഹിന്ദി ഗാനങ്ങൾക്കൊപ്പം നിങ്ങൾക്കായി ഒരു സംഗീത സന്ധ്യ മേഘമൽഹാർ. അമൃതമഴയായി ഒഴുകിയെത്തുന്ന ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം, ആസ്വദിക്കാം. എല്ലാ തിങ്കളാഴ്ചകളിലും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ചകളിൽ രാത്രി 8:30. ആശയം അവതരണം ശ്രീലക്ഷ്മി.

പ്രിയപ്പെട്ട റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളെ, നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണോ? ഇംഗ്ലീഷ് ക്ലാസിക്കുകൾ നമുക്ക് ഒരുമിച്ചിരുന്ന് വായിച്ചാലോ? എങ്കിൽ വരൂ റീഡിംഗ് റൂമിലേക്ക്. എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 7 PM. മനോഹരമായ കഥകളിലൂടെയും കവിതകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം, ഒരുമിച്ച് ആസ്വദിക്കാം. മറക്കാതെ കേൾക്കൂ റീഡിംഗ് റൂം, നിങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോ, റേഡിയോ സാന്ത്വനം.

ഞാൻ ആർ ജെ ആതിര. ഈ തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിൽ ഒരു ചെറിയ ബ്രേക്ക് കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കാറില്ലേ? അങ്ങനെയെങ്കിൽ ഒരു കോഫി മ്യൂസിക്കൽ ബ്രേക്കുമായി ഞാൻ എത്തുന്നു മ്യൂസിക് ബീറ്റ്സിൽ. ആൽബം ഗാനങ്ങളും ഗാനങ്ങൾക്ക് പിന്നിലെ കഥകളുമായി ഒരു പെർഫെക്റ്റ് മ്യൂസിക്കൽ ബ്രേക്ക്. ഈ സംഗീത നേരത്തിൽ ഞാൻ മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ ഇഷ്ട ആൽബം സോങ്സും പ്രിയപ്പെട്ടവർക്കായുള്ള സ്നേഹദൂതും നിങ്ങൾക്ക് പങ്കുവെക്കാം ശനിയാഴ്ചകളിൽ വൈകുന്നേരം 4 മണി മുതൽ. WhatsApp number 8848558785.

ആധ്യാത്മരാമായണത്തിന്റെ ദാർശനികതയെ കുറിച്ച് സമഗ്രമായ അറിവ് പകരുന്ന പരിപാടി ജ്ഞാനപർവം കേൾക്കാം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് 5:30. ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ.

0: സാന്ത്വനത്തിന്റെ നിറസാന്നിധ്യമായി, പ്രതീക്ഷയുടെ പുതുപുത്തൻ ചിറകുമായി റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ പ്രവാസ വിശേഷങ്ങൾ. അവലംബം ന്യൂയോർക്ക് ആസ്ഥാനമായ ഓൺലൈൻ മാധ്യമം കേരള ടൈംസ്. ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ.
2: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നമസ്കാരം ഏവർക്കും. കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM പ്രവാസ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പ്രവാസ വിശേഷങ്ങൾ വായിക്കുന്നു ശ്രീലക്ഷ്മി. ജോർജിയയിലെ ഡി കാൽബ് കൌണ്ടിയിൽ നടത്തിയ സാധാരണ ട്രാഫിക് പരിശോധന വൻ ലഹരിമരുന്ന് വേട്ടയിലേക്ക് നയിച്ചു. ഏകദേശം 2.8 million dollars വില മതിക്കുന്ന ലഹരി വസ്തുക്കളും $40,000+ പണവും പിടിച്ചെടുത്തതായി ഡി കാൽബ് കൌണ്ടി ഷെരീഫ് ഓഫീസ് അറിയിച്ചു. മേയർ സുഹ്റാൻ മംദാനിയുടെ സൗജന്യ ബസ് യാത്ര എന്ന രാഷ്ട്രീയ വാഗ്ദാനം കണക്കിലെടുത്ത് ന്യൂയോർക്കിൽ ടിക്കറ്റ് എടുക്കാതെ യാത്ര ചെയ്യുന്നവരുടെ എണ്ണം വൻതോതിൽ വർദ്ധിച്ചതായി റിപ്പോർട്ട്. ഇതുമൂലം മെട്രോപൊളിറ്റൻ ട്രാൻസ്പോർട്ട് അതോറിറ്റിക്ക് കോടിക്കണക്കിന് ഡോളറിന്റെ വരുമാന നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. മെട്രോപൊളിറ്റൻ ട്രാൻസ്പോർട്ട് അതോറിറ്റിയുടെ കണക്കുകൾ പ്രകാരം ഈ വർഷം ആദ്യ പകുതിയിൽ ബസ് ടിക്കറ്റ് വരുമാനത്തിൽ $3.1 crore കുറവുണ്ടായി. നിലവിൽ ബസ് യാത്രക്കാരിൽ പകുതിയോളം പേർ $3 ടിക്കറ്റ് എടുക്കാതെയാണ് യാത്ര ചെയ്യുന്നത്. 2025 തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലാണ് മംദാനി സൗജന്യ ബസ് യാത്ര വാഗ്ദാനം ചെയ്തത്. എന്നാൽ ഈ പ്രസ്താവന യാത്രക്കാരിൽ തെറ്റായ ധാരണ ഉണ്ടാക്കിയെന്നും നിയമലംഘനം വർദ്ധിക്കാൻ കാരണമായെന്നും ട്രാൻസിറ്റ് യൂണിയൻ നേതാക്കളും ഉദ്യോഗസ്ഥരും വ്യക്തമാക്കി. കേരള ലിറ്റററി സൊസൈറ്റി ഡാളസിന്റെ ആഭിമുഖ്യത്തിൽ കേരള ലിറ്റററി സൊസൈറ്റിയുടെ അംഗങ്ങളായ ഉഷ നായർ, ബാജി ഓടംവലി, PC മാത്യു എന്നിവരുടെ പുസ്തകങ്ങൾ പ്രകാശനം നടത്തി. പ്രശസ്ത സാഹിത്യകാരൻ TD രാമകൃഷ്ണൻ മുഖ്യ അതിഥിയായിരുന്നു. ഉഷ നായരുടെ പുസ്തകം പ്രിയപ്പെട്ട എഴുത്തുകാരൻ TD രാമകൃഷ്ണനിൽ നിന്നും സാഹിത്യകാരനും സംഘാടകനുമായ CV ജോർജ് സ്വീകരിച്ചു. ബാജി ഓടംവേലിയുടെ പുസ്തകം TD രാമകൃഷ്ണനിൽ നിന്നും സാഹിത്യകാരനും സാംസ്കാരിക പ്രവർത്തകനുമായ ജോസ് ഒച്ചാലിയിൽ സ്വീകരിച്ചു. PC മാത്യുവിന്റെ പുസ്തകം

0: പ്രവർത്തകനും എഴുത്തുകാരനുമായ പി പി ചെറിയാനും സ്വീകരിച്ചു. മലയാള സിനിമയുടെ ആകാശത്ത് സ്വന്തം കയ്യൊപ്പ് പതിപ്പിച്ച ചലച്ചിത്രകാരൻ അടൂർ ഗോപാലകൃഷ്ണന് ഫൊക്കാന കൺവെൻഷൻ വേദിയിൽ സ്നേഹാദരവും പിറന്നാൾ മധുരവും നൽകി. കലയും സാഹിത്യവും സംസ്കാരവും സംഗമിച്ച ഫൊക്കാനയുടെ വേദി മലയാളത്തിന്റെ സിനിമാ ഇതിഹാസത്തിന് ആദരമർപ്പിച്ച വേളയിൽ അപൂർവമായൊരു പിറന്നാൾ ഓർമ്മയ്ക്കും സാക്ഷിയായി. ഫൊക്കാനയുടെ നേതൃത്വം അടൂർ ഗോപാലകൃഷ്ണനെ പൊന്നാട അണിയിച്ച് ആദരിച്ചു. ആദരവിന്റെ ഔപചാരികതയ്ക്കപ്പുറം മലയാളിയുടെ ഹൃദയത്തിൽ പതിഞ്ഞ ഒരു മഹാപ്രതിഭയോടുള്ള സ്നേഹവും കടപ്പാടുമായിരുന്നു ചടങ്ങിൽ നിറഞ്ഞുനിന്നത്. 50 വയസ്സിന് മുകളിലുള്ളവരിൽ തങ്ങളുടെ മേഖലകളിൽ ശ്രദ്ധേയമായ സ്വാധീനം ചെലുത്തുന്ന വനിതകളെ ആദരിക്കുന്ന ഫോർബ്സ് 50 over 50 2026 പട്ടികയിൽ 7 ഇന്ത്യൻ അമേരിക്കൻ വനിതകൾ ഇടം നേടി. ജീവിതശൈലി, സാമൂഹിക സ്വാധീനം, നവീകരണം, നിക്ഷേപം എന്നീ 4 വിഭാഗങ്ങളിലായി തെരഞ്ഞെടുത്ത 200 വനിതകളുടെ പട്ടികയാണ് ഫോർബ്സ് പ്രസിദ്ധീകരിച്ചത്. UKയിലെ ലീഡ്സ് റിവൈവൽ ചർച്ചിന്റെ അസോസിയേറ്റ് പാസ്റ്ററായി മലയാളി വനിതയായ ഏഞ്ചൽ ജമീമ അപ്പോൾ നിയമിതയായി. സഭാ ശുശ്രൂഷ രംഗത്ത് വനിതകളുടെ നേതൃത്വത്തിന് കൂടുതൽ പ്രോത്സാഹനമേകുന്നതാണ് ഈ നിയമനം. വചന ശുശ്രൂഷയിലും പ്രാർത്ഥനാ ശുശ്രൂഷയിലും ആത്മീയ നേതൃത്വത്തിലും സജീവമായി പ്രവർത്തിച്ചു വരുന്ന ഏഞ്ചൽ ജമീമ അപ്പോൾ ഇനി മുതൽ ലീഡ്സ് റിവൈവൽ ചർച്ചിന്റെ അസോസിയേറ്റ് പാസ്റ്റർ എന്ന നിലയിൽ സഭയുടെ വിവിധ ആത്മീയ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകും. 80th സ്വാതന്ത്ര്യദിന ആഘോഷത്തിന്റെ ഭാഗമായി ഡിഫറൻറ്റ് ആർട്സ് സെന്ററിലെ ഭിന്നശേഷിക്കാർ അവതരിപ്പിച്ച ഓപ്പറേഷൻ സിന്ദൂർ നൃത്തശില്പം കാണികൾക്ക് വൈകാരികവും പ്രചോദനാത്മകവുമായ അനുഭവമായി. ദേശീയതയുടെ വികാരവും സൈനികരുടെ ത്യാഗവും കലയുടെ ഭാഷയിൽ സമന്വയിപ്പിച്ചാണ് ഈ നൃത്തശില്പം ഒരുക്കിയത്. പഹൽഗാമിൽ വിനോദസഞ്ചാരികൾക്ക് നേരെ നടന്ന തീവ്രവാദ ആക്രമണത്തിന്റെയും തുടർന്നുണ്ടായ സൈനിക നടപടികളുടെയും നേർസാക്ഷ്യമായി നൃത്തശില്പം പുനർജനിച്ചപ്പോൾ കരഘോഷത്തോടെയാണ് സദസ് ഏറ്റെടുത്തത്. പാങ്ങോട് മിലിറ്ററി ക്യാമ്പിലെ സുബേദാർ സുനിൽകുമാർ കെ പതാക ഉയർത്തിയതോടെയാണ് സ്വാതന്ത്ര്യദിന ആഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിച്ചത്. ചരമറിയിപ്പുകൾ. പുത്തൻപറമ്പിൽ പരേതനായ പി സി ചാക്കോയുടെ മകൻ പി സി എബ്രഹാം ഒക്ലഹോമയിൽ അന്തരിച്ചു. സംസ്കാരം പിന്നീട്. ചമ്പക്കര ആശ്രമം പടി കക്കാട്ടുപടവിൽ ചോദരക്കുന്നിൽ സൂസമ്മ ആന്റണി അന്തരിച്ചു. സംസ്കാരം പിന്നീട്. വയലത്തല എരുത്തിക്കൽ പരേതനായ എബ്രഹാം തോമസിന്റെ ഭാര്യ പെണ്ണമ്മ തോമസ് അന്തരിച്ചു. സംസ്കാരം പിന്നീട്. ഇന്നത്തെ പ്രവാസ വിശേഷങ്ങൾ ഇവിടെ പൂർണ്ണമാകുന്നു. കൊല്ലം പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റിന്റെ സംരംഭമായ റേഡിയോ സാന്ത്വനം 90.4 FM ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്തും വ്യത്യസ്തങ്ങളായ പരിപാടികൾ ആസ്വദിക്കാവുന്നതാണ്. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കും കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പ്രവാസ വിശേഷങ്ങൾ. അവലംബം ന്യൂയോർക്ക് ആസ്ഥാനമായ ഓൺലൈൻ മാധ്യമം കേരള ടൈംസ്. ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ.
2: നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്ത് പിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.

ஜோல். ரேடியோ சாந்தனம் 90.4 FM. ஸ்டே டியூன்.

0: അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ.
1: മലയാളി വിശേഷങ്ങൾ കൈമാറാൻ അമേരിക്കയിലെ ന്യൂയോർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരള ടൈംസ് എന്ന ഓൺലൈൻ മാധ്യമം റേഡിയോ സാന്ത്വനം 90.4 FM

0: ചേർന്ന് വേദിയൊരുക്കുന്നു.
1: പരിപാടിയുടെ ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ. 2008 മലയാളത്തിന്റെ മെഗാസ്റ്റാർ പത്മശ്രീ മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്ത വാർത്താ ചാനലാണ് കേരള ടൈംസ്.
0: പ്രശസ്തനായ അമേരിക്കൻ മലയാളിയും ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നയാളും ലോക കേരള സഭാംഗവും മുൻ ഫൊക്കാന പ്രസിഡന്റുമായ ശ്രീ പോൾ കറുകപ്പള്ളിയാണ് കേരള ടൈംസിന്റെ നേതൃത്വം വഹിക്കുന്നത്.
1: കേരളത്തെ കേന്ദ്രീകരിച്ച് ഇന്ത്യയിൽ നിന്നുമുള്ള ഏറ്റവും പുതിയ വാർത്തകളും മലയാളി സമൂഹത്തെ കേന്ദ്രീകരിച്ച് അമേരിക്കയിൽ നിന്നുള്ള വാർത്താ വിശേഷങ്ങളും ലോക മലയാളികൾക്കായി പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ് കേരള ടൈംസിന്റെ ലക്ഷ്യം.
0: കേരള ടൈംസുമായി സഹകരിച്ച് റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്കായി ഉയർന്ന നിലവാരത്തിലുള്ള അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു.
2: പ്രവാസ വിശേഷങ്ങൾ പ്രക്ഷേപണം അമേരിക്കൻ സമയം വൈകിട്ട് 5:30.

യാത്രകളെ സ്നേഹിക്കുന്ന ഹൃദയങ്ങൾക്കായി സുന്ദര സഞ്ചാരം. പ്രകൃതിയുടെ പച്ചപ്പും നഗരങ്ങളുടെ നിറവും സംസ്കാരങ്ങളുടെ സ്പന്ദനവും ചേർന്നൊരുക്കുന്ന മനോഹര യാത്രാനുഭവം സുന്ദര സഞ്ചാരം. യാത്രകൾക്ക് സുന്ദരമായ ഒരു വിലാസം. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8 മണിക്കും. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ശ്രീ ടി സദാശിവൻ.

ലോക പ്രശസ്ത സാഹിത്യകാരന്മാരെ പരിചയപ്പെടുത്തുന്നു ലിറ്റററി വേൾഡ്. കഥ, പ്രമേയം, കഥാപാത്രങ്ങൾ, രചനയുടെ സൃഷ്ടി മൂല്യങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിലൂടെ ആസ്വദിക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. കേൾക്കാം റേഡിയോ സാന്ത്വനം 90.4 FM-ൽ എല്ലാ ബുധനാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്കും.

ഞാൻ ആർജി ആതിര. ഈ തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിൽ ഒരു ചെറിയ ബ്രേക്ക് കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കാറില്ലേ? അങ്ങനെയെങ്കിൽ ഒരു കോഫി മ്യൂസിക്കൽ ബ്രേക്കുമായി ഞാൻ എത്തുന്നു മ്യൂസിക് ബീറ്റ്സിൽ. ആൽബം ഗാനങ്ങളും ഗാനങ്ങൾക്ക് പിന്നിലെ കഥകളുമായി ഒരു പെർഫെക്റ്റ് മ്യൂസിക്കൽ ബ്രേക്ക്. ഈ സംഗീത നേരത്തിൽ ഞാൻ മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ ഇഷ്ട ആൽബം സോങ്സും പ്രിയപ്പെട്ടവർക്കായുള്ള സ്നേഹദൂതും നിങ്ങൾക്ക് പങ്കുവെക്കാം. ശനിയാഴ്ചകളിൽ വൈകുന്നേരം 4 മണി മുതൽ അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.

മധുരം സംസ്കൃതം, അറിയാം ആസ്വദിക്കാം സംസ്കൃതത്തിന്റെ ശാശ്വത മഹിമ. സംസ്കൃതത്തിന്റെ ഉച്ചാരണം, ദൈനംദിന ജീവിതത്തിലെ ഉപയോഗം, ശ്ലോകങ്ങളുടെ സൗന്ദര്യം. ഇനി സംസ്കൃതത്തിന്റെ സൗന്ദര്യം സങ്കീർണമല്ല, ലളിതമായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതത്തിലൂടെ. മറക്കാതെ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:45, പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ഭാഷയുടെ ഭംഗിയും ഭാരതത്തിന്റെ പാരമ്പര്യവും ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതം. ആശയം അവതരണം ശ്രീ സോമയാജി.

തുടങ്ങി. ഗ്രാമത്തിന്റെ നന്മയും മണ്ണിന്റെ മധുരവുമായി നിങ്ങളിലേക്ക് എത്തുന്നു ഗ്രാമഭംഗി. ഗ്രാമഭംഗിയുടെ സുഗന്ധം പേറുന്ന വിശേഷങ്ങൾ നിങ്ങൾക്കായി പങ്കുവെക്കുന്നു ആർ ജെ ശ്രീലക്ഷ്മി. മറക്കാതെ കേൾക്കൂ, വ്യാഴാഴ്ചകളിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ രാവിലെ 8 മണിക്കും.

ഇഷ്ട ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം

ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558785 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

പത്മരാമായണത്തിന്റെ ദാർശനികതയെ കുറിച്ച് സമഗ്രമായ അറിവ് പകരുന്ന പരിപാടി ജ്ഞാനപർവം. കേൾക്കാം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8 മണിക്കും, പുനഃപ്രക്ഷേപണം എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് 5:30. ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ.

തുടങ്ങി. ഗ്രാമത്തിന്റെ നന്മയും മണ്ണിന്റെ മധുരവുമായി നിങ്ങളിലേക്ക് എത്തുന്നു ഗ്രാമഭംഗി. ഗ്രാമഭംഗിയുടെ സുഗന്ധം പേറുന്ന വിശേഷങ്ങൾ നിങ്ങൾക്കായി പങ്കുവയ്ക്കുന്നു ആർ ജെ ശ്രീലക്ഷ്മി. മറക്കാതെ കേൾക്കൂ, വ്യാഴാഴ്ചകളിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ രാവിലെ 8 മണിക്കും.